നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 27, 2026 ഒക്ടോബർ 13 ചൊവ്വാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ വേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ് സന്തോഷവും സമാധാനവും. പ്രാർത്ഥന, സമർപ്പണം, അനുതാപം, നല്ല സഹകരണം, സാഹചര്യങ്ങളെ ക്രമീകരിക്കൽ തുടങ്ങിയവയിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനാകും. വിട്ടുവീഴ്ചയും പങ്കുവെക്കലും കരുണയും വഴി നമ്മെ തിരുത്തിയാൽ, ഉള്ളതിൽ തൃപ്തിപ്പെടുത്തി മനസ്സിനെ ഒരുക്കിയാൽ സമാധാനവും സന്തോഷവും നമ്മുടെ കൂട്ടുകാരായിത്തീരും. അത്തരം മനസ്സ് വിജയങ്ങളിലേക്ക് നമ്മെ നയിക്കും. ഏവർക്കും ശുഭദിനാശംസകൾ. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 1:30 പാട്ടും വർത്താനവും, 3 മണിക്ക് യവനിക, 3:30 ചർച്ചാവേദി, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. ഇന്ത്യൻ സമയം വെളുപ്പിനെ 3 മണിക്കും അമേരിക്കൻ സമയം വൈകുന്നേരം 5:30 പ്രവാസ വിശേഷങ്ങൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് 13 ഒക്ടോബർ. 'ടർക്കിയുടെ പുതിയ തലസ്ഥാനമായി അങ്കാരയെ പ്രഖ്യാപിക്കപ്പെട്ടതും US നേവിയിൽ സൈനിക ആവശ്യത്തിനായി ഡോൾഫിനെ ആദ്യമായി ഉപയോഗിച്ചതും ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചതുമൊക്കെ 1 ഒക്ടോബർ 13-നായിരുന്നു. 13 ഒക്ടോബർ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് 13 ഒക്ടോബർ.

സംസ്ഥാന കായിക ദിനം. കായിക കേരളത്തിന്റെ പിതാവായ കേണൽ ഗോതവർമ്മരാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം കായിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് ഈ ദിനം കായിക ദിനമായി ആചരിക്കുന്നു. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന ജി ജി രാജ എന്ന ലഫ്റ്റനന്റ് കേണൽ പി ആർ ഗോതവർമ്മരാജ 1908 ഒക്ടോബർ 13 ജനിച്ചത്. ടർക്കിയുടെ പുതിയ തലസ്ഥാനമായി അങ്കാര പ്രഖ്യാപിക്കപ്പെട്ടത് 1923 ഒക്ടോബർ 13. ഇന്ന് ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന കോൺസ്റ്റന്റിനോപ്പോൾ ആയിരുന്നു പഴയ തലസ്ഥാനം. ഡോക്ടർ എഫ് എ മർഫി എബോള വൈറസ് കണ്ടുപിടിച്ചത് 1976 ഒക്ടോബർ 13. US നേവി പേർഷ്യൻ ഗൾഫിൽ ഡോൾഫിനെ ആദ്യമായി സൈനിക ആവശ്യത്തിന് വിനിയോഗിച്ചത് 1987 ഒക്ടോബർ 13. ഗ്രീൻവിച്ചിലൂടെ കടന്നുപോകുന്ന സാങ്കല്പിക രേഖയെ 0° രേഖാംശം ആയി നിജപ്പെടുത്തിയത് 1884 ഒക്ടോബർ 13. ഒക്ടോബർ 13 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരം ദേശീയ വന്യജീവി ബോർഡ് ആനയെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഇംഗ്ലണ്ടിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ആയിരുന്ന മാർഗരറ്റ് താച്ചർ ജനിച്ചത് ഇന്നേ ദിവസമായിരുന്നു. അയൺ ലേഡി എന്നും അവർ അറിയപ്പെട്ടിരുന്നു. 1925 ഒക്ടോബർ 13 അവർ ജനിച്ചത്. 1979 മുതൽ 1990 വരെയാണ് ഇവർ പ്രധാനമന്ത്രി പദത്തിൽ പ്രവർത്തിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ അനുയായിയും നിരവധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ സജീവ പ്രവർത്തകയും ഐറിഷ് അധ്യാപികയും ആയിരുന്ന സിസ്റ്റർ നിവേദിത അന്തരിച്ചത് 1911 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. വാർത്തകൾ വിശദമായി. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. സിക്കിം ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഓംപ്രകാശ് മാത്തൂർ കേരളത്തിലെ ഗവർണറാകും. തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ തമിഴ്നാട് ഗവർണറായി നിയമിച്ചു. സിക്കിമിന്റെ പുതിയ ഗവർണർ ദുഷ്യന്ത് ഗൌതം ആണ്. ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി ഡോക്ടർ സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ഡോക്ടർ ധാൽസിംഗ് ബിസിനെയും രാഷ്ട്രപതി നിയമിച്ചു. ഗവർണർമാരുടെ നിയമനം സംബന്ധിച്ച് ഇന്നലെയാണ് രാഷ്ട്രപതിയുടെ ഓഫീസ് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഭീകരവാദം, അതിർത്തി കടന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിമരുന്ന്, തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകൽ, മനുഷ്യക്കടത്ത്, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, സൈബർ ഭീഷണികൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. പൊതുവായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ കൂട്ടായ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് യോഗമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും INDA നേതാക്കളും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഹർജിയിൽ 14 പിഴവുകൾ കണ്ടെത്തിയതായി സുപ്രീംകോടതി രജിസ്ട്രി അറിയിച്ചു. പ്രതികളായി വ്യക്തികളെ ഉൾപ്പെടുത്തിയതിലും പകർപ്പ് കൂടെ ചേർക്കാത്തതിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് സമർപ്പിച്ചതിലും അടക്കമാണ് പിഴവുകൾ കണ്ടെത്തിയത്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടയിൽ വലിയ തോതിൽ വോട്ടർമാരെ ഒഴിവാക്കിയെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചാണ് രാഹുൽ ഗാന്ധി അടക്കം ഹർജികൾ സമർപ്പിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, കമ്മീഷണർമാരായ സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് എതിർകക്ഷികൾ. ക്രമക്കേടുകൾ ആരോപിച്ച് INDA നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ സുപ്രീംകോടതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സുപ്രീംകോടതിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ജനക്കൂട്ടവുമായി രാഹുൽ ഗാന്ധി കോടതിക്കെതിരെ സമരം ചെയ്യുന്നതെന്ന് BJP നേതാവ് സുധാൻഷു ത്രിവേദി ആരോപിച്ചു. സംഭവം അപമാനകരവും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും എന്ന് ആരോപിച്ച അദ്ദേഹം രാഹുൽ ഗാന്ധി രാജ്യത്തെ കുഴപ്പങ്ങളിലേക്ക് നയിക്കുകയാണെന്നും ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി. അർബുദ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി ചില്ലറ വിൽപ്പന വിലയുടെ 30% പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിനു മുമ്പാകെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കയർ മേഖലയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വനിതാ സംരംഭകർക്ക് കയർ മേഖലയിൽ തൊഴിൽ കണ്ടെത്തലും വിപണനം ശക്തമാക്കലുമാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങണമെന്നും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. ഇതിന് ആക്ഷൻ പ്ലാൻ സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. തപാൽ വകുപ്പ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദിനമായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ പോസ്റ്റിന്റെ വിവിധ സാമ്പത്തിക പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്ന അവബോധ പ്രവർത്തനങ്ങൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: സ്വാശ്രയ സംഘാംഗങ്ങൾക്കായി നിരവധി സാമ്പത്തിക സാക്ഷരതാ പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നതായി തപാൽ വകുപ്പ് അധികൃതർ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ കേരള സർക്കിളിൽ 3,95,000 പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലൂടെ ഗ്രാമങ്ങളിൽ 100% ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോസ്റ്റൽ സർക്കിൾ എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. SHG അംഗങ്ങളെ തപാൽ ഇൻഷുറൻസ് പദ്ധതികൾ വിതരണം ചെയ്യാനുള്ള ഡയറക്ട് ഏജന്റുമാരാക്കി മാറ്റിയിട്ടുമുണ്ട്.

0: ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുകയും സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റുമായ ജി വി രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കായിക ദിനത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ഇന്ന് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. വൈകിട്ട് കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ കേരള പോലീസ് ടീമും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ ടീമും തമ്മിലാണ് മത്സരം. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന കായിക ദിനാചരണത്തോടനുബന്ധിച്ച് കാസർകോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിളംബര ജാഥ ജില്ലാ കലക്ടർ ശ്രീധന്യാ സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കായിക സംസ്കാരവും മികച്ച കായിക താരങ്ങളെയും വളർത്തിയെടുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗോഹട്ടിയിൽ ISL ഫുട്ബോളിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ജയം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ലഷ്കർ ഇ തൈബയുടെ ഉന്നത കമാൻഡർ മുഹമ്മദ് ഫൈസാൻ ഉൾപ്പെട്ട ഭീകരസംഘം കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനെതിരെ പിണറായി വിജയൻ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. സുപ്രീംകോടതിയുടെ പരിഗണനാ വിഷയമായ SIR കാര്യത്തിൽ നിയമസഭയിൽ UDFും LDFും ചേർന്ന് പ്രമേയം പാസാക്കിയതിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ SIRന് നേതൃത്വം നൽകിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടന കാലത്ത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 അമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് ജില്ലാ കലക്ടർ A.നിസാമുദ്ദീൻ ഉത്തരവിട്ടു. സുരക്ഷയ്ക്കും ഔദ്യോഗിക കാര്യങ്ങൾക്കും മുൻകൂർ അനുമതി വാങ്ങി നടത്തുന്ന ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും തടസ്സമുണ്ടാകില്ല. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വർണ്ണവെളിച്ചം വിതറി നഗരവീഥികൾ ദീപപ്രഭയിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഒരുക്കിയ പ്രത്യേക പവലിയൻ അടുത്ത 10 നാൾ കലയുടെ കേളീരംഗമായി മാറും. കണ്ണൂർ ദസറയുടെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് P.ഇന്ദിര നിർവഹിച്ചു. അഡ്വക്കേറ്റ് TO മോഹനൻ MLA ഭദ്രദീപം തെളിയിച്ചു. വ്യാപാര ഉത്സവം, വൈദ്യുതി ദീപാലങ്കാരങ്ങൾ, ട്രേഡ് ഫെയറുകൾ എന്നിവയെല്ലാം കണ്ണൂർ ദസറയ്ക്ക് ചാരുത പകരുന്നു. മൈസൂർ ദസറയുടെ സാംസ്കാരിക പ്രൌഢിയും കണ്ണൂരിന്റെ തനത് കലാരൂപങ്ങളെയും സമന്വയിപ്പിച്ചാണ് കണ്ണൂർ ദസറ വിഭാവനം ചെയ്തത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്ന സന്ദേശവുമായാണ് ഇത്തവണ ദസറ ആഘോഷങ്ങൾ നടക്കുന്നത്. സമാപന ദിവസമായ 21 മെഗാ ഡ്രോൺ ഷോ ഉണ്ടാവും. സഞ്ചാരികൾക്ക് നഗരം ചുറ്റി സഞ്ചരിക്കാൻ ഇത്തവണ ഡബിൾ ഡെക്കർ ബസ്സും ഒരുക്കിയിട്ടുണ്ട്.
0: കോഴിക്കോട് കൊയിലാണ്ടി അകലാപ്പുഴയിൽ ബോട്ടിങ്ങിനെത്തിയ സംഘത്തോടൊപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു. ഓമശ്ശേരി നടമ്മൽപോയിൽ മുഹമ്മദ് ഐസാം ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ആരാധനാലയങ്ങൾ സമൂഹത്തിൽ ആത്മീയ പ്രകാശം പരത്തി ജനങ്ങളിൽ സാഹോദര്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്ന് ഇസ്ലാം മത പണ്ഡിതൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് നിർമ്മിച്ച മുഹീദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഹ.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു.

0: ഹോസ്പിറ്റൽസ് അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
2: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
1: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
1: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
1: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻ വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
1: 6282529527.
2: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
3: കോട്ടയം, അങ്കമാലി.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 PM, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM.

0: സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽസിംഗ് ബിസിനെയും നിയമിച്ചു. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, സൈബർ ഭീഷണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗമാണിത്. ഭീകരവാദം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിലെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ് യോഗമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ യുകെ ജോയിന്റ് ഇക്കണോമിക് ആന്റ് ട്രേഡ് കമ്മിറ്റിയുടെ 16-ാമത് സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ജെറ്റ്കോ ബിസിനസ് പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ യുകെ സാമ്പത്തിക സഹകരണം ശക്തമാകുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലെയും വ്യവസായ മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകാനാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ നിന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കർഷകർ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
1: देश जब आजादी के 100 वर्ष पूरा करेगा 2047 में 2047 में तब भारत की स्थिति क्या होगी ये तय करने में हमारी खेती हमारे किसानों की बहुत बड़ी भूमिका है. ये समय भारत की कृषि को एक ऐसी दिशा देने का है नए अवसरों का भरपूर लाभ उठा सके.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിൽ നിന്ന് 2026 കേരളം മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. കാര്യോപദേശക സമിതിയുടെ 3-ാമത്തെ റിപ്പോർട്ട് മുഖ്യമന്ത്രി സഭയിൽ സമർപ്പിക്കും. ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ ഇന്നലെ സഭ പാസാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകാൻ ഗവർണർ മുഖേന അഭ്യർത്ഥിക്കുന്ന പ്രമേയവുമാണ് പാസാക്കിയത്. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% സുപ്രീംകോടതി അറിയിച്ച് കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ പട്ടിക ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ വില നിർണയത്തിൽ സമഗ്രമായ പുനഃപരിശോധന വേണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സമിതിക്ക് ലഭിച്ച അഭിപ്രായങ്ങൾ JPC വിശദമായി ചർച്ച ചെയ്യുമെന്ന് അധ്യക്ഷനായ BJP MP സഞ്ജയ് ജയ്സ്വാൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അപകട സാധ്യതകളെക്കുറിച്ചുള്ള അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കും ായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ദുരന്ത പ്രതിരോധം വീടുകളിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവർ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന സത്വാൽ നാക്കി നങ്കി ടക്രി മേഖലയിലാണ് സ്ഫോടനം നടന്നത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ നക്സലേറ്റുകൾ ഒളിപ്പിച്ചു വച്ചിരുന്ന വൻ ആയുധശേഖരവും സ്ഫോടക വസ്തുക്കളും സുരക്ഷാസേന കണ്ടെടുത്തു.

0: മേഖലയിൽ സംയുക്ത സേനാ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. പോലീസ് സൂപ്രണ്ട് മയങ്ക് ഗുർജർ, അഡീഷണൽ സൂപ്രണ്ട് രോഹിത് ഷാ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ട്രെയിനിൽ മറ്റ് യാത്രക്കാർക്ക് ശല്യമായ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പരാതികൾ വന്നാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ അധികൃതർ. ബി എൻ എസിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ട്രെയിനിലെ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും സ്വകാര്യത ലംഘിക്കുന്ന രീതിയിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് എതിരെയുള്ള നീക്കങ്ങൾ തുടർന്ന് വരികയാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. വീഡിയോ കാണുന്നതിനും പാട്ട് കേൾക്കുന്നതിനും ഹെഡ്ഫോൺ ഉപയോഗിക്കണം. ബുദ്ധിമുട്ടുണ്ടായാൽ യാത്രക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും പരാതിപ്പെടാമെന്നും ഉടൻ നടപടിയുണ്ടാകുമെന്നും റെയിൽവേ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ആദ്യ തവണ 1000 രൂപയായിരിക്കും പിഴ. ആവർത്തിച്ചാൽ 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കാം.
0: ഇന്ന് സംസ്ഥാന കായിക ദിനം. ജി വി രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരള കായിക ദിനാഘോഷം കേരള സ്പോർട്സ് നെറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാന്റെ നത്സുകി നിഡേറയെ നേരിടും. പുരുഷ വിഭാഗത്തിൽ ലക്ഷ്യ സെന്നും മുൻ ലോക 1 നമ്പർ താരം കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. അഷ്മിത ചാലിഹ, ദേവിക സിഹാഗ്, ഉന്നതി ഹൂഡ എന്നിവർ നാളെ മത്സരത്തിനിറങ്ങും. കേരളത്തിൽ തുലാവർഷം ഉടനെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജമ്മുകശ്മീരിൽ അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന മലനിരകളിൽ ഹിമപാതത്തിനും സാധ്യതയുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലൂടെയും മലനിരകളിലൂടെയും യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ത്യയുടെയും ഇറാന്റെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇന്നലെ ചർച്ച നടത്തിയതായി ന്യൂഡൽഹിയിലെ ഇറാനിയൻ എംബസി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സെൻ റസായിയുമായാണ് ടെലിഫോൺ സംഭാഷണം നടത്തിയത്. വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും കരിമ്പ് കർഷകരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി 1 ആഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും കർഷക പ്രതിനിധി സംഘങ്ങളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. കരിമ്പ് കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഔദ്യോഗിക എക്സ് പേജിലൂടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ പോസ്റ്റിട്ട വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് കെ പി സി സി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാളെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലയിലെ അപ്രന്റീസ്ഷിപ്പ് മേള രാവിലെ 9 കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ വെച്ച് നടക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ apprenticeshipindia.gov.in പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർബൺ വിപണികൾ, യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നിവയുമായി ബന്ധപ്പെട്ട സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും യൂറോപ്യൻ ഡയറക്ടർ ജനറൽ ജെറാസിമോസ് തോമസും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

കേൾവകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

സർട്ടിഫൈഡ്സ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ് നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും ടെക് ബൈറ്റ്സ് അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു ഏകോപനം അവതരണം അഖിൽ രാജ് റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ അനൂപ് രാജീവ്

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുനം 90.4 FM.
0: റേഡിയോ സന്തുനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ. സാങ്കേതിക സഹായം.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ് ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ.
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music. An initiative of Pain and Palliative Care Trust, Kollam.
9: Radio Santhanam 90.4 FM il ippol kelkam students guest of the day. Aashayam avadaranam RJ Adira. Sangeethika sahayam Adarsh Ajay.
10: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ വിശേഷങ്ങളും അവരുടെ കലാപരമായിട്ടുള്ള വൈഭവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പൊ ഇന്നും അതുപോലെ മനോഹരമായൊരു അധ്യായവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു സംഗീതം കേൾക്കുമ്പോൾ ആദ്യം തന്നെ ആസ്വദിക്കുന്നത് ആ ഒരു സംഗീതത്തിന്റെ മെലഡി പോർഷനാണ്. അപ്പൊ ഈ മെലഡി പോർഷന് ജീവൻ നൽകുന്നത് ഒരുപാട് കലാകാരന്മാരുടെ ഒരു എഫേർട്ട് തന്നെയാണ്. അത്തരത്തിൽ മനോഹരമായ ആ ഒരു കല നമ്മിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ യങ് ടാലന്റഡ് മ്യൂസീഷ്യനാണ് ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ കുട്ടി അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനോഹരമായി നമ്മെ കീബോർഡിലൂടെ വിസ്മയിക്കുന്ന ഒരു യങ് കീബോർഡിസ്റ്റ് ആയിട്ടുള്ള എബിൻ. വെൽക്കം എബിൻ.
11: നമസ്കാരം.
10: ഒത്തിരി സന്തോഷമുണ്ട് എബിൻ. എബിന്റെ ഒരു എന്താ പറയാ, കീബോർഡിലെ ഒരു മാന്ത്രികത കേൾക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വിശേഷങ്ങൾ എബിൻ പറയുന്നത് കേൾക്കാൻ ഞാനും നമ്മുടെ ശ്രോതാക്കളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ, ഈ ഒരു സമയം എന്താണ് തോന്നുന്നത്?
11: ഈ ഒരു സമയം എനിക്ക് അല്പമായിട്ട് നെർവസ്നെസ് ഉണ്ട്,
10: എന്നാലും അതിനാവശ്യമില്ല, അത് ഞാൻ മാറ്റിത്തരാം. ഈ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ അത് മാറുന്നതായിരിക്കും.
12: അതെ. അപ്പൊ ഈ ഒരു ടൈമിൽ എന്താണ് തോന്നുന്നത്, റേഡിയോയിലൊക്കെ ആദ്യമായിട്ടാണോ എബിൻ ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ?
11: അതെ അതെ, എന്റെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു റേഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റേജ് ഷോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ടെങ്കിലും ഈ ഒരു റേഡിയോയിൽ വന്ന് ആദ്യമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്.
12: അതെ, അപ്പൊ റേഡിയോയിൽ സംസാരിക്കുന്നത് കുറച്ച് പൊതുവെ കുറവാണ്, പക്ഷെ പെർഫോമിംഗ് ആണ് കൂടുതൽ
11: അല്ലേ?
12: അപ്പൊ ഒരു കീബോർഡിസ്റ്റ് ആണ്, പക്ഷെ എങ്കിലും കീബോർഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ.
11: ഇപ്പൊ
12: ഒരു എന്താ പറയാ, പെർഫോമർ എന്ന രീതിയിലൊക്കെ, ഒരു സ്റ്റേജ് പെർഫോമർ എന്ന രീതിയിലൊക്കെ വളരെ വിപുലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു തുടക്കമാവട്ടെ, സംസാരിച്ച് അടിപൊളിയായിട്ട് എബിൻ മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ അധ്യായം സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഒരു കീബോർഡ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഇങ്ങനെ ഓടിയെത്തുന്നത് കുറെ ഈ പിയാനോസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറെ ബീജിയംസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് സംഗീതത്തിലെ ബീജിയംസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ രസമായിട്ടൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ നിന്നിങ്ങനെ വായിക്കുന്ന കാണുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സൗണ്ടിങ് ഒക്കെയാണ് എന്റെ മനസ്സിൽ. അപ്പൊ അങ്ങനെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആകർഷണം തീർച്ചയായിട്ടും ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്, ഒരു ആകർഷണം നമുക്ക് തോന്നി ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനോട്. അപ്പൊ എബിന്റെ തുടക്ക കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഒരു ആകർഷണം ഉണ്ടാവുന്നത്?
11: ഇത് ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുമായിരുന്നു. എനിക്ക് പാട്ടൊക്കെ കേൾക്കാനും, ഫോർ എക്സാമ്പിൾ സ്റ്റീഫൻ ദേവസി, പുള്ളിയുടെ ഓരോ പെർഫോമൻസസും ഓരോ ഷോസും കാണുമായിരുന്നു. അന്നേരം നമുക്കൊരു ആഗ്രഹം വരും, ഇത് കണക്ക് നമുക്കും ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നേനെ, എങ്ങനെ തോന്നുന്നു. അന്ന് കണക്ക് നമുക്ക് ഈ കീബോർഡ് കാണുമ്പോഴും ഒരു കൗതുകം തോന്നുന്നു അതിനോട്. ഇതിനകത്ത് ഓരോ കീ വെക്കുമ്പോഴും എങ്ങനെ ഇതിനകത്ത് നിന്ന് മ്യൂസിക് വരും, എങ്ങനെ ഇതിനകത്ത് നിന്ന് ഓരോ ആൾക്കാർ ഓരോ പാട്ടുകൾ നിർമ്മിച്ചെടുക്കുന്നു, അങ്ങനെ ഒരു
12: എക്സൈറ്റ്മെന്റ്,
11: ഒരു കൗതുകം ഇതിനോട് തോന്നും. അങ്ങനെ ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നേരം എന്റെ അമ്മയ്ക്ക് ഒരു ആന്റി ഉണ്ട്, ആന്റിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു ദിവസം കോൾ ചെയ്തപ്പം ആന്റി എന്റെ അമ്മയടുത്ത് ചോദിച്ചു, മോൻ ഇങ്ങനെ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ പറയണേ, എന്റെ ഹസ്ബൻഡ് പഠിപ്പിക്കുന്നുണ്ട്, പുള്ളി പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അന്നേരം എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടോ, എന്നാൽ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇത് എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പം നടക്കുന്ന കാര്യമാണ്, അഞ്ചു വയസ്സുള്ളപ്പം. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, ആഗ്രഹമുണ്ട്. അന്നേരം ആദ്യം ഒക്കെ പാടായിരുന്നു, പാട് എന്തായാലും ഒരു സ്റ്റാർട്ട് ചെയ്ത് വരുമല്ലേ, അങ്ങനെ പാടായിരുന്നു. അങ്ങനെ

0: ഇത് പ്രശ്നമില്ലാതെ പോയി. ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ സാറ് പ്രത്യേകിച്ച് പറഞ്ഞു തരും, നമുക്ക് വേണേ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പുള്ളി നല്ലവണ്ണം ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഓരോ ഇതുണ്ട്. നല്ല സാറായിരുന്നു.
1: അതെ, അപ്പൊ നല്ലൊരു അധ്യാപകനെ കൂടി എബിന് കിട്ടി. അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വയസ്സ് തൊട്ടേ സ്റ്റാർട്ട്
0: ചെയ്തതാണ്.
1: അപ്പൊ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടാൻ കാരണം സ്റ്റീഫൻ ദേവസ്യാണ്. അതപ്പോ അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിലൊക്കെ വളരെ മനോഹരമായിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു മലയാളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഇപ്പൊ ഒരു ഇന്ത്യൻ കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, ഇതൊരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഇതിനൊരു പെർഫോമിങ് സ്റ്റൈലിംഗ് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും സ്റ്റീഫൻ ദേവസ്യയാണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും എങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ എബിന്റെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യ പോലെ ഒരു പെർഫോമർ ആകുമോ ഭാവിയില്?
0: വളരെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്.
1: അതെ, അത് അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് എബിൻ പറയുന്നത്. എനിക്ക് അതുപോലെ തന്നെ ആവണം അല്ലെ. നമ്മൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളിലൂടെ പോയാലേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തപ്പെടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. സ്റ്റീഫൻ ദേവസ്യ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഒരു പെർഫോമർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രോതാക്കളും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ കൈവിരലുകളിലെ ഒരു മാജിക് എന്ന് പറയുന്നത് അല്ലെ. കീബോർഡിൽ നമ്മുടെ എബിൻ വളരെ മനോഹരമായിട്ടാണ് ഓരോ പാട്ടുകളും ഇങ്ങനെ പ്ലേ ചെയ്യുകയും, ഇപ്പൊ പള്ളികളിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസും പുറത്തുമൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ടാണ് എബിൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എബിൻ ഏത് പാട്ടായിരിക്കും ആദ്യം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്ലേ ചെയ്യുന്നത്?
0: ഞാൻ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് നമ്മുടെ പണ്ട് വളരെ പണ്ടിറങ്ങിയ ഒരു പാട്ടാണ്. നമ്മുടെ ഒരു നീ മതുപകരു എന്ന് പറഞ്ഞ
1: പൗർണമി അല്ലേ. അപ്പൊ അത് പഴയ പാട്ടാണ്. പക്ഷെ എബിൻ അത് എന്താ പറയാ, കൈവിരൽ കൊണ്ട് ആ ഒരു മാജിക് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും ആ മനോഹരമായ ഗാനം നമുക്കൊന്ന് എബിൻ പ്ലേ ചെയ്യുന്നത് കേൾക്കാം.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
3: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
3: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
3: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
3: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
3: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
3: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഇതാ വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ എബിൻ അടിപൊളിയായിട്ടാണ് ആ ഒരു കീബോർഡിൽ ആ ഒരു പഴയ പാട്ടിങ്ങനെ നമുക്ക് വേണ്ടി പ്ലേ ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എബിൻ്റെ വിശേഷങ്ങളിലേക്ക് വീണ്ടും നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. മനോഹരമായിട്ട് ഇതൊരു പാഷൻ വിത്ത് പ്രൊഫഷൻ ആക്കിക്കൊണ്ട് ഇരിക്കാനാണ് എബിൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എബിൻ്റെ പഠന മേഖല കൂടി, 9th സ്റ്റാൻഡേർഡ് കാരനായതുകൊണ്ട് കുറച്ച് പഠിത്തത്തിലൊക്കെ ഇങ്ങനെ പഠിക്കേണ്ട ഒരു സാഹചര്യം കൂടാണ് അല്ലേ? അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ടെൻഷൻ ഉണ്ടോ?
5: എനിക്ക് ടെൻഷൻ ഇതിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. ഞാൻ പഠിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത് പഠിക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ കീബോർഡും കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് ഇത്ര നാളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്.

0: ഇപ്പൊ പലരും പറയുന്നുണ്ട് നയൻതാണ് നല്ലോണം പഠിക്കണം, ഭയങ്കര പാടാ, അടുത്തത് ടെൻതാണ് എന്നല്ല. അത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര കൂളായിട്ട് ഇതെല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ക്യാരി ഓൺ ചെയ്ത് പോകുന്നു. ഇപ്പോ നയൻതിൽ എന്തായാലും ഉണ്ട്, പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷത്തൊക്കെ വെച്ച് നോക്കുമ്പം എന്തായാലും കുറച്ച് ടഫാണ്, എന്നാലും നമുക്ക് കൊണ്ടുപോകാതെ പറ്റത്തില്ലല്ലോ.
1: തീർച്ചയായിട്ടും. അപ്പോ ഞാൻ ഇങ്ങനെ എബിനെ ഇങ്ങനെ ലിസൺ ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെയും കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഞാൻ എന്റെ പഠനമാണ് അവിടെ നടക്കുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ. എബിനിൽ നിന്ന് ഞാൻ പഠിച്ചത് എബിൻ വളരെ കൂളാണ്, ഞാൻ പഠിക്കും, ഞാൻ പ്ലേ ചെയ്യും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എബിൻ അത് എനിക്കിപ്പോ സ്റ്റീഫൻ ദേവസ്യ പോലെ അതിനേക്കാളെന്ന് ഇപ്പോഴേ ആഗ്രഹിക്കുകയാണ്, അല്ലാതെ നടക്കുവോ അവരൊരു കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ അത് കൊള്ളാം, അപ്പൊ അത് അങ്ങനെ തന്നെ ക്യാരി ചെയ്യുക. പഠനത്തിനോടൊപ്പം തന്നെ ഇതും കൊണ്ടുപോകുന്നു, അത് എനിക്ക് സാധിക്കുമെന്ന് തന്നെ എബിൻ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് സ്കൂളിലാണ് എബിൻ പഠിക്കുന്നത്?
0: ഞാൻ ട്രിനിറ്റി ലൈസിയം കൊല്ലത്ത് ഫാത്തിമ റോഡിന്റെ സൈഡിലായിട്ടുള്ള, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ സ്കൂള്. ഇത് ഭയങ്കര നല്ല, എല്ലാരും ഫ്രണ്ട്ലി ആണ്, അവിടെയുള്ള ടീച്ചേഴ്സ് ഫ്രണ്ട്സ് എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ അവിടെ നല്ലവണ്ണം പഠിപ്പിക്കും. നമ്മുടെ ഇവിടെ കൊല്ലത്തിലുള്ള വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ല സ്കൂളാണ്, നമ്മുടെ ഏറ്റവും വലിയ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അത് കണക്ക് നല്ലൊരു നല്ല സ്കൂളാണ്,
1: നമ്മുടെ സ്കൂളാണ്.
0: ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേ നമുക്കൊരു വൈബാ,
1: അപ്പൊ അത് പോകണമെന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ അങ്ങനെ എബിൻ സ്കൂളിനെ പറ്റിയും വളരെ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എബിന്റെ സ്കൂളിലെ ക്ലാസ് ടീച്ചർ ആരാണ്?
0: എന്റെ ക്ലാസ് ടീച്ചർ പ്രിയ ജോണി മിസ് ആണ്. മിസ് ഭയങ്കര ഫ്രണ്ട്ലിയാ നമ്മുടെ, ഭയങ്കര കുട്ടാ ഒന്നേ ചെല്ലാം.
1: അത് നമുക്കൊരു എനർജി ആണ്, എങ്ങനെയൊക്കെ വിളിക്കുമ്പോ ടീച്ചേഴ്സ് ഒരു ഫ്രണ്ടിനെ പോലൊക്കെ ബിഹേവ് ചെയ്യുന്നല്ലേ. അപ്പൊ അങ്ങനെ എബിൻ സ്കൂളിലും വളരെ രസമായിട്ടാണ് സ്കൂൾ ലൈഫ് എന്ന് എബിൻ പറയാണ്. അപ്പൊ ഒരു ടെൻഷനും ഇല്ലാതെ ഇപ്പൊ നയൻത്തും വളരെ മനോഹരമായിട്ട് കൂളായിട്ട്. എനിക്ക് തോന്നുന്നു എബിൻ ഇങ്ങനെ കൂൾ മെന്നാക്കിയത് പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ചേർന്നിട്ടാണെന്ന് എനിക്ക് തോന്നുവാണോ?
0: അതെ.
1: അപ്പൊ എബിൻ, അപ്പൊ തീർച്ചയായിട്ടും സ്കൂളിന്റെ കാര്യം പറയുമ്പോ ഇതുപോലെ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇപ്പൊ പഠനത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഒരു കലാകാരൻ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ രണ്ടും കൊണ്ടുപോകുമ്പോ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്?
0: ടീച്ചേഴ്സ് നമുക്ക് ഒരു എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാ അപ്പോഴേ നമ്മളെ പിടിക്കും. ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, നീ ചെയ്യുന്നോ, നിനക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തൊട്ട് ഓടി വരും ഓരോ ടീച്ചർമാരും. കൾച്ചറൽ ഫെസ്റ്റ്, ആർട്സ് ഫെസ്റ്റിവൽ, ഇങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവര് നമുക്ക് പെട്ടെന്ന് നമ്മളെ തൊട്ട് വരും പേര് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് വേണ്ടിയിട്ട്. പിന്നെ സെലക്ഷൻ അങ്ങനെ പാടുള്ളതല്ല, ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ പ്രോഗ്രാംസിലും കയറി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈസ് കിട്ടുന്നതല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ നോക്കുന്നത് നമ്മൾ ചെയ്യണം.
1: അതെ അതെ. അപ്പൊ ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ നയൻത് ആണ് പഠിക്കണം അങ്ങനെ ഒരു പ്രഷർ ഇല്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന രീതിയിൽ തന്നെ അല്ലെ.
0: നമ്മളിങ്ങനെ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഏറ്റവും മുഖ്യം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്കിങ്ങനെ ഒരു ചെയ്യാൻ ഒരു കഴിവുണ്ടെന്ന് ആൾക്കാർ അറിയും, അങ്ങനെ നമുക്ക് പിന്നെയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം, അല്ലാതെ പ്രൈസ് കിട്ടുന്നതെന്നും വലിയ കാര്യമുള്ള കാര്യമല്ല.
1: അതെ. അപ്പൊ അത് അത് അതും കൊള്ളാം. പിന്നെ അതെനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് ഇഷ്ടപ്പെട്ടു. പ്രൈസിങ് അല്ല, തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസ് കൊണ്ട് ആ ഒരു കഴിവിനെ ഡെവലപ്പ് ചെയ്യുക എന്നാണ് എബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ഒരു കലാകാരനാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പോൾ സ്കൂളിങ്ങിനെ പറ്റി പറഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ പേരൻസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു കൊച്ചുമിടുക്കനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, തീർച്ചയായിട്ടും അതിൽ നല്ലൊരു പ്രാധാന്യം അല്ലെ ഒരു പങ്ക് പേരൻസ് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒരു കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റിൽ തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിസ്റ്റ് മേഖല കൂടി ആവുമ്പോൾ നല്ല രീതിയിൽ മോൾഡ് ചെയ്താൽ മാത്രമേ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് തീർച്ചയായിട്ടും പേരൻസിന്റെ ഒരു ഹെൽപ്പ് വേണം. പേരൻസിനെ പറ്റി നമുക്ക് കേൾക്കാം.
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കീബോർഡ് എന്ന മേഖലയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്റെ അമ്മയാണ്. എന്റെ അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നതും എന്റെ അച്ഛനാണ്, അപ്പായാണ്. അപ്പായ കണക്ക് എന്നെ അമ്മയും കൂടെ ഇരുന്നിട്ടുണ്ട്. ഇവരെന്തോ പ്രോഗ്രാം വന്നാലും എന്നെ തള്ളി അങ്ങോട്ട് വിട്ട് കളയും,
1: നീ പോയി ചെയ്യ് അല്ലേ, വേണ്ട ഇന്ന് പോണ്ട അങ്ങനൊന്നും ഇല്ല.
0: എപ്പോഴുണ്ടെങ്കിലും
1: കൂടെ വരും അല്ലേ. അപ്പൊ അച്ഛനമ്മയുടെ പേരൊക്കെ എന്താണ്?
0: എന്റെ അച്ഛന്റെ പേര് ബാബു എന്നാണ്, എന്റെ അമ്മയുടെ പേര് അനുമോൾ.
1: പിന്നെ സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ്?
0: സഹോദരങ്ങൾ എനിക്ക് 10 വയസ്സുള്ള ഒരു അനിയനുണ്ട്, പിന്നെ 3 മാസം മാത്രം പ്രായമുള്ള വേറെ ഒരു കൊച്ചനിയൻ കൂടിയുണ്ട്.
1: അങ്ങനെ 3 പേരാണ് അല്ലേ. അപ്പൊ ഈ ഇളയ രണ്ടാമത്തെ ആള് പാടുകയും എനിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ?
0: അയാള് പഠിക്കും, പഠിക്കുന്നതിലോട്ടാണ് അയാള് ഭയങ്കര
1: കൂടുതലും നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നൊരു ഞാൻ ഇങ്ങനെ കേട്ടു. ആണോ?
0: ഭയങ്കര
1: സംസാരമാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ എബിൻ എബിന്റെ വീട്ടില് ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പേരൻസിനെ പറ്റിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പെർഫോമിങ് ആർട്ട് അല്ലെങ്കിൽ അത് കീബോർഡിൽ ഇങ്ങനെ ഫെയിം ആവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന

0: പ്രസന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജ് പെർഫോമർ ആവാൻ, ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യ പോലെ എന്നാണ് എബിൻ പറയുന്നത്, അപ്പൊ അങ്ങനെ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് എങ്ങനെയാണ് എബിൻ, അങ്ങനെ ആയി ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: ഞാൻ സ്റ്റീഫൻ ദേവസ്യ പോലെ ഇത്രയും പാട്ടിൽ ഇങ്ങനെ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാവാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പാട്ട് കേൾക്കും. പാട്ട് കേൾക്കുമ്പം അതിനകത്തുള്ള റിതം, മെലഡി, കമ്പോസിങ് എല്ലാം ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നോക്കും. അരി ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഒരു കീബോർഡിലോട്ട് പിന്നെയും പകർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പം അതൊരു 10-20 തവണയെങ്കിലും കേൾക്കും. അത് കേട്ടിട്ട് ഇതിൻ്റെ ഓരോ മ്യൂസിക്കൽ കീസ്, പിന്നെ റിതം, മെലഡി ഇതെല്ലാം കേട്ടിട്ട് അത് മൂളി മൂളി എടുക്കാൻ നോക്കും. നമ്മൾ പാട്ടിങ്ങനെ മൂളുമല്ലോ സാധാരണ, അങ്ങനെ മൂളി എടുക്കാൻ നോക്കും. ഇത് മൂളി എടുക്കുമ്പോൾ നമുക്ക് ഈ കീബോർഡിൽ എങ്ങനെ ചെയ്യണമെന്ന് ഐഡിയ കിട്ടും. അത് കണക്ക് ഞാൻ എന്നിട്ട് അത് ചെയ്തിട്ട് ഓരോ ഈ പാട്ടിനെ ചെറിയ ബിറ്റ്സ് ആക്കി തിരിച്ചിട്ട് അത് ചെയ്തെടുക്കാൻ നോക്കും. ഒരു മൊത്തം പാട്ടും കൂടി ഒരു ഒറ്റ അടിക്ക് ചെയ്തെടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ഓരോ പാട്ട് ഓരോ പീസസ് ചെയ്തെടുക്കും. അങ്ങനെ ഇത് ചെയ്യുമ്പം ആദ്യം എല്ലാം തെറ്റും, എന്തായാലും തെറ്റേ പറ്റൂ. അങ്ങനെ തെറ്റുമ്പം ഓരോ കീസ് മാറ്റി നോക്കി അങ്ങനെയാണ് ഓരോ പാട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ എല്ലാരും അങ്ങനെ ചെയ്യുന്നതാണ് എന്റെ
0: ആദ്യം തെറ്റി തെറ്റി പിന്നീടാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ഇപ്പൊ ഒരു പാട്ട് കേട്ട് അത് അതുപോലെ തന്നെ ചെയ്യാതെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഒരു എബിന്റെ തന്നെ ഐഡിയയിൽ ട്യൂൺസ് ഒക്കെ ചെയ്യാറുണ്ടോ?
1: എന്റെ തന്നെ ഐഡിയയിൽ ചെയ്യാറുണ്ടോ?
0: അതെ അല്ലേ, അതെ തീർച്ചയായിട്ടും. അപ്പൊ എബിൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുന്നൊരു കാര്യം നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ ഈ ഒരു എന്താ പറയാ തെന്നിന്ത്യയിലെ തന്നെ ഇപ്പൊ ലോക സംഗീതത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന മ്യൂസീഷ്യൻസ് ആണ് ഇളയരാജ, എ ആർ റഹ്മാൻ അല്ലേ. അപ്പൊ അവരൊക്കെ തുടക്കകാലത്ത് കീബോർഡ് പ്രോഗ്രാമറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നീടാണ് അവര് സംഗീത മ്യൂസീഷ്യൻ ആയിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ക്രിയേറ്റിവിറ്റിയിൽ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു മ്യൂസീഷ്യൻ ആവണമെന്നൊരു ആഗ്രഹം എബിനുണ്ടോ?
1: എനിക്ക് ഉണ്ട്, ഒരുപാട് അധികം ഉണ്ട്. ഞാൻ ഇത് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്.
0: അതെല്ലേ, അതെ. അപ്പൊ മ്യൂസിക് ഡയറക്ടർ ആയിട്ടും എബിൻ മാറും അല്ലെങ്കിൽ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സ്വതന്ത്ര മ്യൂസീഷ്യൻ ആയിട്ട് അങ്ങനെ മാറാനും ഈണങ്ങൾ പുതിയത് കണ്ടുപിടിക്കാനും ഈ കൊച്ചു കലാകാരൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ട് തന്നെ എബിൻ പറയാണ് എനിക്ക് ആവണം അങ്ങനാണ് എന്നുള്ളത് അല്ലേ.
1: യെസ്.
0: അപ്പൊ നമ്മുടെ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെർഫോമർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ കീബോർഡ് വായിക്കുന്നതാണ്, സാധാരണ നമ്മൾ സ്കൂളിങ്ങിലൊക്കെ കീബോർഡ് വായിക്കുന്ന അല്ലെങ്കിൽ വയലിൻ വായിക്കുന്ന ഗിറ്റാർ വായിക്കുന്ന ചേട്ടന്മാരുടെ ഒക്കെ ഒരു ക്രഷ് ഒക്കെ തോന്നാറുണ്ട്, ആ ഒരു ഇഷ്ടം. അങ്ങനെയൊക്കെ എബിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് എബിനോട് കീബോർഡ് വായിക്കും എന്ന രീതിയിലൊക്കെ ഉണ്ടോ?
1: നമ്മള് കീബോർഡ് വായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും നമ്മളെ ശ്രദ്ധിക്കും. ആരെയും കീബോർഡ് വായിക്കുന്നവരും ഗിറ്റാർ വായിക്കുന്നവരും അല്ലെങ്കിൽ വയലിൻ വായിക്കുന്നവരും ഇവരൊക്കെ കുറവാ. ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ. ചിലര് സ്പോർട്സിലായിരിക്കും, ചിലപ്പോ ചിലർ ആർട്സിലായിരിക്കും. അന്നേരം ഇതിനകത്ത് ആർട്സിൽ വന്നാല് തന്നെ ഈ കീബോർഡ് ഒക്കെ ചെയ്യുന്നവർ
0: കുറവായിരിക്കും.
1: മിക്ക ആൾക്കാരും ഡാൻസ്, മ്യൂസിക് ഇത് കണക്കുള്ള മേഖലയിലൊക്കെ.
0: അപ്പൊ കീബോർഡ് എന്ന് പറയുമ്പോ കുറച്ച് റെയർ ആണ്. സ്കൂളിലൊക്കെ ഒരു സ്റ്റാർ ആണോ?
1: അതെ
0: അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പോ കീബോർഡ് ഇപ്പൊ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ കീബോർഡ് ഒക്കെ, അല്ലാതെ പ്രാക്ടീസ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ? പെർഫോമിംഗ് അല്ലാതെ കൊണ്ടുപോകാറുണ്ടോ?
1: പെർഫോമിംഗിന് അല്ലാതെ കൊണ്ടുപോകാറുള്ളത് ഭയങ്കര
0: കുറവാണ്.
1: അരിയും ഇത് ഒരു വലിയ ബൾക്കി ഇൻസ്ട്രുമെന്റ് ആണ്, കൊണ്ടുപോകാൻ ഇതാ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട്
0: കൊണ്ടുപോകാൻ. ഈ പ്രാക്ടീസിനൊക്കെ കൊണ്ടുപോകുമ്പോ സ്കൂളിലൊക്കെ ചേട്ടാ എനിക്ക് ഇതൊന്ന് വായിക്കോ അല്ലെങ്കിൽ എബിൻ ഇതൊന്ന് വായിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശല്യപ്പെടുത്താറുണ്ടോ?
1: ശല്യപ്പെടുത്താറുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അരി ഇത് ഇവരുടെ ഒരു കൗതുകമാണ്, നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് അത് അവരുടെ ഒരു ആഗ്രഹമാണ്, നമ്മളിങ്ങനെ ചെയ്യുന്നതൊന്ന് കാണണം എന്നുള്ളത്. അന്നേരം നമ്മൾ അത് ചെയ്തു കൊടുത്തേ പറ്റൂ. ഓരോരുത്തർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് അവരുടെ ഒരു എക്സൈറ്റ്മെന്റിനെ അതേ രീതിയിൽ ആസ്വദിപ്പിക്കുക അല്ലേ. അപ്പൊ അതുകൊണ്ട് എബിൻ അത് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല, ഇഷ്ടമാണ് എബിന് അങ്ങനെ ഒരാൾ പാടി ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോ അല്ലേ. അടിപൊളി. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എബിൻ. അപ്പൊ എബിൻ ഒരിക്കലും അത് ഒരു നമ്മൾ ചിലപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചിലര് ഒന്ന് ഇതൊന്ന് പ്ലേ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പൊ സമയമില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നില്ല, പക്ഷെ എബിൻ ആ ഒരു ടൈപ്പ് അല്ല. അപ്പൊ ഞാനും അത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ എബിൻ. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും എബിൻ അതിൽ ഇഷ്ടമാണ്, എബിന് ഇത് വായിക്കണം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അടുത്തത് ഏത് പാട്ടാണ് എനിക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എബിൻ പാടാൻ പോകുന്നത്?
1: അടുത്തത് ഇസ്രായേലിൻ നാഥനാം എന്ന് പറഞ്ഞ പാട്ടാണ്.
0: അതെ, ബ്യൂട്ടിഫുൾ സോങ് ആണ് അല്ലേ. യെസ്. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ എബിൻ ദാ ഇവിടെ പ്ലേ ചെയ്യാൻ പോവാണ്.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
7: വീണ്ടും തിരികെ എത്താം. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും നമുക്ക് ഇങ്ങനെ എന്താ പറയുക, വിരലുകൾ കൊണ്ടൊരു മാന്ത്രികത തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എബിനാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പം എബിൻ്റെ പാട്ടുകളും അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള എബിൻ പറയാണ് ഞാൻ ഇന്നതാകും എന്ന് വളരെ ശക്തമായിട്ട് ആ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എബിൻ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ എബിൻ, നമ്മൾ ഇങ്ങനെ പാട്ടുകൾ പാടി അല്ലെങ്കിൽ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കീബോർഡിസ്റ്റ് എന്ന രീതിയിൽ തന്നെ അതിനൊരു പാഷൻ വിത്ത് പ്രൊഫഷൻ ആക്കണമെന്ന് തന്നെയാണ് എബിൻ്റെ ആഗ്രഹം അല്ലെ. അപ്പൊ ഈ ഒരു പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഇത് കൂടെ കൊണ്ടുപോകാം അല്ലെ. അപ്പൊ അത് ഈ ഒരു 9th standard പഠനവും ഈ ഒരു പാഷനും എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എബിൻ?
8: ഞാൻ എനിക്ക് രാവിലെ 9 മണിക്ക് സ്കൂളിലെത്തണം, അവിടെ പോയിട്ട് കുറെ പഠിക്കണം. എനിക്ക് സാധാ സ്റ്റുഡൻസിന് 8 പീരീഡ് ഉണ്ടെങ്കിൽ എനിക്ക് 9 പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ട്യൂഷൻ. അങ്ങനെ ഞാൻ വീട്ടിലെത്താൻ തന്നെ ഒരു 7:30-8 മണിയാവും. അങ്ങനെ ഈ സമയത്ത് ഞാൻ എത്തിയിട്ട് വീട്ടിൽ വന്ന് ഫ്രഷ് ആവും. ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ വേറെ ഒന്നുമില്ല, വീട്ടുകാരുടെ അടുത്ത് ആരുടെ അടുത്തും വലുതായിട്ട് സംസാരിക്കത്തില്ല.
7: പിന്നെ അത് പറ്റില്ല,
8: ഫ്രീ ടൈം കിട്ടുമ്പോ ഒരു മണിക്കൂറെങ്കിലും സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് സംസാരിക്കുന്നത് ഞാൻ ഇത് കീബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇവരടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ഇത് ചെയ്യുമ്പം ഇതിനകത്ത് ചെയ്ത് ഞാൻ അങ്ങനെ ഇതിനകത്തോട്ട് മുഴുകിയിരുന്നെന്ന് തോന്നും. പിന്നെ ആരും വിളിച്ചാലൊന്നും അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, സംസാരിക്കത്തൊന്നും ഇല്ല അവരുതായിട്ടൊന്നും.
7: അതെ. അപ്പൊ എന്തായാലും എബിന് സംസാരിക്കാൻ പോലും സമയമില്ല, കാര്യം ഒരുപാട് പഠിക്കാനുണ്ട്. 9th standard ആണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ചു നേരമെങ്കിലും ഒരു ദിവസം ഈ ഒരു കീബോർഡിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സിന്

0: അങ്ങനെ സുഖമില്ല. അപ്പൊ അതുകൊണ്ട് അതെ അല്ല, എല്ലാ ദിവസങ്ങളും ആ ഒരു ഡെയിലി റുട്ടീൻ പോലെ വായിക്കാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലെ. എങ്കിലും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, വീട്ടിൽ സംസാരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ എബിൻ, സമയം തീരെ ഇല്ല, ഈ ഒരു ടൈം ഇല്ല, 9th ആണ്. പക്ഷെ എങ്കിലും ആ ഒരു എന്താ പറയാ, കീബോർഡിനോടുള്ള സ്നേഹം കൊണ്ട് കുറച്ചു നേരമെങ്കിലും അത് പ്ലേ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും എല്ലാ ആർട്ട് ഫോംസിലും അതുണ്ട്. എങ്കിലും നമുക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പറയുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് അവൻ്റെ സ്കിൽസും ഒക്കെ ഒരുപാട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് പഠിക്കാൻ ഇപ്പോൾ അത് എങ്ങനെയാണ് എന്ന് കറക്റ്റിന് കിട്ടുന്നവരെ അതൊരു ബുദ്ധിമുട്ടാണ് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്കിൽസും ക്രിയേറ്റിവിറ്റിയിലേക്ക് ഒക്കെ പോകുമ്പോൾ?
1: ഈ കീബോർഡ് എന്ന് പറഞ്ഞാൽ മേഖലയിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി, ടെക്നീക്, എക്സ്പ്രഷൻ, ഇത് ഈ മൂന്ന് എലമെന്റ്സ് ആണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുന്നു, പാട്ട് കേൾക്കുമ്പോൾ അതൊരു വേറൊരു രീതിയിലായിരിക്കും ആ പാട്ടിൻ്റെതായിട്ടുള്ള അതിൻ്റെതായ രീതിയിൽ. നമ്മൾ ഇത് ഇതിനകത്തോട്ട് ചെയ്തെടുക്കുമ്പം ഇതിനകത്ത് വോക്കൽസ് ഇല്ല, ലിറിക്സ് ഇല്ല, നമുക്ക് ഇതിനകത്ത് ലിറിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായ? അങ്ങനെ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും നമുക്ക് ഇതിനകത്ത് പാട്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അന്നേരം ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കും. എത്ര ക്രിയേറ്റീവായിട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നോ അത്രയും കേൾക്കുന്നവർക്ക് ഒരു എൻജോയബിൾ ആയിരിക്കും, ഭയങ്കര അവർക്ക് കേട്ടിരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ തോന്നും. അതുകണക്കുള്ള ഒരു ഇതാണ്, അതുകണക്കുള്ള ഒരു മേഖലയാണിത്. അങ്ങനെ നമ്മൾ എന്തോ ചെയ്യുന്ന, എന്തോ ടാർഗറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേൾവിക്കാർക്ക് അത്ര നേരം കേട്ടിരിക്കാൻ നോക്കണം, മടുക്കരുത്.
0: അതെ അതെ അതെ, കേൾവിക്കാരെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് അതൊരു മടുപ്പ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നരുത് അല്ലെ. ഇപ്പൊ ഒരു പെർഫോമിങ് എന്ന രീതിയിലാണെങ്കിലും അല്ലാതെ ഒരു ട്യൂണിങ്ങിലേക്ക് പോകുമ്പോഴും അതൊരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ക്രിയേഷൻസ് ഉണ്ടാകണമെന്നല്ലേ. അപ്പൊ അതെ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിസ്മയം തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു സിനിമയുടെ കാര്യത്തിൽ ഒരു ഒരു എന്താ പറയുക, ഒരു ആത്മാവ് തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. ഇപ്പൊ പല സിനിമകളുടെയും ഒരു BGMs പല രംഗങ്ങളും നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത്. ഇപ്പൊ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുള്ള BGMs അതിന്റെ ത്രെഡ് കിടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എബിൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്, ഒരിക്കലും മടുപ്പും ആ ഒരു ക്രിയേഷൻ അപ്പുറത്തേക്ക് പോകരുത്. ആ കേൾക്കുന്നവർക്ക് അതിൽ തന്നെ സ്റ്റിക്കോൺ ആയിട്ട് നിൽക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അല്ലെ.
1: അതെ അതെ, ഈ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കാനായിട്ടാണ് ഈ മനുഷ്യർ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ മ്യൂസിക് ചെയ്യുമ്പം പിന്നെ എന്തെങ്കിലും മടുത്തു കഴിഞ്ഞാൽ എന്തൊരു ഒരു കാര്യമില്ല ഈ മ്യൂസിക്കിന്.
0: മടുപ്പില്ലാതെ ഇങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ അങ്ങനെ
1: എൻജോയ് ചെയ്യാനും.
0: യെസ്, അപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ എബിൻ, അപ്പൊ അങ്ങനെ പറയുമ്പോ ഫ്രീ ടൈംസ് കിട്ടാറില്ല എങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഒരു പഠനത്തിനോടൊപ്പം ഇത് കൊണ്ടുപോകുമ്പോ ഒരു ഒരു റിലാക്സേഷൻ തന്നെയാണല്ലേ എബിൻ ഈ ഒരു? അതെ, അതെങ്ങനെയാണ് ഒരു മ്യൂസിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു മനസ്സമാധാനമാണ് അല്ലെ, ഒരു സന്തോഷമാണ്. അപ്പൊ അതെങ്ങനെയാണ് എബിൻ എബിന്റെ കാര്യത്തിൽ?
1: എന്റെ കാര്യത്തിൽ മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് മ്യൂസിക് ഇല്ലാതെ പറ്റത്തില്ലെന്നാണ്. അത് മ്യൂസിക് ഇല്ലെങ്കിൽ ഭയങ്കര ആ ദിവസം ഭയങ്കര ബോറായിരിക്കും, ഇങ്ങനെ നടന്നു പോകത്തില്ല. നമ്മള് പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, പിന്നെ ട്യൂഷൻ വന്നിരുന്നു, അവിടെ ഇരുന്ന് പഠിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒന്നുമില്ല, ഒരു
0: അതെ. അപ്പൊ കുറച്ച് ട്യൂഷനും സ്കൂളിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിലും ഇച്ചിരി ബോറിംഗ് ആണല്ലേ പഠിത്തം, ടീച്ചേഴ്സ് ഒക്കെ കേൾക്കും ഇത്. യെസ്, അപ്പൊ കുറച്ച് എന്നാലും എല്ലാ സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണല്ലോ, എപ്പോഴും നമ്മൾ പഠിത്തം എന്ന രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോറിംഗ് ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്ത് മാറണമെങ്കിൽ ഇതുപോലുള്ള ഒരു ആർട്ട് ഫോം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ് എന്നാണ് എബിൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ പഠനത്തിനെയും ഇത് സഹായിക്കും ഒരു തരത്തിലല്ലേ. അതെ, അപ്പൊ ഇപ്പൊ കുറച്ച് നേരം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് ഈ കീബോർഡിലേക്ക് പോകുമ്പോ പെട്ടെന്ന് നമുക്ക് ഒന്ന് റീഫ്രഷ് ആവും.
1: മെന്റൽ റീഫ്രഷ്മെന്റ് ആവും നമുക്കിത്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റും ഇത് കണക്കുള്ള റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പം. നമ്മൾ ഏത് കാര്യമായാലും, പഠിക്കുന്നതായാലും ജോലി ചെയ്യുന്നതായാലും കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കായാലും മടുത്തു പോകും, സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ഇത് കണക്കുള്ള ഒരു നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, ഹോബീസ്, ഇത് കണക്കുള്ള ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ടി വി ഇട്ടൊരു സിനിമ ആണെന്ന്, ഇതെല്ലാം നമുക്ക് മനസ്സിനൊന്ന് ഇച്ചിരി ഫ്രഷ് ആക്കുന്ന നമുക്ക് ഇത് ചെയ്യുമ്പം പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട, കഷ്ടപ്പെടേണ്ട, ഇരുന്ന് നമുക്ക് സുഖമായിട്ട് നമ്മുടെ സമയം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇതൊക്കെ അതൊക്കെ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്.
0: അതെ, അപ്പൊ എബിൻ, അപ്പൊ എബിൻ അത് പറഞ്ഞപ്പോ എബിൻ പറയാണ് എന്ത് കാര്യമാണെങ്കിലും കുറച്ച് അധികം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നും എന്നുള്ളത്. പക്ഷെ കീബോർഡ് പ്ലേ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നാറുണ്ടോ?
1: കീബോർഡ് ചെയ്യുമ്പോഴും ഓഫ്കോഴ്സ് മടുക്കും, രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നടുവേദന എടുക്കും.
0: അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു മടുപ്പ് തോന്നും. അപ്പൊ അതിനകത്ത് ഒന്ന് സ്കിപ്പ് ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യം ചെയ്തിട്ട് വീണ്ടും

0: അതെ, കീബോർഡ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കൂടിയും ഒരേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മടുപ്പ് തോന്നുന്നു അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കീബോർഡിൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫാസ്റ്റ് നമ്പേഴ്സ്, വെസ്റ്റേൺ, ഈസ്റ്റേൺ, അതുപോലെ മെലഡീസ് എങ്ങനെയാണ്, ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് എബിന്?
1: എനിക്ക് വെസ്റ്റേൺ മ്യൂസിക്കും ഇഷ്ടമാണ്, അതേസമയം ഈസ്റ്റേണും ഇഷ്ടമാണ്. കാരണം വെസ്റ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈസ്റ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ ഇറക്കിയ നമ്മുടെ കൾച്ചറിലുള്ള ഒരു സോങ് രീതിയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയബിലിറ്റി ആയിരിക്കും. നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഈസ്റ്റേൺ കൾച്ചറിലുള്ള സോങ്സ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുമ്പം നമ്മുടെ ഇവിടുത്തുള്ള ആൾക്കാരില്ലേ എന്തായാലും മെജോറിറ്റി ആയിട്ട് കേൾക്കുന്നത്, അന്നേരം അവർക്ക് ഇത് ഇഷ്ടപ്പെടും.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്
1: ആയിരിക്കും.
0: പുറത്തൊക്കെ ചെയ്യുമ്പോൾ വെസ്റ്റേൺ ടൈപ്പിലേക്ക് പോകും എന്ന് അല്ലേ?
1: പുറത്ത് ചെയ്യുമ്പോഴും വെസ്റ്റേൺ ചെയ്യണം, എന്നാൽ അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ കൾച്ചറും അവിടെ എക്സ്പ്രസ് ചെയ്യണം. അന്നേരം എന്നാലല്ലേ നമ്മുടെ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഇവിടുത്തെ ഈ സോങ് രീതികൾ ഇങ്ങനെയാണ്, ഇത് ഇത്ര നല്ല കേൾക്കാൻ നല്ല ഒരു എൻജോയബിൾ
0: ആയിട്ടുള്ള
1: അങ്ങനത്തെ ഉള്ള പാട്ടാണ് അവിടുത്തെ ആൾക്കാർ അറിയത്തുള്ളു.
0: അത് കൊള്ളാം, കൊള്ളാം. തീർച്ചയായിട്ടും അത് വെസ്റ്റേൺ, ഈ കീബോർഡിലൊക്കെ കൂടുതലും ആൾക്കാർ വെസ്റ്റേൺ ആണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യൊക്കെ കൂടുതലും നാട്ടിൽ വരും, എല്ലാം ചെയ്യുന്നുണ്ട് മിക്സ്. പക്ഷെ ഇത് എബിൻ പറയുന്നത് നമ്മുടെ കൾച്ചർ ഇതാണ്, നമ്മുടെ സംഗീതം ഇതാണ് എന്നുള്ളത് വൈഡ് ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് അറിയണമെന്നാണ് എബിന്റെ ആഗ്രഹം അല്ലേ? അതെ, അപ്പൊ അങ്ങനെ ആവട്ടെ. അപ്പൊ എബിന്റെ ഒരു ഐഡന്റിറ്റി കീബോർഡിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും?
1: അങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന ഈ ആർട്ട് ഫോമിന്റെ ഒരു ഇതായിരിക്കും, ഫേസ് കാർഡ് ആയിരിക്കും ഈ ഒരു. ഫോർ എക്സാമ്പിൾ കീബോർഡ് എടുക്കുന്നു, നമ്മൾ കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡിന്റെ ഫേസ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റീഫൻ ദേവസ്യാണ്. നമ്മള് നീ കീബോർഡ് വായിക്കൂ, ഓ നമ്മുടെ സ്റ്റീഫൻ ദേവസ്യയുടെ ഏരിയ
0: അല്ലേ. അപ്പൊ അതിനി പറയേണ്ടത് നമ്മുടെ എബിന്റെ ഏരിയ അല്ലേ എന്ന് പറയണം അല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെ ആവട്ടെ. അപ്പൊ ഒരു സ്റ്റീഫൻ ദേവസ്യയുടെ ഒരു സ്റ്റൈലിംഗ് അല്ലേ, അല്ലെങ്കിൽ കീബോർഡ് എന്ന് കേൾക്കുമ്പോൾ ഈക്വൽ ടു സ്റ്റീഫൻ ദേവസ്യ എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ ഇനി ഭാവിയിൽ അതൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ എബിൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ മനോഹരമായിട്ട് എബിൻ ഒരു കീബോർഡിന്റെ അയാൾക്ക് കൈവിരലുകൾ കൊണ്ടുള്ള വിസ്മയം മാത്രമല്ല സംസാരത്തിലും എബിൻ അടിപൊളിയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എബിൻ തീർച്ചയായിട്ടും അടുത്തൊരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. സംസാരം മാത്രമല്ല, ശ്രോതാക്കൾക്ക് എങ്ങനെയാണ് എബിൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പാട്ട് ഏതൊക്കെയാണെന്നൊക്കെ കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത പാട്ട് ഏത് പാട്ടായിരിക്കും എബിൻ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത്?
1: അടുത്ത പാട്ട് ഒരു തമിഴ് പാട്ടാണ്, ഏതോ ഒരു പാട്ടേ എൻ കാതൽ കേൾക്കും.
0: ആ പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ. അപ്പൊ നമ്മുടെ എബിൻ അടുത്തത് ഒരു തമിഴ് സോങ് ആണ് നമുക്ക് വേണ്ടിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645

0: 9 6 1 6 8 എന്ന നമ്പറുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളിങ്ങനെ കീബോർഡിലെ വിസ്മയം, കീബോർഡിനെ പറ്റി ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ എങ്കിലും അത് കേട്ട് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഞാനൊരു എൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിലൊക്കെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങിയത് എബിന് സ്റ്റീഫൻ ദേവസി ആണെങ്കിൽ എനിക്ക് നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ പിയാനോ വായിക്കുന്ന ഒരു പയ്യനുണ്ടായിട്ട് നമ്മുടെ മെജോജ് സാറ്, അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ അതിലൊരു മാജിക് ഇങ്ങനെ തീർക്കുന്നതും അതിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്. ഇപ്പൊ സിനിമകളിലൂടെയും നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമാണ്. അപ്പൊ എബിൻ അതിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ എബിൻ ഇപ്പൊ ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ മറ്റൊരാൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു സോങ് കേൾക്കുമ്പോൾ ആ സോങ്ങിൽ ഒരു കീബോർഡിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു സോങ്ങിന്റെ അകത്ത് കീബോർഡ് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനെ പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പൊ എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കുന്നത്, ഈ കീബോർഡ് ഇതിന് അത്രമാത്രം പ്രാധാന്യം ഈ ഒരു പാട്ടിന് കൊടുക്കുന്നുണ്ട് എന്നെങ്ങനെയാണ് എബിൻ മനസ്സിലാക്കുന്നത്?
4: ഒരു പാട്ടാകുമ്പോൾ അതിനകത്ത് കുറെ ലെവൽസ് കാണും, വോക്കൽസ്, ബീറ്റ്, മെലഡി, പിന്നെ റിതം, ഇതിനൊക്കെ കുറെ ബീറ്റ് ലെവൽസ് കാണും. അല്ലെ, ഇതിനകത്ത് ഒരു എലമെന്റ് ആണ് നമ്മുടെ ഈ കീബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പാട്ട് പാടുമ്പോൾ വോക്കൽസ് മാത്രം എന്തായാലും വിട്ടു പാടിക്കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖം കാണത്തില്ല. അന്നേരം ഇതിന് ഒരു കേട്ടിരിക്കുമ്പോൾ ഒരു എൻജോയബിൾ ആയിട്ട് തോന്നാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവർ ഇതിനകത്ത് കീബോർഡ്, ഡ്രംസ്, പിന്നെ ഫ്ലൂട്ട്, ഇതിനൊക്കെയുള്ള കുറെ അധികം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാണ് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറെ നേരം എടുക്കുന്നതും കുറെ ആൾക്കാരെ എടുക്കുന്നതും കുറെ ഇത് ഫണ്ടിങ് വേണ്ടി
3: വരുന്നതും. അപ്പൊ ഇതിൽ കീബോർഡിന്റെ ഒരു കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ചും എടുത്ത് കേൾക്കുമ്പോൾ മനസ്സിലാവോ അത് ഇത് ഇന്ന രീതിയിൽ ഇന്ന നോട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കുവോ എബിൻ?
4: ഇത് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് എന്തായാലും എനിക്ക് മനസ്സിലാവും, മനസ്സിലാവാൻ പറ്റൂ.
3: അപ്പോ എബിൻ, എബിൻ ഇപ്പോ കീബോർഡിൽ ഇങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തിലധികമായിട്ട് ഒരു പഠനമാണെങ്കിലും അതില് ഒരു പാഷൻ എന്ന രീതിയിലാണെങ്കിലും അതിന്റെ ഒരു ഇന്നോവേഷൻസും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അതില് ഇപ്പൊ എബിൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ 5 വയസ്സിലാണ് ഈ ഒരു കീബോർഡ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്, അതും എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇന്നാള് പഠിപ്പിക്കും. അതിൽ നിന്ന് പിന്നീട് പതുക്കെ സ്റ്റീഫൻ ദേവസി അത് ഒരു ആ ഒരു മാജിക് മൈൻഡിലേക്ക് കൊണ്ടുവരികയും ആ പെർഫോമൻസ് കണ്ടുപഠിക്കുകയും ചെയ്തു. പിന്നീട് ഇതാ ഇപ്പോ എത്തി നിൽക്കുകയാണ് പിന്നെ ഒരുപാട് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഐഡിയസിലൂടെ ഒക്കെ ട്യൂൺസ് വരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു 10 വർഷത്തെ ഒരു ജേണി വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കീബോർഡിസ്റ്റ് ആയിട്ടുള്ള എബിനിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇന്ന് എത്തി നിൽക്കുമ്പോൾ തോന്നുന്നത്?
4: അന്ന് 5 വയസ്സുള്ള എന്നിൽ നിന്നും എനിക്കിപ്പം നല്ല മാറ്റമുണ്ട്, ഒരുപാട് പ്രോഗ്രസ് ഉണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അന്ന് 5 വയസ്സുള്ളപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ടും പിന്നെയും എനിക്ക് സാർ എന്റെ സാർ പഠിപ്പിച്ചു തരുന്ന ഓരോ പാട്ടുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളായിരുന്നു. എന്നാലും ഇപ്പം ഇവിടെ നിൽക്കുമ്പോ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് അറിയാം. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കണം, ഒരു പാട്ട് എങ്ങനെ വേറെ രീതിയിലേക്ക് സ്റ്റൈൽ മാറ്റി എടുക്കാം എന്നിങ്ങനെ കുറെ അറിയാം. നമ്മള് ഒരു കാലം പൊയ്ക്കൊണ്ടിരിക്കും തോറും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പഠിച്ചോണ്ടിരിക്കും. അത് പഠിക്കണം, അത് പഠിച്ചാലേ നമുക്ക് ഇതുകണക്കുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഇത് നിലനിന്ന് പോകാൻ പറ്റത്തു.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ശോഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അത് പഠിക്കണം. എന്റെ അടുത്തും കൂടെ എനിക്ക് എബിൻ പറയുന്നിട്ട് അയ്യോ ഞാൻ പഠിക്കണോ എന്ന് തോന്നുകയാണ്. അപ്പൊ ഇനി പുതിയതായിട്ട് ഒരു കീബോർഡിസ്റ്റ്, ഇപ്പൊ കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ റെയർ ആണ് എന്നുള്ളത് എബിൻ തന്നെ പറയാണ്, കുറച്ച് റെയർ ആണ്. ഇപ്പൊ സ്കൂളിലാണെങ്കിലും വോക്കലിൻ്റെ അത് കാണും, അങ്ങനെ കുറെ ആർട്ട് ഫോംസ് ഒക്കെ വേറെ കാണും. പക്ഷെ കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സംതിങ് ഡിഫറെന്റ്, അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ ഇത്. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അവർക്ക് വേണ്ടിയിട്ട് കുട്ടി ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട് കേൾക്കുന്നത്. അപ്പൊ അവരോട് എന്താണ് എബിന് പറയാനുള്ളത്? ഒരു കീബോർഡിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്?
4: ഇത് കീബോർഡ് പഠിക്കണമെങ്കിൽ നല്ലൊരു സാറിനെ കണ്ടുപിടിക്കണം, നല്ലൊരു ടീച്ചറിനെ കണ്ടുപിടിക്കണം. അതായത് ടീച്ചറിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും അവർ പറയുന്നത് കേട്ട് തലയാട്ടി ഇരുന്നാൽ പോരാ, നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അങ്ങോട്ട് ഡൗട്ട്സ് ചോദിക്കണം. സാർ പിന്നെ ഈ ഒരു പാട്ട് എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ, ഈ ഒരു പാട്ട് പഠിക്കാൻ എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കണം. അന്നേരം അവർക്ക് നമ്മളെ പഠിപ്പിക്കാനായിട്ട് അവർക്കും ഒരു ആഗ്രഹം തോന്നും. അതിനൊക്കെ നമ്മൾ ഇതിനൊക്കെ ചോദിക്കണം അവരുടെ അടുത്ത്. അത് പോരാഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും, എന്തായാലും പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഒരു പാട്ട് തന്നെ ഒരു ചെയ്തെടുക്കാൻ പഠിച്ചാൽ പോരാ, പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോകും. അത് മറന്നു പോകാതിരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് എങ്കിലും ചെയ്യണം. ഇതുകണക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഇമ്പ്രൂവ് അങ്ങനെ നമ്മൾ ഇതുകണക്കെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്യണം.
3: അതെ. അപ്പൊ തുടക്കത്തിൽ തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാവും, എബിൻ പറഞ്ഞതാണ് തുടക്കത്തില് ഈ കേസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു ആഗ്രഹത്തെ മാറ്റി വെച്ചൊരു ഇത് പാടാണ്, ഇത് സ്കിപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കാതെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിൽ കൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. അപ്പൊ എബിൻ അതുകൊണ്ട് അങ്ങനെ തെളിയിച്ചിട്ടുള്ളൊരു കലാകാരനാണ്. നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ട് പക്ഷെ പേടിയാണ്, എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നവരിലേക്ക് നിരന്തരമായ പ്രാക്ടീസും നല്ലൊരു അധ്യാപകനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് എബിൻ പറയുന്നത്. അങ്ങനെ മിടുക്കനായിട്ട് 14 വയസ്സുകാരനാണെങ്കിൽ കൂടിയും ഒരുപാട് സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് എബിൻ. അപ്പൊ ഒരു ഡ്രീം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്വപ്നം കാണും, ഒരു പഠനം അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നതിലുപരി ഈ കലാപരമായിട്ടുള്ള മേഖലയിൽ ഒരു ഡ്രീം എബിന് കാണും. എന്തായിരിക്കും ഒരു ഡ്രീം എന്ന് പറയുന്നത്?
4: എന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ അറിയപ്പെടണം
3: സ്റ്റീഫൻ ദേവസി പോലെ.
4: അതെ
3: അതെ അതെ. അപ്പൊ സ്റ്റീഫൻ ദേവസി വിട്ടൊരു കളിയില്ല, എവിടെയെങ്കിലും ഇരുന്ന് സ്റ്റീഫൻ ദേവസി കേൾക്കുന്നുണ്ടെങ്കിൽ എബിൻ തീർച്ചയായിട്ടും അത് എന്താ പറയാ, എബിൻ ആഗ്രഹിക്കുകയാണ് സ്റ്റീഫൻ ദേവസി പോലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അതിൽ മുകളിൽ ഒരു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചുണ്ടെങ്കിൽ അത് തന്നെയാണ് ഡ്രീം അല്ലെ, നല്ലൊരു പെർഫോമർ ആവുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പൊ ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ടൊക്കെ നിന്ന് ഫേസ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എബിനെ തന്നെ അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഒരുപാട് എബിൻ ചെയ്തിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഡിയൻസിന്റെ റെസ്പോൺസിന് അനുസരിച്ച് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അയ്യോ കൺഫ്യൂഷൻ ആണോ നെർവസ് ആണോ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ?
4: അങ്ങനെയൊന്നും നമുക്ക് തോന്നാറില്ല. സാധാരണ അവർ നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുമ്പം ഒരു ചെയ്തോണ്ടിരിക്കുമ്പം എത്ര നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ അവരത് കേട്ടിരുന്നു പോകും.
3: നെർവസ് ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോ എനിക്ക്, ഞാൻ ഇപ്പൊ വേദിയിൽ നിൽക്കുമ്പോ എത്ര വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. തുടക്കത്തെ എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരു സ്റ്റേജ് ഫിയറൻസ് ഉണ്ടോ?
4: അങ്ങനെ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു, എന്നാലും ചെയ്തു വരുമ്പോ നമുക്ക് മാറും.
3: മാറല്ലേ, എനിക്കിതുവരെ മാറിയിട്ടില്ല, എന്ത് ചെയ്യും ഞാൻ? അതപ്പൊ എനിക്കിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ തുടക്കത്തിൽ എനിക്കൊരു നെർവസ്നെസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഒരു ടിപ്പ് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, എങ്ങനെയാണ് എന്നുള്ളത്. എബിൻ എന്തായിരിക്കും കയറുമ്പോ ഒരു നെർവസ്നെസ് ഉണ്ടാവുമ്പോ എങ്ങനെയായിരിക്കും ആ റുട്ടീൻ, എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ഒന്ന് കയറുമ്പോ? എന്തൊക്കെയാണ് എബിൻ എങ്ങനെയൊക്കെയാണ് സ്റ്റേജ് പെർഫോമൻസിന് ഹാൻഡിൽ ചെയ്യുന്നത്?
4: കേറുമ്പോഴാണ് സ്റ്റേജ് ഫിയർ ഉണ്ടാകുന്നതെങ്കിൽ കേറുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട, ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ.
3: അതെ അതെ, അത് കൊള്ളാം. അപ്പൊ കേറുമ്പോഴാണ് പക്ഷെ പെർഫോം നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോ എബിന് ടെൻഷൻ ഒന്നും ഇല്ല. അപ്പൊ അതെ, എബിൻ വളരെ കൂളായിട്ടാണ് അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ സാധാരണ ഞാൻ ഈ ഒരു കുഞ്ഞി ആർട്ടിസ്റ്റിൻസിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ പേടിയുണ്ട്, കേറുമ്പോൾ പേടിയുണ്ടെന്ന് പറയാം. പക്ഷെ എബിൻ, എനിക്ക് പേടിയൊന്നുമില്ല, അങ്ങനെ തന്നെ എബിൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഭാവിയിലും അത് ഉപകരിക്കട്ടെ. നമ്മുടെ ഒരു നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഭയമാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത് അല്ലേ. ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, എത്ര പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഭയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പൊ നമ്മുടെ ഒരു ആ ഒരു കഴിവിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഒരു അതിഥി തന്നെയായിരുന്നു ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ കൂടെ. കുറച്ച് നേരം ആണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ടൈം പോയ പോലെ എനിക്ക് തോന്നുകയാണ് എബിനുമായിട്ട്. ആണോ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
4: വന്നിരുന്നത് ഓർമ്മയുണ്ട്, ഇപ്പം തീരാൻ പോകുന്നത്.
3: അതെ, വിഷമമുണ്ടോ? ഒരു ഒരു ഒരു വെട്ടം കൂടെ ഒന്ന് വന്നാലോ, അങ്ങനെ ആഗ്രഹമുണ്ട്. ഇനി ഒരു സ്റ്റീഫൻ ദേവസി, അപ്പൊ എന്റെ ഒക്കെ മൈൻഡിൽ എന്താണെന്ന് അറിയോ, ഇത് ഒരു സ്റ്റീഫൻ ദേവസി ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇനി ഭാവിയിലെ ഒരു സ്റ്റീഫൻ ദേവസിയെ ആ ഒരു ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ച വരൂ?
4: പിന്നല്ലാതെ
3: വന്നല്ലേ പറ്റും. അപ്പൊ എനിക്ക് എടുക്കാൻ സാധിക്കട്ടെ. അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള, അത്രയും ഒരു പെർഫോമർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എബിൻ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ തന്നെ ആ ഒരു സ്കെയിൽ അങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത്രയും നേരം ഈ ഒരു എക്സ്പീരിയൻസ് ഈ റേഡിയോ സാന്ത്വനത്തിൽ വന്നിരുന്ന് നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു കുട്ടി അതിഥിയായിട്ട് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എന്താണ് അവസാനമായിട്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടും എന്നോടും ഒക്കെ പറയാനുള്ളത്?
4: നമ്മളൊരു മ്യൂസിക് കേൾക്കുമ്പോൾ ആ മ്യൂസിക് എൻജോയ് ചെയ്യാൻ നോക്കുക. അത് നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും. നമുക്ക് മൈൻഡിന് ഒരു പ്രസന്റ് നേച്ചർ, ഒരു കാം നേച്ചർ

0: നമുക്ക് നല്ല നമ്മുടെ ജീവിതം ഒരു സ്മൂത്തായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല നല്ല മ്യൂസിക്കൊക്കെ കേൾക്കാൻ നോക്കുക. അത് അത് കണക്ക് തന്നെ ഈ ഇപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന കുട്ടികളുടെ അടുത്ത് ഇവർ നിങ്ങൾ എന്തായാലും തെറ്റുന്നെന്നും പറഞ്ഞ് പകുതി കിട്ടുകൊണ്ട് പോകരുത്. അതൊന്നും കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറി, നമുക്ക് ഒരു പ്രോബ്ലത്തിനോടുള്ള ഒരു പേടി മാറി, അത് നമുക്ക് നമുക്കൊരു ഇതായിട്ട് കിട്ടും. ഒരു ജീവിതത്തിന്റെ ഒരു പാർട്ടായി എനിക്ക് നമുക്ക് തോന്നും. നമുക്കിപ്പം ആദ്യമായിട്ടൊരു പാർട്ട് ചെയ്യുമ്പം തെറ്റുന്നു, തെറ്റുന്നെന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യണം, കൺസിസ്റ്റൻസി.
1: യെസ്, തീർച്ചയായിട്ടും തെറ്റുന്നെന്നും പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടൊന്നും പോകരുത്. നമ്മുടെ ഒരു കഴിവാണ് അല്ലെ, അതിനെ ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ മനോഹരമായിട്ട് എബിൻ അതൊരു പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എബിൻ, തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ എബിൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വളർത്തുന്നതിൽ പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ എബിനോടൊപ്പം ഇങ്ങനെ കട്ടക്കി നിൽക്കുന്ന മറ്റ് വ്യക്തികൾ ആരൊക്കെയാണ് എബിൻ?
0: എന്റെ അങ്കിൾ, എന്റെ സോളി അങ്കിൾ, പുള്ളിയുടെ പേര് സോളിസ്റ്റർ എന്നാണ്. ഞങ്ങള് സോളി എന്ന് വിളിക്കും, സോളി അങ്കിൾ. പുള്ളിയാണ് കീബോർഡ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത്.
1: ഓ, ശരി ശരി ശരി.
0: ഈ മേഖലയിലോട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പുള്ളിയാണ്. പുള്ളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ. ഏകദേശം ഈ 10 വർഷത്തിൽ എന്തൊക്കെ ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കധികം ഉണ്ട്.
1: അതെ, അങ്ങനെ തുടക്കത്തിലെ ആ ഒരു 5 വയസ്സുകാരനെ ദാ ഇന്ന് കാണുന്ന രീതിയിൽ വലിയ ഹൈയിലേക്ക് ചിന്തിക്കാൻ പഠിപ്പിച്ചത് സോളിയങ്കിളാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എബിൻ ആ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുകയാണ് തീർച്ചയായിട്ടും. പിന്നെ ആരൊക്കെയാണ് എബിൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്?
0: പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഫാമിലി, ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഫ്രണ്ട്സ് എന്ന് പറയുമ്പം നമ്മൾ അവര് ഏകദേശം സെയിം ഏജ് ഗ്രൂപ്പിലായോണ്ട് നമ്മളെല്ലാരും ചിന്തിക്കുന്ന ഒരു ഏകദേശം ഒരു സെയിം രീതിയിലായിരിക്കും,
1: ഒരേ വേവ് ലെങ്ത് ആണ്. നിങ്ങൾ എല്ലാരും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണ് തോന്നുന്നു അല്ലേ? അത് ഭയങ്കര ഒരു വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ വേറിട്ട രീതിയിലൊക്കെ ചിന്തിച്ച് ഞാൻ അങ്ങനെയാണ്, അത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ പോലെ തന്നെയാണോ എല്ലാരും തോട്ട് പ്രോസസ് ഒക്കെ?
0: ഏകദേശം ഒരേ കണക്കാണ്. എന്നാലും ഞങ്ങൾ എല്ലാരും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്, അംബീഷൻ, ഡ്രീംസ്, ഇതിലെല്ലാം വ്യത്യാസമുണ്ട്,
1: പാഷൻസിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ തോട്ട് പ്രോസസ് എല്ലാവർക്കും ഒരുപോലെയാണ്, നല്ല രീതിയിൽ വിജയിക്കണമെന്ന് തന്നെയാണ് ചെറിയ പ്രായത്തിൽ. അതെ, അടിപൊളിയായിട്ട് പോട്ടെ, നല്ല കുട്ടികളായിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ഒരു ഡ്രീം ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ എബിന്റെ കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് എനിക്ക് മതിയാവുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു എനിക്ക് തന്നെ എനർജി തന്നുകൊണ്ടിരിക്കുകയാണ്, എന്റെ എനർജിയേക്കാൾ കൂടുതൽ എബിൻ ഇങ്ങനെ അടിപൊളിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ എബിൻ, എന്നാലും ഈ ഒരു ടൈം ലിമിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം നമ്മൾ വൈൻഡപ്പിലേക്ക് കടക്കുമ്പോൾ അവസാനമായിട്ട് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ആ ഒരു മാജിക്, ആ കൈവിരലുകളുടെ ഒരു മാജിക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഷോയിൽ. അപ്പൊ എന്തായാലും ഈ അവസാനം പാടുന്ന പാട്ട് ഏതായിരിക്കും എബിൻ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ?
0: അവസാനം പാടാൻ പോകുന്ന പാട്ട് നമ്മുടെ പുലിമുരുകൻ സിനിമയിലെ കാടണയും കാറ്റിലമ്പേ കാനനമൈനി.
1: അത് എനിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണോ? അതെ. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഹരമായിട്ടുള്ള ഗാനം ദാ എബിൻ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോവാണ്. ഇനിയും എബിന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാനും ഇങ്ങനെ വർത്താനം, ഇത്ര കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ വർത്താനം പറയാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ അധ്യായത്തിന്റെ സമയം ഏകദേശം കഴിയാറായോണ്ട് എബിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മൾ ദാ ഇന്നത്തെ ഈ മനോഹരമായ നിമിഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് സ്റ്റീഫൻ ദേവസിയെ പോലെ ആകാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കീബോർഡിസ്റ്റ്, യങ് മ്യൂസീഷ്യൻ ആയിട്ടുള്ള എബിൻ ആയിരുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.

0: favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
4: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
5: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ. 9846011686.
4: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 20

0: 5000 വരെ വിവിധ പദ്ധതികൾ
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹായ് ഹലോ നമസ്കാരം സുപ്രഭാതം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷുമാണ്.
0: അതെ, അപ്പം നല്ലൊരു ദിവസം നമ്മൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസിക്കുകയാണ്. അപ്പം ഇന്ന് 13 ഒക്ടോബർ. അപ്പം ഇന്നത്തെ ഈ ഒരു കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, ഈ 11-ാം തീയതി തൊട്ട് നമ്മളിങ്ങനെ വളരെയധികം ആഘോഷത്തിലാണ്. പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ കലാകാരന്മാരൊക്കെ വളരെയധികം ഹാപ്പി ആണെന്ന് നമുക്ക്
1: പറയാം.
0: അതെ, പലയിടത്തും ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാംസിൻ്റെ ഒക്കെ. അപ്പം അതിൻ്റെയൊക്കെ ഉള്ള ഒരു കൊട്ടും മേളവും ഒക്കെ നമുക്ക് പലയിടത്തായിട്ട് കേൾക്കാം. അതേപോലെ തന്നെ നമ്മളും ഇങ്ങനെ ആ ഒരു എന്താ ഈ ഒരു നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മളും ഇങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണ്.
1: അതെ അതെ അതെ അതെ, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കെല്ലാം തന്നെ ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്ന് സ്റ്റുഡിയോയിലെ ഞാനും ശ്രീലക്ഷ്മിയും ദേ ഇങ്ങനെ കുറേയധികം സന്തോഷകരമായ കാര്യങ്ങളും കുറേ ഒരു ഒത്തിരി അനുഭവങ്ങളും കുറേ യാത്രാവിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും ശ്രീലക്ഷ്മിയാണ്. അപ്പം നമ്മുടെ ശ്രോതാക്കളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് മെസ്സേജുകളൊക്കെ അയക്കണം നമുക്കല്ലേ.
0: അതെ, അപ്പം നമ്മുടെ സമയം ഇപ്പോൾ 10:11 പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജൊക്കെ അയച്ചോളൂ. ഇന്നത്തെ നിങ്ങളുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ ആനിവേഴ്സറി ബർത്ത്ഡേ വിഷസ് ഒക്കെ നമുക്ക് ഈ ഒരു സമയം നമ്മൾ റേഡിയോയിലൂടെ അറിയിക്കാവുന്നതാണ്. റേഡിയോ സാന്ത്വനത്തിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585. അപ്പോൾ രജന ചേച്ചി, നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ലൈവിലെ ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊന്ന് അവർക്കൊന്ന് ഊർജ്ജസ്വലരാകാൻ അല്ലെങ്കിൽ അവർക്കൊരു വിഷമിച്ചൊക്കെ ഇരിക്കുന്നവർക്കൊരു പോസിറ്റീവ് തോട്ട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് എന്താണ് ആ ഒരു പോസിറ്റീവ് തോട്ട് എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
1: അതെ അതെ, നമുക്കൊരു ശുഭചിന്ത പെട്ടെന്ന് പങ്കുവെച്ച് പോകും. അപ്പം സമയം ഈ ഒരു പരിധിക്കുള്ളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം അടുത്ത് ഇടപഴകുന്നതെല്ലാം തന്നെ അനുഗ്രഹമാകണം എന്നൊന്നും നമുക്ക് നിർബന്ധമില്ല. ആകർഷണീയമായതെല്ലാം തന്നെ അനുപേക്ഷണീയമാകണം എന്നുമില്ല. അങ്ങനെ തന്നെ നമുക്ക് ആർക്കും എന്തിനും അവരുടേതായ ഒരു അടിസ്ഥാന പ്രകൃതം ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. അതിനുള്ളിൽ നിന്ന് മാത്രമേ അവർക്ക് പെരുമാറാനാകൂ. അതായത് ശ്രീലക്ഷ്മി വശ്യ സൗന്ദര്യത്തെക്കാൾ പ്രാധാന്യം നൽകേണ്ടത് അത്തരം യാഥാർത്ഥ്യങ്ങൾക്കാണ്. അപ്പം നമ്മൾ പറയുമ്പോൾ ആത്മഹത്യാ മുനമ്പുകൾക്ക് അഴകുള്ളതായിട്ട് നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ തിരമാലകൾക്ക് നല്ല മനോഹാരിതയുമുണ്ട്. അത് അവിവേകത്തോടുകൂടി അതിനെ ആഴത്തിലേക്ക് ഇറങ്ങുന്നത് അപകടം മാത്രമേ എപ്പോഴും സമ്മാനിക്കുകയുള്ളൂ. അതായത് ക്ഷണിക സന്തോഷം നൽകുന്ന സുന്ദര വിപത്തുക്കളെ അകറ്റി നിർത്താൻ കഴിയുമ്പോഴാണ് ക്ഷണിച്ചു വരുത്തുന്ന ഒരു അപകടമൊക്കെ ഒഴിവാകുന്നത്. അവയിൽ ഒളിച്ചിരിക്കുന്ന അപകടങ്ങളെ നമ്മൾ അത്ര വേഗമൊന്നും തിരിച്ചറിയത്തില്ല. അതായത് നമ്മളെ ആകർഷിക്കുന്ന ഈ മനോഹാരിത കണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ലേ. അപ്പം അതിനെയൊക്കെ നമ്മളെ സമാധാനത്തിനേക്കുള്ള വഴി എപ്പോഴും തുറന്നു കിട്ടണം. അപ്പം നമുക്ക് പലതിനും ഇങ്ങനെ നശീകരണ ശക്തി ഉണ്ടാകാം. മുറുകെ പിടിക്കുന്നവയൊക്കെ തന്നെ മുറിവേൽപ്പിക്കുന്നതാണെങ്കിൽ അവയെ സ്പർശിക്കാതെ മാറി നിൽക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്.
0: ചിലതൊക്കെ ഇങ്ങനെ ദൂരെ നോക്കി നിന്ന് ആസ്വദിക്കാൻ മാത്രമേ അതാണ് നല്ലത് അല്ലേ, കൂടുതൽ അടുത്തറിയുന്നതിൽ നല്ലത്. ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുമ്പോൾ അത് വളരെയധികം സുന്ദരവും നല്ലതായിട്ട് തോന്നാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ദൂരെ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ, ഇപ്പം നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് ചിലയിടത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപകടങ്ങളെ പറ്റിയൊക്കെ. ചിലപ്പോൾ ഒരു വളരെയധികം കൗതുകത്തോടുകൂടി നമ്മൾ അതിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണ് പല അപകടങ്ങളും സംഭവിക്കാറ്. ഇപ്പോൾ കടൽ കാണുന്ന സമയത്ത് മൊത്തം തിരമാലയാണ്. അപ്പം നമ്മൾ ദൂരെ നിന്ന് അതിനെ ഒന്ന് ആസ്വദിക്കുന്നതും അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും രണ്ടും രണ്ടാണ്.
1: അപ്പം
0: വളരെയധികം അതിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് കടലിൽ നീന്തുന്നവരൊക്കെ ഉണ്ട്. അപ്പം അത്രത്തോളം റിസ്ക് ഏറ്റെടുത്ത് അവരതിൽ പരിശീലനം നേടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് കണ്ടിട്ട് മറ്റൊരാൾ ഒട്ടും അതിലൊരു പ്രിപ്പയർഡ് അല്ലാത്ത രീതിയിൽ ഇത് എളുപ്പമാണ് എന്ന് ചെക്കരുതി ഓടിച്ചെന്ന് കയറുമ്പോൾ അവിടെ വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കാൻ
1: സാധ്യത. ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യത്തിലൊരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മളൊരു വശ്യ സൗന്ദര്യത്തിൻ്റെ പിറകെ അതിൻ്റെ മനോഹാരിതയുടെ പിറകെ പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാത്തിനെയും ആസ്വദിക്കുക, ദൂരെ നിന്ന് അതിനെ ആഘോഷമാക്കുക, അല്ലാതെ അപകടം പതിയിരിക്കുന്ന വഴികളിലേക്ക് നമ്മൾ ബോധപൂർവം ഇറങ്ങിച്ചെല്ലാതിരിക്കുക എന്നുള്ളൊരിതാണ്. അപ്പം ശ്രീലക്ഷ്മി, നമുക്ക് ഈ ഒരു ചിന്ത പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് നമുക്ക് ഇന്ന് കുറേ ദിനങ്ങളുടെ പ്രത്യേകതയുണ്ട്. അതിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മുടെ ഇന്നൊരു പ്രത്യേകതയുള്ള ദിനമാണ് അല്ലേ ശ്രീലക്ഷ്മി.
0: ഫേസ് യുവർ ഫിയർ ഡേ അല്ലേ.
1: അതെ, ഭയത്തെ നേരിടുന്നതിനായുള്ള ദേശീയ ദിനം.
0: അതെ അതെ. ഇപ്പോൾ നമുക്ക് ജീവിതത്തിൽ പല തരത്തിലുള്ള പേടികളുണ്ട്. ഇപ്പോൾ നമ്മൾ വശ്യമായതിനെ പലതിനും ആകർഷിച്ചു പോകുന്നത് വേറെ, മറിച്ച് നമ്മുടെ നിത്യ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ, ഇപ്പോൾ ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട്, ഉയരത്തെ പേടിയുള്ളവരുണ്ട് അല്ലേ,
1: വെള്ളത്തെയും അങ്ങനെ
0: ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പേടിയുള്ളതുണ്ട്. ചിലർക്ക് ചില പ്രശ്നങ്ങൾ വരുന്നത് വളരെയധികം പേടിയാണ്, അല്ലെങ്കിൽ അവർക്കത് ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൂടുതലും പ്രശ്നങ്ങൾ നേരിടുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടാതെ അതിനെ ഓടി അതിൽ നിന്ന് ഓടിപ്പോകുമ്പോഴാണ് അല്ലെ. അപ്പം ആ ഒരു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ പേടികൾ, ഇപ്പോൾ നമുക്ക് പേടിയില്ലാത്തത് ആർക്കാണ് അല്ലെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. ഇപ്പൊ പാറ്റിയെ പേടിയുള്ളവരുണ്ട്, നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഓണയർ ആണ്, ഇവിടെ ഒന്നും അങ്ങനെ കടക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇൻ കേസ് ഏതെങ്കിലും ഒരു രീതിയിൽ പാറ്റിയെങ്ങനെ വന്ന് നമ്മൾ പേടിക്കുന്നു. പക്ഷെ ഒരിക്കലും അതൊരു ചാൻസ് ഇല്ല എങ്കിൽ പോലും നമ്മളൊന്ന് ജസ്റ്റ് പറയാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു പേടിയില്ലാത്തവരായിട്ട് ആരുമില്ല, പക്ഷെ അതിനെ നേരിടുന്നതാണ് ഏതോ അതിനെ നമുക്ക് മറികടക്കാനുള്ള.
1: ലക്ഷ്മി, അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്രതീക്ഷിതമായി എത്തുന്ന ചില കാരണങ്ങൾ, ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളരെ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. അപ്പം അത്തരം ഒരു ഘട്ടത്തിൽ ആ ഭയത്തെ നമ്മൾ നേരിടുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, സത്യത്തിന് മുൻപേ ഒന്നും നമുക്ക് പ്രിപ്പയർ ആവാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഒരു ശക്തി വർദ്ധിപ്പിക്കുക, ഭയത്തെ നേരിടുക. ചിലർക്ക് ചില ട്രോമകളൊക്കെ ഉള്ളവരുണ്ട്, ചില ഇരുട്ടിനെ ഈ പറഞ്ഞ പോലെ, ചില ലിഫ്റ്റിൽ കയറിയിട്ട് നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ഭയമായിരിക്കും. പക്ഷെ ഒരിക്കലും നമുക്ക് ലിഫ്റ്റിൽ കയറാതിരിക്കാനും പറ്റത്തില്ല. അതുപോലെയാണ് എസ്കലേറ്ററുകൾ. ഇപ്പോഴത്തെ മോളുകളിലെല്ലാം തന്നെ ആയവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഉണ്ടാകാം, പക്ഷെ ചില അവസരങ്ങളിൽ നമ്മളൊക്കെ എസ്കലേറ്ററിലൊക്കെ പോയേ പറ്റൂ. അപ്പം നമ്മൾ ഭയത്തോടെ മാറി നിന്നാലും നമ്മൾ അപ്ഡേറ്റഡ് അല്ലാതെ ബാക്കിലോട്ട് പോകും. അപ്പം നമ്മളെപ്പോഴും ഭയത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷനൊക്കെ എടുത്ത് നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളോട് കുറേ ഉപദേശമൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഭയത്തെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകും.
0: തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെ ഈ ട്രോമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് കിട്ടുന്നത് കൊച്ചുകുട്ടികൾക്കാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അത് ചെയ്യുന്നവർക്ക് പോലും അത് അറിയില്ല, അതൊരു ട്രോമയിലായിട്ടാണ് ആ കുട്ടിയെ നയിക്കുന്നതെന്ന്. പലയിടത്തും എന്താ ഒരു തമാശ എന്നുള്ള രീതിയിൽ ഒരു കുട്ടിയെ കേന്ദ്ര ബിന്ദുവാക്കി ചുറ്റുപാടും കൂടി നിന്ന് ചിരിക്കുകയും അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടിയിട്ട് അതിനെ കളിയാക്കിയൊക്കെ ചെയ്യാം. നമുക്ക് പറയാം അത് തമാശയ്ക്കാണെന്ന്, പക്ഷേ ആ ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന അതൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് അതിന്റെ കോൺഫിഡൻസ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇനി എവിടെ ചെന്നാലും എന്നെ ഇതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു നിറത്തിന്റെ പേരിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ ഇനി എന്നെ ഇത് തന്നെയാണല്ലോ വരാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്തയാണ് അവിടെ അടിച്ചേൽപ്പിക്കുന്നത്.
1: തീർച്ചയായും ഈ പറഞ്ഞത് നമുക്ക് ഈ ഉള്ളിലപ്പോൾ കോംപ്ലക്സ് കുമിഞ്ഞു കൂടി കൂടി വരുമ്പം കോൺഫിഡൻറ് ലെവൽ ഒരുപാട് താഴോട്ട് പോകും. സ്ഥിരമായി ഒരാളെ ഒരു സ്ഥലത്ത് നിന്നൊക്കെ അങ്ങനെ അകറ്റി നിർത്തപ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളാണ് പറയുന്നത്, പക്ഷെ കുട്ടികളുടെ അതേ മാനസികാവസ്ഥയാണ് വൃദ്ധരിലും വരുന്നത്. അപ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചിലപ്പം പറയുന്ന നമ്മൾക്കത് തമാശയായിരിക്കാം, പക്ഷെ കേൾക്കുന്ന ആളാ തരത്തിൽ അത് ഉൾക്കൊള്ളണം എന്നില്ല അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്ന് ആലോചിക്കാൻ ഈ ഭയത്തെ നേരിടുന്നതിനായിട്ടുള്ള ഒരു ദേശീയ ദിനത്തിൽ നമുക്ക് ഇന്ന് ഈ വിഷയം ഒരു കുഞ്ഞ് ചിന്ത ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തന്നതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്.
0: അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എന്തൊക്കെയാണ് എനിക്കൊരു പേടിയുള്ളത്, എവിടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എനിക്ക് പേടിയുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറയുന്നതിലാണോ, ഒരു അഭിപ്രായം പറയാനാണോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഴുതുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കവിതകളും കഥകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ വായിക്കുമ്പോൾ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കവിതാ സമാഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അല്ലേ.
1: റേഡി സാന്ദ്രത്തിലേക്ക് അയക്കുക
0: അല്ലേ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ലോകത്തെ മുഴുവൻ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിരിക്കണം എന്നില്ല, നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമന്റുകളും കിട്ടും. അപ്പൊ ഈ നെഗറ്റീവിന് എന്തായാലും നമുക്കത് പോസിറ്റീവ് ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും വരും.
1: ശ്രീലക്ഷ്മി, നമ്മളെ അറിയിക്കുക മാത്രം, റേഡിയോ നമ്മളെ അറിയിക്കുകയും ചെയ്യും, നമ്മൾ അങ്ങനെ കേൾക്കുകയും ചെയ്യും. ഏറ്റവും ഭയങ്കര ഒരു മനസ്സാണ് ഈ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളത്. അപ്പൊ അത് ഞങ്ങൾ കേൾക്കുകയും ചെയ്യും. അപ്പം നിങ്ങളെ കേൾക്കാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ മെസ്സേജുകളാണ് ഞങ്ങൾ അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പോം വഴി. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയക്കണം. നമുക്കൊരു നല്ല പാട്ടൊക്കെ കേട്ടിട്ട് വരാമല്ലേ ശ്രീലക്ഷ്മി.
0: അതെ, അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അപ്പൊ നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമ്മളെന്താ പറഞ്ഞു
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം രജനി ഗിരീഷുമാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മളിങ്ങനെ തുടങ്ങി വെച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഒരാളെ പറ്റിയാണ്. ചില കടകളുണ്ട്, അത് ഇപ്പോൾ നമുക്ക് നല്ല ഭക്ഷണത്തോടൊപ്പം നല്ല സ്നേഹവും നമുക്ക് വിളമ്പിത്തരുന്ന ചില ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉള്ള ഒരുപാട് കടകളെ പറ്റിയും അവർ തരുന്ന ആഹാരത്തെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. രുചി തേടി നമ്മൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ രുചി തേടി നമ്മളെല്ലാവരും ഒരുപാട് യാത്രകൾ പോകുന്നിടത്ത് നമുക്ക് പോകണം എന്ന് എന്തെങ്കിലും പോകാൻ സാധിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കടയുണ്ട്, അങ്ങ് പാലക്കാട്. അപ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പാലക്കാടിൻ്റെ സ്വന്തം രജനി ഗിരീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷത്തിലോട്ട് നമുക്കൊന്ന് പോകാം. അതൊന്ന് കേട്ടാലോ നമ്മുടെ പാലക്കാട്ടെ ആ ഒരു കടവിശേഷത്തിൽ.
1: ഓക്കെ, ശ്രീലക്ഷ്മി, നമ്മൾ പെട്ടെന്ന് ശ്രീലക്ഷ്മി ഇങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പെട്ടെന്ന് ഓർത്തത് നമ്മുടെ രാജേട്ടൻ്റെ കടയാണ് പാലക്കാട്. അപ്പം നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ ഒരുപാട് യാത്രകളൊക്കെ പോകാറുണ്ട് അല്ലെ. എല്ലാവരും നമ്മളെല്ലാം ആരാണ് യാത്ര ചെയ്യാത്തവരായിട്ട്, നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ യാത്രയുടെ ആ ഒരു ഇഷ്ടമൊക്കെ കൂടി വരികയാണ് ആൾക്കാർക്കൊക്കെ. അപ്പം നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളുടെ യാത്രയുടെ ഇടവേളകളിൽ ചിലപ്പോൾ അപരിചിതമായ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും നിയറസ്റ്റ് റെസ്റ്റോറൻറ്റ് ഏതാണെന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പം നമ്മൾ പാലക്കാട്ടേക്ക്, അതായത് നമ്മൾ പഴനിക്ക് പോവുകയാണോ കോയമ്പത്തൂർ അല്ലെങ്കിൽ പാലക്കാടൊന്ന് കണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം തൃശ്ശൂർ കഴിയുന്നത്, നിങ്ങളുടെ ഒരു വിശപ്പിൻ്റെ സമയമൊക്കെയാണ് തൃശ്ശൂർ കഴിയുന്നത് എങ്കിൽ ദയവ് ചെയ്ത് ഗൂഗിളിലൊന്ന് റിസർച്ച് ചെയ്യരുത്. നേരെ നമുക്ക് നമ്മുടെ കുഴൽമന്ദം കഴിഞ്ഞാൽ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു അടുത്തായിട്ട് നമ്മുടെ രാജേട്ടൻ്റെ ഓലമേഞ്ഞ ആ കട നമുക്ക് കാണാം. അപ്പം നമ്മുടെ രാജേട്ടൻ്റെ ആ ഓലമേഞ്ഞ കടയിൽ നിറയെ മീൻ വിഭവങ്ങളും നെയ്ച്ചോറും ഒക്കെയായി രാജേട്ടനും പത്നിയും ഒക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നതായി കാണാം. അപ്പം നമുക്ക് ഈ നിറയെ ആ ഡാം മീനുകളാണ്, ഒരുപാട് ഡാം മീനുകളുടെ ഒരു വിഭവമാണ് ആ ഒരു രാജേട്ടൻ ഇങ്ങനെ നിറ പുഞ്ചിരിയോടുകൂടി എത്രയെത്ര തിരക്കിനിടയിലും നമ്മളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് രാജേട്ടനും പത്നിയായ ചന്ദ്രിക ചേച്ചിയൊക്കെയാണ് കൂടെയുള്ളത്. ചന്ദ്രിക ചേച്ചിയുടെ കൂടെ ശ്രീലക്ഷ്മി ഇങ്ങനെ ശാലിനി ഉണ്ടാകും. ശാലിനിയും കുറേയധികം ലേഡീസാണ്, ലേഡീസ് സ്പെഷ്യൽ കടയാണ്. അപ്പം നമുക്ക് രാജേട്ടൻ്റെ ഈ കടയിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്നത് ഭക്ഷണം മാത്രമല്ല, ഒരുപാട് ഒരുപാട് സ്നേഹം കൂടി നിറച്ചിട്ടുള്ള ഭക്ഷണമാണ്. അപ്പം ഒരുപാട് ഫിലിം സ്റ്റാർസും ആൾക്കാരും ഒക്കെ വന്നു പോകുന്ന ഒരു കടയാണ്. എത്ര തിരക്കിനിടയിലും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് രാജേട്ടൻ ഇങ്ങനെ ഓടി നടക്കുന്ന കാണാം. അപ്പം നമ്മൾ ഈ പാലക്കാട് തൃശ്ശൂർ ആ റൂട്ടിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അരികിലായിട്ടാണ് ഈ രാജേട്ടൻ്റെ കട വരുന്നത്. അതിൽ നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നി ചന്ദ്രിക ചേച്ചി തന്നെ ഉണ്ടാക്കി, മെയിൻ ഷെഫ് രാജേട്ടൻ്റെ പത്നിയായ ചന്ദ്രിക ചേച്ചിയാണ്. അപ്പം ചന്ദ്രിക ചേച്ചി ഉണ്ടാക്കുന്ന ഒരു നെയ്ച്ചോറുണ്ട്, നെയ്ച്ചോറും ഈ ഒരു ചിക്കൻ കറിയുടെയൊക്കെ ഇതിൻ്റെയൊക്കെ രുചി ഇങ്ങനെ നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരു അനുഭവം മാത്രമാണ്. അപ്പം
0: പാലക്കാടൻ സ്പെഷ്യൽ അല്ലേ.
1: അതെ അതെ, കറക്റ്റ്. നമ്മളിപ്പം പാലക്കാടെന്ന് കൊല്ലങ്കോട്, ഇവിടുന്ന് ഒരുപാട് പേര് കൊല്ലങ്കോട് എന്ന് വെച്ചാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിയിരിക്കുക.

0: നിറയെ മീനുകളാണ്. ഇഷ്ടമുള്ള മീൻ നമുക്ക് സെലക്ട് ചെയ്യാം. വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്ത് അത് വിഭവങ്ങളായി പലതരത്തിൽ നമ്മുടെ തീൻമേശയിലേക്കൊക്കെ എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നല്ലൊരു അനുഭവമാണ് രാജേട്ടൻ്റെ ഈ കടയിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്നത്.
1: അതെ, അപ്പൊ ഞാനിങ്ങനെ പാലക്കാട് നമ്മുടെ രാജേട്ടന്റെ കട വിശേഷത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം വളരെ തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഒരു ഉച്ച സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യൂ ആയിരിക്കും. ഇപ്പൊ രജനി ചേച്ചി പറഞ്ഞ കണക്ക് പല തമിഴ്നാട്ടിലെ പല ഫിലിം സ്റ്റാർസും ഇങ്ങനെ വരികയും അദ്ദേഹത്തിന്റെ കടയിൽ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ
1: നമുക്കും ഒരുപാട് സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ഒരു കട നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ അവിടുത്തെ ക്യൂ നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് നിന്ന് അത്രയും നേരം നിന്ന് പ്രത്യേകിച്ച് ദൂരെയൊക്കെ നമ്മൾ
0: ശ്രീലക്ഷ്മിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എത്ര തിരക്കിനിടയിലും ക്ഷമയോടെ ഇങ്ങനെ രാജേട്ടൻ്റെ കടയിലേക്ക് എത്താനായിട്ട് എത്തിയിട്ട് അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നവരെ കാണുമ്പോൾ ഭക്ഷണം അത് നല്ലത്, സ്നേഹവും ഭക്ഷണവും മിക്സ് ചെയ്ത് എവിടെ വിളമ്പുന്നു, നമ്മളെ ഒന്ന് കെയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമൊക്കെ തന്ന, അതിൻ്റെ പരിമിതികൾ പലതും ഉണ്ടാകാം. ചിലപ്പോൾ ഇരിക്കാൻ നമുക്ക് വലിയ പോഷ് സംഭവമൊന്നും ആയിരിക്കത്തില്ല. ബെഞ്ചും ഡെസ്കും ഒക്കെയാണ് ആ കടയിലുള്ളത്. ഒരു പക്ഷേ നിലത്ത് വലിയ തറയിൽ ഗ്രാനൈറ്റോ അങ്ങനെ മാർബിളോ ഒന്നും ഇട്ടതൊന്നും, പക്ഷേ ഈ പരിമിതികൾക്കെല്ലാം ഇടയിൽ തന്നെ ആ രുചിയെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് അവിടെ എത്തി ക്ഷമയോടെ കാത്തിരിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കൊല്ലത്തിന്റെ കുറേ ആൾക്കാരൊക്കെ അവിടെ വന്നു പോയിട്ടുണ്ട്.
1: കൊല്ലത്തിന്റെ മാത്രമല്ല, ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ഈ രുചി തേടി ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തിരക്ക് കണ്ടപ്പോ മനസ്സിലായി നാട്ടിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുള്ളവരാണ്. അപ്പൊ ഈ ഒരു തിരക്ക് കാരണം അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരു സ്ഥലങ്ങളോട്ടൊക്കെ യാത്ര ചെയ്ത വഴിക്ക് നമ്മളിങ്ങനെ ഈ കട ഫേമസ് ആണ് ഈ കട. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ അവിടെയൊക്കെ കയറാനായിട്ട് പോയി. പക്ഷെ നല്ല തിരക്ക് കാരണം നമുക്കത് സാധിച്ചില്ല. എന്നെങ്കിലുമൊക്കെ നമുക്ക് ഒരിക്കൽ അവിടെ പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ചില ചില സന്ദർഭങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോ നമ്മുടെ ആ സമയം അതായിരിക്കില്ല. ചിലപ്പോ മറ്റൊരു രീതിയിൽ അവിടെ ചെല്ലാനായിരിക്കാം വിധി. അല്ലെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ പറയാറില്ലേ, കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് തട്ടി പോവുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ചിലപ്പോ അത് അങ്ങനെ ചെയ്യണം എന്നുള്ളതായിരിക്കില്ല, മറ്റൊരു രീതിയിൽ നമുക്ക് കിട്ടാനുള്ളതായിരിക്കും.
0: അല്ലെങ്കിൽ ശ്രീലക്ഷ്മി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു അന്ന് ഇന്നത്തെ ഭക്ഷണം ഇവിടുന്ന് കഴിക്കണം എന്നുള്ളൊരു വിധിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേക്കല്ലേ പണ്ടുള്ള.
1: അതെ, ഇങ്ങനെ പറയാറുണ്ട്, ഓരോ നെന്മണിയിലും നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പൊ ചിലപ്പോ അന്നത്തെ ദിവസം എന്റെ പേര് അവിടെ എവിടെയും എഴുതി കാണില്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അപ്പം ഇന്ന് അദ്ദേഹത്തിന്റെ കടയെ കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് പറയണം തോന്നി. കാരണം ഇന്നത്തെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രുചി തേടി പോകുന്നവർ തന്നെയാണ്. രുചി മാത്രമല്ല അവിടെ എന്താ വൃത്തിയും അതൊക്കെ നമ്മൾ വളരെയധികം കെയർ ചെയ്ത് നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
0: അതുപോലെ തന്നെയാണ് നമുക്ക് ഏത് ഭക്ഷണം ആര് വിളമ്പിയാലും സ്നേഹത്തോടെ തരിക എന്നുള്ളത്. നമ്മളിപ്പോ പണ്ടുള്ള അമ്മമാരൊക്കെ പറയും എന്താ, കറുത്ത മുഖവും വെളുത്ത ചോറും എന്നിങ്ങനെ പറയും. അപ്പൊ അത് അതൊരു പഴഞ്ചൊല്ലാണ്. അത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ സ്നേഹത്തോടെ ഏത് ഭക്ഷണമായാലും അത് സ്നേഹം കൂടെ മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ അതിന് രുചി ഉണ്ടാവും എന്ന് പറയൂ അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോ ഇനി പാലക്കാട് വഴിയൊക്കെ യാത്ര ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജൻ ചേട്ടന്റെ കടയുടെ കാര്യം ഒന്നും മറക്കരുത്. കാരണം എന്ന് വെച്ചാൽ പാലക്കാട് തന്നെ വളരെയധികം ഒരുപാട് കൗതുകം നിറഞ്ഞൊരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ കൊല്ലംകോടും അതേപോലെ തന്നെ കേട്ടിട്ടുണ്ട് മുറുക്ക് ഗ്രാമം, പൊരി ഗ്രാമം, അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ അപ്പറ്റേക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമുക്കിങ്ങനെ നമ്മളെ ടൂറിസ്റ്റിൽ നമ്മളൊരു ഒരു സ്ഥലം കാണുമല്ലോ, ഇവിടെയൊക്കെ നമ്മളൊന്ന് പോകണം എന്ന് നമ്മളൊരു ലിസ്റ്റിൽ കാണുന്നത്. അപ്പൊ ആ ഒരു സ്ഥലം അതിൽ തീർച്ചയായിട്ടും പാലക്കാട്.
0: അതെ, അതിനോട് അടുപ്പിച്ച് മുറുക്ക് അരിപ്പോട് മുറുക്ക് ഗ്രാമത്തിനോട് അനുബന്ധിച്ചാണ് പല്ലശന ക്ഷേത്രം ഫേമസ് ആണ്. പല്ലശന അമ്പലം ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ നമുക്കിങ്ങനെ ഇന്ന് ഈ ഒരു നാവിൽ രുചി ഊറുന്ന
1: രാജേട്ടന്റെ കടയെ പറ്റി നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവിടെ പോകാൻ സാധിക്കുന്നവരൊക്കെ പോവാ. ഇനി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമ്മളിലേക്ക് അറിയിക്കണമെന്ന് കൂടി പറയണം. അപ്പം നമ്മുടെ ശ്രോതാക്കളിലേക്കും കൂടി എത്തിക്കാം. കാരണം നമ്മൾ വെറുതെ പറഞ്ഞതല്ല, തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു രുചിയും അവരുടെ സ്നേഹത്തെ പറ്റിയൊക്കെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848785878. അപ്പോൾ രജനി ചേച്ചി, നമ്മളിങ്ങനെ രുചികളുടെ കഥ പറഞ്ഞത് കൊണ്ടിരുന്നത് തന്നെ നല്ലൊരു പാട്ട്, ആ രുചിയുമായി ബന്ധപ്പെട്ടൊരു പാട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാം അല്ലേ.
0: തീർച്ചയായും
1: നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും
6: ഞാൻ രജനി ഗിരീഷുമാണ്.
5: അപ്പൊ നല്ലൊരു പാട്ട് കേട്ടു അല്ലെ. നമ്മൾ ഈ രുചികളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ അതിൽ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ്. എപ്പോഴും ഈ ഒരു ഭക്ഷണത്തെ പറ്റിയൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ ഈ പാട്ടൊന്ന് കേൾക്കുമ്പോ ഇല്ലാത്ത വശപ്പ് ഓടി വരാറുണ്ട്. അപ്പൊ നമ്മള് രാജചേട്ടന്റെ കടയെ പറ്റിയിട്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്.
6: നമ്മളെ രാജചേട്ടന്റെ ഒരു വിഭവം പറയാൻ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു. ഒന്ന് ഓർമ്മിക്കാം, കോഴിയും കുമ്പളങ്ങയും. കുമ്പളങ്ങയും ആ കോഴിയും ഇട്ടുള്ള ഒരു മിക്സ് കറി ഉണ്ട്, അതാണ് പ്രധാനമായിട്ടും. ഞാനങ്ങ് മറന്നുപോയി. നമ്മുടെ പാലക്കാടുകാരുടെ ഒരു പ്രത്യേക വിഭവമാണ് ഇവിടെ ഇല്ല. കുമ്പളങ്ങയോടൊപ്പം കോഴിയും ഇട്ട് വെക്കുന്ന ഒരു വലിയ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അത് കേട്ടോ. നമ്മളും പരീക്ഷിച്ചാൽ നല്ലതാ.
5: ഈ ചിക്കന്റെ കൂടെ ഉരുളക്കിഴങ്ങൊക്കെ എങ്ങനെ
6: കുമ്പളങ്ങ? അതെ അതെ, കോഴിയും
5: കുമ്പളങ്ങയും പരീക്ഷിച്ച് നോക്കേണ്ട കുറേ വിഭവങ്ങള് നമുക്ക് ഇതിനകത്ത് ഈ രാജേട്ടന്റെ കടയിൽ ഉണ്ടെന്ന് തന്നെ അറിയാം. അപ്പൊ പോകുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക്, അല്ലെങ്കിൽ പോയിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മൾ അറിയിക്കേണ്ടതാണ്. അറിയിക്കേണ്ട നമ്പർ 8848558785. ഇപ്പോൾ സമയം 10:39 ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, ആ മെസ്സേജിലോട്ടൊക്കെ പോകാം. അതിനു മുൻപ് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിലും ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും. വെയിൽ വന്നാൽ നല്ല വെയിലാണ്, അതിന്റെ നല്ല ചൂടുമാണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നുണ്ട്, മഴയാണെങ്കിലും വെയിലാണെങ്കിലും എപ്പോഴും ചൂട് വെള്ളം കുടിക്കാൻ നമ്മൾ കരുതിയിരിക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെപ്പോഴും ഈ പച്ചവെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. മഞ്ഞപ്പിത്തം ഒക്കെ ഇപ്പോൾ ഉണ്ട്, പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കെയർ ആയിട്ടിരിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക എന്നുകൂടി പറയുന്നു. അപ്പോൾ ഇപ്പോൾ മഴ വളരെയധികം കനത്ത മഴയ്ക്ക് സാധ്യത, വരും ദിവസങ്ങളിലൊക്കെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അപ്പോൾ രാജ്യത്ത് നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പൂർണ്ണമായി പിൻവാങ്ങുന്നതിനൊപ്പം തെക്കേ ഇന്ത്യയിൽ തുലാവർഷം സജീവമാകുന്നതിൻ്റെ ഭാഗമായിട്ട് 15 മുതൽ 18 വരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പാണ്. ഇപ്പോൾ പല ജില്ലകളിലും ഇതിൻ്റെ ഭാഗമായിട്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും 16 ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു സമയത്തുള്ളത്. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്, എപ്പോഴും അലേർട്ടുകൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ തീരത്തോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവരും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അലേർട്ടുകളും മുന്നറിയിപ്പുകളും എപ്പോഴും ശ്രദ്ധിക്കുക. അത് എന്താ, അതിനെ പരിഗണിക്കാൻ ശ്രമിക്കുക, അത് അനുസരിക്കാനും കൂടി ശ്രദ്ധിക്കുക എന്നുകൂടി പറയുകയാണ് ഈ ഒരു.
6: ശ്രീലക്ഷ്മി, നമ്മളിപ്പോൾ ഈ ഒരു അലേർട്ട് നമ്മുടെ ഈ നവരാത്രി കാലഘട്ടത്തോടനുബന്ധിച്ച് ഓപ്പൺ എയറിലൊക്കെ ഒരുപാട് പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഒന്ന് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കലാകാരന്മാരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കുഴി കൂടിച്ചേരലിൻ്റെ ഭാഗമായി ഈ നമ്മുടെ ഈ ഒരു നവരാത്രി ദിനത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതൊക്കെ ഒരു അലേർട്ടുകൾ നേരത്തെ എത്തുമ്പോൾ അവർക്കൊരു പ്രിക്കോഷൻ ഒരു പക്ഷേ കിട്ടിയേക്കാം. നമുക്ക് നല്ലൊരു വാർത്തയാണ് അടുത്ത് പറയാനുള്ളത്. നമ്മുടെ സ്കൂൾ കുട്ടികളിൽ നിന്നാണ് ഭാഗ്യചിഹ്നത്തിൻ്റെ എൻട്രി, ഇത്തവണത്തെ സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നത്തിൻ്റെ എൻട്രികളൊക്കെ ക്ഷണിച്ചത്. അപ്പം വരയും കളറിങ്ങും ഒക്കെ താല്പര്യമുള്ള ഒരുപാട് കുട്ടികൾ പങ്കെടുത്തു. അതിൽ നമ്മുടെ ഒരു ലക്ഷ്മിയാണ് താരമായിരിക്കുന്നത്. അതായത് ഭാവനയുടെ നിറക്കൂട്ടുകളിൽ ലക്ഷ്മി നന്ദനാണി ചുരുക്കിയ കുട്ടു എന്ന കുട്ടിക്കൊമ്പനാണ് ഇത്തവണ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത്. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുന്നു എന്നുള്ളത്, കാരണം ഇങ്ങനെയാണ് പ്രതിഭകൾ ജനിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ സ്കൂൾ കായികമേളയിൽ ഈ ഒരു കുട്ടി ഒരുക്കി അണിയിച്ച, അതായത് ഭാവനയുടെ നിറക്കൂട്ടുകൾ ചേർത്ത് നന്നായി അണിയിച്ചൊരുക്കിയ കുട്ടു എന്ന കുട്ടിക്കൊമ്പനാണ് ഇത്തവണ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമായി വരുന്നത്. ഇടങ്കയിലൊക്കെ ദീപശിക ഏന്തി വെള്ള ജേഴ്സിയൊക്കെ അണിഞ്ഞ് കുതിച്ചു പായുന്ന നീല കുട്ടിക്കൊമ്പനാണ് കുട്ടു. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആകാശ നീലിമയും ഹരിത മത്സ്യ സമൃദ്ധിയുടെ ഒരു പച്ചപ്പും ഒക്കെ മനസ്സിൽ തോന്നിയ ഒരു ആശയം പേപ്പറിലേക്ക് പകർത്തിക്കൊണ്ടാണ് കുട്ടു ഇതിലേക്ക് വന്നത്. അപ്പം നമുക്ക് നല്ലൊരു സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്.
7: അതേപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. നമ്മളുടെ ഗവർണർ മാറിയിരിക്കുന്നു. ഓം പ്രകാശ് മാത്തൂരാണ് പുതിയ കേരള ഗവർണറായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം കേരളത്തിന്റെ പുതിയ ഗവർണറാണ്. മുതിർന്ന ബി ജെ പി നേതാവാണ്. മുൻ രാജ്യസഭ അംഗമായിട്ടുള്ള ഓം പ്രകാശ് മാത്തൂരിനെയാണ് നമ്മുടെ രാഷ്ട്രപതി ഔദ്യോഗികമായി കേരള ഗവർണറായി നിയമിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഒന്ന് എത്തിക്കുകയാണ്. അപ്പോ ഒരുപാട് നമ്മളുടെ ഈ പി എസ് സി ആസ്പിരൻസ് അതേപോലെ ഒരുപാട് അല്ലെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ അത്തരത്തിൽ പി എസ് സി യു പി എസ് സി ഒക്കെ നോക്കുന്ന ഒരുപാട് പേരുണ്ട്.

0: ഇവർക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: തീർച്ചയായും
0: മാത്രമല്ല നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളിലും എല്ലാവരും ഏകദേശം അറിഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മളൊന്ന് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊന്ന് ഈ ഒരു വിശേഷം കൂടി പങ്കുവച്ചതാണ്.
1: അതുപോലെ ഒരു അപ്ഡേഷനിലൂടെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ലോട്ടറി സമ്മാനങ്ങൾ ഒക്കെ കൂട്ടുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി. ലോട്ടറി പ്രിയര് കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത് അല്ലെ. അപ്പൊ ഈ ലോട്ടറി എല്ലാവർക്കും പ്രിയപ്പെട്ടതാകുമ്പോൾ സമ്മാനങ്ങളും കേരള സംസ്ഥാന ലോട്ടറിയുടെ സമ്മാനങ്ങൾ ആ ഒരു ഘടന കൂടുതൽ ആകർഷകമാക്കാൻ പ്രതിവാര ലോട്ടറി ടിക്കറ്റുകളുടെ സീരീസ് 12 നിന്ന് 15 ആക്കുമെന്നാണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വാർത്തയൊക്കെ തന്നെയാണ്.
0: അതെ. അപ്പോൾ എന്തായാലും ലോട്ടറിയുടെ ഡിമാൻഡ് കൂടി കൂടും എന്നുള്ളതാണ്. കാരണം ലോട്ടറി ഉപയോഗിച്ച് അല്ലെ ലോട്ടറി വരുമാന മാർഗം
1: ഉപജീവനമാക്കുന്ന ഒരുപാട് പേരുണ്ട്.
0: അപ്പം അതിലൊക്കെ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊരു എന്താ നല്ലതായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സമയം 10:44 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചിട്ട് നല്ലൊരു പാട്ടിലേക്ക് കൂടി നമുക്ക് പോകാം. നമ്മുടെ സനോജ് ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ ഫ്ലവറും സ്വീറ്റ്സും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓരോ ആഴ്ചയിലും അവതരിപ്പിക്കുന്ന പരിപാടി എല്ലാം വളരെ ഗംഭീരമാകുന്നുണ്ട്. ജനങ്ങൾക്ക് അറിവ് നേടാൻ വേണ്ടി ഒരുപാട് കാര്യം റേഡിയോ സാന്ത്വനം അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിയമവീതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമ്മളിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് കൂടി അറിയിക്കുകയാണ്. കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള വാർത്തകൾ എനിക്ക് പോലും പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ അറിയുന്നത് ഈ ഒരു പ്രസ്ഥാനത്തിന് ബിഗ് സല്യൂട്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: താങ്ക് യു
0: സോ മച്ച്. അതേപോലെ തന്നെ നമ്മളുടെ രേഖ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു. ശുഭദിനം സാന്ത്വനം ഫാമിലിക്കും കൂട്ടുകാർക്കും എല്ലാം എന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: രേഖ ചേച്ചി ഹരിപ്പാട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട എബിമോന്റെ പ്രോഗ്രാം കേട്ടിരിക്കുകയായിരുന്നു നമ്മുടെ നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദ ഡേ
1: മാധുരിയുടെ പ്രോഗ്രാം.
0: അതെ അതെ. അപ്പൊ 14 മോന്റെ പക്വതയുള്ള സംഭാഷണം ഇഷ്ടപ്പെട്ടു, അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ചോദ്യവും ഉത്തരവും എല്ലാം സൂപ്പർ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനെ പറ്റിയുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ആതിരയാണ് ആ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അടുത്ത ആഴ്ചയ്ക്കായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ അതേപോലെ തന്നെ സാന്ത്വനം മുൻസീറ്റിലും പിൻസീറ്റിലും മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു ദിവസം നേരുന്നു. പാലക്കാട് ഭക്ഷണശാലയെ കുറിച്ച് കൊല്ലക്കാരിയായ പാലക്കാട്ടുകാരി പറഞ്ഞു കേട്ടു. അതിനവസരം കിട്ടിയാൽ നോക്കാം എന്ന് പറഞ്ഞുണ്ട്. അതേപോലെ തന്നെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ചേച്ചി ഒരു പാട്ട് ചോദിച്ചിരിക്കുകയാണ്. അയലാ പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട്. ഈ ഒരു പാട്ട് ഓർമ്മ വന്നു. അത് കേൾപ്പിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പൊ നല്ലൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
3: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം
4: രജനി ഗിരീഷ് ആണ്.
3: അതെ അതെ. അപ്പൊ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഒന്ന് മാറിപ്പോയി. അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ രേവതി മരത്തിനിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഒരു രജനി ചേച്ചി പാട്ടൊക്കെ പാടുന്നില്ലേ, കവിത പാടുന്ന ആളല്ലേ, അപ്പൊ ഒരു കവിത പാടുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പൊ രേവതി മെസ്സേജ് അയച്ചപ്പോ എന്തായാലും ഭാഗ്യമായി നമുക്ക് ഒരു കവിത, രജനി ചേച്ചിയുടെ ഒരു കവിത നമുക്ക് കേൾക്കാം. രേവതിയാണ് ഒരു പാട്ട് പാടുമോ ചോദിച്ചിരിക്കുന്നത്.
4: ഞാനൊട്ടും പ്രിപ്പയർഡ് അല്ല, എന്നാലും ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കവിതയുടെ കുറച്ച് വരികൾ, ഇൻ കേസ് ഞാൻ മറന്നുപോയാൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ കുറച്ച് വരികൾ ചൊല്ലാം. അപ്പോൾ നമ്മുടെ പ്രേംജിയുടെ ഒരു കവിതയാണ്.
3: ഓക്കെ,
4: പ്രേംജിയുടെ കവിതയാണ് ഇന്നോ നീ സുമംഗലി. കർക്കടക്കെടുതി

നോക്കി സുഹൃത്തുക്കളൊക്കെയും നമുക്കായി നന്മ നേർന്നിരിക്കുമ്പോൾ വിപ്ലവാവേശം കൊള്ളും ആ സഖാക്കൾ തൻ

0: നീ കാട്ടിത്തന്നൊരാ നഗ്നഗളത്തിൽ ഞാൻ കെട്ടിച്ചു ചെറുതാലി.
1: നല്ല രസമുള്ളൊരു കവിതയായിരുന്നു, ഇങ്ങനെ കേട്ടിരിക്കാൻ വളരെയധികം നല്ല രസമായിരുന്നു. അപ്പൊ നമ്മുടെ ശ്രോതാക്കളും കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പൊ രേവതി ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാട്ട്.
0: മലയാള സാഹിത്യത്തിൽ പ്രേംജിയുടെ കവിത എന്ന് വെച്ചാൽ വളരെ വിപ്ലവകരമായ ചലനങ്ങൾ നമ്പൂതിരി സമുദായത്തിൽ നിന്ന് ഉടച്ചു വാർത്തുകൊണ്ടാണ് പ്രേംജിയുടെ പല സാഹിത്യ സൃഷ്ടികളും മുന്നോട്ട് വന്നുള്ളത്. അപ്പം വളരെ രസകരമായി നമ്മുടെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എല്ലാ വേദികളിലും വളരെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു കവിതയാണ്
1: അല്ലേ? അത് നല്ല രസമായിട്ടാണ് രചയിച്ചത് പാടി നമുക്ക് തന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ രേവതി ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഒരു പാട്ട്, രേവതിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് പാടിയൊരു പാട്ടാണ്.
0: രേവതി ശ്രീലക്ഷ്മി ഒരു പാട്ടൊക്കെ പാടും നെക്സ്റ്റ് ലിങ്കിൽ.
1: ഓക്കെ, അപ്പൊ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല, വെറുതെ നമ്മുടെ ശ്രോതാക്കളെ. അപ്പൊ നമ്മളുടെ മറ്റൊരു ശ്രോതാവ് നമുക്ക് പുതിയതായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുഹമ്മദ് കുഞ്ഞ് കൊല്ലത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മൻസൂർ ചേട്ടനെ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ റേഡിയോ കേൾക്കും, പാട്ടൊക്കെ കേൾക്കും. അപ്പൊ ഞങ്ങൾക്ക് പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുഹമ്മദ് കുഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: നമ്മുടെ മൻസൂർ ചേട്ടന്റെ കടയെന്ന് പറയുമ്പോൾ ഒരു ഹബ്ബാണെന്ന് തോന്നുന്നു അല്ലേ? വരുന്നവരെ എല്ലാം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ ശ്രോതാക്കളാക്കുകയാണ് അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും നിങ്ങൾ ഈ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കുക, ലൈവ് മാത്രമല്ല അതേപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നമ്മളിങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് ഇങ്ങനെ സമ്മാനിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. തീർച്ചയായിട്ടും അതാണ് നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഉള്ള ഒരു ഉത്തേജനം എന്ന് പറയുന്നത്. അതേപോലെ ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തില് നമുക്ക് ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസം, ആ ഒരു കാര്യം പറയാതെ നമുക്ക് ലൈവില് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസം.
0: നമ്മുടെ റേഡിയോ സാന്ത്വനമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ആണല്ലോ നമ്മുടെ റേഡിയോ. അപ്പം ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ഡേ ആണ്. അപ്പം ഇന്ന് നമ്മളെ പിന്തുണ പരിചരണം കരുതൽ ഇതൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ വളരെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നൊരു തത്വം ഉയർത്തിപ്പിടിക്കുകയാണ് എന്ന് ഇത് അതിജീവിച്ചവർക്കും പിന്നെ നമ്മൾ അതിജീവിച്ച് വന്ന് ഇപ്പം ഇതിനെ നേരിടുന്നവർക്കും ഒക്കെ തന്നെ നമ്മൾ ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമ്മളതിനെ മുന്നോട്ട് പോവുക, അവർക്ക് ഒരാശ്വാസത്തിൻ്റെ കിരണങ്ങൾ നമ്മളിൽ നിന്ന് കൊടുക്കുക എന്നുള്ള ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലേ?
1: അതെ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്യാൻസറിൻ്റെ വേദന കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടൊക്കെ തന്നെ വളരെയധികം കഷ്ടപ്പാടോടെ പോകുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു ഈ ഒരു അസുഖം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അതിനെ എന്താ പലപ്പോഴും നേരിടാൻ പല പേടിച്ച് നിൽക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ശക്തി ആർജിച്ച് നേരിട്ട് അതിനെ കീഴ്പ്പെടുത്തിയവരും നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് ഈ ഒരു രോഗം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി വളരെയധികം നമുക്ക് ഒരു ബർഡൻ നമുക്ക് തരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്. നമ്മുടെ റേഡിയോ സാന്ത്വനം എന്ന് പറയുന്നതും ആ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സംരംഭമാണ്. അത്തരത്തിൽ നിരാലംബരും നിർദ്ധരരുമായിട്ടുള്ള ഒരുപാട് രോഗികൾ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ അടുത്ത് ഒരുപാട് അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചെയ്യുന്നുണ്ട്.
0: ഇന്ന് നമ്മളെ ഈ രോഗബാധരെ പിന്തുണയ്ക്കുന്നതിനും രോഗം നേരത്തെ കണ്ടെത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ, സ്തനാർബുദ ടെസ്റ്റ്, അപ്പം നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ വലിയൊരു അവയർനെസ് ക്യാമ്പ് പോലെ നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഫൊക്കാന തന്നൊരു ഉപകരണം ഉണ്ട്, ഏർലി ഡിറ്റക്ഷൻ

0: ആണ് നമ്മുടെ ക്യാൻസറിൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏലി ഡിറ്റക്ഷൻ മെഷീനാണ് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലുള്ളത്. നമ്മളതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അവയർനെസ് സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് മനുഷ്യർക്ക് കൊടുത്തിട്ടുമുണ്ട്. ഒരുപാട് പേര് നമ്മോടൊപ്പം കൈകോർത്ത് നിന്ന് ഈ ടെസ്റ്റിലേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നോ പെയിൻ, അതിന് പെയിനില്ല. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും,
1: പെട്ടെന്ന്
0: തിരിച്ചറിയാൻ പറ്റും. അപ്പം വലിയ എമൗണ്ട്, വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഒരുപാട് പേയ്മെൻറ്റ് ചുമത്തി ചെയ്യുന്ന ഈ ടെസ്റ്റ് റേഡിയോ സാന്ത്വനത്തിൽ വെറും നിസാര തുകയ്ക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതിന് പൈസ ഇല്ലാത്തവർക്കൊക്കെ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിലൊക്കെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ന് റേഡിയോ സാന്ത്വനത്തിൻ്റെ ഒരു ടീം തന്നെ ഈ ഒരു പ്രവർത്തനത്തിനായി നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ ഉൾപ്പെടുന്ന പാലിയേറ്റീവ് കെയറിൻ്റെ നമ്മുടെ ബീന ഗുവേരയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു വലിയൊരു സംരംഭത്തിലേക്ക് ഇന്ന് നീങ്ങിയിരിക്കുകയാണ്. എന്നാലും നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മളിതൊക്കെ ഇങ്ങനെ ലൈവിൽ ഇതൊക്കെ പറയണമല്ലോ. ഇന്ന് ഈ ഒരു അവബോധ ദിനം കൂടി ആയതുകൊണ്ടാണ് നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ഇന്ന് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഈ ദിനങ്ങളുടെ ഒത്തിരി പ്രത്യേകതയുണ്ട് അല്ലേ ശ്രീലക്ഷ്മി?
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയുകയാണ്, നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു റേഡിയോ സാന്ത്വന 90.4 FM ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സംരംഭമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നു, പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നമുക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ബെനഫിറ്റ്സ് ഒക്കെ തന്നെ നമ്മുടെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ രോഗികൾക്ക് വേണ്ടിയിട്ടാണ്.
0: ആയിരക്കണക്കിന് പേഷ്യൻ്റ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മുടെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, അല്ലെ, കിടക്ക പരിചരണം, രോഗി പരിചരണം, മെഡിസിനുകൾ, ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച്, പിന്നെ എളി ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള മെഷീൻ, അത് അതിൻ്റെ പ്രവർത്തനം, അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഇന്ന് ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ഡേയിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും തന്നെ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, നമുക്ക് മെസ്സേജുകളൊക്കെ അയക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ സന്തോഷം.
1: അതെ, അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സനോജ് മെസ്സേജ് അയച്ചിരിക്കുന്നു, രജനി മാം കവിത ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട്
0: താങ്ക് യു.
1: അതേപോലെ തന്നെ നമ്മുടെ സിന്ധുമതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഹലോ ഹാപ്പി മോർണിംഗ്, എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: സുഖമാണ് സിന്ധുമതി ചേച്ചി.
1: അതെ ചേച്ചി, ഹാപ്പി മോർണിംഗ്. ഒരുപാട് സന്തോഷമാണ്. അപ്പൊ ഇന്ന് നവരാത്രി 3rd day, അതേപോലെ തന്നെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, മൂകാംബികയെ ദേവി ജഗദംബിക ഈ ഒരു പാട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യും. രജനിയുടെ കവിത കേട്ട് കൊള്ളാം, സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് അടിപൊളിയായിട്ട് നല്ല,
0: എന്റെ കവിത മാത്രം സൂപ്പർ ആയി പോയ അടുത്തില്ലെങ്കിലും ശ്രീലക്ഷ്മി പാടും.
1: അതെ, എല്ലാരും പാട്ട് പാടും. അപ്പൊ നമുക്ക് നമ്മളെ രജനി ചേച്ചി, സോറി, നമ്മളെ രേഖ ചേച്ചി ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. അപ്പൊ നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
1: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
0: നിന്റെ മുടി കാണാൻ എന്തിന് ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
0: 6282529527.
1: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തോ. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
4: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
4: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
4: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
5: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
4: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
5: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് സ്റ്റുഡിയോയിലുള്ളത് ഞാനും ശ്രീലക്ഷ്മിയാണ്. കുറേയധികം വിശേഷങ്ങളാണ് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവിൻ്റെ ആവശ്യപ്രകാരം ശ്രീലക്ഷ്മി

0: ലക്ഷ്മി ഒരു പാട്ട് പാടാമെന്ന് അടുത്ത നെക്സ്റ്റ് ലിങ്കിൽ പാടാമെന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു.
1: അപ്പോഴ്
0: നമ്മുടെ ശ്രീലക്ഷ്മി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നല്ലൊരു ഗാനം, കാരണം നവരാത്രിയോടനുബന്ധിച്ച് ശ്രീലക്ഷ്മി അതിൻ്റെയൊക്കെ ഒരു തിരക്കിലൊക്കെ ആണെങ്കിൽ ഒരു പാട്ട് ശ്രോതാക്കൾക്കായി പാടും അല്ലേ?
2: അതെ അതെ. അപ്പൊ എന്തായാലും ഒരു ലളിത ഗാനമായിക്കോട്ടെ അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ കവിത പാടി, ഇപ്പോഴും നമ്മുടെ സിനിമാ പാട്ടൊക്കെ ഇങ്ങനെ പാടാറുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ ഒരു ലളിത ഗാനം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് ഇങ്ങനെ പാടാമെന്ന് കരുതുന്നു.

0: തികച്ചും കൃഷ്ണഭക്തിയായ ശ്രീലക്ഷ്മിയിൽ നിന്ന് മനോഹരമായ ഒരു ഭക്തിഗാനം കൃഷ്ണനെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടിയത് ഭയങ്കര ഒത്തിരി നമ്മുടെ എന്തോ ഈ ചുവരുകളൊക്കെ ഇങ്ങനെ നമ്മളോട് സ്റ്റുഡിയോയ്ക്കകത്ത് ഇങ്ങനെ ചേർന്ന് നിന്നതുപോലെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. താങ്ക് യു.
1: അഭിപ്രായം പറയാൻ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാണ്, അപ്പൊ നിങ്ങൾ പറഞ്ഞ ഞാനിത് പാടില്ല കേട്ടോ തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാനത് ഏറ്റുവാങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് രാവിലെ തൊട്ടേ നമ്മുടെ നെൽസൺ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് എപ്പോഴും അയക്കാറുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ വരുന്ന ഒരു ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ. അപ്പൊ നെൽസൺ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഗുഡ് മോർണിംഗ് മാത്രമല്ല വിശേഷങ്ങളും കൂടി ഇനി അയക്കണം എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ വനജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹാ, എല്ലാവർക്കും സുഖമാണോ? സാന്ത്വന കുടുംബത്തിനും FM കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: വനജ ചേച്ചിക്കും തിരിച്ച് ഞങ്ങളും അങ്ങനെ തന്നെയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ്. താങ്ക് യു ചേച്ചി.
1: അതെ, അപ്പം വനജ ചേച്ചി നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രജനി ഗിരീഷ്, ശ്രീലക്ഷ്മി നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: താങ്ക് യു.
1: അതെ, കവിത ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രജനി പറഞ്ഞതുപോലെ ക്ഷണികമായ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ജീവിതകാലം മുഴുവൻ വിലമതിക്കേണ്ട യാഥാർത്ഥ്യങ്ങളായിരിക്കും. ചില സമയത്ത് നാക്കൊക്കെ നടക്കും കേട്ടോ. രജനി, പാലക്കാട് എനിക്കും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാലക്കാടിന്റെ മരുമകൾക്ക് പറഞ്ഞാലും മതിയാകില്ല, എപ്പോഴത്തെ പോലെ ഇന്നും മനോഹരമാണ് കേൾക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു രജനി കവിത ചൊല്ലിയതിൽ. ഞാൻ ചോദിക്കാനിരുന്നത് ആ കവിത ചൊല്ലിച്ച ശ്രോതാവിനോട് സന്തോഷം പങ്കിടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ശ്രീകുട്ടി എന്ന് വിളിച്ചിട്ടൊരു ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
0: ശ്രീകുട്ടിയല്ലേ ഇവിടുത്തെ കുഞ്ഞുമാവയും പ്രിയതാരം ഒക്കെ?
1: നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശാലിനി, നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് പറയാം, ശാലിനിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളുടെ സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ എന്ന് കൂടി പറയുന്നു. ഗുഡ് മോർണിംഗ്, ഞാൻ ശാലിനിയാണ്. രണ്ട് ദിവസമേ ആയുള്ളൂ ഞാൻ ഈ റേഡിയോ പ്രോഗ്രാം കേൾക്കാൻ തുടങ്ങിയിട്ട്. സാന്ത്വനം റേഡിയോയുടെ സ്ഥിരം ശ്രോതാക്കളായ കവിത ചേച്ചിയും ഷീജ ചേച്ചിയാണ് എന്നെ ഇത് കേൾക്കാനായിട്ട് പ്രേരിപ്പിച്ചത്.
0: താങ്ക് യു കവിത.
1: അതേപോലെ തന്നെ കവിത, അതെ, അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ദിവസവും അല്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷവും കൂടി അറിയുകയാണ്. ഈ നല്ലൊരു ദിവസം പറഞ്ഞു പറഞ്ഞു എന്ത് പറഞ്ഞാലും ഈ നല്ലൊരു ദിവസമാണ് എപ്പോഴും കേറി വരുന്നുള്ളത്. അതെ, അപ്പൊ നല്ല പ്രോഗ്രാമുകളാണ് ഈ റേഡിയോയിലേത് എന്ന് രജനി ചേച്ചിയുടെ കവിതാലാപനം സൂപ്പർ ആയിരുന്നു. രണ്ടുപേരും നല്ല എനർജിയോട്

0: അവതരിപ്പിക്കുന്നത്.
1: താങ്ക് യു.
0: ആ അത് കേൾക്കുമ്പോ എനിക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. അതാണ്
1: കവിതയോടും ഷീജയോടും ഒക്കെ ഇപ്പൊ ഇനി ശാലിനിയും നമ്മളോടൊപ്പം ചേരും. സ്ഥിരമായി ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും കേൾക്കണം, എല്ലാ ലൈവും കേൾക്കണം അല്ലേ?
0: അതെ അതെ. അപ്പൊ അടുത്ത് വന്ന മെസ്സേജ് ഞാൻ തന്നെ വായിക്കണല്ലോ എന്ന് ഞാൻ തോന്നിപ്പോയി. കാരണം എന്നെ കുറച്ച് പുകഴ്ത്തിയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷിക്കുന്ന ആ ഒരു മെസ്സേജ്. അപ്പൊ ശാലിനി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഞാൻ പിന്നെയും ശാലിനിയാണ്. അതെ, പിന്നെയും ശാലിനി. അപ്പൊ ശ്രീലക്ഷ്മി എന്നെ സൂപ്പർ ആയിട്ടാ പാടിയത്, കൃഷ്ണനെ കാണുന്നത് പോലെ തോന്നിയെന്ന്. ഞാൻ ഇവിടെയും അല്ല.
1: അപ്പൊ നമ്മുടെ പിന്നെയും ശാലിനി സത്യാണ് ശാലിനി എന്നുള്ള ശ്രോതാവ് പറഞ്ഞത്. നമ്മൾ പെട്ടെന്ന് ഞാൻ പറയാണ്, ഈ ചുവരുകൾക്കൊക്കെ എന്തൊക്കെയോ ഒരു ഭക്തിയുടെ നിറം വന്നു എന്ന് ഞാനിരുന്ന് ചിന്തിച്ചു. അത്ര ഭക്തിയുടെ ആ ഒരു നിറവിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയതാണ് ഈ ഒരു ശ്രീലക്ഷ്മിയുടെ ഈ ഗാനാലാപനം. വളരെ മനോഹരമായിരുന്നു.
0: അതെ. അപ്പൊ ഞാൻ എന്റെ മാഷാണ് ഇത് പാട്ട് പഠിപ്പിച്ചു തന്നത്. പക്ഷെ ഞാൻ എപ്പോ പാടിയാലും മാഷ് പാടുന്ന പോലെ ഒരിക്കലും വരാറില്ല.
1: ഗുരുവന്ദനം വളരെ നല്ലതാണ്.
0: അതെ. അപ്പൊ മാഷ് പാടുന്ന സമയത്ത് ഇതേപോലെയാണ് നമുക്ക് ഫീൽ ആവാറ്. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെ മാഷിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാലും നടക്കില്ല. അത് മാഷിന്റെ ഒരു വേറൊരു ഗാംഭീര്യമുള്ള ഒരു ശബ്ദമാണ്. അപ്പൊ ഈ കവിതയ്ക്കും ഇതേപോലെ അത് മാഷ് ഏത് പാട്ട് പാടിയാലും വളരെ രസകരമായിട്ടാണ് പാടുന്നത്. അപ്പൊ ഈ പാട്ട് പാടുന്ന സമയത്ത്, ഈ പാട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, മാഷ് പാടിയാണ് ആദ്യം കേൾക്കുന്നത്. ആ ഒരു സമയത്ത് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കിത് പഠിക്കണം എന്നുള്ളൊരു വാശി നമുക്ക് വരും. പക്ഷെ നമ്മൾ എത്രത്തോളം പഠിച്ചാലും പാടിയാലും ചിലരെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ ഞാനെപ്പോഴും ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ആരും എല്ലാവരും പിൻ ഡ്രോപ്പ് സൈലൻസ് നമ്മൾ പറയില്ലേ, അതായിരിക്കും. അതിപ്പോ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില പാട്ടുകൾ ഇങ്ങനെ അടഞ്ഞ സർഫേസ് ഇരുന്ന് പാടുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കും. ചിലർത്ത് അത് നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്രത്തോളം അങ്ങനെ വരുമെന്ന് നമുക്ക് തോന്നത്തില്ല. പക്ഷേ ഇത് മാഷ് പാടുന്ന സമയത്ത് എവിടെയാണെങ്കിലും നമ്മൾ എല്ലാവരും, കുട്ടികളെല്ലാം ഇങ്ങനെ കേട്ടിരിക്കാറുണ്ട് ആ ഒരു പാട്ട്.
1: ശ്രീലക്ഷ്മി പാടിയപ്പോഴേ ഞാൻ പെട്ടെന്ന് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ കുറെ ലളിത ഗാനങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അതിലേക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സുപോയി. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കുറേയധികം പാട്ടുകൾ ഇങ്ങനെ സമ്മാന അർഹമാകുന്നത് അല്ലാതെ തഴയപ്പെടുന്നതുമായ ഒരുപാട് നല്ല സോങ്സും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഇതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അപ്പം നമ്മൾ ഇന്ന് ലൈവിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് നമ്മൾ കൗതുക വാർത്തകളൊക്കെ പങ്കുവയ്ക്കും എന്ന് നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം നമുക്കിന്ന് റിച്ച് ഹില്ലിൽ അമേരിക്കയിലെ തെക്കൻ ബേറ്റ്സ് കൗണ്ടിയിലെ ഒരു നഗരം കേട്ടാൽ നമ്മൾക്ക് വളരെ അതിശയം തോന്നുന്ന തരത്തിലാണ് ആ നഗരം പോകുന്നത്. നമ്മുടെ ലോകകപ്പ് നടന്നപ്പോഴൊക്കെ ലോകകപ്പിനായി മുഴുവൻ ആൾക്കാരും അമേരിക്കയിലെ വേറെ ഒരു ലോകകപ്പ് നടന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതൊന്നും അറിയാതെ ഒരു ജനത ആണ് മിസൂറിയിലുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കതൊന്ന് കേട്ട് പോകാം. കാൻസസ് സിറ്റിയിൽ നിന്ന് ഏകദേശം 71 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാലേ നമുക്ക് ഈ ഒരു സിറ്റിയിൽ എത്താവുന്നിടത്താണ് മിസൂറിയിലെ റിച്ചിയിൽ. പക്ഷേ നമുക്ക് അതിശയം തോന്നുന്നു, ഇത് അമേരിക്കയാണോ എന്ന് നമുക്കിങ്ങനെ തോന്നും. നമുക്ക് വൈദ്യുതി ഇല്ല, ടി വിയും ഫോണും ഒന്നുമില്ല, ഇൻ്റർനെറ്റ് ഇല്ല, കാറുകളോ മോട്ടോർ സൈക്കിളുകളോ ഒന്നുമില്ല. ഇങ്ങനെ കാലികളെ മേയ്ക്കുന്ന പുരുഷന്മാർ, പിന്നെ വയലിൽ വെയിലത്ത് പണിയെടുക്കുന്ന സ്ത്രീകൾ, ഫ്രിഡ്ജ്, ഗ്യാസ് സ്റ്റവ്, ഡിഷ് വാഷർ, ഇങ്ങനെ നൂതന ഒരു സംവിധാനങ്ങളും ഒന്നുമില്ലാതെ വീടിനുള്ളിൽ പുറത്ത് കോഴി, പൂച്ച, ഇങ്ങനെ കന്നുകാലികൾ ഒക്കെ, തൊഴുത്തിൽ കുതിരകൾ, കുതിരവണ്ടിയാണ് അവരുപയോഗിക്കുന്നത്, സ്വന്തമായി ഉണ്ടാക്കിയ കുതിരവണ്ടിയാണെന്ന് വേണം പറയാം. അപ്പോൾ അമേരിക്കയിലെ ഇങ്ങനെ ഒരു ഗ്രാമമോ എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ ഈ കൗതുക വാർത്തയിൽ ഇങ്ങനെ ഒരു ഇടം വരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് അമേരിക്ക തന്നെയെന്നാണ് നമ്മൾ അതിശയിച്ചു പോകും. പക്ഷേ അമിഷുകൾ എന്ന ജനതയുടെ ജീവിതം ഇങ്ങനെയാണ്. ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് പേര് പോയപ്പം ഇവിടെയൊക്കെ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിങ്കിൽ മാത്രമല്ല, നമുക്കൊരു ഇച്ചിരി വിശേഷവും കൂടെ നമുക്ക് അടുത്ത ലിങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ട് വരാം. നമുക്ക് സമയമായി,
0: പാട്ടിനുള്ള സമയം. അപ്പോൾ നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത് നമ്മുടെ സിന്ധുമതി ചേച്ചി ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നു നവരാത്രിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സിന്ധുമതി ചേച്ചി പറഞ്ഞ ആ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുലുജി ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ 9846011686.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡ്

0: ഫ്രഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
3: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
3: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
3: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
3: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
3: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
3: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
3: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
3: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. ഞാൻ ശ്രീലക്ഷ്മി,
5: ഞാൻ രജനി ഗിരീഷാണ്.
4: അതൊക്കെ നല്ല പാട്ടൊക്കെ നമ്മൾ കേട്ടു. നമ്മുടെ സിന്ധുമതി ചേച്ചി ചോദിച്ചൊരു പാട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ പുതിയ ശ്രോതാക്കളൊക്കെ പാട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഒരു അപ്ഡേഷൻ ആയിരുന്നു, വളരെയധികം കൗതുകകരമായിട്ടുള്ള. അമേരിക്ക എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് എപ്പോഴും ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ മറ്റൊന്നും നമ്മൾ ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല അല്ലെ, അവിടെയും ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്.
5: അമേരിക്കയിലെ തെക്കൻ ബേറ്റ്സ് കൗണ്ടിയിലെ ഒരു നഗരം, അതായത് മിസോറി എന്നുള്ളൊരു ഗ്രാമത്തെക്കുറിച്ച്. അപ്പോൾ ലോകകപ്പ് എത്തിയതൊന്നും അന്ന് അവരവിടെ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ലോകത്ത് നടക്കുന്നതൊന്നും അറിയാതെ ജീവിക്കുന്ന ജനതയാണ് അമീഷുകൾ എന്നാണ് പറയുന്നത്. അമേരിക്ക മാത്രമല്ല ശ്രീലക്ഷ്മി, ഒരു കാനഡയിലെ വിവിധ പ്രദേശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ പുരാതന സമൂഹത്തിൻ്റെ ഒരു പ്രാകൃത ജീവിതം, അല്ലെങ്കിൽ സോറി, നമുക്കതിനെ പ്രാകൃത ജീവിതം എന്ന് പറയാൻ പറ്റില്ല, പ്രകൃതി ജീവിതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ മിസോറി റിച്ച് ഹില്ലിലെ ജനത പൂർണ്ണമായി പുരാതന ശൈലി പിന്തുടരുന്നവരാണ് എന്ന് പറയാം നമുക്ക്. ഗ്രാമത്തിലുള്ളിലെ റോഡുകളൊന്നും തന്നെ അവർ ടാറ് ചെയ്യാറില്ല, മൺപാത്ര നിർമ്മാണമുണ്ട്. പിന്നെ റോഡുകളിൽ എല്ലാം തന്നെ മൺപാതയാണ് വരുന്നത്. പിന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങളോടെ അവർ ഇരിക്കുകയൊക്കെ ചെയ്യുക. അവർക്ക് അതിലൊന്നും വലിയ ഒരു നാണക്കേടോ അങ്ങനെയൊന്നും തോന്നില്ല. കൃഷിയാണ് റിച്ച് ഹില്ലിലെ ഈ ജനങ്ങളുടെ, അമീഷുകളുടെ പ്രധാന വരുമാനം. വെള്ളരി മുതൽ ബീട്രൂട്ട് വരെ പല സാധനങ്ങൾ അവരിങ്ങനെ കൃഷി ചെയ്യും, ഇവയൊക്കെ തന്നെ വിൽക്കുകയും ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്.
4: ക്രൈസ്തവ വിഭാഗങ്ങളിലെ പുനർ ജ്ഞാനസ്നാനവാദികളിൽ ഏറ്റവും യാഥാസ്ഥിതികമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഈ റിച്ച് ഹില്ലിലെ ആമിഷുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഈ ബൈബിൾ ഫോളോ ചെയ്തിട്ട് വളരെയധികം ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണിപ്പോ നമ്മൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞ കേട്ടപ്പോഴും നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. യൂറോപ്പിൽ 1525 പ്രൊട്ടസ്റ്റന്റ് വിമോചന മുന്നേറ്റങ്ങളിൽ ആരംഭിക്കുന്നതാണ് ഈ അമീഷികളുടെ വേരുകൾ എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ 1693 യാക്കോബ് അമ്മാൻ അമീഷ് ചർച്ച് സ്ഥാപിച്ചു. അമ്മോനാണ് ഇത്തരത്തിൽ അമീഷ് ചർച്ച് സ്ഥാപിക്കുന്നത്. പ്രാദേശികമായിട്ട് ഒരുപാട് എതിർപ്പുകളും സംഘർഷങ്ങളും ഒക്കെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുമൂലം 1700 യൂറോപ്പിൽ നിന്നവർ അമേരിക്കയിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നത്. ഇന്ന് 400,000+ അംഗങ്ങളുള്ള സമൂഹമായിട്ട് ഇവർ അമീഷികൾ മാറിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലാളിത്യം, കുടുംബ ഐക്യം, സമാധാന ജീവിതം, ഇവരെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് അവർ ഫാമിലി നയിക്കുന്നത്. അതെ, പക്ഷേ എങ്കിലും നമുക്ക് ഇന്നത്തെ കാലത്തിനൊപ്പം പോകുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ടെങ്കിലും അവര് വളരെ അതിൽ വളരെ ഹാപ്പിയാണ്, പീസ് ആയിട്ട് പോകുന്നത്. അപ്പോ റിച്ച് ഹില്ലില് 51 കുടുംബങ്ങൾ ചേർന്ന കമ്മ്യൂണിറ്റിയിലെ ഓരോ വീട്ടിലെ ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശരാശരി 7 കുട്ടികളെ വരെ കാണാൻ സാധിക്കും. അതെ അതെ, അപ്പൂപ്പനും അമ്മൂമ്മയും മക്കളും കൊച്ചുമക്കളും അടക്കം എല്ലാവരും ഒരു വീട്ടിൽ തന്നെയാണ് താമസം എന്ന് പറയുന്നത്. അതേപോലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതടക്കം പൊതുസമൂഹവുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന ഒരു
5: കാര്യങ്ങൾ,
4: അതെ അതെ, ഒരു കാര്യത്തിൽ അവര് പോകാറില്ല. അതേപോലെ ആരുമായിട്ടും വഴക്കിടില്ല,
5: വലിയൊരു കാര്യമാണ് അല്ലേ.
4: അതെ, അപ്പൊ ആരുമായിട്ടും വഴക്കിടാനൊന്നും അവർ പോകാറില്ല. അവർ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞില്ല സമാധാനം.

0: ലാളിത്യം അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അവര് മുഴുവനും അത് ആ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പോയി അടിയിടേണ്ട ആവശ്യമില്ല എന്നുള്ളത്.
1: ഈ അമീഷികള് ഒരുപാട് പ്രത്യേകതയുണ്ടല്ലേ ശ്രീലക്ഷ്മി. ഈ അമീഷികള് മാംസം ആട് പോത്ത് എന്നിവയുടെയൊക്കെ മാംസമൊക്കെ വിൽക്കും. ഇവയൊക്കെ വാങ്ങാനും പ്രകൃതി ജീവിതമൊക്കെ ഇവരുടെ കാണാനും പുറലോകത്തു നിന്നും പലരും അമീഷികളെ തേടി വരും. ഇവരുടെ വാഹനം കുതിരകളാണെന്നാണ് പറയുന്നത്. അമീഷ് പുരുഷന്മാരെ താടി വളർത്തും.

0: ാണ് നമുക്ക് കാണാനുള്ളത്. അച്ചാറും കറിപ്പൊടിയും ഒക്കെയാണ് ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായി തൊഴുത്തിലൊക്കെ കുതിരച്ചാണകം കാണും. ഇങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഈ അമീഷികളുടെ ഒരു ജീവിതശൈലിയാണ് ഞാൻ ശ്രീലക്ഷ്മി ഇപ്പോൾ പറഞ്ഞത്.
1: അതെ, അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല, ഇത്തരത്തിലുള്ള കൗതുക വിശേഷങ്ങൾ അങ്ങനെ. പക്ഷേ നമുക്ക് നമ്മുടെ സമയം 11:29 ആയിരിക്കുന്നു, കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മെസ്സേജുകളൊട്ടൊക്കെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ പറയുകയാണ്, പാട്ടുകളൊക്കെ അടിപൊളി, നമ്മളെ ഉദ്ഘാടനത്തിന് ഗാനമേള അവതരിപ്പിക്കാൻ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാട്ടൊക്കെ വളരെ നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ സനോജ് വാവ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: ശ്രീലക്ഷ്മിയുടെ പാട്ടാണ് സനോജിനെ വാവ് എന്നാക്കിയത്.
1: സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ നമ്മുടെ രജനി, നമ്മുടെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രജനിക്കുട്ടി, അതായത് ശാലിനി, ശ്രീകുട്ടി, ടെക് എല്ലാവർക്കും സുദിനം നേരുന്നു. ഒരു കൊച്ചു വടി കരുതി വെച്ചിരിക്കുകയാണ്, അനുസരണ കുറവുള്ള കുട്ടി, അല്പം വേഗത കുറയ്ക്കും അവതരണത്തിന് എന്ന് പറഞ്ഞിട്ട്.
0: എന്നോടാണോ?
1: അതെ, അതേപോലെ ആരുടെ പേര്? എനിക്ക് തോന്നുന്നു
0: നമ്മള് ചിത്രാമ്മയെ നമ്മള് സമയം കൈപ്പിടിക്കില്ല ഒതുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ എല്ലാ അപ്ഡേഷനുകളും പെട്ടെന്ന് പറഞ്ഞു പോകുന്നോണ്ടാണെന്ന് തോന്നുന്നു.
1: വേഗത കൂടി പോയോ എന്നൊരു സംശയം. അപ്പൊ രജനിക്കുട്ടി തുടർന്ന് കവിത കേൾക്കാൻ ഏറെ ആഗ്രഹിച്ചു. മനോഹരമായ വരികൾ, ഇമ്പമാർന്ന സംഗീതം, നല്ല ആലാപനം, സോൾ ഫീൽ, സൂത്തിങ് വോയിസ്. അതേപോലെ ശ്രീകുട്ടി ഗ്രാമഭംഗിയിലെ പോലെ അവതരിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗാനാലാപനം മനോഹരം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതേ
0: നമ്മുടെ ചിത്രമേ, നമ്മുടെ പ്രോഗ്രാമുകളുടെ ഒരുപാട് പ്രത്യേകതകൾ എന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പം ചില പ്രോഗ്രാംസിൽ നമുക്ക് നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന ചില നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാമിലൊക്കെ നമുക്ക് ഒത്തിരി സമയം കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ ലൈവിലിരിക്കുമ്പോൾ ചിത്രമേ നമുക്ക് ചില നേരം അല്ലേ, അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക.
1: അപ്പോൾ നമ്മുടെ രേഖ ചേച്ചി പറയുന്ന കവിത ചൊല്ലിയത് ഇഷ്ടമായി. സാന്ത്വനം വാലിറ്റി കെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നല്ലതായി മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, 88-90 ചേച്ചി പ്രീ ഡിഗ്രി എസ് എൻ കോളേജ് വുമൻസിലാണ് പഠിക്കുന്നത്, കൊല്ലത്ത്. ഹോം സയൻസ് എച്ച് ബാച്ച് ആയിരുന്നു അന്ന്. ഫോൺ സംവിധാനം ഒന്നും ഇല്ലായിരുന്നു അന്ന്. അവിടെ പഠിച്ച കൂട്ടുകാരെ കുറിച്ച് ഇതുവരെ അറിയില്ല, കാണാനും പറ്റിയില്ല. ഇന്ന് എന്റെ നാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ സാന്ത്വനത്തിലൂടെ കേൾക്കുമ്പോൾ, ഈ കൂട്ടായ്മയിൽ ഇത് കേൾക്കുന്ന എന്റെ കൂട്ടുകാരുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതാണ് ഇങ്ങനെ എഴുതിയത്. ആ കൂട്ടുകാരെ കണ്ടെത്താൻ, അതായത് കൊല്ലം പ്രീ ഡിഗ്രിയിൽ കൊല്ലം എസ് എൻ വുമൻസിൽ 88-90 വർഷം കോളേജിലെ ഹോം സയൻസ് എച്ച് ബാച്ചിലെ ഒരു വിദ്യാർത്ഥിനി ആയിരുന്നു നമ്മുടെ രേഖ ചേച്ചി. അപ്പൊ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കൂ. അപ്പൊ ആ ഒരു വർഷം, അപ്പൊ ആ വർഷമായിരുന്നു ലോകത്തെ നടുക്കിയ
0: നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ രേഖയ്ക്ക് കൂട്ടുകാരികളെ കണ്ടെത്താൻ നമ്മൾ സഹായിച്ചു എന്നുള്ളതല്ലേ.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചി പറയാണ്, അപ്പൊ അതിന് ആ ഒരു സമയത്ത് ഉണ്ടായ
0: പെരുമൺ ദുരന്തത്തിന്റെ സമയത്തുള്ള,
1: അപ്പൊ അതിനടുത്ത് താമസിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ശ്രീലക്ഷ്മി സൂപ്പർ, നല്ല ശബ്ദം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്. നമ്മളുടെ അതേപോലെ നമുക്ക് മെസ്സേജുകളൊക്കെ, രാജൻ ചേട്ടൻ വയനാട്, ഗിരീഷ് മാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രീലക്ഷ്മി കുഞ്ഞുമാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മഞ്ചേരി ഷീല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് രജനി, രജനിക്കുട്ടി, ശ്രീകുട്ടി, നിങ്ങൾ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ സുഖമാണ്. എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിറഞ്ഞ നവരാത്രി ആശംസകൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട രജനി, എത്ര മനോഹരമായിട്ടാണ് കവിത രജനി അത് അതിലും മനോഹരമായിട്ടാണ് ചൊല്ലിയത്. ഇനിയും കേൾക്കാൻ തോന്നുന്നു. ഇത് ആവശ്യപ്പെട്ട രേവതിക്ക് ചൊല്ലിയ രജനിക്കും നന്ദി. ശ്രീകുട്ടി പാടിയ പാട്ട്, ബാക്കി ഗാനം എന്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാട്ട് സൂപ്പർ ആയിരുന്നു. അതേപോലെ ശാലിനിയുടെ മെസ്സേജ് കേട്ടതിൽ ഒരുപാട് സന്തോഷം എന്നുള്ളത് അറിയിക്കുന്നു. അതേപോലെ ശാലിനി പരവൂർ ഒഴുകുംപാറയിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ നമ്മളുടെ ബാബുരാജൻ സാർ മെസ്സേജ് അയച്ചിരിക്കുന്നു, ശ്രീലക്ഷ്മി, രജനി ടീച്ചർ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: സാർ സാധാരണ നേരത്തെ മെസ്സേജുമായിട്ട് വരുന്നത്, എനിക്കൊന്ന് ബാബുരാജൻ സാർ ഇപ്പൊ നല്ല തിരക്കിലാണ്.
1: അതെ അതെ. അപ്പൊ ശ്രീലക്ഷ്മിയുടെ പാട്ട് നല്ലതായിരുന്നു, സൂപ്പർ എന്ന് പറഞ്ഞു നമ്മുടെ സിന്ധുമതി ചേച്ചിയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് എല്ലാ മെസ്സേജുകളും വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സമയം 11:33 ആയിരിക്കുന്നു, ഏകദേശം വൈൻഡ് അപ്പിലോട്ട് പോകേണ്ട സമയമായി. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടോട് കൂടി ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യം വൈൻഡ് അപ്പ് ചെയ്യണം. നാളെയും നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. എല്ലാവരും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പീനാൻ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: By the way, നമ്മളെന്താ പറഞ്ഞു?
2: Buy 2 get 1 free ഉണ്ടെന്ന് ജോളി സിൽക്സിലാ നവരാത്രി സ്പെഷ്യൽ.

0: ஸ்டைலில் டெய்லி வேர் சாரீஸ், சுடிதார், சுடிதார் மெட்டீரியல்ஸ், குர்தா, ட்ரெண்டி டாப்ஸ், மிடி, ஸ்டைலிஷ் கிட்ஸ் வேர், மென்ஸ் வேர் என்னிவ பை டூ கெட் ஒன் ஆஃபரில் வாங்காம். பெட்ஷீட்டுகள் பை ஒன் கெட் ஒன் ஆஃபரில், டோன்ட் மிஸ் அவுட்.
1: ஜோலி சில்க்ஸ், தி டெஸ்டினேஷன் ஆஃப் சில்க்ஸ், கொல்லம், திருவள்ளா, கோட்டயம், அங்கமாலி.
2: காயத்ரி கல்யாண பெண்ணினேக்காள் சுந்தரியாണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.
5: റേഡിയോ സാന്ദനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അഡ്വക്കറ്റ് ഡി ഷൈൻദേവ്, കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയാണ്. ഈ വർഷത്തെ ശിശുദിനാഘോഷത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം 14 November വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ ജില്ലയിൽ കുട്ടികളുടെ ശിശുദിനാഘോഷം ആഘോഷിക്കുകയാണ്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുവാൻ ഒരുങ്ങുകയാണ്. കുട്ടികളുടെ ക്ഷേമത്തിനും അവരുടെ എല്ലാ കഴിവുകൾക്കും എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഓരോ കുട്ടിക്കും അന്തസ്സോടെ ജീവിക്കുവാനും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും ശിശുക്ഷേമ സമിതി എന്നും മുന്നിൽ നിൽക്കുകയാണ്. കുട്ടികളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്ന ശിശുക്ഷേമ സമിതി ഈ വർഷത്തെ ശിശുദിനാഘോഷം വിപുലമായ രീതിയിൽ ആചരിക്കുകയാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ കുട്ടികളുടെ പരിപാടികളോടെയാണ് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി ഈ വർഷത്തെ ശിശുദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. ഒരു മാസക്കാലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ, ശിശുദിന കലോത്സവം, വർണ്ണോത്സവം 2026 എന്നാണ് ഞങ്ങൾ അതിനെ നാമകരണം നൽകിയിട്ടുള്ളത്. വർണ്ണോത്സവത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ പരിപാടികളാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശിശുദിന റാലിയിലെ നേതൃത്വം വഹിക്കുന്ന കുട്ടികളുടെ പ്രധാനമന്ത്രിയെയും കുട്ടികളുടെ പ്രസിഡന്റിനെയും കുട്ടികളുടെ സ്പീക്കറിനെയും തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ മത്സരം ജില്ലയിൽ 18 October കൊല്ലം കടപ്പാക്കട TKDM ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. LP UP ക്ലാസ്സുകളിലെ കുട്ടികൾ മലയാളത്തിലുള്ള പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ ഏറ്റവും മികവ് പുലർത്തുന്ന കുട്ടിയെ കുട്ടികളുടെ പ്രധാനമന്ത്രിയായും കുട്ടികളുടെ സ്പീക്കറായും കുട്ടികളുടെ പ്രസിഡൻ്റായും തിരഞ്ഞെടുക്കുന്നത്. ഈ മത്സരങ്ങളുടെ ഭാഗമായി കുട്ടികൾ വർണ്ണോത്സവത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സഭാകമ്പമില്ലാതെ കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുവാനും ഭാഷാശുദ്ധിയും ആശയസ്ഫുടതയും അക്ഷരസ്ഫുടതയും അതുപോലെ നേതൃത്വ വൈഭവമെല്ലാം കുട്ടികളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ശിശുദിന കലോത്സവത്തിൻ്റെ ഭാഗമായി ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ കുട്ടികളുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ശിശുദിന റാലിയിലും ശിശുദിന സമ്മേളനത്തിലും കുട്ടികളുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സ്പീക്കറുമാണ് ഈ ഉദ്ഘാടന കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത, ശിശുദിന കലോത്സവത്തിൻ്റെ ഭാഗമായി ജില്ലാ ശിശുക്ഷേമ സമിതി നേഴ്സറി കുട്ടികളുടെ, അംഗനവാടി കുട്ടികളുടെ കലോത്സവം കൂടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ പറയുകയാണ്. നേഴ്സറി തലത്തിലും അംഗൻവാടികളിലും പഠിക്കുന്ന

കൊച്ചുകൂട്ടുകാർക്കായി വിവിധ മത്സരങ്ങൾ ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുകയാണ്. അവരുടെ കഥ പറയൽ, മോണോ ആക്ട്, അഭിനയ ഗാനം, അഭിനയ നൃത്തങ്ങൾ, നാടോടി നൃത്തങ്ങൾ, വ്യത്യസ്തവും വിപുലവുമായ പഴയ കാലങ്ങളിലെ നമ്മുടെ മത്സരങ്ങൾ ഉൾപ്പെടെ ജില്ലാ ശിശുക്ഷേമ സമിതി ഈ വർണ്ണോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച് കൊണ്ടുവരികയാണ്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുമ്പോൾ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളില്ലാത്ത, കുട്ടികൾ പരസ്പരം സ്നേഹിക്കുന്ന, കുട്ടികൾ നല്ല ആശയ ദൃഢതയോടുകൂടി സംസാരിക്കുന്ന, അത്തരത്തിലുള്ള ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം കലാകായിക മത്സരങ്ങൾക്കു കൂടി ജില്ലാ ശിശുക്ഷേമ സമിതി പ്രാധാന്യം കൊടുക്കുകയാണ്. നമുക്കറിയാം, ശിശുദിനം കേവലം ഒരു ആഘോഷങ്ങൾക്കും മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും മാത്രമായി ഒതുങ്ങുന്നൊരു ദിനമല്ലാതെ ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ സന്തോഷവും സുരക്ഷയും പ്രതീക്ഷയും ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു പ്രതിജ്ഞ എടുപ്പ് കൂടിയാണ് ഓരോ ശിശുദിനാഘോഷവും കടന്നു പോകുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ കാലഘട്ടത്തിലെ ഡിജിറ്റൽ കാലഘട്ടത്തിലെ കുട്ടികൾ ഒരു ഡിജിറ്റൽ യുഗത്തിലോട്ട് കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾക്കിടയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ വളരുന്നത് വലിയ സാങ്കേതിക വിദ്യയുടെ ലോകത്താണ്. ഇന്റർനെറ്റും മൊബൈൽ ഫോണുകളും സാമൂഹിക മാധ്യമങ്ങളും അവരുടെ പഠനത്തെയും ചിന്തകളെയും ജീവിത രീതിയെയും സ്വാധീനിക്കുകയാണ്. അറിവിൻ്റെ പുതിയ വാതിലുകൾ തുറക്കുമ്പോൾ തന്നെ സൈബർ സുരക്ഷയും അമിതമായ സ്ക്രീൻ ഉപയോഗവും ഓൺലൈൻ ചൂഷണവും തുടങ്ങിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി നിങ്ങളോട് പറയുകയാണ്. ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുദിന ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്നത്. ശിശുദിന ആഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ കിഡ്സ് റൺ മത്സരവും നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ കിഡ്സ് റൺ മത്സരങ്ങളിൽ വലിയ പങ്കാളിത്തത്തോടുകൂടിയാണ് കുട്ടികൾ പങ്കെടുത്തതും വലിയ ആവേശത്തോടുകൂടിയാണ് പ്രിയപ്പെട്ട കുട്ടികൾ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ കിഡ്സ് റണ്ണിൽ പങ്കെടുത്തത് എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കിളിത്തട്ട് കളി, പട്ടം പറത്തൽ, അതുപോലെ തന്നെ നാടൻ പഴയ കളികളെല്ലാം കൊണ്ടുവരുന്ന തരത്തിലേക്കും ശിശുക്ഷേമ സമിതി കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ കുട്ടികളുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സ്പീക്കറുമെല്ലാം ശിശുദിന റാലി നയിക്കുമ്പോൾ ആ ശിശുദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നാടൻ ആഹാരങ്ങൾ കൂടി ജില്ലാ ശിശുക്ഷേമ സമിതി നൽകുന്നു എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നാടൻ വിഭവങ്ങൾ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ശിശുദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യവും ജില്ലയിലെ പ്രധാനപ്പെട്ട കർഷകരും തിരഞ്ഞെടുക്കപ്പെട്ട കാർഷിക പ്രേമികളുമെല്ലാം ജില്ലാ ശിശുക്ഷേമ സമിതിയെ സഹായിക്കുകയാണ്. അപ്പം അത്തരത്തിൽ വളരെ മാതൃകാപരമായിട്ടാണ് ജില്ലാ ശിശുക്ഷേമ സമിതി ഈ വർഷത്തെ ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ശിശുദിന കലോത്സവം 2026 ഒക്ടോബർ മാസം 18 ആരംഭിക്കുകയാണ്. തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശിശുദിന മത്സരങ്ങളും കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ച് വരികയാണ്. ഇതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ നേതൃത്വ പാഠവും സംസാരശേഷിയും ആശയവിനിമയമെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ കുട്ടികളുടെ നേതാക്കന്മാരായി ഉയർന്നു വരണമെന്നും ഈ മത്സരങ്ങളിൽ പ്രിയപ്പെട്ട എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, അടുത്തുള്ള കുട്ടികളെ, നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെയും വിദ്യാർത്ഥികളെയും എല്ലാം ഇത്തരത്തിൽ ശിശുക്ഷേമ സമിതിയുടെ പരിപാടിയിൽ ഈ ശിശുദിന കലോത്സവത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ശിശുക്ഷേമ സമിതിയുടെ ശിശുദിന കലോത്സവത്തിൽ വർണ്ണോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് ശിശുക്ഷേമ സമിതി നൽകുന്നതാണ്. ജില്ലയിൽ 1 മുതൽ 3 വരെയുള്ള സ്ഥാനങ്ങളിൽ എത്തുന്ന കുട്ടികൾക്ക് സംസ്ഥാന തലത്തിലെ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരവും കൂടി ഈ വർഷം ഉണ്ടായിരിക്കുന്നതാണ്. അത്തരത്തിൽ ജില്ലാ ശിശുക്ഷേമ സമിതി നടത്തുന്ന ഈ ശിശുദിന കലോത്സവത്തിൽ ജില്ലയിലെ എല്ലാവരും സഹകരിക്കണമെന്നും ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന ശിശുദിന കലോത്സവത്തിലും വർണ്ണോത്സവം 2026 ശിശുദിന ഘോഷയാത്രയിലും ജില്ലയിലെ എല്ലാ കുട്ടികളും നല്ലവരായ എല്ലാവരും പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എവർക്കും നന്ദി, നമസ്കാരം.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ

0: ഉണ്ടോ? അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം. 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ അനുപാതം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യ, ഡാറ്റ, വിജ്ഞാനം, നവീകരണം എന്നിവ അധികാരത്തിന്റെ പ്രധാന ഉറവിടങ്ങളായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും 100-ലധികം ഭാഷകളും 80,000-ത്തോളം രജിസ്റ്റർ ചെയ്ത പത്രപ്രസിദ്ധീകരണങ്ങളും 1,000-ത്തിലധികം സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളും രാജ്യത്തുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ അനുമാനം 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. അനുകൂലമായ ജനസംഖ്യാ ഘടന, വികസിക്കുന്ന ആഭ്യന്തര വിപണി, ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിൻബലത്തിൽ ഇന്ത്യയിൽ ശക്തവും സ്ഥിരവുമായ വളർച്ചാ സാധ്യതകൾ പ്രകടമാകുന്നതായി IMF വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ജീവിതശൈലി രോഗമരുന്നുകൾ മുടങ്ങിയെന്നും ജീവൻ രക്ഷാ മരുന്നുകൾ പോലുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുന്നതായും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ KV സുമേഷ് ആരോപിച്ചു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും ആരോഗ്യരംഗത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ സമീപനം വേണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റലും മറ്റ് സാമഗ്രികളും എത്തിക്കുന്നതിന് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം പിൻവലിക്കുന്നത് സംബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ മാസത്തോടുകൂടി അവർ കുറച്ചുകൂടി ലിബറലാക്കി തരാം, കുറെ കൂടി മെറ്റീരിയൽ കേരളത്തിലേക്ക് തരാനുള്ള സംവിധാനം. പക്ഷെ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. ഈ പരിസ്ഥിതിയെ ബാധിക്കാത്ത തരത്തിൽ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തുറക്കപ്പെടാവുന്ന ഫോറികൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി കേരളത്തിലുണ്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ യോഗം വിളിച്ചു ചേർത്ത്.
0: കാപ്പ കേസിൽ ജയിലിലായിരുന്ന തിരുവനന്തപുരം വാഴൂട്ടുവണം കൌൺസിലർ സുഗതനും കുടുംബവും നഗരസഭാ കൌൺസിലർമാരും നിയമസഭയ്ക്ക് മുന്നിൽ ധർണ ആരംഭിച്ചു. കാപ്പ കേസ് ദുരുപയോഗം ചെയ്ത് നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ ഇടതുവലത് മുന്നണികൾ ശ്രമിച്ചതായി ആരോപിച്ചാണ് പ്രതിഷേധം. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ പദ്ധതിയുമായി കയർ വകുപ്പ്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുകയും തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുകയുമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങുന്നതിന് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടിയിലധികമായെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം ജൂൺ അവസാനം വരെയുള്ള കണക്കാണ്.

0: മാർച്ചിലെ വരിക്കാരുടെ എണ്ണത്തേക്കാൾ 96% വളർച്ചയാണ് ജൂണിൽ രേഖപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ നിന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം നൽകി വരുന്ന 6,000 രൂപയുടെ സാമ്പത്തിക സഹായം നിരവധി കർഷകർക്കാണ് കൈത്താങ്ങാകുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അതിതീവ്ര പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ അതിജീവനശേഷിയുള്ള സമൂഹത്തെ വാർത്തെടുക്കുക മാത്രമാണ് മാർഗമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: വീടുകളിൽ നിന്നാണ് അതിജീവനം ആരംഭിക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രമേയമാണ് ഈ വർഷം ചർച്ച ചെയ്യപ്പെടുന്നത്. ദുരന്ത നിവാരണം പറയുമ്പോൾ അത് സർക്കാരിന്റെ സംവിധാനങ്ങളും ഒക്കെ നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ രക്ഷാസേനകളൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഇനിയും വലിയ രീതിയിൽ ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് ശാസ്ത്ര സമൂഹം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ റെസിലിയന്റ് ആക്കി മാറ്റുക, കൂടുതൽ അതിജീവനശേഷിയുള്ളതാക്കി മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സാണ്.
0: സംസ്ഥാനത്ത് ഈ മാസം 16 ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക സംസ്കാരത്തിന് ഉണർവും ദിശാബോധവും നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ കായിക താരങ്ങൾക്കുള്ള GV രാജ പുരസ്കാരം ഇന്ന് സമർപ്പിക്കും. പുരുഷ വിഭാഗം GV രാജ അവാർഡ് കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ എൽദോസ് പോളിനും വനിതാ വിഭാഗം പുരസ്കാരം ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കുമാണ്. മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് അനൂപ് ജോസഫിനും ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം PT ജോസഫിനും സമ്മാനിക്കും. ലക്ഷ്മി, ദുർഗ, സരസ്വതി ദേവിമാരെ ആരാധിക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുർഗാഷ്ടമി ഈ മാസം 19 മഹാനവമിയുമാണ്. 21 പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലുവിന്റെ മനോഹാരിതയുമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ. അഗ്രഹാര വീടുകളിൽ തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയുള്ള ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അരിമുത്ത്.
3: ഓരോ വീട്ടിലും 7, 9 പടവുകളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെയും ദശാവതാരങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും നിത്യജീവിതത്തിന്റെയും രൂപങ്ങൾ പ്രതിഫലിക്കുന്ന 100 ചെറു ബൊമ്മകളാണ് ഓരോ കൊലുവിലും ഉണ്ടാവുക. തലമുറകളായി കൈമാറി വരുന്ന മരപ്പാച്ചി ബൊമ്മകളാണ് കൊലുവിലെ പ്രധാന ആകർഷണം. നവരാത്രി നാളുകളിൽ വീടുകൾ സന്ദർശിച്ച് കൊലു കാണുന്നതും താമ്പൂലവും ചുണ്ടൽ പ്രസാദവും വിതരണം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന ആചാരങ്ങളാണ്.
0: പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോയ പോക്സോ കേസ് പ്രതിപിടിയിൽ നിരണം സ്വദേശി സജിത്താണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സജിത്ത് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുകയാണ് ലക്ഷ്യം. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. നസീം ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല തീർത്ഥാടന കാലയളവിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മുൻകൂർ അനുമതിയോടെയുള്ള ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും നിരോധമില്ല. തീർത്ഥാടകരുടെ സുഗമമായ ദർശനവും സുരക്ഷയും മുൻനിർത്തിയാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ GDP വളർച്ചാ അനുമാനം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി K. മുരളീധരൻ.

0: സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: എന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന് വ്യക്തമാക്കിയ ശ്രീ മോദി, സാങ്കേതികവിദ്യ, ഡേറ്റ, അറിവ്, നവീകരണം എന്നിവ 21-ാം നൂറ്റാണ്ടിന്റെ ശക്തി സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പവർ ടു കൺട്രോൾ സേ ആഗെ പവർ ടു എനേബിൾ പവർ ടു കോംപീറ്റ് സേ ആഗെ പവർ ടു കൊളബറേറ്റ് പവർ ടു സക്സീഡ് സേ ആഗെ പവർ ടു ഹെൽപ് അദർ സക്സീഡ് ഇസ്ലിയെ ആജ് മേ യഹാ ജിസ് വിജൻ കെ സാത്ത് ആയാ ഹൂ വോ ഹേ പവർ ടു എംപവർ.
0: ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, വിവരസാങ്കേതിക ഭീഷണികൾ, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ എന്നിവയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാനുള്ള അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ഈ ചരിത്രപ്രധാനമായ യോഗം പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പരസ്പര സഹകരണത്തിലൂടെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കാൻ അംഗരാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ട് 1997 രൂപീകരിച്ച ബിംസ്റ്റെക് കൂട്ടായ്മയിൽ ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് എന്നീ രാജ്യങ്ങൾ അംഗമാണ്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാപ്പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തുനിന്നും KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം ജനങ്ങളുടെ ജീവൻ പോകുന്ന സാഹചര്യമാണെന്നും 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വരുന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും നിലവിൽ സംസ്ഥാനത്ത് മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ HMC നിന്നും HDS മുഖേന ലോക്കൽ പർച്ചേസ് നടത്തിയും സ്റ്റോക്ക് കൂടുതലുള്ള ആശുപത്രികളിൽ നിന്ന് സ്റ്റോക്ക് കുറഞ്ഞ ആശുപത്രികളിലേക്ക് റീ അറേഞ്ച് ചെയ്തും മരുന്ന് ക്ഷാമം പരിഹരിച്ചു സാർ. ഇപ്പൊ മരുന്ന് ക്ഷാമമായിട്ടൊന്നുമില്ല.
0: ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും അവിടെ ഗർഭിണികൾക്കും കുട്ടികൾക്കുമുൾപ്പെടെ ആരോഗ്യ സേവനം നിഷേധിക്കപ്പെടുന്നതായും അദ്ദേഹം വിമർശിച്ചു.
3: സർ, നമ്മുടെ ആശുപത്രിയിൽ കാണുന്ന കാഴ്ച, മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ് ആളുകൾ, മരുന്ന് ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരുന്നു അവര്. നാം അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് അട്ടപ്പാടി മേഖല. അവിടെ 2 നവജാത ശിശുക്കൾ അടക്കമാണ് 4 കുഞ്ഞുങ്ങൾ അടുത്ത നാളുകളിൽ മരണപ്പെട്ടത്. സർ, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം?
0: വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം ജൂൺ മാസത്തോടെ 111.41 കോടി മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം മാർച്ചിൽ ഇത് 109.28 കോടി. ഇന്റർനെറ്റ് വരിക്കാരിൽ 4.77 കോടി പേർ വയേർഡ് ഇന്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. 106.64 കോടി പേർ വയർലെസ് ഇന്റർനെറ്റ് വരിക്കാരാണ്. രാജ്യത്തെ ടെലിഫോൺ വരിക്കാരുടെ എണ്ണത്തിലും മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ജൂൺ അവസാനത്തോടെ 1 കോടിയുടെ വർധനയുണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ സാധ്യത 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. പ്രതീക്ഷിച്ചതിലും മികച്ച സാമ്പത്തിക മുന്നേറ്റമാണ് ഇതിന് കാരണമെന്ന് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിൽ IMF വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP വളർച്ച അനുമാനം 7.1% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയതിന് പിന്നാലെയാണ് IMF നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധാ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽസിംഗ് ബിസിനെയും നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുരാതന ഭാരതത്തിലെ അറിവിന്റെ പ്രതീകമായ നളന്ദ സർവകലാശാലയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നളന്ദ കേവലമൊരു സർവകലാശാല എന്നതിലുപരി നിരന്തര വിജ്ഞാനപ്രവാഹത്തിന്റെ പ്രതീകം കൂടിയാണ്. 1600 വർഷങ്ങൾക്കിപ്പുറം പുതിയ നളന്ദ സർവകലാശാല വിദ്യാഭ്യാസം, സേവനം, വികസനം എന്നിവ ഒത്തുചേരുന്ന ആധുനിക ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ മുന്നോട്ട് നയിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സേവനത്തിന്റെയും വികസനത്തിന്റെയും കേന്ദ്രമായാണ് നളന്ദ സർവകലാശാല ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്നത്. CJP നേതാക്കളായ സൌരഭ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടി. പ്രതിഷേധങ്ങൾക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും ജന്തർ മന്ദറിനെ ഇന്നലെ ഡൽഹി പോലീസ് ഒഴിവാക്കിയിരുന്നു. രാംലീല മൈതാനം, ബുരാരി മൈതാനം, കിഴക്കൻ ഡൽഹിയിലെ CBD മൈതാനം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള 3 സ്ഥലങ്ങൾ. ശബരിമല ദർശനത്തിനിടെ നഷ്ടപ്പെടുന്ന ഫോണുകൾ വീണ്ടെടുത്ത് നൽകാൻ സംവിധാനമൊരുക്കി പമ്പ പോലീസ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് ഉടമകൾക്ക് തിരികെ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ.
5: 2025 നവംബർ മുതൽ 2 ഘട്ടങ്ങളിലായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 230 ഫോണുകൾ കണ്ടെടുത്ത് ഉടമകൾക്ക് നേരിട്ടും പാഴ്സൽ മുഖേനയും നൽകാൻ പമ്പ പോലീസിനായി. 11 ലക്ഷത്തിലധികം മൂല്യമുള്ള ഫോണുകളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഇതിൽ ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളുമുണ്ട്. കളഞ്ഞുപോകുന്ന ഫോണുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യയൊട്ടാകെ 2021 നിലവിൽ വന്ന CEIR പോർട്ടൽ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത ഫോണുകളും പമ്പ സ്റ്റേഷൻ പരിധിയിൽ കളവുപോയ ഫോണുകളും ഇതിൽ ഉൾപ്പെടും.
0: അർഹരായ എല്ലാ പൌരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ക്യാമ്പുകളും വോട്ടർ സഹായ പരിപാടികളും സംഘടിപ്പിക്കുന്നു. വോട്ടർമാർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനും വ്യക്തിഗത വിവരങ്ങൾ തിരുത്താനും സജീവമായ നടപടികളാണ് ഇതിലൂടെ സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കാലവർഷം പിൻവാങ്ങുമെന്നും തെക്കേ ഇന്ത്യയിൽ അതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിന് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിൽ എത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
6: ആകാശവാണി സമയം
7: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
8: ഗർഭ ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
9: ഹേ നിഷ, എവിടെയൊക്കെ എത്ര തിരക്കിട്ട്?
10: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
9: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
10: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
9: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
10: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
9: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
10: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
9: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
10: 6282529527. എങ്ങനെ?
9: 6282529527.
10: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
9: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
11: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
12: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
11: ലോട്ടറി ഒന്നും അല്ല,
12: പിന്നെ
11: ചിട്ടിയാണ് അടിച്ചത്.
13: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
13: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
13: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
13: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
13: Really? We can grow together.
14: By the way, നമ്മളെന്താ പറഞ്ഞു എന്ന്?
15: Buy 2 get 1 free ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. Don't miss out.
16: ജോളി സിൽക്സ്, the destination of silks. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: സന്ദേശവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: This is Radio Santanam 90.4 FM. Stay tuned.
2: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
5: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.

0: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
3: ഇത്തവണ ജോയ് വാലി ദീവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം പാട്ടും വർത്താനവും. ആശയം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: റേഡിയോ സ്വന്തനം 90.4 FM. പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മളോടൊപ്പം ഇന്ന് പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത് യുവ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ഭരത് കെ രാജേഷ്. എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആർജെമാരായ ആതിര അതുൽ, രജനി ഗിരീഷ്, ശ്രീലക്ഷ്മി ആർ. എല്ലാവർക്കും സ്വാഗതം. ഭരത് സ്വാഗതം.
1: നമസ്കാരം.
0: ഭരത് നാട്ടിലുണ്ടോ? ഇപ്പം കൊല്ലത്തൊക്കെ ഉണ്ടോ?
1: നാട്ടിൽ തന്നെ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ചെന്നൈയിലാണ് ഇപ്പൊ സെറ്റിൽഡ്.
0: ചെന്നൈയിലാണ് സെറ്റിൽഡ്. പഠനവുമായിട്ട് ബന്ധപ്പെട്ട്,
1: പഠനവും പിന്നെ മ്യൂസിക്കിനും എല്ലാത്തിനുമായിട്ട് അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്.
0: അല്ല, സംഗീതം പഠിച്ചത് ഓമനക്കുട്ടി ടീച്ചർ അല്ലേ ഗുരു?
1: അതെ, ടീച്ചറിന്റെ അടുത്ത് പഠിച്ചു. ഒരു
0: അതെവിടെ കൊല്ലത്തും തിരുവനന്തപുരത്ത് പോവാ?
1: ആ പോവും. ഞാനും അമ്മൂമ്മയും അപ്പൂപ്പനും കൂടെ കാറിലങ്ങ് പോവും. രാവിലെ അങ്ങ് പോവും, എന്നിട്ട് ക്ലാസ്സും കഴിഞ്ഞ് വൈകിട്ട്.
0: എത്ര വർഷം അങ്ങനെ പഠിച്ചു?
1: അങ്ങനെ ഒരു 4-5 വർഷം.
0: ഓക്കെ. ഭരതിനെ എല്ലാവർക്കും ഇപ്പൊ വലിയ ചലച്ചിത്ര പിന്നണി ഗായകനൊക്കെ ആയി. എന്നാലും എല്ലാവർക്കും, മലയാളികൾക്കും എല്ലാവർക്കും കൂടുതൽ പരിചയം റിയാലിറ്റി ഷോയില്, തീരെ കൊച്ചിലെ തൊട്ടേ റിയാലിറ്റി ഷോയിൽ, പല റിയാലിറ്റി ഷോയിലും അല്ലേ? ആദ്യം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമൃത ടിവിയുടെ
1: സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫോർ,
0: അതിന്റെ ഒക്കെ വിശേഷങ്ങൾ നമുക്ക് പറയണം. അതിനുശേഷം പിന്നെ ഏതായിരുന്നു റിയാലിറ്റി ഷോ?
1: പിന്നെ തമിഴില് സൂപ്പർ സിംഗർ ജൂനിയർ ഫോർ.
0: അത് ശരി. പിന്നെ ഹിന്ദിയിലായിരുന്നോ?
1: ഹിന്ദിയിലും ഉണ്ടായിരുന്നു. അതിപ്പോ അത് ഞാൻ ഇപ്പോ പങ്കെടുത്ത് ജൂനിയർ സീസൺ കഴിഞ്ഞിട്ട് ഒരു 2018 സരിഗമപ്പ.
0: ഓക്കെ.
1: അത് ഹിന്ദിയില്. അതിനുശേഷം പിന്നെ സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞിട്ട് ഷോ ഉണ്ട് ഇവിടെ തമിഴ്നാട്ടില്. അതിപ്പോ 2021 അത്.
0: ഓക്കെ. ശ്രോതാക്കളുടെ അറിവിലേക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലം സ്വദേശിയായ യുവഗായകൻ ഭരത് കെ രാജേഷുമായിട്ടാണ്. രജനീകാന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ സിനിമയിൽ രജനീകാന്ത് തുല്യം മറ്റാരുമില്ല അല്ലേ? എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹം അഭിനയിച്ച തെലുങ്ക് സിനിമ ലാൽ സലാം, ആ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്താണ്, ഒരു സംഗീത ലോകത്തെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന

0: എ ആർ റഹ്മാൻ സാറാണ്. ആ എ ആർ റഹ്മാൻ സാർ സംഗീത സംവിധാനം നൽകിയ ലാൽ സലാം എന്ന ചിത്രത്തിൽ ഏറ്റവും വലിയ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഗായകരിലൊരാളായ ശങ്കർ മഹാദേവനോടൊപ്പം ഒരു ഗാനം ആലപിച്ച കൊല്ലം സ്വദേശിയെ, കൊല്ലത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അഭിമാനമായ ഭരത് കെ രാജേഷ് താങ്കൾക്ക് സാന്ത്വനം. 90.4 FM സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആർ ജെ മാരിലേക്ക് നമുക്ക് പോകാം. ആതിര, അതുൽ എന്ത് പറയുന്നു ഭരതിനോട്, എന്താണ് ചോദിക്കാനുള്ളത്?
1: ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ലേ?
0: ആ, ഒരു മുൻകൂട്ടി ഒരു കാര്യം പറഞ്ഞു, നമുക്ക് സ്വാഭാവികമായിട്ടും ഭരതിനെ കൈ കിട്ടുമ്പോൾ രണ്ട് പാട്ട് പാടിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ ഒരു മുൻകൂർ ജാമ്യമുണ്ട്, അതായത് വലിയ തുമ്മലും ചുമയും എന്താണ് ജലദോഷവും ഏതാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ കൈ കിട്ടിയ ആളിനെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അന്വേഷിച്ചപ്പോൾ ഓസ്ട്രേലിയയിലാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ നിൽക്കുന്ന നീപ്പിനെ ചിലപ്പം സിംഗപ്പൂരിൽ പോകും, വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. അങ്ങനെ ലോകം മുഴുവൻ പറന്ന് പാടി നടക്കുന്ന നമ്മുടെ ഒരു അഭിമാനമാണ്. അപ്പം നമ്മുടെ കൈ കിട്ടിയ സ്ഥിതിക്ക് ചുമയും ജലദോഷവും ഒന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ധൈര്യമായിട്ട് പാട്ട് പാടാൻ പറയാം. അപ്പൊ ശ്രോതാക്കളോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞേക്കണം, എന്തെങ്കിലും ചെറിയ കുറവ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഭരതിന് പനിയായതുകൊണ്ടാണെന്ന് വിചാരിച്ചു.
2: എനിക്ക് ചോദിക്കാനുള്ളത്, ഹോം ടൗൺ ഇവിടെ ആണെങ്കിൽ കൂടിയും ചെന്നൈ മണ്ണാണ് കൂടുതൽ ഇഷ്ടമല്ലേ? അപ്പോൾ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു കേരളത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടുത്തെ പാട്ടുകൾ, അപ്പോൾ അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതോ ചെന്നൈ മണ്ണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റൈൽ, അതൊക്കെയാണോ കൂടുതൽ ഇഷ്ടം?
1: ആദ്യമേ പറയാം, ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇത് പക്ഷേ ഈസി, കുഴപ്പമില്ല. ഇനി ക്വസ്റ്റ്യൻ്റെ ലെവലിൽ കൂട്ട് കൂടുമോ എന്നൊരു പേടി.
0: അല്ല, അത് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കൊല്ലത്ത് കാവനാട് ചിന്നകളിലൊക്കെ പോയി നിന്നാൽ ഭരത് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ആരും ചോദിക്കത്തില്ല. അതേസമയം ചെന്നൈയിൽ ചെന്നിറങ്ങിയ വിമാനത്താവളം തൊട്ടേ ആൾക്കാർ പുതിയും. ഞാൻ അറിഞ്ഞത് ടോൾ ഗേറ്റിൽ കൂടെ ഒക്കെ ഭരത് കടന്നു പോയി കഴിഞ്ഞാൽ അവർ ടോൾ വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കാതിരിക്കുന്ന ആൾ വന്ന് സെൽഫി എടുക്കും. ആ സമയത്ത് രണ്ട് മൂന്ന് വണ്ടി അതിലെ പാസ് ചെയ്ത് പോകുന്നു. ശരിയാണ്, ഇതൊക്കെ
1: അത്രയില്ല, കുറച്ച് തള്ളു.
0: ഫാൻ ബേസ് ഭയങ്കര കൂടെ തമിഴ്നാട്ടിലാണ്. അപ്പൊ ഇത്രയും വലിയ ഫാൻസ് അവിടെ നിൽക്കുമ്പം നാട്ടിലോട്ട് വരെ എങ്ങനെ
2: തോന്നും? ആൾക്കാർക്ക് റെക്കഗ്നിഷൻസ് ഉണ്ട് പക്ഷെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹോം ടൗണിൽ എങ്ങനെയാണ് ആൾക്കാർ, അതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്?
1: എനിക്ക് എന്താ പറയാ, എനിക്ക് ഇവിടുത്തെ മണ്ണ് തന്നെ ഇഷ്ടമുള്ള മണ്ണ്. അവിടുത്തെ മണ്ണ്
0: കുഴപ്പമുണ്ട്, പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്ത മണ്ണാണ്. അപ്പൊ ഇവിടെ ഇത്രയും വലിയൊരു ഗായകൻ കൊല്ലത്തുണ്ടെന്ന് വസതി ഭരതിന്റെ അടുത്ത വീട്ടിലുള്ളവർക്ക് പോലും അറിയത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്,
1: അങ്ങനെയല്ല. എനിക്ക് ഇവിടെ കൊറേ കൂടെ എന്താ പറയാ, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ കുറേ കൂടെ ആദ്യമൊക്കെ അറിയണം എന്നുള്ള ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ അവസരം, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എനിക്ക് ദൈവാനുഗ്രഹിച്ച് എനിക്ക് അവിടെയാണ് കിട്ടിയത്. എനിക്കിവിടെ എന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറയാം, എനിക്ക് സൂപ്പർ സ്റ്റാർ ജൂനിയർ ഞാൻ ഫസ്റ്റ് ചെയ്തത്. അതെനിക്ക് എന്താ പറയുക, ഒരു ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പുഷും കാര്യങ്ങളൊക്കെ ഭയങ്കര, പ്രൊമോഷൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അന്ന് ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് ആ ഷോയ്ക്ക് അത്രയും ഒരു റീച്ച് ഇല്ലാത്തൊരു ടൈമായിരുന്നു. ഇപ്പോൾ അമൃത ടി വിയിൽ ശരത് സാറ് അങ്ങനെ കുറേ പേരുണ്ട്. അന്നേരം ഇപ്പോൾ അതിന് അത്രയും റീച്ച് ഉണ്ട്. അന്നേരം ഞാൻ പിന്നെ അത് തമിഴിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടു പോയതാണ്. ഞാൻ ചുമ്മാതെ എന്താ പറയുക, അമ്മ ഇങ്ങനെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ചുമ്മാ സംസാരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ പോലെ തമിഴിൽ ഇങ്ങനെ ഒരു ഓഡിഷൻ നടപ്പുണ്ട്, ചുമ്മാ ഒന്ന് പോയി നോക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു നോക്കി, ഫൈനൽ ഓഡിഷൻ നാളെയാണ് എന്നിങ്ങനെ പറഞ്ഞു. അന്നേരം പെട്ടെന്ന് അമ്മയും അച്ഛനും കൂടെ വഴക്കുണ്ടാക്കി. എന്നുവെച്ചാൽ അച്ഛൻ ഡോക്ടറും കൂടെയാണ്, അച്ഛന് ഡ്യൂട്ടി ലീവ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കും ഇതൊക്കെ ഉണ്ടാക്കി ബസ്സും പിടിച്ച് അങ്ങനെ ഓഡിഷൻ പങ്കെടുക്കാൻ പോയി. അങ്ങനെ ഒരു ആ ഓഡിഷൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ക്യൂ ആയിരുന്നു, അത്ര വലിയ ക്യൂ. അന്നേരം ആകപ്പാടെ ഒരു പാട്ടോ രണ്ട് പാട്ടോ മാത്രം എനിക്കറിയാവും. അപ്പോൾ പിന്നെ ഞാൻ ആകപ്പാടെ പറയാമെന്ന് ഒരു വാക്കെന്ന് വെച്ചാൽ തിരിയാതെ, ഈ ഒരു ഇത് മാത്രമേ എനിക്കറിയാം, തിരിയാതെ.
0: ഇപ്പോൾ ഒരു പകുതി തമിഴ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ നമ്മുടെ സ്റ്റുഡിയോയിൽ നമസ്കാരം എൻ്റെ അടുത്ത് തിരിച്ച് വണക്കം.
1: എല്ലാവർക്കും വണക്കം.
0: പഠിച്ചത് തമിഴ്നാട്ടിലാണ്, കുറച്ചൊക്കെ ഹയർ സ്റ്റഡീസ്.
1: ഞാൻ അവിടെ 9th and 10th ഞാൻ അവിടെ പഠിച്ചത്. അവിടുത്തെ
0: ഇതിനു വേണ്ടി പഠിച്ചാണല്ലേ, ഈ റിയാലിറ്റി ഷോയുടെ സൗകര്യത്തിന് വേണ്ടി
1: ഇതിനു വേണ്ടി പഠിച്ചത്. അത് മാത്രമല്ല, ആ സമയത്ത് അവിടെ തമിഴ് കമ്പൽസറി ആയിരുന്നു, സെക്കൻഡ് ലാംഗ്വേജ്. അങ്ങനെ ഞാൻ പെട്ടുപോയത് അവിടെ. അങ്ങനെ തമിഴ് പഠിച്ച് നേരം അങ്ങനെ ഇങ്ങനെ പോയി എത്തിപ്പെട്ട് അങ്ങനെ അവിടുത്തെ വേൾഡ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു. അത് ഭയങ്കര സന്തോഷം. പിന്നെ പയ്യെ അവിടെ അതൊക്കെ ആയി തുടങ്ങി. അതിനുശേഷമാണ് എനിക്ക് ഇവിടെ എന്താ പറയുക, ഇവിടെ എനിക്കിപ്പോൾ രാഘു ചേട്ടൻ്റെ കൂടെ നിറയെ എനിക്ക് പ്രോജക്ട്സ് ഇപ്പോൾ ചെയ്തായിരുന്നു. ചേട്ടൻ്റെ കോക്കോ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി അത് കഴിഞ്ഞു, ഞാൻ അപ്പോഴും ജൂനിയർ സീസണിലായിരുന്നു അപ്പോൾ പോയത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് നല്ലൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിരുന്നു, ഇവിടെ വന്ന് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ എന്താണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് രാഘു ചേട്ടൻ എനിക്ക് കോക്കോയിൽ ഒരു പാട്ട് തരുന്നത്. എനിക്ക് ഒരു പ്ലേ ബാക്ക്, മലയാളത്തിൽ ഞാൻ ഫസ്റ്റ് പാടിയ സോങ് അതായിരിക്കും കോക്കോ എന്ന് പറഞ്ഞ പാടത്തിൽ. അങ്ങനെ അത് പിന്നെ അതാണ് എനിക്ക് കിട്ടിയത്, അതൊരു മലയാളത്തിൽ. പിന്നെ അങ്ങോട്ട് ഇവിടെ ഇനിയും നിറയെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതിപ്പോ ഇപ്പൊ ദൈവം അനുഗ്രഹിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇതായിരുന്നു ചോദിച്ച ചോദ്യം.
2: അതെ, അതിന്റെ അത് നമ്മൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത്
1: പോയല്ലേ, അതാ എന്റെ കുഴപ്പം.
0: ഞാൻ ഇടയ്ക്ക് എന്താ പറഞ്ഞു,
2: നമ്മള് ഹോം ടൗണിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിലേക്ക് വന്ന് കണക്ട് ചെയ്ത്. അപ്പോ കൂടുതലും എസ് പി ബി സാറിന്റെ പാട്ടുകളാണ് റിയാലിറ്റി ഷോസിൽ പാടിയിട്ടുള്ളത്. അപ്പൊ എസ് പി ബി സാറിന്റെ ഒരു പാട്ട് നമുക്ക്.
0: അയ്യോ, ആദ്ര എസ് പി ബി സാറിന്റെ എന്താണ്, ഭയങ്കര വലിയ പെറ്റാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടില്ലേ, എത്രയും വലിയ മഹാനായ ഗായകനിലെ എന്ത് എത്ര വലിയ പെറ്റാണെന്ന് അറിയാമോ ഭരത്?
2: ആണല്ലേ, അതെ, അതാണ് കൂടുതൽ എസ് പി ബി സാറിന്റെ പാട്ടുകളാണ്.
0: പക്ഷെ ഭരതിന്റെ കേട്ടിട്ടുള്ള പാട്ട് എനിക്ക് എസ് പി ബി സാറിന്റെ ഭരത് പാടി കേട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ട് മലരെ മൗനമാണ്.
1: മലരെ മൗനമാ സാറിന്റെ മുമ്പിൽ പാടാൻ
0: കഴിയും, സാറിന്റെ മുമ്പിൽ പാടി.
2: അപ്പൊ ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം.
0: അതിരിക്കും, അത് മതിയല്ലോ, ഞാൻ പറഞ്ഞോണ്ടല്ലോ.
2: അല്ല, അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പറയാം.
0: ഓക്കേ, അല്ല ജലദോഷം.
1: അതും ഇതൊരു ഡ്യുവറ്റ് സോങ്ങാണ്, ഇപ്പൊ സോളോ ആയിട്ട് പാടണം.
0: അല്ല, ഞാൻ പാടണം, വേണ്ടല്ലോ.

0: ഓ ലയിച്ചിരുന്നു.
1: റിയാലിറ്റി ഷോസിൽ എസ് പി ബി സാറിന്റെ പാട്ട് പാടുമ്പോൾ പലരും പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എസ് പി ബി സാറിന്റെ സൗണ്ടുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ലിസൺ ചെയ്യായിരുന്നു. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ആ പാട്ട് തന്നെ പാടിയത്.
0: രജനി ഗിരീഷ്,
2: ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കാരണം തുറന്നു പറയുന്നുണ്ടെന്നും തോന്നരുത്, എനിക്ക് ഒത്തിരി പുറകെ മാത്രമേ ഇങ്ങനൊരു ഗായകനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞുള്ളൂ. അത് കുറച്ച് വൈകിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഞാനിപ്പോൾ ഈ ഒരു വരികൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും ആർദ്രവും മനോഹരവുമായി പാടുന്ന നമ്മുടെ കൊല്ലത്തിൻ്റെ അഭിമാനമായ ഒരു വ്യക്തിയെ ഇപ്പോൾ അറിയാമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പിറകോട്ട് പോയോ എന്ന് ചിന്തിച്ചു തോന്നുന്നു. അതുപോലെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു വേറെന്തോ ചില പേരുകൾ ഭാഗു അങ്ങനെ
1: അങ്ങനെ
2: വിളിക്കും.
3: അയ്യോ, അതൊക്കെ പണ്ടത്തെ സംഭവങ്ങളാണ്. അങ്ങനെ
2: എന്തോ പേരുകളില്
3: അത് ചുമ്മാതെ അത് ഞങ്ങളുടെ കസിൻസ് അങ്ങോട്ടോ ഇടയ്ക്ക് അങ്ങോട്ടോ ഒന്ന് ചുമ്മാ അങ്ങനെ വിളിച്ച ഒരു സംഭവമാണ്. അത് അത്രേ ഉള്ളു. അത് അപ്പോഴത്തെ ഒരു ഒരു തീപ്പൊരി. അതിനുശേഷം അത് പോയില്ല.
0: പിന്നെ തമിഴ് ഫാൻസ് എന്തെങ്കിലും ചെല്ലപ്പേരിട്ട് വിളിക്കുന്നുണ്ടോ?
3: ചെല്ലപ്പേര് എന്നെ ബട്ടുകുട്ടി എന്നാ വിളിക്കുന്നത്.
0: ബട്ടുകുട്ടി എന്താ?
3: അതൊരു വേറൊരു കെമിസ്ട്രി.
0: അത് നമ്മുടെ റിയാലിറ്റി ഷോ ജഡ്ജസ് എല്ലാം പറഞ്ഞ പോലെ ആണോ അങ്ങനെ വല്ലോ?
3: അത് ഇത് സിംഗിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമല്ല. ഇത് കുക്ക് വിത്ത് കോമാളി എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട്. അതില് ജഡ്ജായിട്ടുള്ള ആണ് ഷെഫാണ് വെങ്കടേഷ് ഭട്ട് എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു ഒരു കണക്ഷൻ ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. അങ്ങനെ ഇവിടെ നമുക്ക് കുറെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുട്ടി ഇന്നെ കുട്ടി എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ വിളിക്കുന്നത്. അന്നേരം പുള്ളിയുടെ ഉള്ളിൽ ഒരു കുട്ടിത്തം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ബട്ട് കുട്ടി എന്നങ്ങ് വിട്ട്. അത് അതൊരു റിയാലിറ്റി ഷോ ആണ്. സംഭവം കുക്കിംഗ് റിയാലിറ്റി ഷോ. ഇപ്പോ ചേച്ചി ഒരു കുക്കാണെങ്കിൽ കൂടെ ഒരാൾക്ക് കുക്കിംഗ് അറിഞ്ഞൂടാത്ത ഒരാൾ ആയിരിക്കും കൂടെ. സോ കുക്ക് വിത്ത് കോമാളി. അന്നേരം അദ്ദേഹമായിരിക്കും കോമാളി എന്ന് പറഞ്ഞിട്ട്. അന്നേരം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കുക്ക് ചെയ്ത് പ്രസന്റ് ചെയ്ത്, അതൊരു നല്ല റിയാലിറ്റി ഷോ,
1: നല്ലൊരു
3: എന്റർടൈൻമെന്റ് ആണ്. നല്ല ഇതാണ്.
2: താൻ സരിത്തിലെ അങ്ങനെ എന്തോ ഒരു ബ്രേക്ക് നൽകിയതുണ്ടല്ലോ, ഒരു ഹിപ് ഹോപ്പ് സംഗീതം ഉണ്ടല്ലോ.
3: ആ അത് തമിഴിൽ ഞാൻ ആദ്യമായിട്ടും ഞാൻ ഇവിടുന്ന് എല്ലാം വിട്ട് ഞാൻ അവിടെ ചെന്നൈ പോയി എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു സമയത്ത് എനിക്ക് അവിടെ ഈ സൂപ്പർ സിംഗറിൻ്റെ തന്നെ ഞാൻ കോറസ് പാടാൻ

0: പാടുമായിരുന്നു ആ സമയത്ത് കോറസ് പാടാനായിട്ട്. അങ്ങനെ കോറസ് പാടിയപ്പോൾ ആ കോറസ് ടീമിലുള്ള ഒരു ചേട്ടൻ മോസ്റ്റ്ലി റെക്കോർഡിങ്സ് ഒക്കെ പോകുമായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോയതായിരുന്നു. ഹിപ്പ് ഹോപ്പ് തമിഴ ആദി എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന അന്നേരം. ആ ചേട്ടൻ്റെ ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു, ആ സോങ്ങിലാണ് ഞാൻ ഫസ്റ്റ് പാടുന്നത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു തമിഴില്.
1: ഭരത് റഹ്മാൻ സാറിൻ്റെ, റഹ്മാൻ സാറിന് ഏത് പാട്ട് പാടുന്ന ഏതൊരാളിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും റഹ്മാൻ സാറിനെ ഒന്ന് കാണുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലൂടെ കയറി പോകാനൊന്നും അറിയിക്കൊണ്ട് സാധിക്കത്തില്ല, അഥവാ കയറിയതെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ ഒക്കത്തില്ല, വീഡിയോ കണ്ട് തൃപ്തിപ്പെടാനേ ഒക്കൂ. അപ്പോൾ എങ്ങനെയാണ് റഹ്മാൻ സാറിൻ്റെ മനസ്സിനകത്ത് കയറി പറ്റിയത്?
0: അയ്യോ സാറിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പം തൊട്ടേയുള്ള സ്വപ്നമാണ് സംഭവം സാറിൻ്റെ സ്റ്റുഡിയോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ കോറസൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ
1: ആടുജീവിതത്തിൻ്റെ ആ പാട്ടിൽ കോറസിനകത്ത് പാടിന് ലൈവിൽ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്.
0: മറ്റേ ആടുജീവിതത്തിൽ പാടിയതാണ്, ഒറിജിനൽ പാടിയില്ല, അതിലുള്ള RR വർക്ക്സ് എന്ന് വെച്ചാൽ അതിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഫുള്ള് വോക്കൽസൊക്കെ കാര്യങ്ങളൊക്കെ വരും.
1: പെരിയോനെ എന്നുള്ള പാട്ട്
0: പെരിയോനിൽ വരും, അന്നേരം അതിൻ്റെ ബാക്കിംഗ് വോക്കൽസിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, അതൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അന്നേരം അത് അതിൻ്റെ റെക്കോർഡിംഗ് അങ്ങ് പോകും, ഒരു യാത്ര തുടങ്ങിയ
1: വെളുപ്പാകാരം പറഞ്ഞു.
0: അതെ, ഇന്നപോലെ എന്താ പറയുക, ഞാൻ ഈ കോറസ് പാടിക്കുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഗേറ്റാണ് അവിടെ, ഞാൻ എപ്പോഴും പോകുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എന്തെങ്കിലും ഈ ഗേറ്റ് കടന്നൊന്ന് അകത്തൊന്ന് പോകാൻ പറ്റൂലേ, ഞാൻ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ആയാലും അതൊരു വലിയൊരു ഭാഗ്യമായിരിക്കുമല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു. അന്നേരം അത് എൻ്റെ ഒരു ഞാൻ അത്രയും മാനിഫെസ്റ്റ് ചെയ്ത് നടക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന അതെല്ലാം ചെയ്ത് പിന്നെ ഈ സൂപ്പർ സിംഗർ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവിടുന്ന് കോള് വരുന്നത്. എന്നെപോലെ എനിക്ക് അറിയില്ല, സാറിന് ആരോ റെഫറൻസ് ആയിട്ട് എൻ്റെ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും സാർ എന്നെ വിളിക്കാനായിട്ട് ഇങ്ങനെ. അവിടെ അരവിന്ദ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, അന്നേരം അവരൊക്കെ സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. അന്നേരം ആ ചേട്ടനാണ് ഓരോ സിംഗേഴ്സിനെ പിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം അങ്ങനെ ആണ് അത് സാറിനെ കേൾപ്പിച്ചു, സാറിന് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന സിംഗറിനെ വിളിച്ച് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറേ ട്രാക്സ് അങ്ങനെ പാടിയതും പിന്നെ ഓരോ ലാംഗ്വേജസ് പാടിയതും ഒക്കെ ചെയ്തത്.
1: ഇപ്പോൾ നേരിട്ട്
0: സാറിന് അവിടെ സ്റ്റുഡിയോയിൽ തന്നെ കണ്ടത്, ആദ്യമായിട്ടും കാണുന്നത് സാറ് ഞാനെ കയറി പോകുമ്പോൾ അവിടെ ഒരു സാറിൻ്റെ സ്റ്റുഡിയോ റൈറ്റ് സൈഡിലുണ്ട്, ഒരു സിറ്റ് ഔട്ട് പോലെ ഉണ്ട്. സാർ അവിടെ ഊനാലിരുന്ന് ഫോണൊക്കെ ഇടച്ച് ഇങ്ങനെ ആടി ഇങ്ങനെ ഇരിപ്പുണ്ട്. സാർ ഞാനാണെങ്കിൽ ഒരു സെക്കൻഡ് അവിടെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അല്ലെ ഒരു ചേട്ടൻ മുതൽ നോക്കാൻ പെട്ടെന്ന് പോയോ വെളി പോയോ റെക്കോർഡിംഗ് പോ അങ്ങനെ നോക്കിയിരിക്കില്ലേ, സാർ ഊനാലാടിക്കൊണ്ടിരിക്കോ പോയോ അങ്ങനെ പോയി. അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടത് അതാ ആദ്യത്തെ ദർശനം. പിന്നെ അതിനുശേഷം ഞാൻ പാടി വെച്ചത് കൊണ്ടോ സാർ കേൾക്കാനായിട്ട് സാറിൻ്റെ വീടും സ്റ്റുഡിയോന്നും ഭയങ്കര അടുത്തിരുന്നു. അന്നേരം പാടിയിട്ട് ഞാൻ ഡോറ് പറഞ്ഞ് ഇറങ്ങുമായിരുന്നു, ഞാൻ ചെരുപ്പ് വിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സാറ് വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ പാടി ഇറങ്ങി. അന്നേരം സാറ് വീട്ടിൽ വിട്ട് സ്റ്റുഡിയോയിൽ കയറുക, ഞാൻ പാടി വെച്ചത് കേൾക്കാനായിട്ടാണെന്ന് തോന്നുന്നത് അതിന്. അന്നേരം അങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാൻ ചെരുപ്പ് ഊരി ഇങ്ങനെ നിൽക്കുക, അന്നേരം സാറ് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു എന്ത് പറ്റി എന്താ എന്ന് പറഞ്ഞു, ഞാൻ ഒരുപാട് ഫ്രീസായിട്ട് നിൽക്കുവരുന്നത് കണ്ടിട്ട്. അന്നേരം ഒന്നുമില്ല, ഞാനാണ് ഈ ചെരുപ്പും വെച്ചിട്ട് ഇങ്ങനെ സാറിന് തൊഴുതോണ്ടിരിക്കുന്നത്, എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് അറിയണം. അന്നേരം സാറിന് മനസ്സിലായി, അന്നേരം ഇങ്ങനെ തോളത്തിട്ട് ഓക്കെ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. സാറ് എന്താ പറയുക, സാറ് കൂടുതലങ്ങനെ സംസാരവും അങ്ങനെ ഒന്നുമില്ല, പക്ഷേ സാർ ഭയങ്കര ഒന്ന് ഇടപഴകിയാൽ നമുക്ക് നല്ല ഒരു കമ്പനിയാവും.
1: ഷോയില് ഫിനാലേക്ക് മറ്റോ ഗസ്റ്റ് ആയിട്ട് വന്ന് പാടുന്നത് കേട്ടിട്ടില്ലേ, അങ്ങനെ ഉണ്ടോ?
0: ഞാൻ സാറിന് മുമ്പ് ഈ ഏതാ ഞാൻ ഒരു പാട്ട് പാടിയായിരുന്നു, ഞങ്ങളുടെ റിയാലിറ്റി ഷോയിൽ വന്നായിരുന്നു, സൂപ്പർ സിംഗറിൽ വന്നായിരുന്നു. അത് ഏത് പാട്ടായിരുന്നു, അതിൽ മറ്റേ ദിൽസേ എന്ന് പറഞ്ഞിട്ട്.
1: രജനിക്ക് ആ പാട്ട് കേട്ടാൽ മതിയോ?
0: അയ്യോ അതെയോ, അത് ഭയങ്കര റേഞ്ച് ഉള്ള പാട്ടാണ്.
2: അല്ല അത് സാരമില്ല, നമുക്കൊന്ന് പിച്ച് കുറച്ച് പാടിയാൽ മതി.

0: தடை செய்த போதும் புல்லொன்று புதுவேர்கள் போடும் நம் காதல் அது போல மேறும் கண்ணில் கண்ணில் கண்ணீர் என்ப கண்ணீரே.
1: இது
2: நம்மளே ஏதோ ஒரு லோகத்தோட்ട് കൊണ്ടുവല്ലേ സറെ അത്ര അതിമനോഹരം.
1: നമ്മളിപ്പോ തിരുമല
3: നമ്മളാ തമിഴ് മണ്ണിലേക്ക് അല്ലെങ്കിൽ റഹ്മാൻ സാറിന്റെ ആ ഒരു സ്ഥലത്തെത്തിയ പോലെ ഒരു ഫീൽ ഉണ്ട്.
1: പിന്നെ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി ഗായികയാണ് കേട്ടോ, ഇവരെല്ലാം ഗായികമാരാണ്.
0: നമുക്കൊരു
1: ഗാനവിളവെന്താ
3: ഒരുപാട് സന്തോഷം. നമ്മളിപ്പോ ശങ്കർ മഹാദേവൻ സാറുമായിട്ടും എ ആർ റഹ്മാൻ സാറുമായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കലാകാരനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് കാണുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ റേഡിയോയിലോട്ട് വന്നതിലും ഒക്കെ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഖോഖോയിൽ പാടിയല്ലോ, അപ്പോൾ നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മളുടെ ശബ്ദം ആദ്യമായിട്ട് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവരെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നതെന്നൊക്കെ അറിയാനൊക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ?
0: എനിക്ക് സിദ്ധാർത്ഥ പ്രദീപ് എന്ന് പറഞ്ഞിട്ടാണ് മ്യൂസിക് കമ്പോസർ, ആ ചേട്ടനാണ്, രാഘു ചേട്ടൻ്റെ ഫ്രണ്ടാണ് രാഹുൽ രജി. എനിക്ക് ഇപ്പോഴും അത് എന്താ പറയുക, എന്ത് ധൈര്യത്തിലാണ് എന്നെ പാട്ട് പാടാൻ വിളിച്ചത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ആ ഒരു എന്താ പറയുക, ഞാൻ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ കൂടുതൽ എനിക്ക് അത്ര എക്സ്പീരിയൻസും ഇല്ല, അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ്. സോ ആ ഒരു അറ്റംപ്റ്റ്, ആ അതിലേക്കുള്ള ഒരു അപ്രോച്ച്, എനിക്ക് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. എനിക്ക് ആദ്യം എങ്ങനെയാവും, എൻ്റെ ശബ്ദം വെളിയിൽ വരുമ്പോഴെങ്ങനെയായിരിക്കും എന്നുള്ളൊക്കെ ഉള്ള തോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിദ്ധാർത്ഥ ചേട്ടനും രാഘു ചേട്ടനും കൂടെ ആണ്, നീ അത് നല്ല സൂപ്പറായിട്ട് നീ പാടും, നിനക്ക് അതുകൊണ്ടാണ് നിനക്ക് ആ ഒരു കേപ്പബിൾ ആണ്, അതുകൊണ്ടാണ് നിനക്ക് ആ സോങ് തന്നത്, നീ നല്ലൊരു ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഡൻസും ആ ഒരു പുഷും അവർ രണ്ടുപേരും തന്നു. നേരം പിന്നെ സ്റ്റുഡിയോ റെക്കോർഡിങ്ങും നല്ലപോലെ പോയി. നേരം അങ്ങനെ ഔട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഹാപ്പിയായിരുന്നു.
3: അതിന്റെ എല്ലാവരും അത് ഏറ്റെടുത്തു, അല്ലെങ്കിൽ അവരൊക്കെ പാടുന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ?
0: അത് പിന്നെ തീർച്ചയായിട്ടും
3: ഒരു എക്സ്പീരിയൻസ്
0: ഇല്ലല്ലേ, അത് നമുക്ക് അത് എങ്ങനെ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. അത് വലിയൊരു സന്തോഷം എനിക്ക്, അത് എപ്പോഴും നമുക്ക്, അതും ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എനിക്ക്. എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സോങ്, ആൾക്കാർ അതിൽ എനിക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ അത് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് എപ്പോഴും ലൈഫ് ലോങ് നമുക്ക്
1: ഫ്ലാസ്ക് മലയാള സിനിമ പാടിയില്ലേ, നത്തിങ് ഡൂയിങ്
0: നത്തിങ് ഡൂയിങ്
1: അറിയാമോ പാട്?
0: എനിക്ക് അതിന് അതൊരു സ്പെഷ്യൽ സോങ്. അതിന് ആ പാട്ട് എന്താ പറയുക, ഡി എസ് പി സാർ കേട്ടു, ദേവിശ്രീ പ്രസാദ് സാർ ആ പാട്ട്, അത് എന്ന് വെച്ചാൽ ഈ പാട്ട് റെഫറൻസ് ആയിട്ട് അയച്ചു കൊടുത്തു. ഈ പാട്ട് നല്ലപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു. അന്നേരം അത് ഒരു ഭയങ്കര സ്പെഷ്യൽ സോങ് ആണല്ലേ ഫ്ലാസ്കില്.
1: ബി കെ ഹരിനാരായണനാണ് അത് എഴുതിയിരിക്കുന്നത്.
0: സൂപ്പർ, ഒരു നല്ലൊരു സമാന്തരം.
3: അപ്പൊ ഈ അടുത്ത ഒരു മലയാളത്തിലോട്ടുള്ള തിരിച്ചുവരവ് എങ്ങനെയാണ്?
0: തിരിച്ചുവരവ് അങ്ങനല്ല, ഞാൻ ഒന്ന് ഫസ്റ്റ് അത് അത് അതൊന്ന് ഹാപ്പനിങ് ആയിട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതെ, നമുക്കിപ്പോ അങ്ങനൊരു ഒരു സൂപ്പർ സിംഗർ പോലൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ ഇതിൽ ഇവിടെ ഇതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമായിരുന്നു. ഇപ്പൊ ഞാൻ പയ്യെ പയ്യെ കേറിക്കൊണ്ടിരിക്കുക, അതുമാത്രമല്ല ഇപ്പൊ പയ്യെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കും. സോ അങ്ങനെയൊക്കെ അങ്ങ് പോകും, പിന്നെ ഇവിടെ അങ്ങ് വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഉറപ്പായിട്ടും.
3: എനിക്ക് ഈ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു തമിഴ് ടച്ച് നല്ല പോലെ
0: തമിഴ് വരുന്നുണ്ട്.
3: ആ ഒരു
1: തമിഴിന്റെ എന്താണ്, തമിഴിന്റെ വളർത്തു ദത്തുപുത്രൻ, തമിഴകത്തിന്റെ ദത്തുപുത്രൻ, അങ്ങനെ
3: ഇത് ഫ്ലുവൻസ്.
1: നിങ്ങൾ പക്ഷേ കൊല്ലത്തുള്ളവരെ അംഗീകരിച്ചില്ല, പിന്നെ എന്ത് വേണം?
0: അങ്ങനല്ല സംഭവം, അത് ഞാൻ തമിഴ് പക്ഷെ അതെങ്ങനെ വരുന്നത് ഇടയ്ക്ക് അങ്ങനെ വരാൻ വേണ്ടി. ഞാൻ അവിടെ അവിടെ പോയാൽ ഫുൾ ടൈം തമിഴാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഇവിടെ വന്നാലേ ഉള്ളു അച്ഛനും അമ്മയും പിന്നെ എല്ലാവരും ഉള്ള, ഇവിടെ വന്നാലേ ഉള്ളു നമ്മൾ മലയാളം സംസാരിക്കുന്നത്. അവിടെ പോയാൽ പിന്നെ ഫുള്ള തമിഴ്
1: തമിഴ്
3: അടിക്കടി തമിഴ് പേശിക്കിട്ടേ ഇരുത്ത്.
0: അപ്പൊ നിങ്ങളും തമിഴ് പേശിക്കോ, അളകാ പേശിക്കോ,
3: കൊഞ്ചം കൊഞ്ചം പേശേ.
0: ഓ ഭയങ്കര സൂപ്പർ.
1: നത്തിങ് ഡൂയിങ് ഓർമ്മയുണ്ടോ?
0: മേൽ ആകാശം

0: മലയാളത്തിൽ ഇനി ഇങ്ങനെ കൂടുതൽ കൂടുതൽ അവസരങ്ങളൊക്കെ വരട്ടെ അല്ലേ, നമുക്ക് മലയാളികൾക്ക് കുറച്ചുകൂടെ
1: സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോ തമിഴ് കയറി വരുന്ന മലയാള പാട്ടുകളൊക്കെ നല്ല പോലെ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്.
2: അത് വരണം, അവിടെ ഉള്ള ലാംഗ്വേജിൽ പാടാൻ വിളിക്കേണ്ട മലയാളമൊക്കെ പാടും.
1: ഇപ്പോൾ മലയാളം പാട്ട് പാടിയെങ്കിലും ഞാൻ എപ്പോഴും എന്താ ഇപ്പോഴും ആ എ റഹ്മാനിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. റഹ്മാൻ സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പാട്ടുകളൊക്കെ. ഒരു ദിവസം എ റഹ്മാന്റെ പാട്ടുകൾ ഇല്ലാതെ ഇപ്പോൾ മലയാളിയാണെങ്കിൽ കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ സാറിൻ്റെ ഒരു എന്താ അഭിനന്ദനമൊക്കെ എങ്ങനെയാണ് മുമ്പിൽ നിന്നൊന്ന് പാടുമ്പോഴൊക്കെ? സാർ ഓക്കെ എന്നാണോ അതൊന്ന് ജസ്റ്റ് നോക്കത്തുള്ളൂ? എങ്ങനെയാണ് ഒരു റിയാക്ഷൻ, എങ്ങനെയാണ് ഒരു പാട്ടൊക്കെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ?
2: സാർ കൂടുതലൊന്നും പറയത്തില്ല, വെരി ഗുഡ്, ഒരു വാക്യം കാണത്തോളൂ, നൈസ്, ഓക്കെ, വെരി ഗുഡ്, ഇത് മാത്രമേ ഉള്ളൂ. വേറെ അത് തന്നെ ഒരു വലിയ ഇതാണ്
1: പറയുമ്പോ തന്നെ അതിലെല്ലാം ഉണ്ട്,
2: എല്ലാം ഉണ്ട്. സാർ വാവെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഭയങ്കര സംഭവമായിരിക്കും, ആ വാവിൽ എല്ലാം ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരു ആ ഒരു വാക്കിലേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും സാർ സംസാരിക്കത്തില്ല. പിന്നെ ഇടയ്ക്ക് ചിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കുറെ സംസാരിച്ച്
0: ഭയങ്കര സ്നേഹം വാത്സല്യം ഒക്കെ കാണിക്കുന്ന ആളായിരുന്നു.
2: ഭയങ്കര ഒരു
0: അങ്ങനത്തെ ഒരു അനുഭവം ഷെയർ ചെയ്യാമോ റിയാലിറ്റി ഷോ?
2: സാർ എന്നെ വന്ന് ഞാൻ സാറിന് മുമ്പിൽ മലരെ മൗനമാ പാടിയത്, പിന്നെ നമ്മ ഊര് സിംഗാരി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. സാറ് പറഞ്ഞത് എന്ന് വെച്ചാ ഒരു ഒരു കമന്റ് അതിൽ പറയും, ഇവളോ ബൈനോക്കുലേഴ്സ് എടുത്ത് പാത്താലോ ഇവളോ എടുത്ത് പാത്താലോ ശരി, ഒരു ചിന്ന തവർ കൂടെ എന്നാലും കണ്ടുപിടിക്കുമ്പോള് എന്നിട്ട് പറയാം. എന്നുവെച്ചാ അത്രയും സാർ ഡീപ്പായിട്ട് നോക്കിയാൽ പോലും എനിക്കൊരു ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടാ നീ പാടിയെന്ന് പറയാം. അതും അത്രയും വലിയൊരു മഹാൻ ഒരു കേൾക്കുമ്പോഴേ ഭയങ്കര നമ്മള് ഒരു സ്വർഗത്തിൽ നിന്ന ഒരു ഫീൽ ആയിരുന്നു ആ സമയത്ത് എനിക്ക്. അത് പിന്നെ സാറിൻ്റെ കൂടെ ഉള്ള ലണ്ടനിലൊരു ടൂർ ഉണ്ടായിരുന്നു, അതൊക്കെ ബെസ്റ്റ് ബെസ്റ്റ് മൊമെന്റ്സ് മൈ ലൈഫ്.
0: അപ്പൊ ഒരുപാട് പേഴ്സണലായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ സമയം കിട്ടും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോകുമ്പോൾ.
2: യാത്ര പോകുമ്പോഴും സംസാരിക്കും, എനിക്ക് അപ്പോ തമിഴ് ഒട്ടും അങ്ങോട്ട് വരത്തില്ല. സാർ ഇങ്ങനെ ഒരുമാതിരി സാർ മലയാളത്തിൽ സംസാരിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ഒരു കളിയാക്കലും ഒരു തമാശ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സാറിന്റെ ഒരു ഇതില്.
1: നേരത്തെ ഞാൻ പറഞ്ഞപ്പോ രജിസ്റ്റർ സമ്മതിക്കാതാണ് മലരെ മൗനത്തിലോട്ട് പോയത്. ഈ സൂപ്പർ സിംഗറിന്റെ ഒരു പെർഫോമൻസില് ഏറ്റവും കൂടുതൽ കയ്യടി നേടിയിട്ടുള്ളത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് മുത്തു എന്ന ചിത്രത്തിലെ ഒരുവൻ ഒരുവൻ ആ ഒരു സോങ്ങിന് എസ് പി ബി സാർ ഭയങ്കരമായിട്ട് കയ്യടിക്കുകയും അങ്ങനെ ഒരുപാട് അപ്രീഷിയേറ്റും കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടൊന്ന് പാടാം, ഒരു ഫസ്റ്റ് നമ്പർ ആണ്.
2: അത് ഞാൻ സാറിന് പാടിയിട്ടില്ല,
1: ഇല്ല
2: സാറിന് പാടിയിട്ടില്ല. അല്ലാതെ ഞാൻ ഫിനാലെ സൂപ്പർ സിംഗർ ഫിനാലിൽ പാടി അങ്ങനെ ഒരു എല്ലാം ടഫ് സോങ്സ് ആണ്. ഒരുവൻ ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി വിധിയെ നിനയിപ്പവയെ മാളി അത് വെണ്ടു മുടിപ്പവൻ അരിവാളി ഭൂമിയവല്ല ആയുധം എതുക്ക് പൂപ്പരിക്ക കോടരി എതുക്ക് പൊന്നോ പൊരുളോ പോർക്കളം എതുക്ക് ആശി തുറന്ത ലഹില മുനക്ക് ഒരുവൻ ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി വിധിയെ നിനയിപ്പവയെ മാളി അത് വെണ്ടു മുടിപ്പവൻ അരിവാളി.
0: രജനി എന്താ നമ്മള് പാട്ട് കേട്ടോണ്ട് അടുത്ത ചോദ്യം ചോദിക്കാൻ നമ്മളൊക്കെ മറന്നുപോയില്ലേ?
3: ഞാൻ ചോദിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ മലയാളത്തിൽ നിന്ന് മലയാളമാണല്ലോ ഒറിജിൻ, അവിടുന്ന് നമ്മൾ തമിഴിലേക്ക് എത്തപ്പെട്ടപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മലയാളത്തിൽ നിന്ന് വന്നതായത് കൊണ്ട് തമിഴിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാനും പാടാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു?
2: തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, ഭയങ്കര പാടായിരുന്നു. എന്നുവെച്ചാ ഒന്നും അറിയാണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്, രണ്ടേ രണ്ട് പാട്ട് മാത്രമേ അറിയാവുള്ളൂ. അന്നേരം ഷോയിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് നിറയെ സോങ്സ് അറിയാം, എനിക്ക് രണ്ട് സോങ് വെച്ച് മാത്രം പോയി. പിന്നെ ലാംഗ്വേജ് സംസാരിക്കാൻ പ്രശ്നമായിരുന്നു, പാട്ടുകൾ പഠിക്കാൻ ഭയങ്കര ടഫായിരുന്നു, പാട്ടിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാവത്തില്ല നമ്മൾ. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ ഒരു വല്ലാത്ത സ്ട്രഗിൾ ആയിരുന്നു അവിടുത്തെ. നമ്മൾ ഒരു ദിവസം മൂന്ന് പാട്ട് പാടുന്ന അവസ്ഥ, മൂന്ന് പാട്ടായിരിക്കും നമ്മൾ പാടേണ്ടത്. അങ്ങനെ ഭയങ്കര വല്ലാത്ത മൊമെന്റ്സ് നടന്നിട്ടുണ്ട് എനിക്ക് അവിടെ. എന്നുവെച്ചാൽ കയ്യിലൊക്കെ ലിറിക്സ് എഴുതും.

0: കയ്യിൽ ലിറിക്സ് എഴുതി വെച്ചിട്ട് ബീജിഎം ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പാടിയടിക്കുകയൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ ആ സമയത്ത് നമുക്ക് സമയമേ ഇല്ല, തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും നമുക്ക് അതിന്റെ ടെലികാസ്റ്റ്. അന്നേരം നമ്മള് ഒരു വീക്കില് 3 ഷൂട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരുന്നു.
1: പാട്ടും വർത്താനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിൽ ഇനിയൊരു ഇടവേള ആവശ്യമായി വന്നിരിക്കുന്നു. ശ്രോതാക്കൾ എങ്ങോട്ടും പോകണ്ട, ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: വാർത്താനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിൽ പ്രശസ്ത യുവ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ഭരത് കെ രാജേഷുമായി നടത്തിയ സംഭാഷണം തുടരുന്നു.
1: ഒരു കലയുടെ ഒരു ഡെഡിക്കേഷനാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. ഒത്തിരി സ്ട്രഗിൾസിലൂടെ ഇങ്ങനെ കടന്നു വന്ന് ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അനുഭവിച്ചതൊക്കെ, അതായത് എന്തെങ്കിലും അങ്ങനെ നേരിട്ടതൊക്കെ ഈ വിജയത്തിൻ്റെ ഈ പടവുകളിൽ നിൽക്കുമ്പോൾ ഒത്തിരി മധുരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ തന്നെ മലയാളം, നമ്മുടെ ഈ മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവുമല്ലോ, തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് അതേതാണ്?
2: ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് നിറയെ സോങ്സ് ഉണ്ട്. ഇപ്പം എനിക്ക് ഇത്, ഞാൻ ഇത് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഒരു സോങ്ങാണ് എനിക്ക് ഭയങ്കര. എനിക്ക് ഈ സോങ് ശങ്കർ മാധവൻ സാറുമായിട്ട് ലൈവിൽ ഷെയർ ചെയ്യാൻ, സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞ ഒരു സോങ്ങാണ് ഇത്. അന്നേരം അത് വിശ്വരൂപം എന്ന് പറഞ്ഞ മൂവിയിൽ കമൽ സാറിൻ്റെ ഒരു പാട്ടാണ്. അത് പാടല്ലേ, ട്രൈ ചെയ്യാം.

0: ശങ്കർ മഹാദേശന്റെ കൂടെ പിന്നെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടോ? വലിയ കൺസേർട്സ് ഒക്കെ വിദേശത്തൊക്കെ ചെയ്തിട്ടുണ്ടോ?
1: ചെയ്തിട്ടുണ്ട്. ഞാൻ കാനഡ ചെയ്തിട്ടുണ്ട്, ശ്രീലങ്ക ചെയ്തിട്ടുണ്ട്, മലേഷ്യ, അതെ കുറെ ചെയ്തിട്ടുണ്ട്.
0: അല്ല, ഞങ്ങൾക്ക് അറിയേണ്ടത് ശങ്കർ മഹാദേശ് സാർ എങ്ങനെയുണ്ട്,
1: എങ്ങനെയൊക്കെ
0: അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്.
1: അതെ, അദ്ദേഹമൊക്കെ വെച്ചാൽ ലെജൻഡ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു ഷോക്കാണ്. വെച്ചാൽ വിജയപ്രകാശ് സാറും ശങ്കർ മാധവൻ സാറും കൂടെ ഒരു ഓം ശിവോഹം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അവരവരുടെ ഫുഡ്വെയർ അവർ ചെരുപ്പ് ഊരിയിട്ടാണ് അവർ സ്റ്റേജിൽ കയറുന്നതും. അന്നേരം അവരെ സ്റ്റേജിന് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ട് ഞെട്ടിപ്പോയി. നമ്മൾ അതുമാത്രമല്ല ഓരോ ആർട്ടിസ്റ്റ് കൊടുക്കുന്ന ഒരു ഒരു വാല്യൂ ആവട്ടെ, ആ സ്നേഹം, അവർക്ക് കൊടുക്കുന്ന ഓരോരോ ടിപ്സ്, സജഷൻസ് എല്ലാം ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ഒരു പുണ്യം ഒരിതാണ് നമുക്ക് ശരിക്കും. അദ്ദേഹം ചിലപ്പോൾ നമ്മൾ പാടുന്നതിന് ചിലപ്പോൾ പറയും പാടിക്കോ അല്ലെങ്കിൽ ഇമ്പ്രോവൈസ് ചെയ്യും, നമുക്ക് നമുക്കൊരു ഫ്രീഡമാണ് അദ്ദേഹമൊക്കെ തരുന്നത്. അതുപോലെ സ്റ്റേജിൽ ഒരു രസമാണ്. ശങ്കർ സാറും ഒക്കെ ആയിട്ട് പാടുമ്പോഴത്തേക്ക് നമ്മൾ കളിച്ചും തിരിച്ചും ഒക്കെ നമുക്ക് ചെറുതായി പെർഫോം ചെയ്യാം. സാർ ഫുൾ ഫ്രീഡം തരും നമുക്ക്, നല്ല എൻജോയ് ചെയ്യാൻ
0: പറ്റും.
1: അതെ അതെ അതെ, അദ്ദേഹമൊക്കെ ആ സ്റ്റേജ് ഫുള്ള് ഫയറാക്കി കളയും. അമ്മാരി എനർജിയാണ് അവർ അവർ പെർഫോം ചെയ്ത ഒരു ഭയങ്കര, അത് നമുക്ക് നേരിൽ കാണാൻ കഴിയുന്ന വെച്ചാൽ അത് നമുക്ക് ഇപ്പൊ പറയുമ്പോ പോലും എനിക്ക് ആ ഒരു എനർജി
0: കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾക്കുണ്ട്.
1: ഭയങ്കര ഗൂസ് ബംസ് ആണ്.
0: ശങ്കർ മാധവ് സാർ ജഡ്ജായിട്ട് ഇരുന്നിട്ടുണ്ടോ റിയാലിറ്റി ഷോയിലും, ഭരത് പാടുന്ന റിയാലിറ്റി ഷോയിൽ?
1: ആ, ഞാൻ ഇരുന്നിട്ടുണ്ട്. ഈ ഞാൻ ഇപ്പൊ പാടിയ പാട്ടാണ് സാറിന് മുമ്പിൽ ഞാൻ പാടിയത്, അന്ന് പാടിട്ടുണ്ടായിരുന്നു. പിന്നെ NSOല പോകിറായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് സാറിന് മുമ്പിൽ പാടിയായിരുന്നു. ആ രണ്ട് പാട്ട് പാടിയപ്പോഴത്തേക്കും സാറ് എനിക്ക് ബാക്കിയുള്ള സ്റ്റാൻഡിങ് ഓഷനാ തന്നത്. സാർ എനിക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് സ്റ്റേജ് വന്ന് കെട്ടിപ്പിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത്, അതൊക്കെ ഒരു വലിയ ഒരു മൊമെന്റ്. നമ്മള് ഒരു ജന്മത്ത് പോലും നമുക്ക് അങ്ങനത്തെ ഒരു ഇത് നമുക്ക് കിട്ടത്തില്ല, ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല. അത് അത് കഴിഞ്ഞ് സാറിന്റെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത് ഒരു സംഭവം.
0: അതൊക്കെ മേലെയല്ലേ അദ്ദേഹത്തിന്റെ കൂടെ സിനിമയില് പിന്നണി പാടിയത്?
1: പിന്നണി പാടിയത് അത് അത് എനിക്കിപ്പോഴും
0: അത് ഭയങ്കര ലെങ്തി സോങ്,
1: ഭയങ്കര ലെങ്തി ഒരു സോങ്, നല്ല ലെങ്തി സോങ്. അതും ഞാൻ തെലുഗു സോങ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു.
0: നമ്മുടെ മലയാളത്തിൽ അത് പടകാളി അങ്ങനത്തെ പാട്ടിനൊക്കെ അല്ലേ?
1: ആ, അതേ ഒരു ചെറിയ ചെറിയ ആ ഒരു സീക്വൻസും കാര്യങ്ങളും ഭയങ്കര ടഫായിരുന്നു എനിക്ക്. ഞാൻ സാറിന്റെ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിലാണ് ഫസ്റ്റ് തെലുഗു ട്രൈ ചെയ്യുന്നത്. അതും ഈ

0: സോങ് സാറിന്റെ ഒപ്പം ഉള്ള സോങ്. തെലുങ്കു പാടായിരുന്നു ഭയങ്കര.
1: സിനിമയിൽ രജനി സാറാണോ?
0: അതെ അതെ,
1: ആ സീനിലെ
0: രജനി സാർ തന്നെ. രജനി സാർ, അതൊരു സിറ്റുവേഷൻ കൈൻഡ് ഓഫ് സോങ് ആയിരുന്നു. ഒരു ഫെസ്റ്റിവൽ പോലെ എന്തോ ഒരു സീക്വൻസ് ആ മൂവിയിൽ വരും. അങ്ങനെ വന്ന ഒരു നല്ല പാട്ടാണ്. അല്ല,
1: കേട്ടിട്ടുണ്ട്. ശ്രീലക്ഷ്മി
0: ചേച്ചി, ചേച്ചി പാടണം കേട്ടാ.
2: ഞങ്ങൾ പാടിപ്പിക്കാറേ ഉള്ളൂ.
0: എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
2: അപ്പോ ഞാൻ നേരത്തെ മറ്റേ കോക്കോയിലെ ഒരു പാട്ട് പാടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ മറ്റേ വിശ്വരൂപത്തിന്റെ പാട്ട് കേട്ടപ്പോ ഞാനത് മാറ്റി. ഞാൻ ആഗ്രഹിക്കുന്നു മറ്റേ നമ്മുടെ യമുനയാട്ടൂര് എന്നൊരു പാട്ടില്ലേ, ആ പാട്ടൊന്ന് പാടാവോ? അതിനുശേഷം ഞാൻ
1: ചോദിക്കാം.
0: പാടിയിട്ട് ആ പാട്ട്, എനിക്ക് നല്ല പാട്ടാ അത്. പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട്, എനിക്ക് അറിയാം ആ പാട്ട് കേട്ടിട്ടുണ്ട്. യമുനയാറ്റിലേറെക്കാറ്റിലെ കണ്ണനോട്
2: കണ്ണനോട്
0: പാടിയോ? ഡ്യൂട്ടായിട്ട് പാടാം.

0: Hi. ആശ്ചര്യോട് കൂടി നമുക്ക് ഒരു കാര്യം ഭരത് ഞാൻ ചോദിക്കാൻ വെച്ചത്, നേരത്തെ പാട്ട് അറിഞ്ഞുകൂടാതെ പാടി എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കേട്ടുള്ള റിയാലിറ്റി ഷോയിലൊക്കെ ഗ്രൂമിംഗ് സെഷൻസ് ഉണ്ട്, ഗ്രൂമേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഇല്ലേ? അവർ പാട്ട് പഠിപ്പിക്കും, അങ്ങനെ സംഭവം ഉണ്ടോ? അവര് അറിയാത്ത നമ്മൾ ഓരോ ദിവസം പാടേണ്ട പാട്ട് അവരാദ്യം പാടി കേട്ട് എല്ലാം ഇത് ചെയ്തു തരും. നമ്മളിപ്പം ടി വി കാണുമ്പം ഫൈനൽ ഔട്ട്പുട്ട് ആണോ കാണുന്നത്, അതോ ആദ്യം കയറി അങ്ങ് പാടുകയാണോ ചെയ്യുന്നത് റിയാലിറ്റി?
1: എന്ന് വെച്ചാൽ അത് ഗ്രൂമിംഗ് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഫൈനൽ ഔട്ടാണ് തീർച്ചയായിട്ടും റിയാലിറ്റി ഷോയിൽ വരുന്നത്. അത് അതിന് മുമ്പ്
0: പക്ഷേ ഫസ്റ്റ് ആൻഡ് ഫൈനൽ അല്ല. അതായത് ഞാൻ ചോദിക്കുന്ന ഒരു പാട്ട് വേണമെങ്കിൽ നേരെ കയറി സ്റ്റേജ് കയറി പാടുമ്പോഴാണോ ജഡ്ജസ് അത് കേൾക്കുന്നത്?
1: ജഡ്ജസ് അപ്പോഴായിരിക്കും നമ്മുടെ കേൾക്കുന്നത്.
0: പക്ഷേ ഗ്രൂമേഴ്സിന് അറിയാം,
1: ഗ്രൂമേഴ്സിന് അറിയാം. പിന്നെ ജഡ്ജസിന് കൂടുതൽ അറിയാൻ ചാൻസ് എന്ന് വെച്ചാൽ അവർ ഏത് പാട്ടാ പാടാൻ പോകുന്നത്.
0: അതുകൊണ്ട് പറയുമോ അവർക്ക്?
1: ഗ്രൂമേഴ്സ് ആ ലിസ്റ്റ് അവർക്ക് കൊടുക്കും.
0: ജഡ്ജസ് പാടുന്ന
1: പാട്ട് ഇന്ന കണ്ടസ്റ്റൻസ് ഇന്ന സോങ്സ് ആയിരിക്കും പാടുന്നത്. പിന്നെ ഇപ്പൊ വന്ന് വന്ന് വന്ന് നമുക്കിപ്പോ ജഡ്ജസുമായിട്ട് ഭയങ്കര ഇപ്പൊ ഓരോ ടീംസ് ആയിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തും അങ്ങനെയൊക്കെ വരും. അന്നേരം ഞാൻ ബെന്നി ഡയാൽ സാറിന്റെ ടീമിലായിരുന്നു. അന്നേരം സാറിന്റെ അടുത്ത് കറക്ഷൻസിന് വേണ്ടി സാറിന് ഞാൻ പാടിയത് റിഹേഴ്സൽ ഓഡിയോ ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും, സാർ കറക്ഷൻസ് പറയും. അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്ക് ഗ്രൂമർ ഇല്ലായിരുന്നു ഞാൻ ഉള്ള സമയത്ത് സൂപ്പർ സിംഗറില്. അത് കോവിഡ് സംഭവം ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂമേഴ്സായിട്ടായിരിക്കും കൂടുതൽ കണക്ഷനും. ഗ്രൂമേഴ്സ് നമുക്ക് ട്രെയിൻ ചെയ്യും. അവർക്ക് പാട്ട് നല്ലപോലെ അറിയായിരിക്കും. അവർ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഈ സംഗതി ഇത് എന്നൊക്കെ അവരെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിരുന്ന് പറഞ്ഞു തരികയൊക്കെ അവരാ ചെയ്യുന്നത്.
0: അങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ്
1: റിഹേഴ്സലൊക്കെ എടുത്തത്. പിന്നെ ചിലതൊക്കെ നമുക്ക് റിഹേഴ്സൽ ചെയ്തിട്ടും എന്താ പറയാ, സ്റ്റേജിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡേ അനുസരിച്ചിരിക്കും. ചിലപ്പോ ആ ഡേ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പോവും, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും. ഞാൻ എനിക്ക് ഏതൊരു സമയം ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്തു വെക്കണം അവർക്ക്. സംഭവം കോവിഡ് ചിലപ്പോൾ ലോക്ക്ഡൌൺ പിന്നെയും വരുമെന്ന് പറഞ്ഞിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിത്രാമ്മയായിട്ടാണ് റൗണ്ട് അടുത്തത് എന്ന് പറഞ്ഞാൽ ഡ്യുവറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് സോങ് സെലക്ട് ചെയ്യുന്നത് നാളെ പാടണം. എനിക്ക് സോങ് കേട്ടിട്ട് പോലും ഇല്ല. ഞാൻ അന്നേരം റിഹേഴ്സലിന് തന്നെ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാതെ പാടി. പിന്നെ നാളെ ശരി ദൈവത്തിന് വിട്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ചിത്രാമ്മ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സൺ. എന്ന് വെച്ചാൽ ചിത്രാമ്മ ലിറിക്സ് സ്റ്റാൻഡ് വെച്ചേക്കും. അതിനടുത്ത് ചിത്രാമ്മ പറയും, മോനെ ലിറിക്സ് സമയമൊന്നും കിട്ടില്ലല്ലോ, മോനൊരു കാര്യം ചെയ്യും, ഈ ലിറിക്സ് ഇവിടെ പയ്യെ അങ്ങ് എഴുതി വെച്ചോ, ആരും നോക്കത്തൊന്നുമില്ല, നമ്മൾക്ക് ആരും അറിയാണ്ട് അങ്ങ് പാടാം. നമ്മൾ ചിത്രാമ്മ ഇത്രയും ക്യാമറ ഇരിക്കും ചിത്രാമ്മ ഇതൊക്കെ എങ്ങനെ എന്നിട്ട് ഞാൻ എത്ര വലിയ മണ്ഡലാന്ന് വെച്ചാൽ ഭൂലോക മണ്ഡലാണ്. ആ സമയത്ത് എഴുതി വെച്ചിട്ട് പോലും ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല, നോക്കാതെ നിന്ന് അവസാനം വായില് എന്തൊക്കെയോ ലിറിക്സ് ഒക്കെ ഇട്ട് ഓൺ ദ സ്പോട്ട് വേറൊരു ലിറിസിസ്റ്റായി മാറുമായിരുന്നു ആ നിമിഷം. ഞാൻ അങ്ങനെ എഴുതി അങ്ങനെ പാടി അത്. പക്ഷെ ഭയങ്കര റീച്ച് പോയി ആ പാട്ട്, ഭയങ്കര റീച്ച്. അതിപ്പോ എവിടെ പോയാലും ആ പാട്ട് ഇത് പാട് എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ചോദിക്കും. അങ്ങനെ അത് നടക്കേണ്ടത് അങ്ങ് നല്ലപോലെ അങ്ങ് നടന്നു. അത് അതൊക്കെ ഒരു ഇത്. അത് അതെ, ചില സമയത്ത് പ്രാക്ടീസ്

0: ചെയ്യാനായിട്ട് നമുക്ക് അധികം സമയം കിട്ടത്തില്ല. പിന്നെ ടേക്ക് പറഞ്ഞാൽ ടേക്കാണ് അവിടെ. ഇപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് വിഴുങ്ങുന്ന എന്നുവെച്ചാ ഇതേപോലെ തൂപ്പല ഇറക്കുന്ന പാടുന്ന ഇറക്കി നമ്മളല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാട്ട് നിന്നു പോകുന്നു, അതെല്ലാം അതേപടി എടുത്ത് അവർ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യും. ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നുമില്ല, എന്നുവെച്ചാൽ ആ നിമിഷം എന്ത് നടക്കുന്നോ അതാണ് സംഭവം.
1: പിന്നെ എഡിറ്റിങ്ങോ മറ്റേ
0: ഒന്നുമില്ല, എന്നുവെച്ചാൽ അത് ഇവർക്ക് ടി വിക്കാർക്ക് ഇതായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് എനിക്ക് അവർ പണി എന്താ വെച്ചാല് എനിക്ക് ഇതേപോലെ ഓം ശിവോഹം പാടുമായിരുന്നു, അണ്ട ബ്രഹ്മാണ്ട കോടി ആ ചരണമായിരുന്നത്. എനിക്ക് ആ പോഷം വന്നപ്പോൾ ഞാൻ ബ്ലാങ്കായി, എനിക്കൊന്നും ഓർമ്മയില്ല. വിജയപ്രകാശ് സാറായിരുന്നു കൂടെ, സാറിനുമായിട്ട് ഡ്യുവേറ്റ് ഞാൻ എന്തൊക്കെയോ പാടുമായിരുന്നു ആ നിമിഷം, എല്ലാം തെറ്റായിരുന്നു. വിജയപ്രകാശ് സാർ പറഞ്ഞു നിർത്തു, ഇത് പാടുന്ന ഫുള്ള് ലിറിക്സ് എല്ലാം മറന്നെന്ന് തോന്നും, വരത്ത് നിർത്തു നിർത്തു എന്നൊക്കെ പറയാം. ഇതെല്ലാം നിർത്തു എന്ന് പറയുന്നതും എല്ലാം അതേപടി എടുത്ത് ടി വിയിൽ, എന്നിട്ട് ഒരു പ്രോമോയും ഭരത് കെണ്ണാച്ച് ഭരത് എന്നാ എന്നാച്ചു ഭരത്ക്ക് ലിറിക്സ് മറന്നു വിട്ടാനാ ഇല്ലേ ഭരത് എലിമിനേറ്റ് ആവാ പോണാ ഇതായിരുന്നു. അതിന് എന്നെയാണോ വേണ്ടത് എന്നെ വെച്ചിട്ട് അവര് നല്ല പണി. ഇത് ഇതാണ് സംഭവം. നേരം ഇങ്ങനെ ഒരു അവർക്കൊരു നല്ല പ്ലസ് ഉണ്ട് മനസ്സിലായില്ലേ, പക്ഷെ നമുക്കത് മൈനസ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് സംഭവം. അവിടെ എന്ത് നടക്കുന്നു അതാണ് സംഭവം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാട്ടും വർത്താനവും. ആശയം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: This is Radio Santanam 90.4 FM. Stay tuned.
2: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ.

മഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7000 രൂപ, രണ്ടാം വർഷം 6000 രൂപ, മൂന്നാം വർഷം 5000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
0: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
0: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ.

0: ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.
0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
3: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം.
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
3: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
3: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
3: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
3: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
3: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
3: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
3: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: മനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ നാടക ഗാനങ്ങളുടെ സുഗന്ധവുമായി ഇപ്പോൾ യവനിക.
4: ഗാനം ചാഞ്ചാടുണ്ണി ചെരിഞ്ഞാടുണ്ണി. നാടകം പുതിയ ആകാശം പുതിയ ഭൂമി. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായിക KPAC സുലോചന. നവഗായിക ജ്യോതി മേനോൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം ദൂരത്തൊരു കുന്നിൻ്റെ. നാടകം ഇൻകിലാബിൻ്റെ മക്കൾ. രചന PJ ആന്റണി. സംഗീതം PK ശിവദാസ്. മുൻഗായകർ മുരളി, ചേലക്കര സൂസി, ഫ്രെഡി പള്ളൻ. നവഗായകർ രഞ്ജിത്തും സംഘവും.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം. അരികത്തുവാ എൻ്റെ, നാടകം ഭാരമുള്ള കുരിശുകൾ. രചന നെൽസൺ എം എ, സംഗീതം ജോബ് ആൻഡ് ജോർജ്. മുൻഗായകർ സിയു ആൻഡോ, ഞാറക്കൽ ചിന്നമ്മ. നവഗായകർ ഫ്രെഡി, മെറിൻ ഡയാന.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം ഇതൾ ചുണ്ടിൽ, നാടകം അജ്ഞാതവാസം, രചന തിരുനെല്ലൂർ കരുണാകരൻ, സംഗീതം കെ രാഘവൻ മാസ്റ്റർ, മുൻഗായകൻ KS ജോർജ്, നവഗായകൻ CR ജയരാജ്.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടക ഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം ചക്കരപ്പന്തലിൽ. നാടകം കതിരുകാണാക്കിളി. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായിക കൂത്താട്ടുകുളം ആനി. നവഗായിക സിസിലി അനിൽ.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം എരിയുമെൻ, നാടകം മനുഷ്യൻ, രചന വയലാർ രാമവർമ്മ, സംഗീതം LPR വർമ്മ, മുൻഗായകൻ LPR വർമ്മ, നവഗായകൻ സുധാകരൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ.
1: ഗാനം പെണ്ണുണ്ട്, നാടകം പുകയേറ്റ കടന്നൽ കൂട്, രചന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, സംഗീതം തോപ്പിൽ ആൻഡോ, മുൻഗായകൻ തോപ്പിൽ ആൻഡോ, നവഗായകൻ കോറസ് പീറ്റർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യവനിക. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം.

സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645 7

0: കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
1: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി.
0: LIC ബീമാ സഖിയോ? അതെന്താണ്?
1: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
0: ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
1: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
0: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
1: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
0: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
1: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
0: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
0: Radio Santhanam 90.4 FM il ippol kelkam Charcha Vedi. Ekopanam avadharanam Rejiji Nayar. Sankethika sahayam Adarsh Ajay.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഹണിമൂൺ കഴിഞ്ഞു, ഇനി എന്ത്? VD സതീശൻ സർക്കാരിന്റെ 125 ദിനങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ ചർച്ചയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
7: ശ്രീ നന്ദകുമാർ കടപ്പാൽ, അങ്ങായിരിക്കും ഈ ചർച്ചയിൽ സർക്കാരിനെ ഏറ്റവും ശക്തമായിട്ട് വിമർശിക്കുന്ന കാര്യം. പക്ഷേ അങ്ങേ തോൽപ്പിക്കുന്ന രീതിയിലാണ് ശ്രീ പി ജയചന്ദ്രൻ. അദ്ദേഹത്തിന് ഒട്ടും പ്രതീക്ഷയില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും പ്രതീക്ഷയുടെ തുരുത്തം, ഈ 3 മാസം 4 മാസം എന്ന് പറയുന്ന അത്ര വലിയ ഒരു കാലയളവാണോ? അത് പ്രത്യേകിച്ച് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിട്ട് VD സതീശനെ കണക്കൂട്ടുന്ന എത്രയോ പേരുണ്ട് മിഷൻ സമുദ്ര എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് അല്ലാതെ ഒരുപാട് ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. എത്രയോ വർക്ക്ഷോപ്പുകളൊക്കെ നടത്തി അതിനകത്ത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ആശയങ്ങൾ, അതുപോലെ പൊതുജനാരോഗ്യ രംഗത്ത് ഒക്കെ എന്ത് ചെയ്യണം എന്നുള്ള, അതുപോലെ ഇപ്പോൾ ഓണം വന്നപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പ് വലിയ വിജയമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റും വിജയം അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷത്തെക്കുറിച്ചുകൂടി പറയാതെ എങ്ങനെ ഭരണകക്ഷി ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് പറയും? പരസ്പരം കോംപ്ലിമെൻ്ററി അല്ലേ ഭരണകക്ഷവും പ്രതിപക്ഷവും എന്ന് പറയും. പ്രതിപക്ഷം എങ്ങനെ നിൽക്കുന്നു? പ്രതിപക്ഷം ഈ രീതിയിൽ അങ്ങും ശ്രീ പി ജയചന്ദ്രനും പറയുന്ന രീതിയിലുള്ളൊരു ഭരണ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ അതിനെ എക്സ്പോസ് ചെയ്യാനും അതിനെ എതിർക്കാനും ഒക്കെ ആയിട്ടുള്ള പ്രതിപക്ഷം കഴിഞ്ഞിട്ടുണ്ടോ? അതോ പ്രതിപക്ഷം കൂടുതൽ ദുർബലമാവുകയാണോ ചെയ്തത്? തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ ആഘാതത്തിൽ നിന്ന് ഇതുവരെ കരകയറിയിട്ടില്ലേ? എന്തോ ഇപ്പം ഇന്നലെ തന്നെ KK ശൈലജ ടീച്ചർ പറയുന്നു, 4 മിഷൻ ഞങ്ങൾ നടപ്പാക്കി, എന്നിട്ടും എന്തിന് ഞങ്ങളെ തോൽപ്പിച്ചു? ശ്രീ എം എ ബേബി അവർ അദ്ദേഹം പറയുന്നു, ഈ ഞങ്ങൾക്ക് ഇത്രയും കടുത്ത ശിക്ഷ നൽകണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം എന്താണ് ഇത്? ശരിക്കും എന്തുകൊണ്ട് ഇത് ഈ പരാജയം ഉണ്ടായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണോ? അതുപോലെ തന്നെ CPI പ്രതിപക്ഷ ഉപനേതാവ് പ്രശ്നത്തിൽ നിന്നും അവർ മാറി നിൽക്കുന്നു. ഇപ്പൊ തന്നെ ED മോഡി ED VD എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമൊക്കെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും CPI ഞാനെന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ CPI കൈകഴുകി മാറി നിൽക്കുന്നു. അപ്പൊ പ്രതിപക്ഷത്തിന്റെ ഒരു ദൗർബല്യം കൂടി ഉണ്ടോ ഗവൺമെന്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൊരു പങ്ക്?
8: നിശ്ചയമായിട്ടും ഇല്ല. പ്രതിപക്ഷം വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ജയചന്ദ്രൻ ചേട്ടനെ പോലെയുള്ള പ്രഖ്യാപിത കോൺഗ്രസ് അനുഭാവികൾ പോലും ഇങ്ങനെയൊരു അഭിപ്രായ മാറ്റത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 4 മാസം കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ, ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ, ഈ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തെ, ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയത്തെ ഒക്കെ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കാനും ശക്തമായ ഭാഷയിൽ വിമർശിക്കാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആകെ ഒരു നിയമസഭാ സമ്മേളനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നിയമസഭയിൽ വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും 4 മാസം കൊണ്ട് വളരെ ശക്തമായ വിമർശനം അഴിച്ചുവിടാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ പരാജയം അത് ജനവിരുദ്ധമായ സർക്കാരായിരുന്നു എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിനോട്

ഈ വകുപ്പില്ല കാര്യം. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞ 95% കാര്യങ്ങളും അക്കമിട്ട് നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. എന്ത് കാര്യത്തിലാണ് അത് ജനവിരുദ്ധമായത്? 527,000 വീടുകൾ നിർമ്മിച്ചു നൽകിയതിലോ? 10 വർഷം ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളം പിന്നെ നിലനിർത്തിയതിലോ? 10 വർഷമായി മുടങ്ങാതെ പെൻഷൻ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് മുടക്കിയ 18 മാസത്തെ പെൻഷൻ ഉൾപ്പെടെ കൊടുത്തു തീർത്തതിനോ? എന്ത് കാര്യത്തിനാണ് ഈ ഗവൺമെൻറ്റിനെ വിമർശിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ജനവിരുദ്ധമാകുന്നത്? ഗവൺമെൻറ്റിനെതിരെ കൊണ്ടുവന്ന് ഉയർത്തിയ ചില ധാർമ്മികമായ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരെ മാധ്യമങ്ങളും പ്രതിപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിച്ച ചില മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ചില വിമർശനങ്ങളും, അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന ചില ജാതി മത ധ്രുവീകരണങ്ങളും, പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില സഹായം, അതായത് LDFഉം UDFഉം തമ്മിലുള്ള വ്യത്യാസം 20 ലക്ഷം വോട്ടുകൾ മാത്രമാണ്. കേരളത്തിൽ വെട്ടി നിരത്തിയത് ഏണ്ട് 20 ലക്ഷത്തിന് പുറത്ത് വോട്ടുകളാണ് SIRലൂടെ വെട്ടി നിരത്തിയത്. തോറ്റു എന്ന് പറയുമ്പോഴും 92 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും 40% വോട്ടുണ്ട്. മറ്റ് 32 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോഴും 35% വോട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ തെരഞ്ഞെടുപ്പാണോ ഇത്? 77 വെറും 17 സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2001 ഐതിഹാസികനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് VK നയനാർ ഭരിച്ച 96-2001 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ CPMന് 21 സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. ഇപ്പോൾ 26 സീറ്റില്ലേ? 92 മണ്ഡലങ്ങളിൽ 40% വോട്ടുണ്ട്. ചില ധ്രുവീകരണങ്ങളുടെ ഭാഗമായി, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെതിരെ നടത്തിയ പരോക്ഷമായി ബിഹൈൻഡ് ദ കർട്ടൻ നടത്തിയ ചില ഗെയിം പ്ലാനുകളെ കണ്ടെത്തുന്നതിലും നിർവീര്യമാക്കുന്നതിലും ഞങ്ങൾ ഗവൺമെൻറ്റിന് LDFന് പരാജയം സംഭവിച്ചിട്ടുണ്ട്, CPMന് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നത് കാര്യം വസ്തുതയാണ്. ആ ഗവൺമെൻറ് ജനവിരുദ്ധ ഗവൺമെൻറ്റായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗവൺമെൻറ്റായിരുന്നു. കാര്യം നിപ്പ, ഓക്കി, പ്രളയം, കോവിഡ് തുടങ്ങിയ പ്രതിസന്ധികളെ അതിജീവിച്ച ഗവൺമെൻറ്റാണ്. ഏറ്റവും ശക്തമായ നേതൃത്വം, മാതൃകാപരമായ നേതൃത്വം ഗവൺമെൻറ് നൽകിയ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി. അദ്ദേഹം, രാജശേഖരൻ സാർ എത്ര ഫലപ്രദമായിട്ടാണ് VD സതീശൻ്റെ പിന്നെ യാത്രയെക്കുറിച്ച് തെറ്റിദ്ധാരണ അവതരിപ്പിച്ചത്. അദ്ദേഹം 3 വണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് 21 വണ്ടികളുടെ അകമ്പൊടിയോടുകൂടി VD സതീശൻ പോകുന്നത് നേരിട്ട് കണ്ട ആളാണ്. പക്ഷെ ഞാനതിൽ തെറ്റു പറയില്ല. കാര്യം അദ്ദേഹത്തെ പോലെ ഒരു പത്രത്തിൻ്റെ റെസിഡൻറ് എഡിറ്ററായിരിക്കുന്ന ആൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഫ്ലീറ്റ് മോട്ടോർ ആർക്കേഡ് നിശ്ചയിക്കുന്നത് ആര് എന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കണ്ടേ? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിക്കുന്ന ഗ്രീൻ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ഭീഷണിയുള്ള മുഖ്യമന്ത്രിമാരുടെ ഫ്ലീറ്റ് നിശ്ചയിക്കുന്നത്, മോട്ടോർ ആർക്കേഡിൽ നിശ്ചയിക്കുന്നത്, അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ നിശ്ചയിക്കുന്നത്. പിണറായി പറഞ്ഞാൽ മാത്രം എനിക്ക് ഇത്രയും വണ്ടി വേണ്ട എന്ന് പിണറായി പറഞ്ഞാൽ പിണറായിക്ക് ആ വണ്ടി ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീ VD സതീശനും അത് ഒഴിവാക്കാൻ കഴിയാത്തത്. മോട്ടോ ഗ്രീൻ ബുക്കിൽ നിർദ്ദേശിക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ചുള്ള വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ യാത്രാ വ്യൂഹത്തിൽ ഉണ്ടാകും. അതൊരു ധൂർത്തല്ല. ധൂർത്തെന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ധൂർത്ത് കാട്ടിയത് എന്നുകൂടി വിമർശകർ പറയണം. പിന്നെ ആശ വർക്കർമാർക്ക് 1,000-3,000 രൂപ വർദ്ധിപ്പിച്ചത് എന്തോ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞു. ആശാ വർക്കർമാരുടെ പേര് തന്നെ പിന്നെ അസോസിയേറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ്. അവർ വർക്കർ പോലുമല്ല, അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന വോളണ്ടിയറാണ്. അവർക്ക് സംസ്ഥാന ഗവൺമെൻറ് അല്ല ശമ്പളം കൊടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അവരെ മറ്റ് വിഭാഗം അംഗൻവാടി വർക്കർമാരെയുള്ള പോലെയുള്ള മറ്റു കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ജീവനക്കാരെ പരിഗണിക്കുന്നത് പോലെ ഇവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് 2016 മെയ് മാസത്തിൽ പിണറായി തയ്യാറെത്തി വരുമ്പോൾ 1,000 രൂപ മാത്രമാണ് അവരുടെ അലവൻസ്. പിണറായി അത് 8,000 വർദ്ധിപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ 8,000 വർദ്ധിപ്പിച്ച പിണറായി വിജയനെതിരെയാണ്, 8,000 വർദ്ധിപ്പിച്ച പിണറായി വിജയനെതിരെയാണ് അവർ സമരം ചെയ്തത്. അതിനെയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് 3,000 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞത്. അത് NRHM എന്ന് പറയുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആക്ടിവിസ്റ്റുകളാണ് അവർ. അവർക്ക് സംസ്ഥാന ഗവൺമെൻറ് യഥാർത്ഥത്തിൽ നിയമപരമായി അലവൻസ് കൊടുക്കേണ്ട കാര്യമേ വരുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ദിശാബോധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നിശ്ചയമായും അത്

ഗവൺമെന്റ് ദിശാബോധം ഉണ്ട്. ആ ദിശാബോധം എന്ത് എന്ന് ഈ 4 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് തെളിയിച്ചിട്ടുണ്ട്. അതാണ് കേരളത്തിൽ 271% നികുതിയുള്ള മദ്യത്തിന്റെ 40Y നികുതി, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഭരണത്തിലേറി ഒരാഴ്ചക്കകം തന്നെ അത് 100% കണ്ട് കുറച്ച് 140% മാറ്റിക്കൊടുത്തത് ബെക്കാർഡി എന്ന കമ്പനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് സമർത്ഥിച്ചത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, അതിനു മുമ്പ് VS ഗവൺമെന്റ് കാലത്ത് തുടങ്ങി വെച്ചതാണ് വിഴിഞ്ഞം പദ്ധതി. അന്ന് ലാൻഗോ കൊണ്ടപ്പള്ളി എന്ന കമ്പനി മുന്നോട്ട് വന്നതാണ്. ആ ഗവൺമെന്റിന് കേന്ദ്ര സുരക്ഷാ മന്ത്രാലയത്തിന്റെ സുരക്ഷാ ക്ലിയറൻസ് കിട്ടാത്തത് കൊണ്ടാണ് ആ പദ്ധതി അന്ന് നടപ്പാക്കാതെ പോയത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒപ്പിട്ട കരാർ റിവൈസ് ചെയ്തുകൊണ്ടാണ് പിണറായി ഗവൺമെന്റ് ഈ വിഴിഞ്ഞം പദ്ധതി പിന്നെ സർക്കാരിന് അനുകൂലമാക്കി മാറ്റിയത്. ആ പദ്ധതിക്കെതിരെ എന്തെല്ലാം സമരങ്ങളാണ്, ലത്തിങ്ക കത്തോലിക്ക സഭ ഒരു കാരണവശാലും വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല, അത് നിർത്തിവെച്ചേ തീരൂ. ഒരു സഭ തന്നെ നേരിട്ട്, ഒരു തീരദേശം തന്നെ നേരിട്ട് വന്നിട്ടും 2 പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചിട്ടും അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കിയതിന്റെ ക്രെഡിറ്റ് പിണറായി LDF ഗവൺമെന്റിനല്ലേ. അപ്പോൾ വിഴിഞ്ഞത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? വിഴിഞ്ഞം പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അദാനി പോർട്സും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന ട്രൈപാർട്ടി എഗ്രിമെന്റിലെ ക്ലോസ് 5, 4 അനുസരിച്ച് 5 ക്ലോസിലെ 4 ഉപവകുപ്പ് അനുസരിച്ച് 25% കൂടുതൽ ഓഹരി കൈമാറുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അനുവാദം വേണം. ആ അനുവാദം മേടിക്കാതെ 13,000 crore, അതായത് 49% ഓഹരിയാണ് അദാനി പോർട്സ് മിലിറ്ററി ഷിപ്പിംഗ് കമ്പനി എന്ന MSC വിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അത് മോണോപ്പൊളി പോർട്ടായിട്ട് മാറും. മൾട്ടി ഓപ്പറേറ്റർ പോർട്ടിന്റെ നിലയിൽ നിന്നും അത് മോണോപ്പൊളി പോർട്ടായിട്ട് മാറും. അപ്പോൾ അതിന്റെ റേറ്റ് നിശ്ചയിക്കേണ്ടതും അതിന്റെ ടേംസ് നിശ്ചയിക്കുന്നതും വിദേശ കമ്പനിയായ മിലിറ്ററി ഷിപ്പിംഗ് കമ്പനിയായി മാറും. അപ്പോൾ ഗവൺമെന്റ് ദിശാബോധത്തെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പിന്നെ തെറ്റിദ്ധാരണയും ഇല്ല. ഗവൺമെന്റിന് ദിശാബോധമുണ്ട്. എവിടെയാണ് ഈ ഗവൺമെന്റ് ഈ കേരളത്തെ കൊണ്ടുപോയി കെട്ടാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ഗവൺമെന്റ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ തൂഫാന്റെ കാര്യം. തൂഫാന്റെ കാര്യം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാനത് പറയണ്ടെന്ന് വെച്ചതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്ന സംസ്ഥാനം കേരളമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ കൊടുത്ത ഒരു ഉത്തരം, അത് വളരെ ഏറ്റവും ഗവൺമെന്റ് ഏറ്റവും വലിയ നേട്ടമായി തൂഫാനെ കാണുമ്പോൾ LDF ഗവൺമെന്റ് കാലത്ത് നിലവിൽ വന്ന ഡാൻസാഫ് പോലുള്ള പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും ഫലപ്രദമായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനം നടത്തിയ ഗവൺമെന്റ് എന്ന ബഹുമതി ഇടതുപക്ഷ ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് 2021 മുതൽ 2025 കേരള പോലീസ് മാത്രം 126,855 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഡീഹണ്ട് പോലുള്ള ശക്തമായ ഇടപെടലോടെ കേസ് രജിസ്ട്രേഷനിൽ 532% വർധനവുണ്ടാക്കി. എക്സൈസ് വകുപ്പ് 41,946 NDPS കേസുകളും 410,403 കോട്ട്പ കേസുകളും, കോട്ട്പ എന്ന് പറഞ്ഞാൽ സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് എന്ന അതിൻ്റെ പേര്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി 2026 ജൂൺ 23 നമ്മുടെ ചേലക്കര MLA UR പ്രദീപിന് കൊടുത്ത മറുപടിയാണ്. 17,587 കിലോഗ്രാം കഞ്ചാവ്, 33,419 MDA, 65,949 ഹാഷിഷ്, 160,597 കിലോഗ്രാം കോട്ട്പ ഉൽപ്പന്നങ്ങൾ എന്നിവ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പിടിച്ചു സർക്കാർ. ഇത് നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല, കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതിന്റെ തുടർച്ചയായി UDF ഗവൺമെന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പിന്നെ അടച്ച് ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുപോലെ തന്നെ പിന്നെ കടമെടുപ്പിന്റെ കാര്യം പറഞ്ഞു. കടമെടുപ്പിന്റെ കാര്യത്തിൽ പിന്നീട് ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ് കടമെടുപ്പിന്റെ കാര്യത്തിൽ അല്ല, ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രി ചിരിക്കുക, പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതി എന്ന് പറയുന്ന പോലെയാണ്. മുഖ്യമന്ത്രി ചിരിക്കുന്നോ കരയുന്നോ എന്നുള്ളതല്ല, മുഖ്യമന്ത്രിക്ക് പറയുന്നിടത്ത് നിൽക്കാൻ കഴിയുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നുണ്ടോ, അദ്ദേഹത്തിന് പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ, പോകേണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് പ്രശ്നം. അതിൽ ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണോ കരയുന്ന മുഖ്യമന്ത്രിയാണോ എന്നില്ല. പക്ഷേ സതീഷ് ഒറ്റ വാക്കുകൂടി, പക്ഷേ പ്രതീക്ഷകൾ ശ്രീ VD സതീശനെ സംബന്ധിച്ച് ഇടതുപക്ഷക്കാർക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ വലതുപക്ഷ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്നവർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്നവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു.

0: ആ പ്രതീക്ഷയുടെ താഴികക്കുടം അദ്ദേഹം ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആ താഴികക്കുടം വീണുടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനി തിരിച്ച് കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധം ശിഥിലമായി പോയിട്ടുണ്ട്. ആ പ്രതിച്ഛായ ഇനി അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല.
1: ചർച്ചാവേദിയിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: കേൾവിയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം ചർച്ചാവേദിയിലേക്ക്. നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വി.ഡി. സതീശൻ സർക്കാരിൻ്റെ 125 ദിനങ്ങൾ. ഹണിമൂൺ കഴിഞ്ഞു, ഇനി എന്ത്?
3: ശ്രീ സി വിമൽകുമാർ, ഈ നമ്മൾ ഇലക്ഷൻ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കേട്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയുന്ന ഒരു കാര്യമാണ് BJP ഡീൽ. LDF പറയുന്നുണ്ടായിരുന്നു UDFും BJP തമ്മിൽ പല കാര്യങ്ങളിലും ഡീലുണ്ടെന്ന്. തിരിച്ച് UDFുകാരും പറയുന്നുണ്ടായിരുന്നു LDFുമായിട്ട് ഡീലുണ്ടെന്നാണ്. ഞാൻ അതിൻ്റെ ന്യായാന്യായതകളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ മന്ത്രിസഭ വന്നതിന് ശേഷം അത്തരത്തിലുള്ള ആരോപണങ്ങൾ BJPയെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയെ സന്തോഷിപ്പിക്കാൻ അങ്ങനെ നല്ല ബന്ധം നിലനിർത്താൻ എന്നൊക്കെ ഒരു ശ്രീ വി.ഡി. സതീശൻ സർക്കാരിൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പം അദ്ദേഹം പറയുന്നതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊരു കൺഫ്രണ്ടേഷന് ഞങ്ങളില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റും ആയിട്ട് ചേർന്ന് പ്രവർത്തിച്ചാലേ നമുക്ക് കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവിടുന്ന് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ളൊരു ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് പറയുന്നത്. പക്ഷേ അതിനെ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ ധാരണയുണ്ട് എന്നുള്ള രീതിയിലാണ് അതിനെ വിമർശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ PM അറബിക്കടൽ കളയുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചതും നേരത്തെ UDF നേതാക്കന്മാർ പ്രസംഗിച്ചതും ഒക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM നിന്ന് പിന്മാറും തന്നെയായിരുന്നു. ഇപ്പോൾ പറയുന്നു പിന്മാറാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വന്ദേ മാതരം ആലാപനത്തെ സംബന്ധിച്ച് വളരെയധികം വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് ആലപിക്കണോ വേണ്ടയോ, ഇപ്പം മുഖ്യമന്ത്രി 15 ആലപിച്ചതേ ഇല്ല. പക്ഷേ ഉപരാഷ്ട്രപതിയൊക്കെ വരുന്ന അത് പ്രോട്ടോകോൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ആലപിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. പക്ഷേ അതിനെയും ഇടതുപക്ഷം വിമർശിക്കുന്നുണ്ട്. പിന്നെ ചാൻസലറുടെ ഇടപെടൽ, സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനകത്തൊക്കെ ഗവർണർ പല നിയമനങ്ങളും നടത്തിയിട്ടുണ്ട്. കടുത്ത സംഘപരിവാർ അനുഭാവികളെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. അതിനോട് ഗവൺമെൻറ് ഒരു മൃദു സമീപനം സ്വീകരിച്ചു. അവിടെ ഒരു ഗവർണറുമായിട്ടൊരു ഏറ്റുമുട്ടലിന് സതീശൻ സർക്കാർ പോയിട്ടില്ല. ഈ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ കാര്യം ശ്രീ നന്ദകുമാരോട് പറഞ്ഞു. BJPയുടെ ഒരു നിലപാട്, BJP ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്, ഇവിടെ വളരെ ശക്തമായി വലിയൊരു പ്രതിപക്ഷമായി ഉയർന്നു വരുമെന്ന് എല്ലാവരും പറയുന്നത് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. 3 MLA അവരുടെ പ്രവർത്തനം എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും ഒരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കടുത്ത ഏതെങ്കിലും ആക്ഷേപം രേഖപ്പെടുത്തലോ അങ്ങനെ ഒന്നും ഒരു പൊതുവേദിയിൽ ദൃശ്യമാകുന്നില്ല. സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി പറയുന്നത് ശ്രീ വി.ഡി. സതീശൻ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ്, വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 10 ശ്രീ പിണറായി വിജയൻ പൂർണ്ണമായും നിസ്സഹകരിച്ചു കേന്ദ്ര ഗവൺമെൻറ്റുമായി. എന്നാൽ അതേസമയം ഈ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വളരെയധികം സഹകരിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, BJPയുടെ ഒരു നിലപാട്, ഒരു എന്താണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനെന്നുള്ള നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
4: ഇപ്പോൾ കേരളത്തിൽ ഈ പല വിഷയങ്ങളിലും ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും കേരളത്തിലെ BJP ഫലപ്രദമായിട്ട് ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെയായിരിക്കും പറയേണ്ടി വരിക. കാരണം രാജീവ് ചന്ദ്രശേഖർ ആണല്ലോ കേരളത്തിൽ BJPയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു ഇടപെടലൊന്നും ഉണ്ടാകുന്നില്ല. അതിനെതിരെ പാർട്ടിയിൽ തന്നെ വിമർശനം ഉള്ളതായിട്ടാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. കാരണം ശക്തമായ ഒരു ഇടപെടൽ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയും സംസ്ഥാനവും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും ആ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പാവണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തെ ആവണിച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ കാണുന്നത് BJP എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയുടെ ഒരു എന്താ പറയുന്ന ഒരു അസ്പൃശ്യത കൽപ്പിച്ച് അവരേതോ വലിയ സംഘപരിവാറാണ് എന്നുള്ള രീതിയിൽ അതിനെ അത് ചില ആൾക്കാരുടെ കൈയടി നേടാൻ വേണ്ടിയുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ സംബന്ധിച്ച് ഇവിടെ
1: ഈ വികസനത്തിൽ രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് പറയുകയും വികസന കാര്യത്തിൽ സഹകരിക്കുമ്പോൾ അതിനെ ഒരു ഡീൽ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യുന്ന തമ്മിലൊരു എന്താണ് ഒരു പ്രത്യേകത.
4: ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ CPM അകപ്പെട്ടിരിക്കുന്ന ഒരു ട്രാപ്പുണ്ട്. അതായത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും ഒക്കെ ഉൾപ്പെട്ട ആ മാസപ്പടി ഇടപാട്, അപ്പോൾ ഇതിലെല്ലാം ED അന്വേഷണം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ED എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയാം ED ഉപയോഗിച്ച്

0: ഇവരെ ഒതുക്കാൻ ശ്രമിക്കുന്നു, പാർട്ടി ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോ ഒരു ഇഡി വിഡി മോഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ അവര് പൊക്കിക്കൊണ്ടുവരുന്നത്. കാരണം ഇപ്പോൾ കേസ് എടുക്കുന്ന രീതിയിലേക്ക് അന്വേഷണം എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നു ഇവരെ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ അതൊന്നും അത്രയെങ്കിലും മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ എസ് ഐ ടി ഒക്കെ രൂപീകരിച്ചെങ്കിലും ശ്രീ പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ ഒരു അറസ്റ്റിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നുള്ളത്. ഒരുപക്ഷെ അത് ഈ പറയുന്ന കണക്ക് ഇവർ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ചില രഹസ്യ ഇടപാടുകൾ എല്ലാ കാലത്തും ഉണ്ടാവും, ഏത് പാർട്ടി ഭരിച്ചാലും. അതൊരു ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതിന് തീർച്ചയായിട്ടും അങ്ങനെ ചില അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. ഉദാഹരണത്തിന് പി എം ശ്രീ പദ്ധതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൂർണ്ണമായിട്ടും നടപ്പാക്കുമെന്ന് പരസ്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് എന്താ, അതൊരു നയം എങ്ങനെ പറയാം? അപ്പൊ ഞാനും മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനും മാറി എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഫണ്ട് കേരളത്തിന് വലിയ തോതിലുള്ള ഫണ്ട് കോടികളുടെ ഫണ്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഇപ്പൊ ലേബർ കോഡ് നടപ്പാക്കാൻ പോവാണ്.
0: അതെ അതെ, ലേബർ കോഡ് നടപ്പാക്കാൻ അതും ഈ പറയുന്ന കണക്കാണ്. അപ്പൊ നടപ്പാക്കിയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സ്ഥിതി വിശേഷത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഷിബു ബേബിജോണ് തൊഴിൽ വകുപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് അപ്രസക്തമായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തൊഴിൽ വകുപ്പ് അപ്രസക്തമായി. ഇപ്പൊ അതിന് അതുകൊണ്ട് ആ വകുപ്പ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വേറെ ഒരു വനം വകുപ്പാണ് അദ്ദേഹം ഏറ്റെടുത്തത്. അപ്പൊ അങ്ങനെയുള്ള ചില സ്ഥിതിശേഷമുണ്ട്. അതുപോലെ ഈ പി എം ശ്രീ എന്ന് പറയുന്നത് ഈ പിന്നെ ഷാജി പറഞ്ഞത് അറബിക്കടലിൽ കളയുന്നു. പക്ഷെ ഇപ്പോഴും അവരുടെ വിദ്യാഭ്യാസം യു ഡി എഫ് വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത് നടപ്പാക്കിയേ പറ്റത്തുള്ളതാണല്ലോ. പക്ഷെ ഇതാണ് പറയുന്നത്, ഇങ്ങനെയുള്ള ചില കേന്ദ്ര പദ്ധതികൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നടപ്പാക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഈ കോടികളുടെ ഫണ്ട് ലഭിച്ചെങ്കിൽ മാത്രമേ ഇവിടെ സുതാര്യമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നടപ്പാക്കി പറ്റും. അതുകൊണ്ട് ഈ വി എം ശ്രീ എന്ന് പറഞ്ഞാൽ ഏതോ മഹാ അപരാധം എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്ന, ഇപ്പോൾ ഈ കേരളത്തിൽ എത്രയോ സ്കൂളുകളിൽ പി എം ശ്രീ ഇതിനകം നടപ്പാക്കി കേന്ദ്ര സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും എല്ലാം എത്രയോ കാലമായിട്ട് പി എം ശ്രീ പദ്ധതിയുടെ സ്കീം നടപ്പാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്ത ചില സ്കൂളുകളിലാണ്, ആ സ്കൂളുകൾക്ക് അതിന്റെ പ്രയോജനം കിട്ടും. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് മാറി നിന്നുകൂടാ എന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സർക്കാർ അറബിക്കടലിൽ കളയണമെന്ന് പറഞ്ഞ ആ സർക്കാർ തന്നെ ഇത് നടപ്പാക്കുന്നതിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവും.
1: ഈ വൈസ് ചാൻസലർ നിയമനം വന്ദേ മാതരം, അതിനെ കുറിച്ചൊക്കെ എന്ത് പറയും?
0: വൈസ് ചാൻസലർ നിയമനം ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന സംഭവമല്ല. കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോൾ അന്ന് തൊട്ടേ ഉള്ളൊരു വിഷയമാണിത്. അന്നും അദ്ദേഹത്തിന് താല്പര്യമുള്ള, കാരണം എന്ന് പറഞ്ഞാൽ ചാൻസലർക്ക് ചില അധികാരങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് അദ്ദേഹം അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കും. അത് കോടതികൾ പോലും അംഗീകരിച്ചതാണ്. ഒരു കോടതിയും അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കോടതിയിൽ പലരും പോയതല്ലേ. പക്ഷേ അത് ചാൻസലറുടെ ഒരു അധികാരം ഉപയോഗിച്ച് തീർച്ചയായിട്ടും അതിനകത്ത് അവർക്ക് രാഷ്ട്രീയം കാണും. ചാൻസലർ ഇപ്പോൾ ഗവർണർ എന്ന് പറയുമ്പോൾ എന്തായാലും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ആളാണല്ലോ അവർ നിയമിക്കുന്നത്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോഴും ഇപ്പോൾ അർലേക്കർ വന്നപ്പോഴും ആ ഒരു സെയിം നയം തന്നെയാണ് തുടരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വ്യത്യസ്തമൊന്നുമില്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് പിണറായി വിജയൻ ഇരുന്ന സമയത്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നത്. അന്നും ഈ പറയുന്ന വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തുവെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥലത്ത് അദ്ദേഹം ഉദ്ദേശിച്ച ആൾക്കാരെ തന്നെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. എസ് എഫ് ഐ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് അതിനെതിരെ പ്രതിഷേധം ഉയർന്നത്. പക്ഷേ പ്രതിഷേധമെല്ലാം കെട്ടടങ്ങി ഇപ്പം അതിനെക്കുറിച്ചൊന്നും വലുതായിട്ടൊന്നും പ്രതിഷേധമുള്ളതായിട്ട് ഇപ്പോൾ കേൾക്കുന്നതില്ല.
1: ഈ ഞാൻ നന്ദകുമാറിനോട് ചോദിച്ചൊരു ചോദ്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ്, അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ മറുപടി ലഭിച്ചില്ല. അതായത് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ടായ ഒരു കനത്ത തോൽവി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്, അതിൻ്റെ ഒരു മുഖ്യ കക്ഷിയായ സി പി ഐ എം, അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു പഠനം, അതുമായിട്ട് സംബന്ധിച്ച അവലോകനം, അത്തരത്തിലൊരു തിരുത്തൽ പ്രക്രിയ അതിനകത്ത് ഏർപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി പ്രയോഗം പ്രമേയം അതിനകത്തുള്ള ചർച്ച ഇതെല്ലാം നമുക്കറിയാം. അതിനുശേഷം ശ്രീ പിണറായി വിജയൻ്റെ കണ്ണൂരുള്ള പ്രസംഗങ്ങൾ ഇതെല്ലാം ശേഷം ഇന്ന് കൂടിയ കോഴിക്കോട്ടാണ് വിശാല സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ, ഇപ്പോൾ ഇന്നു മുതൽ വിവിധ ജില്ലകളിൽ ജില്ലാതലത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെല്ലാം കഴിയാത്തത് കൊണ്ടാണോ അതോ എന്ന പ്രതിപക്ഷം, അതുപോലെ സി പി ഐയുടെ ഒരു എന്താണ് ഒരു ഇടം തിരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു പിണങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു മനോഭാവം സി പി ഐയുടെ, ഇതെല്ലാം സതീശൻ സർക്കാരിന് കാര്യങ്ങളൊക്കെ ഒരു വലിയ എതിർപ്പൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് വളം വെച്ച് കൊടുക്കുന്നുണ്ടോ?
0: സി പി എമ്മിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിതുവരെ തോൽവി എങ്ങനെ സംഭവിച്ചു എന്ന് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ആ ഒരു പാർട്ടി ഘടന വെച്ച്. തീർച്ചയായിട്ടും അവർ ഇപ്പൊ ഈ കണ്ണൂരിൽ നടന്നു എന്ന് പറയുന്ന ആ പല യോഗങ്ങളിലും അവരുടെ മീറ്റിങ്ങുകളിലും എല്ലാം കമ്മിറ്റികളിലും എല്ലാം പറയുന്നത് ജനങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. ജനങ്ങൾ വോട്ട് ചെയ്തില്ല, ഇടതുപക്ഷത്തിന് ചെയ്തില്ല, അതുകൊണ്ട് ജനങ്ങളാണ് ഇതിനകത്ത് കുറ്റവാളി എന്നുള്ള രീതിയിലാണ് അവരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അല്ലാതെ ആ ഗവൺമെന്റിന്റെ ചെയ്തികളോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ചെയ്തികളിൽ ഉണ്ടായ പാളിച്ചകളോ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളോ ഇതൊന്നുമല്ല. ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ രണ്ട് CPM നേതാക്കളായിരുന്ന രണ്ടുപേരാണല്ലോ അവിടെ വിമതന്മാരായിട്ട് മത്സരിച്ച് ജയിച്ചത്. അപ്പൊ അതിലും ജനങ്ങൾ തെറ്റിയെന്നുള്ള രീതിയിലാണ് അവരുടെ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. പിന്നെ CPയുടെ കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ CP
1: അതും സർക്കാരിന്റെ സുഗമമായ പോക്കിന് ഇത് ഈ ഒരു നിലപാട് അനുകൂലമല്ലേ?
0: തീർച്ചയായിട്ടും
1: ശക്തമായ ഒരു പ്രക്ഷോഭത്തെ ഒന്നും സർക്കാരിന് നേരിടേണ്ടി വരുന്നില്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ ഈ പറഞ്ഞ സ്പോൺസർ യാത്രകൾ അല്ലെങ്കിൽ അങ്ങനത്തെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വേണ്ട രീതിയിലുള്ള ഒരു പ്രതിഷേധം
0: കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. കാര്യം CPM ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുന്നു. കാര്യം ഇത്രയും വലിയൊരു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ അവരത് പക്ഷേ പരസ്യമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും അവരുടെ പാർട്ടി ഇന്നർ ഘടകങ്ങളിൽ ഒരു പക്ഷേ അവർ ഇത് വിലയിരുത്തുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ പുറത്തു പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ CPMന്റെ ഒരു ഘടന അനുസരിച്ച് എന്ന് പറയുമ്പോൾ അവരുടെ പുറമേ കാണുന്ന രീതിയല്ല അവരുടെ സമ്മേളനങ്ങൾക്ക് ഉള്ളിൽ നടക്കുന്ന വിലയിരുത്തലും വിമർശനങ്ങളും ഒക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ UDF സർക്കാരിന് വലിയൊരു ഇവരുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉണ്ടാവുന്ന ഒരു സാധ്യത തൽക്കാലം കാണുന്നില്ല. പിന്നെ CPയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ CPI പിണറായി വിജയന്റെ അവസാന കാലത്തോട്ടേ CPI അവർക്ക് വളരെ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ PM വിഷയത്തിൽ തന്നെയാണ്. അന്ന് PM വിഷയത്തിൽ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത കക്ഷി എന്ന് പറയുന്നത് CPI ആണ്. CPI മന്ത്രിമാരെ പോലും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തിയിരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പോയി ഒപ്പുവെക്കുകയും ചെയ്തു. സർക്കാർ ഡൽഹിയിൽ പോയിട്ട് കേന്ദ്ര
1: പറയാതെ
0: വന്നിട്ടാണ്. അപ്പൊ അതിനെതിരെയാണ് CPI പ്രതിഷേധിച്ച് മാറി നിന്നത്. പക്ഷെ ഇപ്പോൾ CPIയുടെ പ്രതിഷേധം ഇവിടെ പോയി. ഇപ്പൊ PMC നടപ്പാക്കാൻ പോകുന്നു. CPIയുടെ പ്രതിഷേധം അന്നത്തെ പോലെ ഉണ്ടോ? ഇപ്പം കാണുന്നില്ലല്ലോ. അപ്പൊ അതാണ് CPIയുടെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയരുന്ന CPIയിൽ നിന്ന് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ ഉയരുന്നുണ്ട്. അവരുടെ പല കാര്യങ്ങളിലും ഇപ്പോൾ CPMന് അതൃപ്തിയുണ്ട്. കാരണം ഇപ്പോൾ പിണറായി വിജയനും മക്കൾക്കും മകൾക്കും മരുമകനും വന്ന കേസ്, ED കേസ് വന്നപ്പോഴും CPI വളരെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് അവർ യാതൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. അതിന് ബിനോയ് വിശ്വം ഇടയ്ക്കൊരു പ്രസ്താവന നടത്തിയിരുന്നു പറഞ്ഞാൽ രാഷ്ട്രീയവും ബിസിനസും രണ്ടാണ്.
1: ഉപനേതാവ് സ്ഥാനം മാത്രമാണോ പ്രശ്നം?
0: അതെ, ഉപനേതാവ് സ്ഥാനം അതും ഇപ്പൊ പുറത്ത് കേൾക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് CPM വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു അങ്ങനൊരു സ്ഥാനം തരത്തില്ല. ഇപ്പൊ അത് പാരലൈസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു ആ തീരുമാനം. ഉപനേതൃസ്ഥാനം പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. കെ എൻ ബാലഗോപാലിനെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു ഉപനേതൃസ്ഥാനം വെച്ചിരിക്കുന്നത്. പക്ഷേ CPIക്ക് കെ രാജന് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ്. അപ്പൊ ആ കാര്യത്തിലും ഇപ്പോൾ ശക്തമായ ഒരു എതിർപ്പ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊണ്ട് CPI അല്പം താഴ്ന്നു നിൽക്കുകയാണ്. കാരണം അത് നടക്കത്തില്ല എന്നുള്ള അവർക്ക് ബോധ്യമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: എവിടേക്ക് എത്ര തിരക്കിട്ട്?
5: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
4: നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
5: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
4: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
5: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
4: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
5: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
4: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ,
5: 6282529527. എങ്ങനെ?
4: 6282529527.
5: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
3: എലഗൻ നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും. ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
6: കോട്ടയം, അങ്കമാലി.
1: തിരികെ വരാം ചർച്ചാവേദിയിലേക്ക്. നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം പി ഡി സതീശൻ സർക്കാരിന്റെ 125 ദിനങ്ങൾ. ഹണിമൂൺ കഴിഞ്ഞു, ഇനി എന്ത്?
7: ശ്രീ സി പി രാജശേഖരൻ, ചർച്ചയുടെ
8: CPI ബന്ധപ്പെട്ടൊരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കണമെന്നുണ്ട്, അനുവദിക്കുമെങ്കിൽ ഞാൻ അല്ല, CPIയുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതാണ്. കാര്യം ആ മുന്നണിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഒരു പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ PMC ബന്ധപ്പെട്ട വിഷയം, കേരളത്തിൽ ആദ്യമായി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കിയ വകുപ്പ് കൃഷിവകുപ്പാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ ബേസ് ചെയ്തിട്ടാണല്ലോ PM എന്ന് പറയുന്നത്. PM ഉഷ ആദ്യമായി ഒപ്പുവയ്ക്കുന്നത് CPIയുടെ വകുപ്പായ കൃഷിവകുപ്പിലാണ്, കാർഷിക സർവകലാശാലയിലാണ്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ഒപ്പുവയ്ക്കുന്നതിന് ഒരു ക്യാബിനറ്റിന്റെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല. അതിന്റെ ഫിനാൻഷ്യൽ ഓബ്ലിഗേഷൻ മാത്രം ധനകാര്യ വകുപ്പ് ക്ലാരിഫൈ ചെയ്താൽ മതി, എൻഡോസ് ചെയ്താൽ മതി. അപ്പോൾ അത് പിന്നെ മുന്നണിയിൽ ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. കാര്യം മറ്റൊരു പാർട്ടിയുടെ വകുപ്പിൽ നടക്കും, ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കുന്നതിന് സ്വാഭാവികമായും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പാർട്ടി തലത്തിൽ മാത്രം ആലോചിച്ചാൽ മതി. CPI PM ഒപ്പിട്ടപ്പോൾ LDFലും ചർച്ച ചെയ്തിട്ടില്ല, ക്യാബിനറ്റിലും ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തിൽ 76 കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇത്രയും വിവാദം ഉണ്ടാക്കിയിട്ടുള്ളത്? കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്? ഇന്ത്യയിൽ എത്ര വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടു? 1964 ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ നയം വരുന്നത്. അതാണ് നമ്മൾ പറയുന്ന കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നു. 63 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു, 64 ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം വരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം വരുന്നത് രാജീവ്ഗാന്ധിയുടെ കാലത്താണ്. എത്ര വിദ്യാഭ്യാസ നയങ്ങൾ വന്നു? ആ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ പരിഷ്കാരങ്ങൾ അതാത് കാലത്തെ ഗവൺമെൻറ്റുകൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായി PM പദ്ധതി നടപ്പാക്കണമെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. ആരോഗ്യവകുപ്പ് നടപ്പാക്കി, അതാണ് എന്നാ അടച്ചും ആർദ്രം പദ്ധതി. ഒരു പോയിന്റ് മാത്രം പറഞ്ഞിട്ട് അത് PM പദ്ധതി നടപ്പാക്കണമെന്ന് അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായി. കാര്യം ഈ പറയുന്നവരാൾ ഇതിന്റെ പ്രോജക്ട് റിപ്പോർട്ട് വായിച്ചു നോക്കിയവരല്ല. ഈ 145 പേജുള്ള പ്രോജക്ട് റിപ്പോർട്ട് ആദ്യ മധ്യാഹ്നം വായിച്ച് പഠിച്ച ഒരാളാണ് ഞാൻ. അതിൽ എന്താണ് പ്രശ്നം? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഐറ്റമാണ്, സമവർത്തി ലിസ്റ്റിൽപ്പെട്ടതാണ് വിദ്യാഭ്യാസം. സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമാണുള്ളത്. സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്നതിനും പിന്നെ പാഠ്യ പദ്ധതി നിശ്ചയിക്കുന്നതിനും സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ നവോദയ വിദ്യാലയങ്ങളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ഇപ്പോൾ തന്നെ പദ്ധതി നടപ്പാക്കിയത് എന്തുകൊണ്ടാ? അത് NCERT ആണ് സിലബസ് നിശ്ചയിക്കുന്നത്, ഇവിടെ SCERT ആണ് സിലബസ് നിശ്ചയിക്കുന്നത്. ഇവിടെ നമുക്ക് സിലബസിന്റെ കാര്യത്തിൽ മാത്രമേ CPIക്ക് ആശങ്കയുള്ളൂ, ആ അധികാരം സംസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ടാണ് PM
1: ഒപ്പിട്ടത്.
8: അല്ല, അവർക്ക് ഇതൊരു പ്രശ്നമായിരുന്നു ഈ പരാജയത്തിന്. അത് ഞാൻ തുറന്നങ്ങ് പറയാം.
1: ഇപ്പൊ അവരെ മനസ്സിലായി
8: ഈ പരാജയത്തിന്.
1: ഇപ്പൊ എതിർക്കാത്തത്
8: അല്ല, ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് PM വിഷയത്തിൽ CPI എടുത്ത നിലപാട് ഒരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപര അഭിപ്രായം.
1: ശരി ശരി. ശ്രീ CP രാജശേഖരൻ, അങ്ങ് നല്ല രീതിയിൽ പിന്നെ സർക്കാരിനെ പ്രതിരോധിക്കേണ്ടിരുന്നില്ലേ? നമ്മുടെ ചർച്ചയുടെ ഇതുവരെയുള്ള പോക്ക് വെച്ച് നോക്കുമ്പം അങ്ങ് അല്പം വിയർപ്പൊഴുക്കി തന്നെ സർക്കാരിനെ പ്രതിരോധിക്കേണ്ടി വരും. പക്ഷേ അത് ആവശ്യമാണ്. കാരണം ഒരു ഞാനും അങ്ങയോടൊപ്പം നിൽക്കുകയാണ്. കാര്യം ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ, ഒന്നും അങ്ങനെ വിലയിരുത്തേണ്ട ഒരു സമയമായിട്ടില്ല. നമുക്ക് ഇത്ര ശക്തമായ ഒരു കടന്നാക്രമണത്തിന് വിധേയമാകത്തക്ക രീതിയിലുള്ള ഒരു ഇതൊന്നും ആദ്യത്തെ 3-4 മാസം കേരളത്തിൽ ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ ആരോപണങ്ങൾ
7: അല്ലെങ്കിൽ ഇങ്ങനത്തെ എതിർപ്പുകൾ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ പഴയ വർദ്ധിത വീര്യത്തോടുകൂടി ഈ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിന് കഴിയും എന്ന് തന്നെയല്ലേ അങ്ങ് പ്രതീക്ഷിക്കുന്നത്?
9: ആദ്യം ശ്രീ നന്ദകുമാറിന് ഒരു മറുപടി പറഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ വരാം. നമ്മുടെ

മന്ത്രിയുടെ പുതിയ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെപ്പറ്റി അദ്ദേഹം ഞാൻ പറഞ്ഞതിനെ ഖണ്ഡിച്ചു പറഞ്ഞു. അത് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ഏറ്റവും അവസാനം നമ്മുടെ മുമ്പിൽ കണ്ടത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഗോശ്രീപാലത്തിൽ കൂടെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ഒരു പയ്യൻ ബൈക്ക് മറിഞ്ഞ് അവിടെ റോഡിൽ കിടക്കുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം അവിടെ നിർത്തുന്നു. പൈലറ്റ് വാഹനം മുമ്പിൽ പോയി, അതിൻ്റെ തൊട്ടുപുറയിൽ മുഖ്യമന്ത്രി വരുന്നു. ബാക്കൽ എസ്കോർട്ട് വണ്ടി വരുന്നു. ആ വണ്ടിയിൽ നിന്ന് മുഖ്യമന്ത്രി പുറത്തിറങ്ങി പിന്നാലെ വന്ന എസ്കോർട്ട് വണ്ടിയിൽ ഈ അപകടത്തിൽപ്പെട്ട് കിടന്ന െ കടത്തിവിട്ടതിന് ശേഷം പൈലറ്റ് വണ്ടി മാത്രം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി അവിടെ നിന്ന് പരവൂരിലേക്ക് പോയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചാനലിൽ കണ്ടതാണ്, അതിന്റെ തർക്കത്തിലേക്ക് ഞാൻ വരാം. അത് പൊതുസമൂഹം കണ്ടൊരു കാര്യമാണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പൊ ഇവിടെ എനിക്ക് തൊട്ടു മുമ്പ് പറഞ്ഞ രണ്ട് സുഹൃത്തുക്കളും നന്ദകുമാറും വിമൽകുമാറും പറഞ്ഞെടുത്ത് ഒരു കാര്യം ഞാൻ പറയുകയാണ്. സന്ദേശം സിനിമയിലെ പ്രസിദ്ധമായ ആ വാചകം തന്നെയാണ് എനിക്ക് പരിശോധിക്കാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുകയും ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ച് അധികാരത്തിലെത്തുകയും ചെയ്തിട്ട് ഏതാണ്ട് 4 മാസമാവും. ഈ 4 മാസത്തിനിടയിൽ വിശാല CPM സംസ്ഥാന കമ്മിറ്റി കൂടി, സെൻട്രൽ കമ്മിറ്റി കൂടി, പോളിറ്റ് ബ്യൂറോ കൂടി. ഇപ്പോൾ 16-17 തീയതികളിൽ കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി കൂടാൻ പോകുന്നു. മറ്റ് ജില്ലകളിലും കമ്മിറ്റി കൂടാൻ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ചോദിക്കുന്ന സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനും ഒരു സാധാരണ ഇടതുപക്ഷ പ്രവർത്തകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ എന്തുകൊണ്ട് തോറ്റു സഖാവേ? ആ ചോദ്യത്തിന് ഈ കമ്മിറ്റികളിലൊന്നും ഇതുവരെയും നേതൃത്വത്തിന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ്, CPMന്റെ സമ്പന്നതനായ നേതാവ് ഡോക്ടർ തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ചോദിച്ച, അല്ലെങ്കിൽ പറഞ്ഞ, മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വാചകം എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അദ്ദേഹം ചോദിച്ചതാണ്, നമ്മൾ നന്നായി എന്ന് നമുക്ക് മാത്രം തോന്നിയാൽ പോരാ, അത് ജനങ്ങൾക്ക് തോന്നണം. അപ്പോൾ ഇപ്പോഴും CPIMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് നന്നായിട്ടുണ്ടോ? അതാണ് കാതലായ ഇപ്പുറത്ത്. ഇനി മറ്റൊന്ന് ഞാൻ ഓർക്കുന്നു, 2016 ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ആദ്യത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാംസ്കാരിക നേതാക്കന്മാരെയും നായകന്മാരെയും നേരിട്ട് കണ്ട് ഭരണം എങ്ങനെ ചലിപ്പിക്കണം എന്ന് അദ്ദേഹം ചർച്ച നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് പോയത്. ആ ചർച്ചയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്തതിന് മുമ്പാണോ അതിന് തൊട്ടുശേഷമാണോ അദ്ദേഹം നടത്തിയ വളരെ പ്രശസ്തമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഇനി അധികാരം കിട്ടുമ്പോൾ ഒരുപാട് അവതാരങ്ങൾ എൻ്റെ ചുറ്റും കൂടും, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളുടെ ചുറ്റും കൂടും, അങ്ങനെയുള്ള ഒരവതാരങ്ങളെയും ഞാൻ എൻ്റെ ഈ അധികാര ബൃന്ദത്തിനടുത്തേക്ക് അടുപ്പിക്കില്ല എന്ന പ്രഖ്യാപനം കേട്ട് കൈയടിച്ചവരാണ് ഇവിടുത്തെ അന്നത്തെ ഐക്യജനാധിപത്യപ്പെട്ടിട്ടുള്ള നിഷ്പക്ഷര, അല്ലെങ്കിൽ ഒരു തീവ്ര നിലപാടുള്ള സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾ പോലും. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നമ്മൾ കണ്ടു കേരളത്തിൽ ഇതപര്യന്തം ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരുടെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയും 100 ദിവസത്തിൽ കൂടുതൽ അഴിമതി കേസിൽ കുടുങ്ങി ജയിലിൽ പോയി കണ്ടിട്ടില്ല. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ പോലുള്ള ഒരു അന്താരാഷ്ട്ര മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനിയെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനുള്ളിൽ സമാന്തര സർവീസ് സംഘടനയ്ക്ക് പകരമായിട്ട് നിയോഗിച്ചിട്ട് സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കഴിവ് കുറഞ്ഞവരാണ്. പ്രോജക്ടുകൾ നേരത്തെ നടപ്പാക്കണമെങ്കിൽ, സമയബന്ധിതമായി നടപ്പാക്കണമെങ്കിൽ CWC പോലുള്ള ബാഹ്യ ഏജൻസികൾ വന്നേ പറ്റുകയുള്ളൂ എന്ന് സെക്രട്ടേറിയറ്റിലിരുന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തായിരുന്നു ശ്രീ പിണറായി വിജയൻ. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കൊള്ളകൾ ഞാനടക്കമുള്ള സുബിമല അടക്കമുള്ള പത്രപ്രവർത്തകർ എത്രയോ ദിവസങ്ങളിൽ പത്രങ്ങൾ മെയിൻ സ്റ്റോറിയായിട്ട് പ്രധാന വാർത്തകളായിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, BD സതീശൻ ഗവൺമെന്റിനെ ഞാൻ പുകഴ്ത്തുകയും മറ്റുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ ശ്രീ നന്ദകുമാർ അടക്കമുള്ള ഇകഴ്ത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കാണണം. ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തടക്കമുള്ള ജനങ്ങൾ നമ്മളെക്കാൾ ദിശാബോധമുള്ളവരാണ്. അവർക്ക് തെറ്റും ശരിയും നമ്മളെക്കാൾ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നവരാണ്. എനിക്ക് പരിമിതികളുണ്ട്, എനിക്ക് തെറ്റും ശരിയും ഗവൺമെന്റിനെ വിലയിരുത്തുന്നതിനോ അല്ലെങ്കിൽ ചിലപ്പോൾ പരിമിതികൾ ഉണ്ടാക്കാം. പക്ഷേ ഒരു സാധാരണക്കാരൻ അത് ആവശ്യമില്ല. ആ സാധാരണക്കാരൻ എപ്പോഴും അധികാര കേന്ദ്രങ്ങളെ, അവരുടെ ചലനങ്ങളെ അവർ സസൂക്ഷ്മ നിലനിർത്തും, അവർ നിരീക്ഷിക്കും. ആ നിരീക്ഷണത്തിൽ ഗവൺമെന്റിന് ഭരണകർത്താക്കൾക്ക് വീഴ്ച പറ്റിയാൽ, ഇപ്പോൾ VD സതീശൻ ഇപ്പോൾ 120 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ഇമേജ് ഉണ്ടായിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഇമേജിന് ഇടിവ് സംഭവിക്കുകയും അദ്ദേഹം തിരുത്തണം, ആ തിരുത്തണം എന്നുള്ള കാര്യം. അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ, ഇത് പിണറായി വിജയനെയും വേണി സതീശനെ അല്ലല്ലോ, അധികാരം നമ്മളെ ആരും വിമർശിക്കുന്നില്ലല്ലോ, അധികാര കേന്ദ്രങ്ങളെയാണ് ജനങ്ങൾ മാധ്യമങ്ങൾ വിമർശിക്കുന്നത്. ആ അധികാര കേന്ദ്രങ്ങൾ സുതാര്യമാണ്, അവർ ഒളിച്ചോടാനുള്ളവരല്ല. അപ്പോൾ ആ ഒളിച്ചോടാതെ ഇരിക്കുന്ന ആ ആളുകളെ, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളെ എങ്ങനെ പിന്തുണയ്ക്കണം, എങ്ങനെ സഹായിക്കണം എന്ന് ജനങ്ങൾക്കറിയാം. നമുക്കറിയാം ഇപ്പോഴത്തെ 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് ഉള്ള ഏത് കഴിഞ്ഞ 1977 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം മുതൽ 7 ലക്ഷം വോട്ടിന്റെ ഡിഫറൻസേ ഉള്ളൂ ഐക്യ ജനാധിപത്യ മുന്നണിയും LDFഉം തമ്മിൽ ഉണ്ടായിരുന്ന ശരാശരി. ഏകദേശം 10 ലക്ഷം വോട്ടിൽ താഴെ 1977 മാത്രമായിരുന്നു ഒരു വിപുലമായ അടിയന്തര ചർച്ചയ്ക്ക് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഈ പറഞ്ഞ 20,000 കൃത്യം എണ്ണം ഞാൻ ഓർക്കുന്നില്ല, അത്രയും വലിയ മാസ് സപ്പോർട്ടോടുകൂടി അന്നത്തെ UDF സർക്കാരിന്റെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷേ പിന്നീട് വരുമ്പോൾ വളരെ മാർജിനൽ

ഡിഫറൻസാണ് ഉണ്ടായിരുന്നത്. ഈ മാർജിനൽ ഡിഫറൻസ് വളരെ ഇതായിട്ട് സൂക്ഷി എന്താണ് വിനിയോഗിക്കാൻ ജനങ്ങൾക്കറിയാം. ഞാൻ 100% വിശ്വസിക്കുന്നു 2026 തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് സ്ട്രെങ്ത് കൊണ്ടല്ല ശ്രീ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നത്. അതിൻ്റെ പിന്നിൽ നിശ്ചിതമായ വളരെ കൃത്യമായ ഇടതുപക്ഷ അനുഭാവികളുടെയും വിശ്വാസികളുടെയും കൂടി വോട്ടുണ്ട്. ആ വോട്ട് നിലനിർത്തണമെങ്കിൽ ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ് വളരെ കൂടുതൽ പ്രയത്നിച്ചേ പറ്റുള്ളൂ, അധ്വാനിച്ചേ പറ്റുള്ളൂ. ആ അധ്വാനത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോ ടൈം എന്ന നിലവാരത്തിലേക്ക് അല്ലെ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത്. ഇപ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ ഒന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രായം. ഗവൺമെൻറ്റിൻ്റെ പ്രായം എന്ന് നമ്മൾ വി ഡി സതീശൻ്റെ പ്രായം ഏകദേശം 62 വയസ്സ് 63 വയസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇനി ഒരു ടൈമും കൂടി ഇരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഭരണപരമായ പരിചയങ്ങൾ കുറവായിരിക്കാം, അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് അദ്ദേഹം പുതുമുഖമായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷേ അപ്പോഴും വിശാലമായ വായനയുണ്ട്, വിശാലമായ എക്സ്പീരിയൻസ് ഉണ്ട്, വിശാലമായ പാർലമെന്ററി സംവിധാനങ്ങളോടുള്ള അടുപ്പമുണ്ട്. ഇതൊക്കെ കൂടെ വെച്ചിട്ട് അദ്ദേഹത്തെ തീർച്ചയായിട്ടും വിഷണൈസ് ചെയ്യാം. ആ വിഷണൈസേഷന്റെ മറ്റൊരു ഭാഗമാണ് പുതുതായിട്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടപ്പാക്കിയ വയോജന വകുപ്പ്. അത് വളരെ വിപ്ലവകരമായ ഒരു കാര്യമായിട്ട് തന്നെ, ചെറുതീ നിസ്സാരമായ ഒരു സംഭവമല്ല. വയോജന കമ്മീഷൻ നമുക്ക് ഉണ്ടിവിടെ, പക്ഷെ വയോജന കമ്മീഷന്റെ പ്രസക്തിയും പ്രാധാന്യവും പ്രവർത്തനവും ഏത് അളവ് വരെ പോകുന്നു നമുക്കറിയാം. പക്ഷെ വയോജന വകുപ്പ് എന്നൊരു വകുപ്പുണ്ടാക്കുകയും ആ വയോജന വിഭാഗത്തിന്റെ ജീവിത ആവശ്യങ്ങൾ അവന്റെ അവകാശമായിട്ട് മാറുകയും ചെയ്യുമ്പോൾ ജനസംഖ്യയുടെ ഏതാണ്ട് 38% വരുന്ന, പണ്ട് വളരെ കൂടുതൽ അല്ല കുറച്ച് കുറവായിരുന്നു, ഇത് ഇനി അങ്ങോട്ട് ഈ മൈഗ്രേഷന്റെ ഇത് കൂടി വരുമ്പോൾ കേരളത്തിൽ വൃദ്ധന്മാരുടെ വയോജനങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് ഉയരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള അവകാശം അവന്റെ ബർത്ത് റൈറ്റായിട്ട് തന്നെ നിലനിർത്താൻ പറ്റുന്ന പുതിയ സംവിധാനമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതേ കണക്കുള്ള ലോങ് മിഷണറി സംവിധാനങ്ങൾ കൊണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ കൊണ്ട് ഇവിടെ സാമ്പത്തിക കാര്യം പറയുന്നത് മാത്രം, ഒരു കാര്യം കൂടെ മാത്രം ഞാൻ പറയാം. ഇപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 125 ദിവസം 130 ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കടവെടുപ്പിൻ്റെ കാര്യം ശ്രീ നന്ദകുമാർ 14,000 കോടി രൂപ ഫസ്റ്റ് ക്വാർട്ടറിൽ കടവെടുത്തു എന്ന് പറഞ്ഞു. അതേസമയത്ത് നമ്മൾ കാണണം കഴിഞ്ഞ വർഷം ഇതേ സമയത്തുണ്ടായിരുന്ന കാലത്തെ അപേക്ഷിച്ചിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസത്തെ കേരളത്തിൻ്റെ നികുതി വരുമാനത്തിൽ 6,000 കോടി, കൃത്യം കണക്കോർക്കുന്നില്ല, 6,300 കോടിയോളം രൂപയുടെ അധിക വിഭവ സമാഹരണം നോക്കി കിട്ടി. എങ്ങനെ? അപ്പം അതൊരു അത് ഭരണത്തിൻ്റെ നേട്ടങ്ങളിൽ നികുതി ഉണ്ടായാൽ പോരാ, നികുതി പിരിച്ചെടുക്കണം. നികുതി പിരിച്ച് അത് ഗവൺമെൻറ്റിൻ്റെ പക്കൽ ട്രഷറിയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട നന്ദകുമാറുടെ മനസ്സിലാക്കണം, മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു ആൾ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുകൾ മുഴുവനും ബിഫോർ ടൈമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ് പിണറായി വിജയൻ സർക്കാരുള്ളപ്പോഴും അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരുള്ളപ്പോഴും അതിനു മുമ്പ് മറ്റു സർക്കാരുകളുള്ളപ്പോഴും കൊടുത്തതിനേക്കാളും മുൻകൂർ 1st ശേഷം കൊടുത്തുകൊണ്ടിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഈ മാസം അടുത്ത 1st ശേഷം കൊടുക്കേണ്ടിയിരുന്നത് ഇന്നലെ മുതൽ സംസ്ഥാനത്ത് വിതരണം ചെയ്തു. ആ വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ വരുമാന സ്രോതസ്സും കൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടമായിട്ട് അല്ലെങ്കിൽ വരാനിരിക്കുന്ന നേട്ടങ്ങളുടെ ഒരു സൂചകമായിട്ട് ഞാൻ കാണുന്നത്. വിദ്യാഭ്യാസപരമായി പിന്നെ നമ്മളിവിടെ പറഞ്ഞ മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഒരു കാര്യം വിചാരിക്കണം. കേരളം മാത്രം ഇന്നലെ ബഹുമാനപ്പെട്ട കുമ്പളത്ത് ശങ്കുപ്പിള്ളയുടെ വിഖ്യാതമായ പ്രസംഗം, വെള്ളയമ്പലം പ്രസംഗത്തിൻ്റെ 78th സമ്മേളനം ഉണ്ടായിരുന്നു, ഞാനതിൽ പങ്കെടുത്ത ഒരാളാണ്. അന്ന് ആ സമ്മേളനത്തിൽ അന്ന് അതിൽ പറഞ്ഞ ശ്രീ കുമ്പളത്ത് ശങ്കുപ്പിള്ളയുടെ പ്രസംഗത്തിൽ പറയുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു പ്രയോഗമുണ്ട്. അതിവിടെ ഞാനത് സമയം ഞാൻ കളയുന്നില്ല. നമുക്ക് സാധാരണ ഭരണത്തിൻ്റെ നേട്ടം അത് സമുന്നതന്മാർക്കല്ല, സമുന്നതന്മാർക്ക് ഭരണത്തിൻ്റെ നേട്ടം അവർക്കത് കിട്ടും. പക്ഷേ ഏറ്റവും ദരിദ്രനായ സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ട ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ എത്ര പേരാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി മരുന്നിനെ ക്യൂ നിൽക്കുന്നത്? നമുക്ക് പറയാൻ പറ്റില്ല, പോവും, തീർച്ചയായിട്ടും പോയിട്ട് വന്നാൽ പോവും. പക്ഷേ നിവൃത്തിയില്ലാത്തകളിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന ശ്രീ സന്തോഷ് എന്ന് പറയുന്ന നീണ്ടകരക്കാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി മൊബൈൽ ഫോണിൽ കൂടെ ഞാൻ മരിച്ചു പോയാൽ, ഇവിടെ കിടന്ന് മരിച്ചു പോയാൽ ഉത്തരവാദി ആരാണ് എന്ന് വിളിച്ച് കൂവി പറഞ്ഞ കാര്യം ആ സ്വരം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ സംവിധാനമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പരാജയപ്പെടുത്തിയത്. ആ സംവിധാനത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അതിൽ രാഷ്ട്രീയമില്ല. അങ്ങനെ ഒരു സംവിധാനമാണ് ഇനി പുതിയ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്, തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിനെ ജനങ്ങൾ എതിർക്കും. പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്, ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വരികയും 2026 May 18 അധികാരമേറ്റ ഗവൺമെൻറ് 2026 May 18 കൂടിയ 1st മന്ത്രിസഭയിലാണ് ആശാ വർക്കർമാരുടെയും അംഗൻവാടി അധ്യാപകരുടെയും പ്രീ സ്കൂൾ അധ്യാപകരുടെയും ശമ്പളം 1,000 മുതൽ 3,000 രൂപ വരെ കൂട്ടിയത്. ജൂൺ 15

0: ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി പ്രോജക്ട് പ്രകാരം വനിതകൾക്ക് യാത്ര സൗജന്യമാക്കിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി കൊടുക്കും എന്ന് പറഞ്ഞ് ഈ ദിവസം വരെ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി കൊടുത്തത് എന്തിനധികം ഞാനടക്കം, ശ്രീ വിമൽകുമാർ അടക്കം, ശ്രീ ജയചന്ദ്രൻ അടക്കമുള്ള ആളുകൾ, പത്രപ്രവർത്തക ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളാണ്. നേരത്തെ 15-ാം തീയതിയോ 16-ാം തീയതിയോ 20-ാം തീയതിയോ ഒക്കെ അല്ലെങ്കിൽ മാസങ്ങളാകും പണ്ട് മുടങ്ങി കിടന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ബിഫോർ ടൈം അല്ലെങ്കിൽ 5-ാം തീയതി 10-ാം തീയതിക്ക് മുമ്പ് കൃത്യമായി കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് ഇപ്പം വന്നു. ഇതേ കണക്ക് ഏത് കാര്യങ്ങൾ നോക്കുമ്പോഴും ഗവൺമെന്റ് വളരെ സ്പീഡിലാണ്, വേഗത്തിലാണ് പോകുന്നത്. ഗവൺമെന്റ് ആക്സലറേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. നമുക്ക് ആ സ്റ്റാർട്ടിംഗ് പിന്നെ പറഞ്ഞല്ലോ, സംവിധാനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, ഭരണപരിചയങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെയും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രതിപക്ഷത്തുണ്ട്. അങ്ങ് ഡോക്ടർ രഞ്ജി പറഞ്ഞത് വളരെ ശരിയാണ്. പ്രതിപക്ഷം കൂടെ ഇത് ആക്റ്റീവാകണം. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഗവൺമെന്റിനേക്കാൾ ശക്തമാകേണ്ട മിഷനറിയാണ്. ഗവൺമെന്റിനെ കറക്റ്റ് ചെയ്യേണ്ട കറക്റ്റീവ് ഫോഴ്സാണ് പ്രതിപക്ഷം. എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ദിവസങ്ങളുള്ള 100 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നോ അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിടണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കേരളം കണ്ട വളരെ ശക്തനായ നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ആരെങ്കിലും പൈസ മുട്ടിക്കൊണ്ട് പോയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് എൻ്റെ വ്യക്തിപരമായ ചിന്ത, എൻ്റെ രാഷ്ട്രീയ ചിന്തയല്ല, അല്ല എൻ്റെ പ്രൊഫഷണൽ ചിന്തയല്ല. അദ്ദേഹത്തെ ഒരിക്കലും അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമെന്നോ കഴിവരത്തെ കയറ്റണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ ആശങ്കപ്പെടുന്നു, ശ്രീ പിണറായി അറസ്റ്റ് ചെയ്യപ്പെടുമോ, അദ്ദേഹത്തിൻ്റെ മകൾ അറസ്റ്റ് ചെയ്യപ്പെടുമോ, മരുമകൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ. അങ്ങനെ വരുമ്പോൾ ജനത്തിൻ്റെ സംശയം മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. 5 വർഷം അല്ലെ 10 വർഷം വളരെ ശക്തനായിട്ട് അധികാരത്തിലിരുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹം സംശുദ്ധനായിരിക്കണം. ശ്രീ ത്രിപുരയിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഓർപ്പിച്ച അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറിയതിന് ശേഷം കുടിലിൽ ഒരു ചെറിയ കുടിലിൽ പോയി കിടന്നാണ് അദ്ദേഹം ഉറങ്ങിയത്. ഇന്നത്തെ പത്രത്തിൽ ശ്രീ നിരഞ്ജൻ ചക്രവർത്തി, ഇന്നത്തെ പത്രത്തിൽ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ നമ്മുടെ പഴയ കൊല്ലം ജില്ലാ സെക്രട്ടറിയായിട്ടൊക്കെ പി കെ ഗുരുദാസൻ സഖാവ് ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരു പടം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ആ അദ്ദേഹം ഒരിക്കലും എന്താണ് കർട്ടനുള്ള അല്ലെങ്കിൽ കർണാടിയിട്ട തുണിക്കടയിൽ പോയി തുണി വാങ്ങിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കയ്യിലും മുണ്ടും ഭാര്യയ്ക്ക് ഒരു ഒറ്റമുണ്ടും മതിയായിരുന്നു ഓണത്തിൻ്റെ ജൗളി എന്ന് അദ്ദേഹം തുണിയെന്ന് പോലും പറയത്തില്ല. ജൗളി അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട് പഠിച്ച കോൺഗ്രസ്സുകാരനാണ് ഞാൻ. അപ്പോൾ അവരെ കണ്ട് പഠിച്ച ആളുകൾ ഇന്നത്തെ ആളുകൾ അല്ല പഴയ തലമുറയ്ക്ക് ഇന്നത്തെ ഈ ആർഭാടവും ധൂർത്തും എന്താണ് ആ 10 വർഷത്തെ അധികാരത്തിന് ശേഷം അല്ലെങ്കിൽ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ ആസ്തി എന്തായിരുന്നു, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ആസ്തി എത്രയാണ്, അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് എത്രയായിരുന്നു, ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് എത്രയാണ്, അന്നത്തെ അതിൻ്റെ വരുമാന മാർഗം എന്താ, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം, ഇതൊക്കെ ജനം ആലോചിക്കും. ഇതൊന്നും അന്വേഷിച്ച് പാഴു പഠിക്കാൻ പോകണ്ട, എൻസൈക്ലോപ്പീഡിയ തപ്പും വേണ്ട. വരുമാനത്തിൻ്റെ ഓരോ ആളുകളുടെയും വരുമാന സ്രോതസ്സും അതിൽ നിന്ന് ലഭിക്കാവുന്ന വരുമാനവും മറ്റും കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാവുമ്പോൾ മനസ്സിലാവുമ്പോൾ ജനങ്ങൾ അവരോട് ഒട്ടു നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന, അവർ വളരെ മാതൃകാ പുരുഷന്മാരാക്കി കണക്കാക്കിയിരുന്ന ആളുകൾ വഴിതെറ്റിപ്പോകുന്നെന്ന് കാണുമ്പോൾ അവർക്ക് നിരാശപ്പെടും. ആ നിരാശയുടെ ഫലമാണ് മുൻ ഗവൺമെൻറ് പരാജയപ്പെട്ടതും ഈ ഗവൺമെൻറ് ജയിച്ചത്. ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, ഞാൻ പറഞ്ഞു ആ ഈ പറഞ്ഞ 4 മാസം അല്ലെങ്കിൽ 3 മാസത്തെ പ്രവർത്തനം കൂടി ഞാൻ വി ഡി സതീശന് നെഗറ്റീവ് മാർക്ക് കൊടുക്കുന്നത് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പലപ്പോഴും അത് അങ്ങനെയാണ് നമുക്ക് പറ്റുന്നത്. അപ്പോൾ അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനും മുൻഗാമികൾക്ക് പറ്റിയ വീഴ്ചകൾ എനിക്ക് പറ്റരുത് എന്ന മുൻധാരണയോടുകൂടി പ്രവർത്തിക്കാനും ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് അംഗങ്ങളും അത് മനസ്സിലാക്കുമെന്നും അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ഭരണത്തിൽ കണ്ടിന്യൂ ചെയ്യാനും വളരെ വിജയം വരിക്കാനും കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മറിച്ചാണെങ്കിൽ അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഗവൺമെൻറ്റിൽ, പുതിയ ഗവൺമെൻറ്റിൽ എനിക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ്.
1: ഈ ചർച്ചയുടെ 2-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇതുവരെ കേട്ടത് ചർച്ചാവേദി. ഏകോപനം അവതരണം റിജി ജി നായർ, സാങ്കേതിക സഹായം ആദർശ് അജയ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്റെ പേര് അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്, കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയാണ്.

ഈ വർഷത്തെ ശിശുദിന ആഘോഷത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം നവംബർ 14 വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ ജില്ലയിൽ കുട്ടികളുടെ ശിശുദിനാഘോഷം ആഘോഷിക്കുകയാണ്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുവാൻ ഒരുങ്ങുകയാണ്. കുട്ടികളുടെ ക്ഷേമത്തിനും അവരുടെ എല്ലാ കഴിവുകൾക്കും എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഓരോ കുട്ടിക്കും അന്തസ്സോടെ ജീവിക്കുവാനും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും ശിശുക്ഷേമ സമിതി എന്നും മുന്നിൽ നിൽക്കുകയാണ്. കുട്ടികളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്ന ശിശുക്ഷേമ സമിതി ഈ വർഷത്തെ ശിശുദിനാഘോഷം വിപുലമായ രീതിയിൽ ആചരിക്കുകയാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ കുട്ടികളുടെ പരിപാടികളോടെയാണ് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി ഈ വർഷത്തെ ശിശുദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. ഒരു മാസക്കാലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ, ശിശുദിന കലോത്സവം, വർണ്ണോത്സവം 2026 എന്നാണ് ഞങ്ങൾ അതിനെ നാമകരണം നൽകിയിട്ടുള്ളത്. വർണ്ണോത്സവത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ പരിപാടികളാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശിശുദിന റാലിയിലെ നേതൃത്വം വഹിക്കുന്ന കുട്ടികളുടെ പ്രധാനമന്ത്രിയെയും കുട്ടികളുടെ പ്രസിഡന്റിനെയും കുട്ടികളുടെ സ്പീക്കറിനെയും തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ മത്സരം ജില്ലയിൽ 18 ഒക്ടോബർ കൊല്ലം കടപ്പാക്കട TKDM ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. LP UP ക്ലാസ്സുകളിലെ കുട്ടികൾ മലയാളത്തിലുള്ള പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ ഏറ്റവും മികവ് പുലർത്തുന്ന കുട്ടിയെ കുട്ടികളുടെ പ്രധാനമന്ത്രിയായും കുട്ടികളുടെ സ്പീക്കറായും കുട്ടികളുടെ പ്രസിഡൻ്റായും തിരഞ്ഞെടുക്കുന്നത്. ഈ മത്സരങ്ങളുടെ ഭാഗമായി കുട്ടികൾ വർണ്ണോത്സവത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സഭാകമ്പമില്ലാതെ കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുവാനും ഭാഷാശുദ്ധിയും ആശയസ്ഫുടതയും അക്ഷരസ്ഫുടതയും അതുപോലെ നേതൃത്വ വൈഭവമെല്ലാം കുട്ടികളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ശിശുദിന കലോത്സവത്തിൻ്റെ ഭാഗമായി ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ കുട്ടികളുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ശിശുദിന റാലിയിലും ശിശുദിന സമ്മേളനത്തിലും കുട്ടികളുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സ്പീക്കറുമാണ് ഈ ഉദ്ഘാടന കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത, ശിശുദിന കലോത്സവത്തിൻ്റെ ഭാഗമായി ജില്ലാ ശിശുക്ഷേമ സമിതി നേഴ്സറി കുട്ടികളുടെ, അംഗനവാടി കുട്ടികളുടെ കലോത്സവം കൂടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ പറയുകയാണ്. നേഴ്സറി തലത്തിലും അംഗൻവാടികളിലും പഠിക്കുന്ന കൊച്ചു കൂട്ടുകാർക്കായി വിവിധ മത്സരങ്ങൾ ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുകയാണ്. അവരുടെ കഥ പറയൽ, മോണോ ആക്ട്, അഭിനയ ഗാനം, അഭിനയ നൃത്തങ്ങൾ, നാടോടി നൃത്തങ്ങൾ, വ്യത്യസ്തവും വിപുലവുമായ പഴയ കാലങ്ങളിലെ നമ്മുടെ മത്സരങ്ങൾ ഉൾപ്പെടെ ജില്ലാ ശിശുക്ഷേമ സമിതി ഈ വർണ്ണോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച് കൊണ്ടുവരികയാണ്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുമ്പോൾ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളില്ലാത്ത, കുട്ടികൾ പരസ്പരം സ്നേഹിക്കുന്ന, കുട്ടികൾ നല്ല ആശയ ദൃഢതയോടുകൂടി സംസാരിക്കുന്ന, അത്തരത്തിലുള്ള ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം കലാകായിക മത്സരങ്ങൾക്കു കൂടി ജില്ലാ ശിശുക്ഷേമ സമിതി പ്രാധാന്യം കൊടുക്കുകയാണ്. നമുക്കറിയാം, ശിശുദിനം കേവലം ഒരു ആഘോഷങ്ങൾക്കും മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും മാത്രമായി ഒതുങ്ങുന്നൊരു ദിനമല്ലാതെ ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ സന്തോഷവും സുരക്ഷയും പ്രതീക്ഷയും ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു പ്രതിജ്ഞ എടുപ്പ് കൂടിയാണ് ഓരോ ശിശുദിനാഘോഷവും കടന്നു പോകുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ കാലഘട്ടത്തിലെ, ഡിജിറ്റൽ കാലഘട്ടത്തിലെ കുട്ടികൾ ഒരു ഡിജിറ്റൽ യുഗത്തിലോട്ട് കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾക്കിടയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ വളരുന്നത്

0: വലിയ സാങ്കേതിക വിദ്യയുടെ ലോകത്താണ്. ഇന്റർനെറ്റും മൊബൈൽ ഫോണുകളും സാമൂഹിക മാധ്യമങ്ങളും അവരുടെ പഠനത്തെയും ചിന്തകളെയും ജീവിത രീതിയെയും സ്വാധീനിക്കുകയാണ്. അറിവിൻ്റെ പുതിയ വാതിലുകൾ തുറക്കുമ്പോൾ തന്നെ സൈബർ സുരക്ഷയും അമിതമായ സ്ക്രീൻ ഉപയോഗവും ഓൺലൈൻ ചൂഷണവും തുടങ്ങിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി നിങ്ങളോട് പറയുകയാണ്. ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുദിന ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്നത്. ശിശുദിന ആഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ കിഡ്സ് റൺ മത്സരവും നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ കിഡ്സ് റൺ മത്സരങ്ങളിൽ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് കുട്ടികൾ പങ്കെടുത്തതും വലിയ ആവേശത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട കുട്ടികൾ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ കിഡ്സ് റണ്ണിൽ പങ്കെടുത്തത് എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കിളിത്തട്ട് കളി, പട്ടം പറത്തൽ, അതുപോലെ തന്നെ നാടൻ പഴയ കളികളെല്ലാം കൊണ്ടുവരുന്ന തരത്തിലേക്കും ശിശുക്ഷേമ സമിതി കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ കുട്ടികളുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സ്പീക്കറുമെല്ലാം ശിശുദിന റാലി നയിക്കുമ്പോൾ ആ ശിശുദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നാടൻ ആഹാരങ്ങൾ കൂടി ജില്ലാ ശിശുക്ഷേമ സമിതി നൽകുന്നു എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നാടൻ വിഭവങ്ങൾ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ശിശുദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യവും ജില്ലയിലെ പ്രധാനപ്പെട്ട കർഷകരും തിരഞ്ഞെടുക്കപ്പെട്ട കാർഷിക പ്രേമികളുമെല്ലാം ജില്ലാ ശിശുക്ഷേമ സമിതിയെ സഹായിക്കുകയാണ്. അപ്പം അത്തരത്തിൽ വളരെ മാതൃകാപരമായിട്ടാണ് ജില്ലാ ശിശുക്ഷേമ സമിതി ഈ വർഷത്തെ ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ശിശുദിന കലോത്സവം 2026 ഒക്ടോബർ മാസം 18 ആരംഭിക്കുകയാണ്. തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശിശുദിന മത്സരങ്ങളും കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ച് വരികയാണ്. ഇതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ നേതൃത്വ പാഠവും സംസാരശേഷിയും ആശയവിനിമയമെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ കുട്ടികളുടെ നേതാക്കന്മാരായി ഉയർന്നു വരണമെന്നും ഈ മത്സരങ്ങളിൽ പ്രിയപ്പെട്ട എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, അടുത്തുള്ള കുട്ടികളെ, നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെയും വിദ്യാർത്ഥികളെയുമെല്ലാം ഇത്തരത്തിൽ ശിശുക്ഷേമ സമിതിയുടെ പരിപാടിയിൽ ഈ ശിശുദിന കലോത്സവത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ശിശുക്ഷേമ സമിതിയുടെ ശിശുദിന കലോത്സവത്തിൽ വർണ്ണോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് ശിശുക്ഷേമ സമിതി നൽകുന്നതാണ്. ജില്ലയിൽ 1 മുതൽ 3 വരെയുള്ള സ്ഥാനങ്ങളിൽ എത്തുന്ന കുട്ടികൾക്ക് സംസ്ഥാന തലത്തിലെ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരവും കൂടി ഈ വർഷം ഉണ്ടായിരിക്കുന്നതാണ്. അത്തരത്തിൽ ജില്ലാ ശിശുക്ഷേമ സമിതി നടത്തുന്ന ഈ ശിശുദിന കലോത്സവത്തിൽ ജില്ലയിലെ എല്ലാവരും സഹകരിക്കണമെന്നും ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന ശിശുദിന കലോത്സവത്തിലും വർണ്ണോത്സവം 2026 ശിശുദിന ഘോഷയാത്രയിലും ജില്ലയിലെ എല്ലാ കുട്ടികളും നല്ലവരായ എല്ലാവരും പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട. പുതിയ

0: മാത്രമല്ല പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും സീറോ ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. സിവിൽ ഡിഫൻസ് മോക് ഡ്രിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കളക്ട്രേറ്റിൽ നടന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ചയായ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തിൽ മോക് ഡ്രിൽ സംഘടിപ്പിച്ചത്. എയർ റെയ്ഡ് സൈറൺ, ഫയർ എഞ്ചിനുകൾ, ആംബുലൻസുകൾ തുടങ്ങിയവ ഉപയോഗിക്കുകയും ഇത് പരിശീലന പരിപാടി മാത്രമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും കളക്ടർ അറിയിച്ചു. സൊസൈറ്റി ഫോർ ദ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് കൾച്ചർ ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം, നൃത്തം, നാടോടി സംഗീതം, നാടകം, പരമ്പരാഗത ചിത്രകരകൗശല കലാരൂപങ്ങൾ എന്നിവയുടെ ശില്പശാലയും നൃത്ത അവതരണവും സംഘടിപ്പിച്ചു. ജില്ലയിലെ ആദ്യ പരിപാടി MG ട്രസ്റ്റ് N. ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിൽ അരങ്ങേറി. അന്യം നിന്നു പോകുന്ന ഭാരതീയ കലാരൂപങ്ങളെ രക്ഷിക്കുന്നതിനും തനിമ നിലനിർത്തി വരും തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിനുമാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിപാടി നടപ്പിലാക്കുന്നത്. പരവൂർ തെക്കുംഭാഗം ഗവൺമെന്റ് HSS ൽ UP വിഭാഗത്തിൽ ഒരു താൽക്കാലിക അധ്യാപകൊഴിവ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 9995039857 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9995039857. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള 2026-27 വർഷത്തെ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 31 ഒക്ടോബർ. വിശദവിവരങ്ങൾക്ക് 0474279845 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474279845. പട്ടികജാതി വികസന വകുപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ പരിശീലന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗിൽ BTech, MTech, ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്കാണ് അവസരം. അപേക്ഷ 31 ഒക്ടോബർ വൈകിട്ട് 5 PM ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് 0474279996 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474279996.

0: 6. സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന എ പാച്ചന്റെ സ്മരണയ്ക്കായി എ പാച്ചൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പാച്ചൻ അനുസ്മരണ ദിനമായ ഒക്ടോബർ 23 സമ്മാനിക്കും. ഭാവനയുടെ നിറക്കൂട്ടിൽ ലക്ഷ്മി നന്ദൻ അണിയിച്ചുരുക്കിയ കുട്ടു എന്ന കുട്ടിക്കൊമ്പൻ ഇത്തവണ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം. പവിത്രേശ്വരം KNN BHSലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ചെറുപൊയ്ക ഇശാനത്തിൽ ലക്ഷ്മി നന്ദന. മന്ത്രിയൻ ഷംഷുദ്ദീൻ കുട്ടുവിന് കായികമേളയുടെ ഭാഗ്യചിഹ്നമായി പ്രഖ്യാപിച്ചു. പോളയത്തോട് റോയൽ ITIയിൽ ഒരു വർഷ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഒക്ടോബർ 15 വരെ അഡ്മിഷൻ തുടരുന്നു. വിശദവിവരങ്ങൾക്ക് 9447502778 നമ്പർ ഒരിക്കൽ കൂടി 9447502778. കൊല്ലം തപാൽ ഡിവിഷനും കൊല്ലം സിവിൽ സ്റ്റേഷനും ചേർന്ന് കളക്ട്രേറ്റിലെ ITI ഹാളിൽ ഒക്ടോബർ 14-15 തീയതികളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ ആധാർ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് മേള സംഘടിപ്പിക്കുന്നു. പുതിയ ആധാർ എടുക്കാനുള്ള അവസരം, നിലവിലെ ആധാറിലെ തെറ്റുകൾ തിരുത്താനുള്ള സൗകര്യം, ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ, ഡെമോഗ്രാഫിക് അപ്ഡേഷൻ, ആധാറിലെ രേഖകളുടെ അപ്ഡേഷൻ, കുട്ടികളുടെ നിർബന്ധിത ആധാർ അപ്ഡേഷൻ എന്നീ സേവനങ്ങൾക്ക് പുറമെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി, പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ട്, സുകന്യ സമൃദ്ധി അക്കൗണ്ട്, പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക്, ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവയിൽ ചേരാനുള്ള അവസരവുമുണ്ട്. വിശദവിവരങ്ങൾക്ക് 9446667652 എന്ന നമ്പറിലോ 9744531 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കാലാവസ്ഥ. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really? We can grow together.
7: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
8: Buy 2 get 1 free ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. Don't miss out.
9: ജോളി സിൽക്സ്, the destination of silks. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
6: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
5: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
6: അർച്ചന ഫൈനാൻസോ?
5: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
6: വിശ്വസിക്കാവുന്നതാണോ?
5: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
7: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
5: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്.

0: Buy one, get one offer. Don't miss out.
1: Jolly Silks, the destination of silks. Kollam, Tiruvalla, Kottayam, Angamali.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന രാക്ഷസനും ഹനുമാന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട സന്ദർഭത്തിലാണ് കഴിഞ്ഞ കാപ്സ്യൂൾ അവസാനിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതേവരെ രാവണൻ നേരിട്ട് ഇറങ്ങിയിട്ടില്ല. മറ്റുള്ളവരെ പറഞ്ഞു വിടുകയാണ്, അടുത്തതായി രാവണൻ ആരെയാണ്, ഏത് സേനാ നായകനെയാണ് പറഞ്ഞു വിടുന്നത്, യുദ്ധത്തിനായി നിയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വജ്രദംഷ്ട്രൻ, അദ്ദേഹത്തെ രാമായണത്തിൽ വിവരിക്കുന്നത് വജ്രഹസ്താരി പ്രവരൻ എന്നാണ്. പ്രവരൻ എന്ന ശത്രുവാണ്. അപ്പം ഇന്ദ്രന്റെ ശത്രുക്കളിൽ ഏറ്റവും പ്രധാനിയാണ് വജ്രഹസ്താരി പ്രവരൻ. ഇന്ദ്രന്റെ, ദേവേന്ദ്രന്റെ ശത്രുക്കളിൽ ഏറ്റവും പ്രധാനി, മഹാബലൻ, മഹാബലവാനാണ് വജ്രദംഷ്ട്രൻ. വജ്രദംഷ്ട്രൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ, അദംഷ്ട്ര എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് രാക്ഷസന്റെ ആകാരവും രൂപവും ഒക്കെ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേയുള്ളൂ. അങ്ങനെ രാവണൻ അദ്ദേഹത്തെ ആശംസിച്ച് ആണ് വിടുന്നത്. മനുഷ്യരെയും വാനരന്മാരെയും ജയിച്ചു വരിക എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാണ് രാവണൻ യുദ്ധത്തിനായി വിടുന്നത്. അപ്പൊ ആജ്ഞ അനുസരിച്ച്, രാവണന്റെ ആജ്ഞ അനുസരിച്ച് വജ്രദംഷ്ട്രൻ യുദ്ധത്തിനായി പുറപ്പെടുന്നു. അദ്ദേഹം ദക്ഷിണ ഗോപുരത്തിൽ, പടിഞ്ഞാറെ ഗോപുരത്തിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ തന്നെ പല ദുർനിമിത്തങ്ങളും ദുർലക്ഷണങ്ങളൊക്കെ കണ്ടു. പക്ഷെ അദ്ദേഹം അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പൊ ദക്ഷിണ ഗോപുരത്തില് എന്റെ മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സേനാനായകൻ ബാലിയുടെ മകനായ അംഗദനാണ്. അപ്പൊ സ്വാഭാവികമായും വജ്രദംഷ്ട്രൻ അംഗദനുമായിട്ടാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. വളരെ ഘോരമായിട്ടുള്ള ഒരു യുദ്ധമാണ് നടന്നത്. ഒരു കൂട്ടക്കൊല തന്നെ നടന്നു എന്ന് പറയാം. അവിടെ എവിടെയായിട്ട് നൂറുകണക്കിന് കബന്ധങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. കബന്ധം എന്ന് പറയുമ്പം തല, ശിരസ് അറ്റുപോയ ഉടൽ എന്ന, ജീവൻ നഷ്ടപ്പെട്ടിട്ടുമില്ല, ഇങ്ങനെ പിടയുകയാണ് ശരീരം. അത്തരത്തിലുള്ള അവസ്ഥയിലുള്ള നിരവധി കബന്ധങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. രക്തമാണെങ്കിൽ പുഴ പോലെ ഒഴുകുകയാണ്. അത്രമാത്രം ഭീകരമായിട്ടുള്ള, ഘോരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടന്നത്. അവസാനം എന്താണ് സംഭവിക്കുന്നത്? വജ്രദംഷ്ട്രന്റെ വാൾ അംഗദൻ തട്ടിപ്പറിക്കും. തട്ടിപ്പറിച്ചിട്ട് അതേ വാൾ കൊണ്ട് തന്നെ വജ്രദംഷ്ട്രന്റെ ശിരസ് അറുത്ത്, തലയറുത്ത് ആ ശിരസ്സെടുത്ത് ദൂരെ എറിയും. അങ്ങനെ വജ്രദംഷ്ട്രന്റെ മരണ വാർത്ത കേട്ടിട്ട് രാവണൻ അതീവ ദുഃഖിതനായി. ആദ്യം ഇന്ദ്രജിത്തിനെയാണ് വിടുന്നത്, മകനെ തന്നെ. പിന്നെ ധൂമ്രാക്ഷനെ യുദ്ധത്തിനായി നിയോഗിച്ച അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ വജ്രദംഷ്ട്രൻ പോയി. ഇപ്പൊ ഇതാ വജ്രദംഷ്ട്രനും വധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ സേനാ നായകന്മാരെ മാറി മാറി പരീക്ഷിക്കുന്നു, അവർ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാ പരീക്ഷണ ശ്രമവും ദയനീയമായ പരാജയത്തിലാണ് കലാശിക്കുന്നത്. ഇതൊക്കെ ആണെങ്കിലും രാവണൻ പിന്മാറാൻ തയ്യാറല്ല. ആ തീരുമാനത്തിൽ തന്നെ രാമന്റെ സേനയെ നേരിടാനുള്ള ആ തീരുമാനത്തിൽ തന്നെ ഇത്രയധികം തിരിച്ചടികൾ ഉണ്ടായിട്ടും രാവണൻ ഉറച്ചു നിൽക്കുകയാണ്. ആ

വജ്രദംഷ്ടന് ശേഷം അകമ്പനൻ എന്നു പേരുള്ള ഒരു രാക്ഷസ വീരനെയാണ് യുദ്ധം ചെയ്യാനായി രാവണൻ നിയോഗിക്കുന്നത്. അകമ്പനനും കാര്യമായി യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. കാര്യം അദ്ദേഹം ആദ്യം തന്നെ ഏറ്റുമുട്ടുന്നത് ഹനുമാനോടാണ്. ഹനുമാൻ അയാളെയും വധിച്ചു. അയാളോടൊപ്പമുള്ള ഒരു വലിയ സംഘം രാക്ഷസ പടയാളികളെയും കാലപുരിക്ക് അയച്ചു എന്നാണ് പറയുന്നത്, വകവരുത്തി കളഞ്ഞു. ഇപ്പൊ രാവണൻ ഇത്രയുമായപ്പോൾ രാവണൻ നേരിട്ട് യുദ്ധമുഖത്തേക്ക് എത്തി. യുദ്ധം ചെയ്യാനായിട്ടല്ല, സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി എത്തി. ഇപ്പൊ രാമേശ്വരം മുതൽ ആ പണിഞ്ഞ സേതു ഉണ്ടല്ലോ, ബന്ധനം, ആ സേതു വരെയുള്ള ഭാഗത്ത്, അതുപോലെ തന്നെ ലങ്കയിലെ വിവിധമായിട്ടുള്ള ഉദ്യാനങ്ങളിൽ, അതുപോലെ സുബേല പർവ്വത നിരകളിൽ എല്ലാം ഒരു വിഹഗ വീക്ഷണം നടത്തി. പക്ഷെ അവിടെ എല്ലാം അങ്ങനെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും എവിടെ നോക്കിയാലും വാനര സേനയെ മാത്രമേ കാണാനുള്ളൂ. അത്രമാത്രം ലക്ഷക്കണക്കിനുള്ള വാനരന്മാരെയാണ്, വാനര സേനയാണ് നിയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിന്യസിച്ചിരിക്കുന്നത്. കോട്ടകളൊക്കെ നോക്കി, ലങ്കാപുരിയുടെ എല്ലാ കോട്ടകളും തകർന്നു കിടക്കുകയാണ്. ഇത് കണ്ട രാവണൻ കൽപ്പിച്ചു, ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരിക. ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ വേഗം, അതിവേഗത, എത്രയും വേഗം പ്രഹസ്തനെ എൻ്റെ മുമ്പിൽ ഹാജരാക്കണം. അപ്പൊ പ്രഹസ്തൻ എത്തും. പ്രഹസ്തനോട് രാവണൻ പറയുന്നു, നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്ക് ആരുമില്ലായികയോ. നീ അറിഞ്ഞല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ പട നായകന്മാരില്ല നമുക്ക്. എന്നാ ഞാൻ നിയോഗിക്കുന്ന ഓരോ സേനാ നായകന്മാരും പരാജയപ്പെടുക എന്ന് മാത്രമല്ല, അവർ വധിക്കപ്പെടുകയുമാണ്. ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ട് ഇരിക്കയില്ല ഇങ്ങ് നാം. ഇങ്ങനെ എൻ്റെ ഓരോരോ രാക്ഷസ വീരന്മാരെ, ചെല്ലുന്ന രാക്ഷസ വീരന്മാരെ, ഞാനിങ്ങനെ പറഞ്ഞു വിടുന്ന നിയോഗിക്കുന്ന രാക്ഷസ വീരന്മാരെ ഒന്നൊന്നായി കൊന്നെടുക്കുന്നത് കണ്ടിട്ട് ഞാൻ അടങ്ങിയിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ കൊല്ലുന്നതും കണ്ട് ഇരിക്കയില്ല ഇങ്ങ് നാം. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കയില്ല. ഇപ്പൊ നേരിട്ട് അടുത്തതായി പ്രഹസ്തൻ പോണം എന്ന് അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറയുന്നില്ല. അതിന് പകരം രാവണന്റെ ആ ഇംഗിതം അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കും. ഞാനോ ഭവാനോ കനിഷ്ഠനോ, ഞാൻ പോണോ, എൻ്റെ അനുജൻ പോണോ, അതോ താങ്കൾ പോണോ, പ്രഹസ്തൻ പോണോ, പോർ ചെയ്ത് മാനുഷവീരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്ന് ചൊല്ലും. നിന്റെ അഭിപ്രായം എന്താണ്? ഞാനാണോ പോകേണ്ടത്? എൻ്റെ അനുജനായിട്ടുള്ള കുംഭകർണനൊക്കെ ഉണ്ട്, അദ്ദേഹമാണോ പോകേണ്ടത്, അതോ താങ്കൾ പ്രഹസ്തൻ താങ്കളാണോ പോകേണ്ടത്? അപ്പൊ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാവ് ചോദിക്കുമ്പം പ്രഹസ്തൻ പിന്നെന്താണ് പറയേണ്ടത്? പ്രഹസ്തൻ പറഞ്ഞു, പോകുന്നത് ഇന്ന് ഞാൻ പൊയ്ക്കോളാം, അങ്ങ് പോകണ്ട, ഞാൻ പൊയ്ക്കോളാം എന്ന് രാവണന്റെ വിശ്വസ്തനായിട്ടുള്ള പ്രഹസ്തൻ പറയും. അപ്പൊ അങ്ങനെ പ്രഹസ്തൻ ഒരു യുദ്ധതന്ത്രമൊക്കെ ആവിഷ്കരിക്കും. അതിന്റെ ഭാഗമായിട്ട് നാല് മന്ത്രിമാരെ കൂടി അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടും. ആ നാല് മന്ത്രിമാരുടെ പേര് കുംഭകൻ, മഹാനാഥൻ, ദുർമുഖൻ, സമുന്നതൻ. ഇങ്ങനെ ഈ നാല് പേരെ കൂടി, നാല് മന്ത്രിമാരെ കൂട്ടും. നാല് മന്ത്രിമാർ പറയുമ്പോൾ അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഓരോ സേനാ വിഭാഗങ്ങളുണ്ട്. അപ്പം ആകെയുള്ള രാക്ഷസ സൈന്യത്തിൻ്റെ ഒരു നാലിലൊന്ന് പടം അവരുടെ ഈ പറയുന്ന ആൾക്കാരുടെ അധീനതയിലാണ്. അപ്പം അവർ കിഴക്കേ ഗോപുരത്തിലൂടെ പുറത്തേക്ക് കടക്കുകയാണ്. അവിടെ കിഴക്കേ ഗോപുരത്തിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ്, നീലൻ എന്ന് പറയുന്ന വാനര വീരന്റെ നേതൃത്വത്തിലുള്ള വാനര പടയാണ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെയും അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നു. ഇരുഭാഗത്തും, രാവണന്റെ ഭാഗത്തും മാത്രമല്ല, രണ്ട് ഭാഗത്തും കനത്ത ആൾനാശമുണ്ടായി. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ആനകളും കുതിരകളും ഒക്കെ ചത്തൊടുങ്ങി. ഈ പോയ നാല് മന്ത്രിമാരെയും ജാമ്പവാൻ വധിച്ചു കളഞ്ഞു. ജാമ്പവാനാണ് ഈ നാല് മന്ത്രിമാരെയും, ആ പ്രഹസ്തന്റെ കൂടെ പോയ നാല് മന്ത്രിമാരെയും വധിച്ചു. പ്രഹസ്തനോ, പ്രഹസ്തൻ നീലനുമായിട്ട് നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു, ദ്വന്ദ്വ യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ നീലനും പ്രഹസ്തനും തമ്മിൽ നടന്ന ആ ദ്വന്ദ്വ യുദ്ധത്തിൽ, നേരിട്ടുള്ള ആ യുദ്ധത്തിൽ നീലനോട് പരാജയപ്പെട്ട് പ്രഹസ്തൻ മരണത്തിന് കീഴടങ്ങി. ഇപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടു, ധൂമ്രാക്ഷൻ പോയ ശേഷം വന്നത് ഇദ്ദേഹമാണ്, വജ്രദംഷ്ടനാണ്, അതിനുശേഷം അകമ്പനനാണ്, അകമ്പനന് ശേഷം പ്രഹസ്തനും. അപ്പൊ അങ്ങനെ അവന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള മൂന്ന് വില്ലാളി വീരന്മാരാണ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അപ്രത്യക്ഷരായത്, അല്ലേ, വധിക്കപ്പെട്ടത്. രാവണന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? രാവണൻ ഇത് കേട്ട് കോപാന്തനായി എന്നാണ്, കോപം കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത രീതിയിൽ അത്രമാത്രം ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് രാവണൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആരെയും പോരിനയക്കുന്നതില്ല, ഇനി ഒരാളും പോണ്ട, ഇനി

0: ഞാൻ ആരെയും ഞാൻ അയക്കുന്നില്ല, നേരെ പൊരുത് ജയിക്കുന്നതുണ്ടല്ലോ, ഞാൻ നേരിട്ട് പോയി യുദ്ധം ചെയ്ത് പൊരുതി ഞാൻ ജയിക്കും. നമ്മോടുകൂടെ ഉള്ളവർകൾ പോന്നിടുക. ആരാണോ എൻ്റെ കൂടെ വരുന്നത് അവർക്ക് സ്വാഗതം, അവർക്ക് എൻ്റെ കൂടെ വരാം. ഞാൻ മുന്നിൽ നിന്ന് പട നയിക്കും. നമ്മുടെ തേരും വരുത്തുക. ആരെവിടെ, എൻ്റെ രഥം എവിടെ, എൻ്റെ തേരെവിടെ, അത് ഇവിടെ ഇപ്പോൾ തന്നെ കൊണ്ടുവരൂ. ഞാനിതാ യുദ്ധത്തിന് പുറപ്പെടുകയായി. ശേഷം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: രാവണസേനയെ വിഭീഷണൻ വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന്. ഇപ്പൊ രാവണ യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ തേര് വരുത്തുന്ന സമയത്താണ് കഴിഞ്ഞ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. ആ തേരിന്റെ വിശേഷണങ്ങൾ പറയുന്നു. 1000 വാജികളെ, വാജി എന്ന് പറഞ്ഞാൽ കുതിര, 1000 വാജികളെ, കുതിരകളെ പൂട്ടിയ തേരാണ് അത്. വലിയ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ആലവട്ടം, വെഞ്ചാമര, മുത്തുക്കുടകൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ആ തേരിന്റെ വേഗം പറയുന്നത് വായുവേഗം എന്നാണ് പറയുന്നത്. വായുവിന്റെ വേഗത്തിലാണ് ആ തേര് സഞ്ചരിക്കുന്നത്. അപ്പം ദശമുഖനായ രാവണൻ, അദ്ദേഹത്തിന്റെ 10 ശിരസിലും കിരീടങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 20 കൈകളിലും അമ്പും വില്ലുമുണ്ട്. കൂടാതെ ഹാരങ്ങളുണ്ട്, മറ്റ് ആഭരണങ്ങളുണ്ട്. ഇന്ന ഇന്ന ആൾ അദ്ദേഹത്തിന്റെ കൂടെ പോയി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം എല്ലാ പ്രധാനപ്പെട്ടവരും പോയി. മക്കൾ, മരുമക്കൾ, മന്ത്രിമാർ, സൈന്യാധിപർ എന്നിങ്ങനെ എല്ലാ പ്രധാനികളും അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ആ ലങ്ക, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ വടക്കേ ഗോപുരത്തിലൂടെ എല്ലാവരും തിക്കി തിരക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ്, യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അപ്പൊ ഈ ശ്രീരാമൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഈ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഈ സേന യുദ്ധത്തിന് പുറപ്പെടുന്നതൊക്കെ. അപ്പൊ അദ്ദേഹം വിഭീഷണനോട് ചോദിക്കുന്നത്, ആരൊക്കെയാണ് ഇവരെയൊക്കെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ശ്രീരാമൻ വിഭീഷണനോട് ചോദിക്കുന്നു. രാവണന്റെ അനുജനായ വിഭീഷണൻ ഇപ്പൊ ശ്രീരാമന്റെ പ്രധാനപ്പെട്ട സഹായിയാണല്ലോ. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് തന്നെ, അദ്ദേഹം രാവണന്റെ സഹോദരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവരെയും വളരെ വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ടും അറിയാം. ശ്രീരാമൻ തന്നെ പറയുന്നു, നല്ല വീരന്മാർ വരുന്നത് കാണടോ, ചൊല്ലേണം എന്നോട് ഇവരെ യഥാഗുണം. ഒരുപാട് വീരന്മാരായിട്ടുള്ള പോരാളികളാ നമ്മളെ എതിരിടാനായി വരുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം വിഭീഷണൻ അദ്ദേഹത്തിന് വിവരണം തുടങ്ങുകയാണ്. റണ്ണിങ് കമന്ററിയാണ് ഓരോരുത്തർ ഇങ്ങനെ വരുന്നതനുസരിച്ച്. ആ അമ്പും വില്ലും ധരിച്ച് ആനയുടെ പുറത്ത് വരുന്നത് അകമ്പനൻ, വിഭീഷണൻ പറയുന്നു. സിംഹത്തിന്റെ അടയാളമുള്ള കൊടി പാറുന്ന ഒരു തേര് കണ്ടോ, ആ തേരിൽ അമ്പും വില്ലും ധരിച്ച് വരുന്നത് സിംഹ പരാക്രമനായിട്ടുള്ള രാവണപുത്രൻ ഇന്ദ്രജിത്താണ്. എന്നിട്ട് ഒന്ന് ഓർമ്മിക്കുന്നു, ഇന്ദ്രജിത്ത് പണ്ട് നമ്മളെ ഒന്ന് തോൽപ്പിച്ചതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം വേഷഭൂഷാദികൾ, വിഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് ആ വലിയ രഥത്തിൽ വരുന്ന ഒരാളിനെ കണ്ടോ, അത് രാവണന്റെ മറ്റൊരു മകനാണ്. അയാളുടെ പേര് അതികായൻ. പൊന്നണിഞ്ഞ സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം അങ്ങനെയൊക്കെ അണിഞ്ഞിട്ടുള്ള ആനയുടെ മുകളിൽ കയറി ഒരാൾ വരുന്നുണ്ടോ, അയാളുടെ പേരാണ് മഹോദരൻ. കുതിരയുടെ പുറത്ത് കുന്തം ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നവനെ കണ്ടോ, അവനാണ് നരാന്തകൻ. വിഭീഷണൻ തന്റെ വിവരണം തുടങ്ങുകയാണ്. ഇനി വെള്ള കാളയുടെ വൃഷഭത്തിന്റെ പുറത്ത് തൃശൂലവും പിടിച്ച് ഒരാൾ വരുന്നത് കണ്ടോ, അത് രാവണന്റെ മറ്റൊരു മകനാണ്, അവന്റെ പേര് തൃശിരസ്. അതിന് തൊട്ടടുത്തുള്ള തേരിൽ വരുന്നതാണ് ദേവാന്തകൻ. ആ ദേവാന്തകന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പോരാളിയുടെ പേര് കുംഭൻ എന്നുള്ള കുംഭൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്, കുംഭന്റെ, അദ്ദേഹം കുംഭകർണന്റെ മകനാണ്, രാവണന്റെ അനുജനായിട്ടുള്ള കുംഭകർണന്റെ മകനാണ്. പേര് കുംഭൻ. ആ കുംഭന്റെ സമീപം കുന്തവും പിടിച്ചുകൊണ്ട് ഒരാൾ നടന്നു വരുന്നു. അയാൾ കുംഭന്റെ അനുജനാണ്, അയാളുടെ പേര് നികുംഭൻ. അപ്പൊ ദേവകുലാന്തകനാകിയ രാവണൻ ദേവവൈരിയായ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ദേവകുലാന്തകനായിട്ടുള്ള ദേവന്മാരുടെ കുലത്തിന്റെ അന്തകനായിട്ടുള്ള, ദേവന്മാരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള രാവണൻ നമ്മളെ വെൽവാൻ, നമ്മളോട് എതിരിടാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് വിഭീഷണൻ പറയുമ്പോൾ ശ്രീരാമന്റെ മറുപടി ഇതാണ്, യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്ന് ഞാൻ. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ കോപം നിറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ്. വൈരാഗ്യം, വിഷമം ഒക്കെ കൂടെയുള്ള സമ്മിശ്ര വികാരങ്ങൾ എന്നെ ഭരിക്കുന്ന ദിവസമാണിന്ന്.

0: ഇന്ന് ഇതിനെല്ലാം മറുപടി എന്താണ്? യുദ്ധയെ ദശമുഖനെ കൊല ചെയ്യും. ആ ഞാൻ തീർച്ചയായിട്ടും ഇന്ന് യുദ്ധത്തിൽ ഈ ദശമുഖനെ, രാവണനെ കൊല ചെയ്യും. എല്ലാ വിഷമവും ഇന്ന് മാറും. അതേസമയം തന്നെ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? മറ്റു സൈന്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാവണൻ തന്റെ സൈന്യത്തെ ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കും. ആ എല്ലാവരെയും നോക്കും, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു ഐഡിയയാണ്. അതായത് എല്ലാവരും കൂടെ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും? ശത്രുക്കൾ അതുവഴി അങ്ങ് അകത്ത് കയറും. അതിനെ അനുവദിക്കരുത്. അതുകൊണ്ട് കുറച്ചു പേർ അവിടെ കാവൽ നിന്ന് ലങ്കാപുരിയെ കാത്തുകൊള്ളണം. അതൊരു നല്ല കാര്യമാണ്, നല്ലൊരു ആശയമാണ്. എല്ലാവരും കൂടെ യുദ്ധത്തിൽ ഉൾപ്പെട്ടാൽ അവിടെ ഒഴിഞ്ഞിടക്കല്ലേ. അപ്പൊ അങ്ങോട്ട് ശത്രുക്കൾ ലങ്കാപുരിക്ക് അകത്തോടെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു, കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുക, എല്ലാവരും കൂടെ എന്റെ കൂടെ വരണ്ട. എന്നിട്ട് പറയുന്നു, എല്ലാവരും കൂടെ എന്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞിട്ട് രാവണന്റെ അതിരറ്റ ആത്മവിശ്വാസം, അല്ലെങ്കിൽ അമിതമായ വിശ്വാസം രാവണനെ പ്രകടിപ്പിക്കുകയാണ്. യുദ്ധത്തിന് ഇന്ന് ഞാൻ പോരും, ഇവരോട് ശക്തിയില്ലായ്മയും ഇല്ല ഇതിനേതും, എനിക്ക് ഒരു ശക്തിക്കുറവുമില്ല, ഞാൻ മതി, ഞാൻ ഒറ്റയ്ക്ക് മതി ഇവരോട് യുദ്ധം ചെയ്യാൻ, ഇതൊക്കെ നിസ്സാരമാണ്, അതിനുള്ള ശക്തി എനിക്കുണ്ട് എന്ന് രാവണൻ പറയുന്നു. അങ്ങനെ കുറെ രാക്ഷസന്മാർ ലങ്കാപുരിയെ സംരക്ഷിക്കാനായിട്ട് അവിടെ തന്നെ തങ്ങി. യുദ്ധം തുടങ്ങി. ആദ്യം തന്നെ രാവണൻ ഒരു വാനര കൂട്ടത്തെ, വാനര സൈന്യത്തിന്റെ ഒരു വലിയ വിഭാഗത്തെ തന്നെ, ഒരു പ്രത്യേക റെജിമെന്റിനെ തന്നെ അസ്ത്രം ഉപയോഗിച്ച് കൊന്നൊടുക്കി കളഞ്ഞു. ആദ്യത്തെ പിന്നെ എന്താണ്, വിക്കറ്റ് പോയി എന്നൊക്കെ പറയുന്നത് ആദ്യം രാവണൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. വാനരന്മാരെല്ലാം കൂടി ഭയന്നു പോയി. ബാക്കിയുള്ളവർ അവർ ഓടിച്ചെന്ന് ശ്രീരാമ പാദങ്ങളിൽ ചെന്ന് അഭയം തേടി. ഞങ്ങളെ രക്ഷിക്കണം, വലിയൊരു വിഭാഗം ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ അവൻ കൊന്നുകളഞ്ഞു എന്ന് പറയും. അപ്പൊ സാക്ഷാൽ ശ്രീരാമൻ തന്നെ അമ്പും വില്ലും എടുത്ത് യുദ്ധത്തിനിറങ്ങും. ആഹാ, ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ഇറങ്ങും. അപ്പൊ ഈ സമയത്താണ് ലക്ഷ്മണൻ ഒരു അപേക്ഷയുമായി ജ്യേഷ്ഠന്റെ അടുത്ത് വരുന്നത്. വമ്പനായുള്ളോർ ഇവനോട് പോരിനെ മുമ്പിൽ അടിയന് അനുഗ്രഹം നൽകണം. അങ്ങിപ്പം നേരിട്ട് യുദ്ധത്തിന് പോകരുത്. വമ്പനായിട്ടുള്ള ഈ രാവണനെ എതിരിടാൻ ആദ്യം എനിക്ക് അനുവാദം നൽകണം, ഞാൻ ആദ്യം പോകാം, എന്നെ അനുഗ്രഹിക്കണം. അപ്പൊ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്, ദേവന്മാർ പോലും ഈ രാക്ഷസന്മാരോട് എതിരിടാൻ ഭയക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരുപാട് യുദ്ധങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. എന്താണ്, ദേവന്മാർ പോലും പേടിച്ച് വിറക്കി ഈ രാക്ഷസ സേനയെ കണ്ടാൽ. അത്രമാത്രം ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരാണിവർ, നിശാചരന്മാരാണിവർ. ഈ നിശാചരന്മാരായിട്ടുള്ള ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രുവിന്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കിയിരിക്കണമല്ലോ ഒരു യുദ്ധത്തിൽ. അപ്പൊ ശ്രീരാമൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ ശക്തി എന്തൊക്കെയാണെന്നുള്ളത് പറയാണ്. ഇവർ മായാവികളാണ്, ഇവർക്ക് എപ്പോ എങ്ങനെ വേണമെങ്കിലും വേഷം മാറാനുള്ള കഴിവുണ്ട്, രൂപം മാറാനുള്ള കഴിവുണ്ട്, ആകാരം മാറാനുള്ള കഴിവുണ്ട്, ഒളിയുദ്ധം നടത്താനായിട്ടുള്ള കഴിവുണ്ട്. മാത്രമല്ല, ഇവർക്ക് ഒരു ന്യായവും നീതിയും ഒന്നുമില്ല. ഒരു യുദ്ധമാകുമ്പോൾ അതിന് ചില നിയമങ്ങൾ പാലിക്കണമെന്നും ചില മര്യാദകൾ പാലിക്കണമെന്നും അങ്ങനെ ഒന്നും, യാതൊരു യുദ്ധമര്യാദകൾ പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും രാവണന്റെ രാക്ഷസ സേനയ്ക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എന്ന് പറയത്തില്ല, ഏത് വഴിയായാലും യുദ്ധം ജയിക്കണമെന്നേ ഉള്ളൂ. എന്ത് അധാർമികമായ നീക്കവും അവർ നടത്തും എന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പോകുന്നത്, ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം. കേൾവിയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: യുദ്ധമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലക്ഷ്മണൻ ശ്രീരാമനോട് അനുവാദം ചോദിച്ചു വന്നിരിക്കുകയാണ് യുദ്ധത്തിന് ഇറങ്ങാനായി. അതിനുമുമ്പായി ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രഹാസാഖ്യമം വാളുമുണ്ട് ആയുധം. ആരോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്? രാവണനോടാണ്. അപ്പൊ ശത്രുവിനെ പറ്റി ശരിയായി മനസ്സിലാക്കി കൊടുക്കുകയാണ് ജ്യേഷ്ഠൻ അനുജന്. രാവണൻ നിസ്സാരക്കാരനല്ല, ചില്ലറക്കാരനല്ല, അദ്ദേഹം ചന്ദ്രചൂടപ്രിയനാണ്. ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വരൻ, മഹാദേവൻ.

ഇപ്പൊ ശ്രീ പരമേശ്വരന് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. നമുക്കറിയാം രാവണൻ വലിയ ശിവഭക്തനാണ് എന്ന് നമുക്കറിയാം. ആ കാര്യം ലക്ഷ്മണനെ ശ്രീരാമൻ ഓർമ്മിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും തന്റെ ഭക്തരോട് എന്താണ് ഭഗവാന് പ്രത്യേകം ഒരു വാത്സല്യം കാണുമല്ലോ, അതിന് ആനുകൂല്യം രാവണന് ലഭിക്കും എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയാണ് ഇവിടെ ശ്രീരാമൻ ചെയ്യുന്നത്. രാവണൻ ചന്ദ്രചൂഡപ്രിയനാണ്, ചന്ദ്രചൂഡനെ ശ്രീ പരമേശ്വരനെ എത്രയും പ്രിയപ്പെട്ടവനാണ്. മാത്രമല്ല ശ്രീ പരമേശ്വരൻ നൽകിയ ചന്ദ്രഹാസം എന്ന വാൾ അവൻ്റെ കയ്യിലുണ്ട്. ആ അത് രാവണനുമായി പോരിനിറങ്ങുന്ന കൊള്ളം, പക്ഷെ വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. ആ ചന്ദ്രഹാസത്തെ വളരെ ചന്ദ്രഹാസാഖ്യം ആ വാളുമുണ്ട് ആയുധം, ആ ചന്ദ്രഹാസത്തെ വളരെയധികം സൂക്ഷിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം രാവണനോട് പോരിനിറങ്ങാൻ എന്ന് ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ലക്ഷ്മണൻ അനുവാദം വാങ്ങി ആ വില്ലെടുത്തു യുദ്ധത്തിന് പോകാൻ പുറപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. ജാനകി ചോരനെ കണ്ടൊരു നേരത്ത് ദക്ഷിണഹസ്തവും ഓങ്ങി പറഞ്ഞത് ആരാണ്? ഹനുമാൻ. ഹനുമാൻ ഈ ജാനകി ചോരനെ എന്ന് പറഞ്ഞ ജാനകിയെ മോഷ്ടിച്ചവനെ, സീതയെ മോഷ്ടിച്ച രാവണനെ ഇങ്ങനെ നേർക്ക് നേരെ മുഖാമുഖം കണ്ടപ്പോ രാവണന് ദേഷ്യവും അമർഷവും ഒക്കെ ഒതുക്കാനായില്ല, കോപം അടക്കാനായില്ല. അതെ, ദക്ഷിണഹസ്തവും ഓങ്ങി, ദക്ഷിണഹസ്തവിനെ വലതു കൈ രാവണനെ അടിക്കാനായി, പ്രഹരിക്കാനായി വലതു കൈ ഓങ്ങിക്കൊണ്ട് ഹനുമാൻ രാവണന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. അപ്പൊ ആ തേരിന് അടുത്തേക്ക് ഓടിച്ചെന്നു, വലതു കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അടിക്കാൻ. എന്നിട്ട് പറയുന്നു, ദേവന്മാരെയും താപസന്മാരെയും സീതയെ പോലെയുള്ള പതിവ്രത രത്നങ്ങളെയും നിരന്തരം നിത്യം ഉപദ്രവിക്കുന്നവനാണ് നീ. നീ വീരനാണ് അല്ലേ, നീ വലിയ വീരശൂര പരാക്രമിയാണ് എന്നല്ലേ സ്വയം ഉദ്ഘോഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിന്നെ അടിച്ചു കൊല്ലാനായി ഇതാന്താ ഇതാ കൈ ഓങ്ങി നിൽക്കുകയാണ്. ചുണയുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്നൊന്ന് ഒഴിവാക്കാമോ? ഞാൻ ആരെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഹനുമാനാണ്. ഞാനാണ് നിന്റെ മകൻ അക്ഷകുമാരനെ കൊന്നത്. മുഖത്ത് നോക്കി പറയാണ്, നിന്റെ മകനെ കൊന്നവനാണ് ഞാൻ എന്നാണ് ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെ. പറയുക മാത്രമല്ല, ഒരൊറ്റ അടിയും വെച്ചു കൊടുത്തു. ഓർക്കാപ്പുറത്തുള്ള ആ പ്രഹരത്തിൽ ആ അടി കൊണ്ട് രാവണൻ വിറച്ച് താഴെ വീണു. ഇപ്പൊ ബോധം പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ബോധം വന്നു. ബോധം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് ശക്തമായ ഒരു പ്രത്യാക്രമണത്തിന് വീരശൂര പരാക്രമിയായ രാവണൻ മുതിരും എന്നാണല്ലോ നമ്മളെപ്പോലുള്ള ആൾക്കാർ കരുതുക. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. അവിടെയാണ് രാവണനെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. വാക്കുകൾ കൊണ്ടിങ്ങനെ ഹനുമാനെ അദ്ദേഹം സുഖിപ്പിക്കുകയാണ്, പ്രശംസിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ഇപ്പൊ നാടൻ ഭാഷയിൽ നമ്മൾ പറയും സോപ്പിടുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ മനോഭാവമാണ് രാവണന്റെ. ഈ മനോഭാവമാണ് രാവണന്റെ, ഈ രീതിയാണ് രാവണന്റെ, ഈ ശൈലിയാണ് അദ്ദേഹത്തെ തന്ത്രശാലിയാക്കുന്നത്. അതാണ് രാവണന്റെ തന്ത്രം. ഇപ്പൊ പല പ്രായോഗിക പാഠങ്ങളും ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ രാവണനിൽ നിന്ന് പല പ്രായോഗിക പാഠങ്ങളും നമ്മളെ പോലുള്ളവർക്കും പഠിക്കാനുണ്ട്. ചാടിക്കയറി പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയല്ല ചെയ്യുന്നത്. അതിന് പകരം പറയുന്നു, വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ, നല്ലൻ വന്ന നല്ലവൻ. ഇവിടെ കുറെ അധികം കുരങ്ങന്മാർ വന്നു, വാനരന്മാർ വന്നു, പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അങ്ങ് തന്നെയാണ്, ഹനുമാൻ തന്നെയാണ്. ഹനുമാന്റെ കയ്യിൽ നിന്ന് അടിയേറ്റ് മോഹാലസ്യപ്പെട്ട് ബോധം പോയി തറയിൽ കിടന്ന ശേഷം ബോധം വന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഹനുമാൻ പക്ഷേ രാവണന്റെ ഈ കെണിയിൽ, ഈ ട്രാപ്പിനകത്ത് ഹനുമാൻ വീഴുന്നില്ല. അങ്ങനെ മുഖസ്തുതിയിൽ വീഴുന്നവനല്ല ഹനുമാൻ. ഹനുമാൻ ചോദിക്കുന്നു, എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നല്ലവനാണെന്ന് നീ പറയുന്നത്? എന്ത് നന്മയാണ് നീ എന്നിൽ കണ്ടത്? എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിട്ട് മരിക്കാത്ത ആദ്യത്തെ വ്യക്തിയാണ് നീ. രാവണനോട് പറയുന്നു, ഹനുമാൻ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടോ, ആരെയെല്ലാം അടിച്ചിട്ടുണ്ടോ, അവരെല്ലാം കാലപുരിക്ക് പോയിട്ടുണ്ട്. മരിക്കാതെ രക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് രാവണൻ. അതുകൊണ്ട് തന്നെ രാവണന്റെ ശക്തിയെക്കുറിച്ച് ഹനുമാന് മനസ്സിലായി എന്നുള്ളതാണ്. അതെ, ഏത് വാക്കിലൂടെയാണ് ഹനുമാൻ പറയുന്നത്? രാവണനെ അങ്ങനെ വില കുറച്ച് കാണേണ്ടതെന്നില്ല ഒരു എന്നുള്ളത് ക്ഷമിക്കണം. അതിനാ അതുകൊണ്ട് ഹനുമാൻ പറയുന്നു, അതിനാൽ ഞാൻ അല്പം ദുർബലനായി പോയോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം എന്ന് ഹനുമാൻ പറയുന്നു. ഞാൻ അടിച്ചിട്ട് നീ മരിച്ചില്ല ആദ്യം.

0: ാണ് എന്റെ അടി കൊണ്ട് മരിക്കാത്തത്. അപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ അല്പം ദുർബലനായി പോയോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്നു. പറഞ്ഞു തീർന്നില്ല, അടുത്ത അടി പൊട്ടിയത് പക്ഷെ തിരിച്ചായിരുന്നു. രാവണനെ ഹനുമാനെ സ്തുതിച്ച് പ്രശംസിച്ചുകൊണ്ടിരുന്ന രാവണന്റെ ഭാവം പെട്ടെന്ന് മാറിയിട്ട് ഒരു കനത്ത പ്രഹരം ഹനുമാന് നൽകുകയാണ്. അടി കിട്ടിയ പാടെ ഹനുമാൻ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു. അങ്ങനെ ആരും രാവണനെ വില കുറച്ച് കാണേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ്, താക്കീതാണ് ഈ അടിയിലൂടെ, ഈ പ്രഹരത്തിലൂടെ നൽകിയത്. അങ്ങനെ കൊണ്ടും കൊടുത്തും യുദ്ധം ഇങ്ങനെ മുന്നേറുകയാണ്. ഹനുമാൻ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ഈ സമയത്ത് നീലൻ എന്ന പേരുള്ള വാനര സേനയുടെ സേനാനായകൻ രാവണന്റെ രഥത്തിൽ ചാടിക്കയറി. ഇപ്പൊ ആത്യന്തികമായിട്ട് എല്ലാവരും വാനരന്മാരാണ്, കുരങ്ങന്മാർ തന്നെ. അവരുടെ ജന്മവാസന, അവരുടെ സഹജമായ വാസന പ്രകടിപ്പിക്കാതിരിക്കില്ല. നീലനും അത് തന്നെ പ്രകടിപ്പിച്ചു. നീലൻ ആ രഥത്തിലും പരിസരത്തും ഒക്കെ ഇങ്ങനെ ചാടിക്കളിക്കുകയാണ്. ഒരു വാനരൻ ഒരു സ്ഥലത്ത് ചാടിക്കയറിയാൽ എന്തൊക്കെ സംഭവിക്കും, അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. രാവണന്റെ 10 കിരീടങ്ങളിലും ചാടിക്കയറി, വില്ലിനകത്ത് ചാടിക്കയറി, കൊടിമരത്തിന്റെ മുകളിൽ ചാടിക്കയറി, ഇങ്ങനെ മാറി മാറി ചാടിക്കയറുകയും തുള്ളിക്കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീലൻ. രാവണന് കലി അടക്കാനായില്ല, ദേഷ്യം അടക്കി പിടിക്കാനായില്ല. അദ്ദേഹം എന്ത് ചെയ്തു, പാവകാസ്ത്രം കൊണ്ട് പാവക പുത്രനെ രാവണൻ എയ്തുടൻ തള്ളി വിട്ടിയിടാൻ. രാവണന്റെ കയ്യിൽ ശക്തമായ ആഗ്നേയ അസ്ത്രമുണ്ട്, അതാണ് പാവകാസ്ത്രം എന്ന് പറയുന്നത്. ആഗ്നേയ അസ്ത്രമുണ്ട്. ശരിക്കും അഗ്നിയുടെ മകനാണ് നീലൻ എന്നാണ് പറയുന്നത്. അപ്പൊ അഗ്നിയുടെ മകനായ നീലനെ ആഗ്നേയ അസ്ത്രം എയ്ത് രാവണൻ ആ സ്ഥലത്ത് നിന്ന് തന്നെ ഒഴിവാക്കി, തുരത്തി വിട്ടു അവിടെ നിന്ന്. അപ്പൊ ഈ സമയത്ത് ലക്ഷ്മണൻ എപ്പോഴേ തയ്യാറായി നിൽക്കുകയാണ്. ലക്ഷ്മണൻ യുദ്ധത്തിനിറങ്ങാൻ തയ്യാറായി നിന്നപ്പോഴാണല്ലോ ഹനുമാൻ ചാടിക്കയറി രാവണനോട് കൈ ഓങ്ങിക്കൊണ്ട് ചെന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതും അതിനുശേഷം നീലൻ യുദ്ധത്തിൽ ചാടിക്കയറിയതും തുടർന്ന് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് രാവണൻ നീലനെ ആ രംഗത്ത് നിന്നും നിഷ്കാസനം ചെയ്തതും. അപ്പോൾ പിന്നെ രാവണന് ലക്ഷ്മണന് മനസ്സിലായി, എൻ്റെ ഊഴം ഇതാണ്, ഇനി ഒട്ടും തന്നെ വൈകേണ്ടതില്ല. രാവണൻ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഈ ഹനുമാൻ ഇങ്ങനെ വീണ് കിടക്കുകയാണ്, നീലൻ ഇങ്ങനെ ഓടി രംഗത്ത് നിന്ന് ഓടി മറയുകയാണ്, ഇതെല്ലാം കണ്ട് ലക്ഷ്മണന് കോപം അടക്കാനാവുന്നില്ല. അദ്ദേഹം തീരുമാനിച്ചു, ശ്രീരാമന് അനുവാദം നേരത്തെ തന്നെ കിട്ടിയല്ലോ, ഇനി ഒന്നും നോക്കേണ്ടതില്ല, ഇനി നേരിട്ട് രംഗത്ത് ഇറങ്ങുക തന്നെ. ലക്ഷ്മണൻ നേരിട്ട് രാവണനോട് എതിരിടാൻ പോവുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എപ്പോഴാണ് നമ്മൾ കാണുന്നത്? അടുത്ത ലക്കത്തിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.
3: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
6: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
5: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
8: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?

0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
0: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
0: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
0: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
0: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
0: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
0: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
3: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
6: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 13. ടർക്കിയുടെ പുതിയ തലസ്ഥാനമായി അങ്കാരയെ പ്രഖ്യാപിക്കപ്പെട്ടതും US നേവിയിൽ സൈനിക ആവശ്യത്തിനായി ഡോൾഫിനെ ആദ്യമായി ഉപയോഗിച്ചതും ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു ഒക്ടോബർ 13. ഒക്ടോബർ 13 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 13. ഇന്ന് സംസ്ഥാന കായിക ദിനം. കായിക കേരളത്തിന്റെ പിതാവായ കേണൽ ഗോദവർമ്മരാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം കായിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് ഈ ദിനം കായിക ദിനമായി ആചരിക്കുന്നു. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന GG രാജ എന്ന ലഫ്റ്റനന്റ് കേണൽ PR ഗോദവർമ്മരാജ 1908 ഒക്ടോബർ 13 ജനിച്ചത്. ടർക്കിയുടെ പുതിയ തലസ്ഥാനമായി അങ്കാര പ്രഖ്യാപിക്കപ്പെട്ടത് 1923 ഒക്ടോബർ 13. ഇന്ന് ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന കോൺസ്റ്റന്റിനോപ്പോൾ ആയിരുന്നു പഴയ തലസ്ഥാനം. ഡോക്ടർ FA മർഫി എബോള വൈറസ് കണ്ടുപിടിച്ചത് 1976 ഒക്ടോബർ 13. US നേവി പേർഷ്യൻ ഗൾഫിൽ ഡോൾഫിനെ ആദ്യമായി സൈനിക ആവശ്യത്തിന് വിനിയോഗിച്ചത് 1987 ഒക്ടോബർ 13. ഭൂമിയുടെ ഗ്രീൻവിച്ചിലൂടെ കടന്നുപോകുന്ന സാങ്കല്പിക രേഖയെ 0° രേഖാംശം ആയി നിജപ്പെടുത്തിയത് 1884 ഒക്ടോബർ 13. ഒക്ടോബർ 13 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരം ദേശീയ വന്യജീവി ബോർഡ് ആനയെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. ഏറ്റവും കൂടുതൽ കാലം

പ്രധാനമന്ത്രിയും ഇംഗ്ലണ്ടിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ആയിരുന്ന മാർഗരറ്റ് താച്ചർ ജനിച്ചത് ഇന്നേ ദിവസമായിരുന്നു. അയൺ ലേഡി എന്നും അവർ അറിയപ്പെട്ടിരുന്നു. 1925 ഒക്ടോബർ 13 അവർ ജനിച്ചത്. 1979 മുതൽ 1990 വരെയാണ് ഇവർ പ്രധാനമന്ത്രി പദത്തിൽ പ്രവർത്തിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ അനുയായിയും നിരവധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ സജീവ പ്രവർത്തകയും ഐറിഷ് അധ്യാപികയും ആയിരുന്ന സിസ്റ്റർ നിവേദിത അന്തരിച്ചത് 1911 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

0: तं न विदुःसुरासुरगणाः देवाय तस्मै नमः यस्यां तं न विदुःसुरासुरगणाः देवाय तस्मै नमः हरि ओम्
1: ഈ കാഴ്ചപ്പാട് ദർശനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലളിതമാണ് കേട്ടോ. കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതന്നെയാ. അങ്ങനെ ചുറ്റുപാടുകൾ എങ്ങനെയൊക്കെ ആയാലും ശരി, ഇൻസ്പൈറ്റ് ഓഫ് എവറിഥിങ് ഐ വിൽ നോട്ട് കോംപ്രമൈസ്, ഐ ഹാവ് ടു ബ്രിങ് ഔട്ട് മൈ ബെസ്റ്റ്. ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുക എന്നതാണ് പ്രധാനം. കേട്ടില്ലേ, ചുറ്റുപാട് എന്തെങ്ങനെയായാലും ശരി, ഞാൻ എന്നെ അടയാളപ്പെടുത്തിയിരിക്കും, അതിനനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അല്ല, നമ്മളിങ്ങനെ അപ്സെറ്റ് ആവാൻ റെഡിയായി നിൽക്കുക, ഇങ്ങനെ അപ്സെറ്റ് ആവാൻ റെഡിയായി നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ളത് വന്നു ചേരുകയും ചെയ്യും. ഉടനെ അവര് നമ്മളെ തോണ്ടിയിട്ട് വരും, കണ്ടു കണ്ടു കണ്ടു കണ്ടു കണ്ടു ഇതാണ്ട്, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാം. നോക്കൂ, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മസിൽ പവർ വർദ്ധിക്കാൻ വേണ്ടി, നിങ്ങളുടെ വൈകാരിക പക്വത ഉറപ്പാക്കാൻ വേണ്ടി ഭഗവാൻ കഷ്ടപ്പെട്ട് പ്രൊവൈഡ് ചെയ്തതാ. കേട്ടില്ലേ, അതിനെ നിങ്ങൾ ആക്ഷേപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സത്യം പറയാ, നിങ്ങൾക്ക് നന്നാവണമെന്ന് ഒരു വിചാരവും ഇല്ലേ. ഭഗവാൻ അർജുനന്റെ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലിനെ, വാട്ട് സോർട്ട് ഓഫ് ഇന്റർവെൻഷൻ, അതിനെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹി വാസ് ട്രൈങ് ടു ചേഞ്ച് ദി പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടേ കാര്യം നടക്കുള്ളൂ. ഓക്കെ, ആരെ കുറിച്ച് നമുക്ക് പരാതി തോന്നിയാലും ഏത് ആറ്റിറ്റ്യൂഡ് എടുത്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാലോചിക്കാൻ നമുക്ക് കഴിയട്ടെ. കേട്ടില്ലേ, ഇല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഓവർടേക്ക് ചെയ്തു പോവും. നിങ്ങൾ പിന്നെയും ആരാ പരാതി പറയാനൊരാള് അവരെ തേടി നടക്കും. എന്നിട്ട് സൗകര്യം കിട്ടിക്കഴിഞ്ഞാലോ ഒന്നേന്ന് തുടങ്ങും. എന്താ പ്രശ്നം എന്നറിയാമോ? എന്റെ അച്ഛനാ. എന്താ പ്രശ്നം എന്നറിയാമോ? എനിക്കൊരു അമ്മാവനുണ്ടായിരുന്നു. അർജുന, ഉത്തിഷ്ഠ, എഴുന്നേൽക്ക്. കാഴ്ചപ്പാടിന്റെ കാര്യം, ഈ കാഴ്ചപ്പാട് വിശാലമാക്കുക എന്നുള്ളതാണ്. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. ഇപ്പൊ തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ അല്ലേ, എത്രയോ നമ്മുടെ ശത്രുക്കളായി വളരെ ദ്രോഹം ചെയ്തവരൊക്കെ മരിച്ചു. ഇനിയിപ്പോ അവര് നമ്മളെ

0: ഡയറക്ട്ലി സെല്ലിങ് ചെയ്യാൻ വരുന്നില്ല. പക്ഷെ വി ആർ സോ എഫിഷ്യന്റ്. അവര് മരിച്ച് മണ്ണടിഞ്ഞാലും ശരി, അവരുടെ ഓർമ്മകളെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് എന്തെങ്കിലും പുരോഗതിക്കുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ നമ്മൾ അത്രയും സമർത്ഥരാണ് എന്ന് പറയും. മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഒരു കാര്യത്തിലും ആരും ഇടപെടുന്നില്ല, എന്നിട്ടും നമ്മൾ അവരെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോ ഇങ്ങനെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, ഒന്ന് ആലോചിക്കൂ, നമുക്ക് ലഭിച്ച സുവർണ അവസരങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ നശിപ്പിച്ച് കളയുന്നു, എത്രമാത്രം ഊർജമാണ് നാം അനാവശ്യമായി വ്യാകുലപ്പെട്ട് തുലച്ചു കളയുന്നത്. അതൊന്ന് കൺസേർവ് ചെയ്യുന്നു. ഈ ലോകത്തെ കുറിച്ച് അനിത്യം അസുഖം ലോകം എന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയാൽ ബെറ്റർ ആവും തോന്നുന്നു, വെറുതെ അക്കരെ പച്ച, ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള പച്ചത്വമാണ്, അവിടെ ചെല്ലുമ്പോ ഇതിലും കഷ്ടമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ജമ്പ് ചെയ്യാതിരിക്കൂ എന്ന് പറഞ്ഞ, ബി ദേർ വേർ യു ആർ ആൻഡ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. കാഴ്ചപ്പാട്, ഭഗവത്ഗീത ദർശനം ഇന്ദ്രിയ മനോബുദ്ധി ബോധ്യങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു സമഗ്ര വിശാല കാഴ്ചപ്പാടാണ് പങ്കുവെച്ച് തരുന്നത്. ലോകത്തിന്റെ പ്രവചനാധീതത്വത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗതിവിഗതികളെയോ ഒന്നും മാറ്റി തീർക്കാം എന്ന് ഭഗവത്ഗീത വാഗ്ദാനം ചെയ്യുന്നില്ല. കേട്ടില്ലേ, ബെറ്റർ ടു അലവ് ഇറ്റ്, ബി വാച്ച്ഫുൾ. ഇതൊക്കെ ഭഗവത് വിഭൂതിയായി കാണാൻ ഉദ്യമിക്കൂ. പകരം പിടിവാശിയാണ് പുലർത്തുന്നതെങ്കിൽ തളർന്നു പോവത്തേ ഉള്ളൂ. മാറ്റി മറച്ചു കളയാം എന്ന് പിടിവാശി പുലർത്തിയാൽ തകരും തളരും. സങ്കുചിത വീക്ഷണത്തിന് പകരം, സങ്കുചിത താതാത്മ്യത്തിന് പകരം, മിഥ്യ അഭിമാനങ്ങൾക്ക് പകരം വിശാലമായ വീക്ഷണം, സങ്കുചിതമായ അഹന്തയെ അതിക്രമിക്കാനുള്ള ആദേശം, ഇതാണ് ഭഗവത്ഗീത നൽകുന്നത്. അതിനുവേണ്ടി ഭഗവാൻ എന്ത് പറഞ്ഞു, ഈശ്വര വിഭൂതിയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വിശ്വേശ്വര താതാത്മ്യത്തിന്റെ ഉന്മാദം, സർവാത്മ സമർപ്പണത്തിന്റെ ഭാരരാഹിത്യം, കേട്ടില്ലേ, മനസ്സിരുത്തു എന്ന് പറയും. വിശ്വതാതാത്മ്യം കൊണ്ട് ഉന്മത്തനായ ഭക്തന് അതിൻ്റെതായ നിർവൃതി, ഭാരരാഹിത്യം, ഇതൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. സ്വാമി ചില വ്യക്തികളെയൊക്കെ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. എണ്ണി പറയാൻ അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എല്ലാറ്റിലും സാധ്യത കണ്ടിട്ട് വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് എനിക്ക് നേരം കിട്ടുമ്പോൾ ഓടിപ്പോയിട്ട് അടുത്തിരിക്കാനുള്ള ഒരു ഉത്സാഹമാണ്, അതിനെനിക്ക് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കി കാണുന്നതിൻ്റെ ഒരു വ്യത്യാസം നോക്കൂ, മറിച്ച് എന്താ ചെയ്യുക, വീട്ടിൽ അമ്മ എങ്ങനെ കിടക്കണം. സ്വാമിക്ക് പറയുന്ന സമയത്ത് മനസ്സിൽ കുറച്ചുപേരുടെ ചിത്രം, ഓടി വരണു. എന്തെങ്ങനെയൊക്കെ ആയാലും ശരി, പരാതിയേയില്ല. അവരാണ് ശരിക്ക് ഭക്തര് എന്ന് പറയുക. എന്താ കാരണം? തത് സുഖ സുഹിത്വം. സർവേശ്വരന്റെ സുഖം എന്റെ സുഖം. സർവേശ്വരന്റെ സുഖം എങ്ങനെ അറിയാം? അതാണ് ഈ കാണുന്നതൊക്കെ. കേട്ടില്ലേ, നിങ്ങളെ ആക്ഷേപിക്കുന്ന, നിങ്ങളെ അപമാനിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളെ മുൻകൂട്ടി മുന്നിൽ കൊണ്ട് നിർത്തിയത് ഭഗവാന്റെ ഡിസൈനാണ്. അപ്പൊ സ്വാഗതം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവട്ടെ എന്ന് പറയാം. ഏതായാലും ഭഗവത്ഗീത സംവാദ രൂപത്തിൽ ഭഗവാൻ അർജുനനോട് ഗുരുശിഷ്യ സംവാദമാണ്. ജഡ ചൈതന്യ വിവേകം അത് ഉപദേശിച്ചു. ജഡം ജഡമേത്, ചൈതന്യമേത്, ഇതിന്റെ വിവേകം. അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള സംബന്ധം, ഈശ്വരന്റെ പ്രസക്തി, ഇങ്ങനെ തത്വമസി എന്ന ഉപദേശത്തിന്റെ ത്വംപദാർത്ഥത്തെ ആദ്യത്തെ ആറാം അധ്യായത്തിൽ വിസ്തരിക്കേണ്ടായി. ലോകത്തിൽ സത്യബുദ്ധി പുലർത്തി, ആസക്തി പുലർത്തി, ബന്ധനം ഉണ്ടാക്കിയതിന്റെ ന്യൂനത പരിഹരിക്കാൻ വേണ്ടി, വൈകല്യം പരിഹരിക്കാൻ വേണ്ടി 7 മുതൽ ഉപദേശിച്ചു ഭഗവാൻ. എന്താ ഉപദേശിച്ചത്? ഈ പ്രപഞ്ചം മുഴുവൻ മായികമാണ്, ഈശ്വര വിഭൂതിയാണ്. 8-ാം അധ്യായത്തിൽ അതുകൊണ്ട് മരണത്തെ ഭയപ്പെടാതിരിക്കൂ. മരണം എന്നത് ഈ യാത്രയുടെ ഒരു അനിവാര്യ ഘട്ടമായി കണ്ട് അനുവദിക്കൂ. 9-ൽ വീണ്ടും ഭഗവാൻ പറഞ്ഞു, എല്ലാം വിവർത്തമാണ്, ഒരേ സത്യത്തിന്റെ വിവർത്തമാണ്. വിതൗട്ട് ലൂസിങ് ഇറ്റ്സ് ടെക്സ്ചർ, അതിന്റെ സ്വത്വം കൈവെടിയാതെ എല്ലാം ആയി തീർന്നിരിക്കുകയാണ്. 10-ാം അധ്യായത്തിൽ വിഭൂതി ഉപദേശിച്ചു. ഭഗവതഃ വിഭൂതയഃ ഉക്താഃ ച തത്ര തത്ര ച വിഷ്ടഭ്യാഹമിതം കൃഷ്ണമേകാംശേന സ്ഥിതോ ജഗതീതി ഭഗവത അഭിഹിതം. ഭഗവാന്റെ വിഭൂതി പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഞാൻ തന്നെയാണ് കേട്ടോ അർജുന എല്ലായിടത്തും വിസ്തരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണേ. ശ്രുത്വ യത് ജഗദാത്മരൂപം ആദ്യം ഐശ്വര്യം തത് സാക്ഷാത്കർത്തും ഇച്ഛൻ അർജുന ഉവാച. ഈ വിഭൂതിയെ കുറിച്ച് കേട്ടപ്പോൾ വിഭൂതിയിൽ സർവേശ്വരനെ കാണുക എന്നതൊരു ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ഒരു കൗതുകം അർജുനന് തോന്നി. Am I able to see it? ഹിമാലയത്തെ ഭഗവാനായിട്ട് കാണാൻ പറ്റുമോ? സ്ഥാവരാണം ഹിമാലയ എന്ന് ഭഗവാൻ വിഭൂതി പറഞ്ഞില്ലേ, അതെന്റെ ഒരു കാഴ്ചയായിട്ട് സാധിക്കുമോ? ഇതാണ് അർജുന്റെ ചോദ്യം. നോക്കാം ഭഗവാൻ എന്താ പറയുന്നതെന്ന്. അർജുന്റെ ആവശ്യം ശ്രദ്ധിക്കാം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ. പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജന ക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66-ാമത് ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനമൊരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായ ഒരു വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കട്ടെ. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുതിർന്ന പൌരന്മാരുടെ മുഴുവൻ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അയൽക്കൂട്ടം പോലുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരാൾ ഒറ്റയ്ക്കായി പോകരുത്. അതാണ് ഈ ബില്ലിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം.
0: ബിൽ സഭാ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച്

സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000 രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകി വന്നിരുന്ന ജീവിതശൈലീ രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ

0: മന്ത്രി എം ലിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19 വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത്, വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യ ത്തിനുമായി സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുപിഐ വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ MDR നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 July 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. GST ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും GST കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് FIRന് എതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ED കോടതിയിൽ എതിർത്തു. തോട്ടം മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം, റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭകത്വ സാധ്യതകളുമാണ് ഇതിലൂടെ തുറക്കുന്നത്.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ 2-ാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റ്ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ 5-ാം തവണ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട്ട് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. GV രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1109 പോയിന്റും നിഫ്റ്റി 359 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ

0: വീണ്ടും. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധസേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. യു പി ഐ വാണിജ്യ ഇടപാടുകൾക്ക് എം ഡി ആർ രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് എൻ പി സി ഐ. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഐ സി സി പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് മുഹമ്മദ് ഖാസിം എസ് കെ. 16th നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിലെ രണ്ടാം ദിനം വലിയ ഏറ്റുമുട്ടലുകളൊന്നുമില്ലാതെ സൌഹൃദപരമായാണ് സമാപിച്ചത്. പ്രധാനമായും നിയമനിർമ്മാണത്തിനായി ചേർന്ന സഭയിൽ ചോദ്യോത്തരവേള തർക്കങ്ങളില്ലാതെ തന്നെ പൂർത്തിയാക്കി. സംസ്ഥാനത്തെ ആശുപത്രികളിലെ മരുന്നുക്ഷാമവും ചികിത്സാ പിഴവുകൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി.
2: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ.

0: अद्यतनमपि तृतीया विभक्तिः पुल्लिङ्गे बहुवचने वाक्यानि पश्यामः. ഇന്നത്തെ ദിവസവും മൂന്നാമത്തെ വിഭക്തിയിലെ ബഹുവചനത്തിലുള്ള പുല്ലിംഗ വചനങ്ങൾ വാക്യങ്ങൾ നമുക്ക് നോക്കാം. പുല്ലിംഗത്തിലുള്ള ബഹുവചന വാക്യങ്ങൾ. ഗജഃ പാദൈഹി ചലതി, ആന കാലുകൾ കൊണ്ട് നടക്കുന്നു. ഗജഃ പാദൈഹി ചലതി, ആന കാലുകൾ കൊണ്ട് നടക്കുന്നു. ആന കാലുകൾ കൊണ്ട് നടക്കുന്നു. ഗജഃ പാദൈഹി ചലതി, വയം ദന്തൈഹി ചർവണം കുർമഹ, നമ്മൾ പല്ലുകൾ കൊണ്ട് ചവയ്ക്കുന്നു. വയം ദന്തൈഹി ചർവണം കുർമഹ, നമ്മൾ പല്ലുകൾ കൊണ്ട് ചവയ്ക്കുന്നു. നമ്മൾ പല്ലുകൾ കൊണ്ട് ചവയ്ക്കുന്നു. വയം ദന്തൈഹി ചർവണം കുർമഹ. വൃക്ഷൈഹി വൃഷ്ടിഹി ഭവതി, വൃക്ഷങ്ങളാൽ മഴ പെയ്യുന്നു. വൃക്ഷൈഹി വൃഷ്ടിഹി ഭവതി, വൃക്ഷങ്ങളാൽ മഴ പെയ്യുന്നു. വൃക്ഷങ്ങളാൽ മഴ പെയ്യുന്നു. വൃക്ഷൈഹി വൃഷ്ടിഹി ഭവതി. ഭാസ്കരഹ ചഷകൈഹി പായസം ദദാതി, ഭാസ്കരൻ ഗ്ലാസുകളിൽ പായസം തരുന്നു, അല്ലെങ്കിൽ ചെറിയ കപ്പുകളിൽ. ഭാസ്കരഹ ചഷകൈഹി പായസം ദദാതി, ഭാസ്കരൻ ഗ്ലാസുകളിൽ പായസം തരുന്നു. ഭാസ്കരൻ ഗ്ലാസുകളിൽ പായസം തരുന്നു. ഭാസ്കരഹ ചഷകൈഹി പായസം ദദാതി. സർവേ ചമസൈഹി പയോഹിമം ഖാദന്തി, എല്ലാവരും സ്പൂൺ കൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നു. സർവേ ചമസൈഹി പയോഹിമം ഖാദന്തി, എല്ലാവരും സ്പൂൺ കൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നു. എല്ലാവരും സ്പൂൺ കൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നു. സർവേ ചമസൈഹി പയോഹിമം ഖാദന്തി. യജമാനഃ കർമ്മകരൈഹി ഗൃഹം സ്വച്ഛീകരോതി, യജമാനൻ വേലക്കാരെ കൊണ്ട് വീട് വൃത്തിയാക്കുന്നു. യജമാനഃ കർമ്മകരൈഹി ഗൃഹം സ്വച്ഛീകരോതി, വീട്ടുടമ വേലക്കാരെ കൊണ്ട് വീട് വൃത്തിയാക്കുന്നു. യജമാനൻ അല്ലെങ്കിൽ വീട്ടുടമ വേലക്കാരെ കൊണ്ട് വീട് വൃത്തിയാക്കുന്നു. യജമാനഃ കർമ്മകരൈഹി ഗൃഹം സ്വച്ഛീകരോതി. തസ്യ രേഖൈഹി അഹം പ്രേരിതഃ, താങ്കളുടെ ലേഖനങ്ങളാൽ ഞാൻ പ്രേരിതനാണ്. തസ്യ രേഖൈഹി അഹം പ്രേരിതഃ, താങ്കളുടെ ലേഖനങ്ങളാൽ ഞാൻ പ്രേരിതനാണ്. താങ്കളുടെ ലേഖനങ്ങളാൽ ഞാൻ പ്രേരിതനാണ്. തസ്യ ലേഖൈഹി അഹം പ്രേരിതഃ, മനോവിചാരൈഹി സഹ ശ്രേഷ്ഠ അഭവത്, മനോവിചാരങ്ങൾ കൊണ്ട് അയാൾ ശ്രേഷ്ഠനായി ഭവിച്ചു. മനോവിചാരൈഹി സഹ ശ്രേഷ്ഠ അഭവത്, മനോവിചാരങ്ങൾ കൊണ്ട് അയാൾ ശ്രേഷ്ഠനായി ഭവിച്ചു. മനോവിചാരങ്ങൾ കൊണ്ട് അയാൾ ശ്രേഷ്ഠനായി ഭവിച്ചു. മനോവിചാരൈഹി സഹ ശ്രേഷ്ഠ അഭവത്, മമ വ്യവഹാരൈഹി സഹ തൃപ്തഃ അഭവത്, എൻ്റെ ഇടപെടലുകൾ കൊണ്ട് അയാൾ തൃപ്തനായി ഭവിച്ചു. മമ വ്യവഹാരൈഹി സഹ തൃപ്തഃ അഭവത്, എൻ്റെ ഇടപെടലുകൾ കൊണ്ട് അയാൾ തൃപ്തനായി ഭവിച്ചു. എൻ്റെ ഇടപെടലുകൾ കൊണ്ട് അയാൾ തൃപ്തനായി ഭവിച്ചു. മമ വ്യവഹാരൈഹി സഹ തൃപ്തഃ അഭവത്. ആചാര്യഃ ഉപദേശൈഹി സന്മാർഗം ദർശയതി, ആചാര്യൻ ഉപദേശങ്ങളെ കൊണ്ട് സന്മാർഗം കാണിക്കുന്നു. ആചാര്യഃ ഉപദേശൈഹി സന്മാർഗം ദർശയതി, ആചാര്യൻ ഉപദേശങ്ങളെ കൊണ്ട് സന്മാർഗം കാണിക്കുന്നു. ആചാര്യൻ ഉപദേശങ്ങളെ കൊണ്ട് സന്മാർഗം കാണിക്കുന്നു. ആചാര്യൈഹി ഉപദേശൈഹി സന്മാർഗം ദർശയതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. దినమిదం శుభం భూయాత్. జయతు సంస్కృతం, జయతు భారతం.
1: పఠామి సంస్కృతం నిత్యం, వదామి సంస్కృతం సదా, ధ్యాయామి సంస్కృతం సమ్యక్, వందే సంస్కృతమాతరం.
0: జయదు సంస్కృతం, జయదు భారతం.
2: రేడియో సాంద్వనం 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: കേൾക്കാം, ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: മുർമു. സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് ആധുനിക യുദ്ധതന്ത്രങ്ങൾ വ്യാപിച്ചിരിക്കുന്നതിനാൽ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നതിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ടെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ കരുത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനശാക്തീകരണത്തിന് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതിയുടെ അടിസ്ഥാന തത്വമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനുള്ള ശേഷിയാണ് യഥാർത്ഥ അധികാരമെന്ന സ്രോതസ്സുകളാണെന്നും പറഞ്ഞു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുന്നതിന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറേണ്ടതിന്റെ ആവശ്യകതയ്ക്കും കേന്ദ്രമന്ത്രി ഊന്നൽ നൽകി.
1: आतंकवादियों, उनके सहायकों, आपराधिक नेटवर्क, वित्तीय चैनल और सीमा पार गतिविधियों पर सत्यापित तथा कार्रवाई योग्य सूचना का समय पर आदान प्रदान हमारी सामूहिक सुरक्षा को मजबूत कर सकता है.
0: മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് ജീവിതശൈലീ രോഗമരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. മദ്യപിച്ചും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചും വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചനയിലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. ലഹരിക്ക് അടിമപ്പെട്ട് ബോധപൂർവമെന്ന മട്ടിൽ വാഹനമോടിച്ച് ജീവഹാനി ഉണ്ടാക്കുന്നവരുടെ വാഹനം കണ്ടുകെട്ടാനും ജയിലിലടയ്ക്കാനുമുള്ള നടപടികൾ കർശനമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത് കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതിക്കും വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ആരോഗ്യമുള്ളവരും ശാക്തീകരിക്കപ്പെട്ടവരുമായ ലഹരിമുക്ത യുവത്വം അനിവാര്യമാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് യുവ സംവാദ പരിപാടിയിൽ സംസാരിക്കുന്നു.

0: യായിരുന്നു കേന്ദ്രമന്ത്രി. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം രാജ്യത്തെ യുവതലമുറയുടെ വളർച്ചയെയും കഴിവുകളെയും സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
1: Any society which comes under the grip of the substance abuse in any way, it is killing of the whole generation. If we can't clean our society, if we are not successful in Nasha Mukt, then we will have a huge challenge for Viksit Bharat.
0: വ്യക്തി വ്യാപാര യു പി ഐ ഇടപാടുകൾക്കുള്ള മെർച്ചന്റ് ഡിസ്കൌണ്ട് നിരക്ക് ദീപാവലിക്ക് ശേഷമേ നടപ്പിലാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വരാനിരിക്കുന്ന ഉത്സവ സീസൺ മുൻനിർത്തി ഇന്ന് ചേർന്ന യു പി ഐ ആൻഡ് സർവീസസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. നിരക്ക് നടപ്പിലാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ യു പി ഐ ഇടപാടുകളും സൌജന്യമായി തുടരും. 2000 രൂപയിൽ കൂടുതലുള്ള വ്യക്തി വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ എം ഡി ആർ നിരക്കുകൾ ബാധകമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കരുത്തു പകരുന്നതിനായി ഇന്ത്യ ചെക്ക് റിപ്പബ്ലിക് പ്രതിരോധ സഹകരണം വ്യാപിപ്പിക്കാൻ ധാരണയായതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രി കാരൽ ഹാവ്ലെസെക്കുമായി രാജ്യരക്ഷാമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യാവസായിക പങ്കാളിത്ത പുരോഗതി യോഗം അവലോകനം ചെയ്തു. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് പുതിയ വേഗതയും ദിശയും നൽകിയ പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2021 ഒക്ടോബർ 13 തുടക്കമിട്ട പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിന് ഇന്ന് 5 വർഷം തികയുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: റെയിൽവേ, റോഡുകൾ, തുറമുഖങ്ങൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ, പൊതുഗതാഗതം, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളെ ഏകോപിപ്പിച്ച് രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് സമഗ്രമായ ദിശാബോധം നൽകുക എന്നതാണ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭൌമവിവര സംവിധാന അധിഷ്ഠിതമായ ഒരു പൊതുവായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കി ഫലപ്രദമായി ഏകോപിപ്പിക്കുന്ന രീതിയാണ് ഗതിശക്തി മുന്നോട്ട് വയ്ക്കുന്നത്. 2026 ഓഗസ്റ്റ് 11 കണക്കനുസരിച്ച് ഏകദേശം 18.66 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന 396 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാഷണൽ പ്ലാനിംഗ് ഗ്രൂപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ICC പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങളായ ശുഭ്മാൻ ഗില്ലും ഷഫാലി വർമ്മയും. വനിതാ ഏഷ്യ കപ്പിലെയും ഏഷ്യൻ ഗെയിംസിലെയും മികച്ച പ്രകടനമാണ് ഷഫാലിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അതേസമയം വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ 5ാം തവണയാണ് ശുഭ്മാൻ ഗിൽ ഈ നേട്ടം സ്വന്തമാക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാ അംഗത്വവും രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുഴുവൻ സമയവും പ്രവർത്തിക്കാനുമാണ് രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ റെക്കോർഡ് വളർച്ച നിലനിർത്തി ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ മാസത്തിൽ മാത്രം ചരക്ക് നീക്കത്തിൽ റെയിൽവേ 6.14% മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിമാന സർവീസിലെ നിലവിലുള്ള തടസ്സങ്ങൾ കണക്കിലെടുത്ത് ജിദ്ദ മദീന വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർ, പ്രത്യേകിച്ച് ഉംറ തീർത്ഥാടകർ, വിമാനങ്ങളുടെ തത്സമയ വിവരം കൃത്യമായി പരിശോധിക്കാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സുരക്ഷാ സാങ്കേതിക മേഖലകളിൽ അതിവേഗമുള്ള മാറ്റങ്ങൾ സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ദീർഘവീക്ഷണം ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരവാദം, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയോജന ക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിൽ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച് അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരുന്ന കാര്യം

0: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ഞങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: യുവവാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത് പാർവതി പ്രദീപാണ്. പാർവതി പ്രദീപ് ഒരു നങ്ങ്യാർകൂത്ത് കലാകാരിയാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു, താങ്ക് യു.
1: ആദ്യം തന്നെ പാർവതിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ ഒരു നങ്ങ്യാർകൂത്ത് എന്ന് പറഞ്ഞ ഒരു കലാരൂപം പഠിക്കുന്ന ആ ഒരു ഇതിലേക്ക് വന്നത്?
2: അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കലാമണ്ഡലത്തിൽ പഠിക്കുന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഒരു 12 വർഷമായിട്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി എനിക്ക് കലാമണ്ഡലത്തിൽ കയറണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പറ്റിയില്ല. അതിനുശേഷം ഇങ്ങനെ മാർഗിയിൽ കഥകളി ഉണ്ടെന്നറിയ, ഇപ്പൊ കുഞ്ഞുനാൾ മുതലേ കഥകളിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ കഥകളിക്ക് തുടക്കം കുറിച്ചപ്പോഴാണ് ഞാൻ അവിടെ നങ്ങ്യാർകൂത്തുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ആദ്യം ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇത് കൊറോണ സമയത്താണ്. അപ്പൊ കൊറോണ എന്ന് വെച്ചാൽ സെക്കൻഡ് വേവ് വരണതിന് മുന്നെയാണ് ഞാൻ തുടക്കം ഇടുന്നത്. അപ്പോ ഇത് എന്താണ്, ഐഡിയ ഒന്നുമില്ല. വേഷം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും 5ാം ക്ലാസ്സിൽ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ജസ്റ്റ് ഒരു സമ്മറി പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് കേരള കലാമണ്ഡലത്തിൽ. ഇങ്ങനെ ഒരു
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30 PM.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: യാത്രയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
3: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
3: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
3: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
3: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
3: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
3: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ സി ജോസഫ് വിജയ് ഫ്ലാഗ് ഓഫ് എ ന്യൂ ചെന്നൈ മെട്രോ ട്രെയിൻ ഡ്യൂറിംഗ് ദ ഇനോഗ്രേഷൻ ഓഫ് ദ പൊന്നാമല്ലൈ വടപളനി സെക്ഷൻ ഓഫ് ചെന്നൈ മെട്രോ റെയിൽ ഫേസ് 2 ഇൻ ചെന്നൈ. പി എം മോദി ഓൺ സൺഡേ അഷ്യൂർഡ് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ സി ജോസഫ് വിജയ് ദാറ്റ് ദ സെന്റർ സ്റ്റാൻഡ്സ് വിത്ത് ഫുൾ കമ്മിറ്റ്മെന്റ് ടു എക്സ്റ്റെൻഡ് വാട്ട് എവർ സപ്പോർട്ട് ഇസ് നീഡഡ് ടു ടേക്ക് ദ സ്റ്റേറ്റ് ടു ന്യൂ ഹൈറ്റ്സ്. The Ministry of Tribal Affairs convened the second regional review conference on implementation of the Forest Rights Act 2006 in Kolkata, West Bengal on 9 and 10 October 2026. Officials from 8 states attended to review claims, pending cases and implementation measures. Maharashtra Chief Minister Devendra

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കാക്കയുടെ അതിബുദ്ധി, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. ആരെയും പറ്റിക്കാൻ ബുദ്ധിയുള്ള കാക്കയുടെ കഥ കേട്ടിട്ടുണ്ടോ? അങ്ങനെയും ഒരു കാക്കയുണ്ടായിരുന്നു. ഏത് വീട്ടിൽ നിന്നും എന്തും കൊത്തിയെടുത്തോണ്ടൊക്കെ പറക്കും. അത്ര മിടുക്കൻ ആ കാക്കയ്ക്ക് ഇഷ്ടം പോലെ വേഷം മാറാനും സാധിക്കുമായിരുന്നു. ഒരിക്കൽ ആ വീട്ടിൽ

0: ട്ടിലും ഈ വീട്ടിലും പോയി കൊത്തിപ്പെറുക്കുന്നതിനിടയിൽ കാക്ക ഒരു വർത്തമാനം കേട്ടു. ഗ്രാമത്തലവന്റെ സുന്ദരിയായ മകൾക്ക് കല്യാണാലോചന പൊടിപൊടിക്കുകയാണ്. ആരെയും പെണ്ണിന് പിടിക്കുന്നില്ല. വരൻ ധീരനായിരിക്കണം. ധീരനാണ് എന്ന് പറഞ്ഞാൽ പോരാ, ഇട്ടിരിക്കുന്ന കുപ്പായത്തിൽ അതിന്റെ അടയാളം വേണം. കാക്ക വേഷം മാറി ചെറുപ്പക്കാരനായി കുമ്മായം പൂശി പുറത്ത് ഒരു മനുഷ്യരൂപം വരപ്പിച്ച് പെണ്ണ് കാണാൻ ചെന്നു. വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. അവർ അവനെ സ്വീകരിച്ച് പെണ്ണിന്റെ അടുത്ത് ഇരുത്തി. അപ്പോൾ അവിടെ കെട്ടിയിട്ട ഒരു നായയെ കാക്ക കണ്ടു. നായയുടെ ഇറച്ചി ഇഷ്ടമാണ് കാക്കയ്ക്ക്. അതുകൊണ്ട് അവൻ പറഞ്ഞു, നായ ഉള്ള സ്ഥലത്ത് ഇരിക്കാൻ പ്രയാസമാണ്. അമ്മായി അമ്മ കല്യാണം നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നായയെ തല്ലിക്കൊന്നു ദൂരെ കളഞ്ഞു. പെണ്ണ് കണ്ടിറങ്ങി കാക്ക പോയി ദൂരെ നായയെ കൊത്തിത്തിന്നു. അമ്മായി അമ്മ വിറകിന് വന്നപ്പോൾ കാക്കയുടെ കാലടയാളം നായ കിടന്നിരുന്നിടത്ത് കണ്ടു. കല്യാണം നിശ്ചയിച്ചു. കല്യാണം കഴിഞ്ഞു. പെണ്ണിനെയും കൊണ്ടുപോയി നദിക്കര എത്തിയപ്പോൾ മഴ പെയ്തു. മഴയിൽ കുമ്മായം ഇളകിപ്പോയി. കാക്കയുടെ വാലും ചിറകും കണ്ടു. പെണ്ണ് ഒരു കാട്ടുവള്ളി കൊണ്ട് വഞ്ചിയിൽ കാക്കയെ കെട്ടിയിട്ട് ഇറങ്ങി ഓടി. അപ്പോൾ കാക്ക ഒരു ശബദം ചെയ്തു, അവളെ ഞാൻ ഇനിയും പറ്റിക്കുമല്ലോ. അവൻ തിരിച്ച് ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ ഗ്രാമത്തിലുള്ളവർ എല്ലാം കൂടി എന്ത് ചെയ്തു? അവനെ വളഞ്ഞിട്ട് പിടിച്ച് അടിച്ച് കൊന്നുകളഞ്ഞു. കൊന്നിടത് മാത്രമല്ല, അവരെന്ത് ചെയ്തെന്നോ, തീയിട്ട് ആ തീക്കകത്തിട്ട് ചുട്ട് കരിച്ചു കളഞ്ഞു. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ കഥ. കഥ ഇഷ്ടമായോ? ആ, നാളെ വേറൊരു കഥയുമായിട്ട് വരാം കേട്ടോ. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ടൈംസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്, കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയാണ്. ഈ വർഷത്തെ ശിശുദിനാഘോഷത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം 14 November വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ ജില്ലയിൽ കുട്ടികളുടെ ശിശുദിനാഘോഷം ആഘോഷിക്കുകയാണ്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുവാൻ ഒരുങ്ങുകയാണ്. കുട്ടികളുടെ ക്ഷേമത്തിനും അവരുടെ എല്ലാ കഴിവുകൾക്കും എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഓരോ കുട്ടിക്കും അന്തസ്സോടെ ജീവിക്കുവാനും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും ശിശുക്ഷേമ സമിതി എന്നും മുന്നിൽ നിൽക്കുകയാണ്. കുട്ടികളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്ന ശിശുക്ഷേമ സമിതി ഈ വർഷത്തെ ശിശുദിനാഘോഷം വിപുലമായ രീതിയിൽ ആചരിക്കുകയാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ കുട്ടികളുടെ പരിപാടികളോടെയാണ് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി ഈ വർഷത്തെ ശിശുദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. ഒരു മാസക്കാലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ, ശിശുദിന കലോത്സവം, വർണ്ണോത്സവം 2026 എന്നാണ് ഞങ്ങൾ അതിനെ നാമകരണം നൽകിയിട്ടുള്ളത്. വർണ്ണോത്സവത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ പരിപാടികളാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശിശുദിന റാലിയിലെ നേതൃത്വം വഹിക്കുന്ന കുട്ടികളുടെ പ്രധാനമന്ത്രിയെയും കുട്ടികളുടെ പ്രസിഡന്റിനെയും കുട്ടികളുടെ സ്പീക്കറിനെയും തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ മത്സരം ജില്ലയിൽ 18 October കൊല്ലം കടപ്പാക്കട TKDM ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. LP UP ക്ലാസുകളിലെ കുട്ടികൾ മലയാളത്തിലുള്ള പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ ഏറ്റവും മികവ് പുലർത്തുന്ന കുട്ടിയെ കുട്ടികളുടെ പ്രധാനമന്ത്രിയായും കുട്ടികളുടെ സ്പീക്കറായും കുട്ടികളുടെ പ്രസിഡൻ്റായും തിരഞ്ഞെടുക്കുന്നത്. ഈ മത്സരങ്ങളുടെ ഭാഗമായി കുട്ടികൾ വർണ്ണോത്സവത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സഭാകമ്പമില്ലാതെ കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുവാനും ഭാഷാശുദ്ധിയും ആശയസ്ഫുടതയും അക്ഷരസ്ഫുടതയും അതുപോലെ നേതൃത്വ വൈഭവമെല്ലാം കുട്ടികളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ശിശുദിന കലോത്സവത്തിൻ്റെ ഭാഗമായി ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ കുട്ടികളുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ശിശുദിന റാലിയിലും ശിശുദിന സമ്മേളനത്തിലും കുട്ടികളുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സ്പീക്കറുമാണ് ഈ ഉദ്ഘാടന കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത, ശിശുദിന കലോത്സവത്തിൻ്റെ ഭാഗമായി ജില്ലാ ശിശുക്ഷേമ സമിതി നേഴ്സറി കുട്ടികളുടെ, അംഗനവാടി കുട്ടികളുടെ കലോത്സവം കൂടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ പറയുകയാണ്. നേഴ്സറി തലത്തിലും അംഗൻവാടികളിലും പഠിക്കുന്ന കൊച്ചു കൂട്ടുകാർക്കായി വിവിധ മത്സരങ്ങൾ ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുകയാണ്. അവരുടെ കഥ പറയൽ, മോണോ ആക്ട്, അഭിനയ ഗാനം, അഭിനയ നൃത്തങ്ങൾ, നാടോടി നൃത്തങ്ങൾ, വ്യത്യസ്തവും വിപുലവുമായ പഴയ കാലങ്ങളിലെ നമ്മുടെ മത്സരങ്ങൾ ഉൾപ്പെടെ ജില്ലാ ശിശുക്ഷേമ സമിതി ഈ വർണ്ണോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച് കൊണ്ടുവരികയാണ്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുമ്പോൾ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളില്ലാത്ത, കുട്ടികൾ പരസ്പരം സ്നേഹിക്കുന്ന, കുട്ടികൾ നല്ല ആശയ ദൃഢതയോടുകൂടി സംസാരിക്കുന്ന, അത്തരത്തിലുള്ള ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം കലാകായിക മത്സരങ്ങൾക്കു കൂടി ജില്ലാ ശിശുക്ഷേമ സമിതി പ്രാധാന്യം കൊടുക്കുകയാണ്. നമുക്കറിയാം, ശിശുദിനം കേവലം ഒരു ആഘോഷങ്ങൾക്കും മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും മാത്രമായി ഒതുങ്ങുന്നൊരു ദിനമല്ലാതെ ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ സന്തോഷവും സുരക്ഷയും പ്രതീക്ഷയും ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു പ്രതിജ്ഞ എടുപ്പ് കൂടിയാണ് ഓരോ ശിശുദിനാഘോഷവും കടന്നു പോകുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ കാലഘട്ടത്തിലെ ഡിജിറ്റൽ കാലഘട്ടത്തിലെ കുട്ടികൾ ഒരു ഡിജിറ്റൽ യുഗത്തിലോട്ട് കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾക്കിടയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ വളരുന്നത് വലിയ സാങ്കേതിക വിദ്യയുടെ ലോകത്താണ്. ഇന്റർനെറ്റും മൊബൈൽ ഫോണുകളും സാമൂഹിക മാധ്യമങ്ങളും അവരുടെ പഠനത്തെയും ചിന്തകളെയും ജീവിത രീതിയെയും സ്വാധീനിക്കുകയാണ്. അറിവിൻ്റെ പുതിയ വാതിലുകൾ തുറക്കുമ്പോൾ തന്നെ സൈബർ സുരക്ഷയും അമിതമായ സ്ക്രീൻ ഉപയോഗവും ഓൺലൈൻ ചൂഷണവും തുടങ്ങിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി നിങ്ങളോട് പറയുകയാണ്. ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുദിന ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്നത്. ശിശുദിന ആഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ കിഡ്സ് റൺ മത്സരവും നടത്തുന്നുണ്ട്.

0: കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ കിഡ്സ് റൺ മത്സരങ്ങളിൽ വലിയ പങ്കാളിത്തത്തോടുകൂടിയാണ് കുട്ടികൾ പങ്കെടുത്തതും വലിയ ആവേശത്തോടുകൂടിയാണ് പ്രിയപ്പെട്ട കുട്ടികൾ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ കിഡ്സ് റണ്ണിൽ പങ്കെടുത്തത് എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കിളിത്തട്ട് കളി, പട്ടം പറത്തൽ, അതുപോലെ തന്നെ നാടൻ പഴയ കളികളെല്ലാം കൊണ്ടുവരുന്ന തരത്തിലേക്കും ശിശുക്ഷേമ സമിതി കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ കുട്ടികളുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സ്പീക്കറുമെല്ലാം ശിശുദിന റാലി നയിക്കുമ്പോൾ ആ ശിശുദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നാടൻ ആഹാരങ്ങൾ കൂടി ജില്ലാ ശിശുക്ഷേമ സമിതി നൽകുന്നു എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നാടൻ വിഭവങ്ങൾ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ശിശുദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യവും ജില്ലയിലെ പ്രധാനപ്പെട്ട കർഷകരും തിരഞ്ഞെടുക്കപ്പെട്ട കാർഷിക പ്രേമികളുമെല്ലാം ജില്ലാ ശിശുക്ഷേമ സമിതിയെ സഹായിക്കുകയാണ്. അപ്പം അത്തരത്തിൽ വളരെ മാതൃകാപരമായിട്ടാണ് ജില്ലാ ശിശുക്ഷേമ സമിതി ഈ വർഷത്തെ ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ശിശുദിന കലോത്സവം 2026 ഒക്ടോബർ മാസം 18 ആരംഭിക്കുകയാണ്. തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശിശുദിന മത്സരങ്ങളും കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ നേതൃത്വ പാഠവും സംസാരശേഷിയും ആശയവിനിമയമെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ കുട്ടികളുടെ നേതാക്കന്മാരായി ഉയർന്നു വരണമെന്നും ഈ മത്സരങ്ങളിൽ പ്രിയപ്പെട്ട എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, അടുത്തുള്ള കുട്ടികളെ, നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെയും വിദ്യാർത്ഥികളെയും എല്ലാം ഇത്തരത്തിൽ ശിശുക്ഷേമ സമിതിയുടെ പരിപാടിയിൽ ഈ ശിശുദിന കലോത്സവത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ശിശുക്ഷേമ സമിതിയുടെ ശിശുദിന കലോത്സവത്തിൽ വർണ്ണോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് ശിശുക്ഷേമ സമിതി നൽകുന്നതാണ്. ജില്ലയിൽ 1 മുതൽ 3 വരെയുള്ള സ്ഥാനങ്ങളിൽ എത്തുന്ന കുട്ടികൾക്ക് സംസ്ഥാന തലത്തിലെ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരവും കൂടി ഈ വർഷം ഉണ്ടായിരിക്കുന്നതാണ്. അത്തരത്തിൽ ജില്ലാ ശിശുക്ഷേമ സമിതി നടത്തുന്ന ഈ ശിശുദിന കലോത്സവത്തിൽ ജില്ലയിലെ എല്ലാവരും സഹകരിക്കണമെന്നും ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന ശിശുദിന കലോത്സവത്തിലും വർണ്ണോത്സവം 2026 ശിശുദിന ഘോഷയാത്രയിലും ജില്ലയിലെ എല്ലാ കുട്ടികളും നല്ലവരായ എല്ലാവരും പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ.

മഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: Radio Santhanam 90.4 FM-il ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം ആർജെ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ വിശേഷങ്ങളും അവരുടെ കലാപരമായിട്ടുള്ള വൈഭവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പൊ ഇന്നും അതുപോലെ മനോഹരമായൊരു അധ്യായവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു സംഗീതം കേൾക്കുമ്പോൾ ആദ്യം തന്നെ ആസ്വദിക്കുന്നത് ആ ഒരു സംഗീതത്തിന്റെ മെലഡി പോർഷനാണ്. അപ്പൊ ഈ മെലഡി പോർഷന് ജീവൻ നൽകുന്നത് ഒരുപാട് കലാകാരന്മാരുടെ ഒരു എഫേർട്ട് തന്നെയാണ്. അത്തരത്തിൽ മനോഹരമായ ആ ഒരു കല നമ്മിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ യങ് ടാലന്റഡ് മ്യൂസീഷ്യനാണ് ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ കുട്ടി അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനോഹരമായി നമ്മെ കീബോർഡിലൂടെ വിസ്മയിക്കുന്ന ഒരു യങ് കീബോർഡിസ്റ്റ് ആയിട്ടുള്ള എബിൻ. വെൽക്കം എബിൻ.
2: നമസ്കാരം.
1: ഒത്തിരി സന്തോഷമുണ്ട് എബിൻ. എബിന്റെ ഒരു എന്താ പറയാ, കീബോർഡിലെ ഒരു മാന്ത്രികത കേൾക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വിശേഷങ്ങൾ എബിൻ പറയുന്നത് കേൾക്കാൻ ഞാനും നമ്മുടെ ശ്രോതാക്കളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ, ഈ ഒരു സമയം എന്താണ് തോന്നുന്നത്?
2: ഈ ഒരു സമയം എനിക്ക് അല്പമായിട്ട് നെർവസ്നെസ് ഉണ്ട്, എന്നാലും
1: അതിനാവശ്യമില്ല, അത് ഞാൻ മാറ്റിത്തരാം. ഈ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ അത് മാറുന്നതായിരിക്കും. അതെ. അപ്പൊ ഈ ഒരു ടൈമിൽ എന്താണ് തോന്നുന്നത്? റേഡിയോയിലൊക്കെ ആദ്യമായിട്ടാണോ എബിൻ ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ?
2: അതെ അതെ, എന്റെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ റേഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റേജ് ഷോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ടെങ്കിലും ഈ ഒരു റേഡിയോയിൽ വന്ന് ആദ്യമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്.
1: അതെ. അപ്പൊ റേഡിയോയില് സംസാരിക്കുന്നത് കുറച്ച് പൊതുവെ കുറവാണ്, പക്ഷെ പെർഫോമിംഗ് ആണ് കൂടുതൽ
2: അല്ലേ?
1: അപ്പൊ ഒരു കീബോർഡിസ്റ്റ് ആണ്, പക്ഷെ എങ്കിലും കീബോർഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ.
2: ഇപ്പൊ
1: ഒരു എന്താ പറയാ, പെർഫോമർ എന്ന രീതിയിലൊക്കെ, ഒരു സ്റ്റേജ് പെർഫോമർ എന്ന രീതിയിലൊക്കെ വളരെ വിപുലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു തുടക്കമാവട്ടെ, സംസാരിച്ച് അടിപൊളിയായിട്ട് എബിൻ മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ അധ്യായം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഒരു കീബോർഡ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഇങ്ങനെ ഓടിയെത്തുന്നത് കുറെ ഈ പിയാനോസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറെ ബീജിയംസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് സംഗീതത്തിലെ ബീജിയംസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ രസമായിട്ടൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ നിന്നിങ്ങനെ വായിക്കുന്ന കാണുക അല്ലെങ്കിൽ അതിന്റെ ഒരു സൗണ്ടിങ് ഒക്കെയാണ് എന്റെ മനസ്സിൽ. അപ്പൊ അങ്ങനെ പ്രതീക്ഷയോടു കൂടിയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആകർഷണം തീർച്ചയായിട്ടും ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു ആകർഷണം നമുക്ക് തോന്നുന്നു ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനോട്. അപ്പൊ എബിന്റെ തുടക്ക കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഒരു ആകർഷണം ഉണ്ടാവുന്നത്?
2: ഇത് ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുമായിരുന്നു. എനിക്ക് പാട്ടൊക്കെ കേൾക്കാനും, ഫോർ എക്സാമ്പിൾ സ്റ്റീഫൻ ദേവസി, പുള്ളിയുടെ ഓരോ പെർഫോമൻസസും ഓരോ ഷോസും കാണുമായിരുന്നു. അന്നേരം നമുക്കൊരു ആഗ്രഹം വരും, ഇത് കണക്ക് നമുക്കും ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നേനെ, എങ്ങനെ തോന്നുന്നു. അന്ന് കണക്ക് നമുക്ക് ഈ കീബോർഡ് കാണുമ്പോഴും ഒരു ഒരു കൗതുകം തോന്നും അതിനോട്. ഇതിനകത്ത് ഓരോ കീ വെക്കുമ്പോഴും എങ്ങനെ ഇതിനകത്ത് നിന്ന് മ്യൂസിക് വരും, എങ്ങനെ ഇതിനകത്ത് നിന്ന് ഓരോ ആൾക്കാർ ഓരോ പാട്ടുകൾ നിർമ്മിച്ചെടുക്കുന്നതെന്ന്, അങ്ങനെ ഒരു
1: എക്സൈറ്റ്മെന്റ്,
2: ഒരു കൗതുകം ഇതിനോട് തോന്നും. അങ്ങനെ ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നേരം എന്റെ അമ്മ, അമ്മയ്ക്ക് ഒരു ആന്റി ഉണ്ട്, ആന്റിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു ദിവസം കോൾ ചെയ്തപ്പം ആന്റി എന്റെ അമ്മയടുത്ത് ചോദിച്ച്, മോൻ ഇങ്ങനെ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ പറയണേ, എന്റെ ഹസ്ബൻഡ് പഠിപ്പിക്കുന്നുണ്ട്, പുള്ളി പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അന്നേരം എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ, എന്നാ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇത് എനിക്ക് 5 വയസ്സുള്ളപ്പം നടക്കുന്ന കാര്യമാണ്, 5 വയസ്സുള്ളപ്പം. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, ആഗ്രഹമുണ്ട്. അന്നേരം ആദ്യം ഒക്കെ പാടായിരുന്നു, പാട് എന്തായാലും ഒരു സ്റ്റാർട്ട് ചെയ്ത് വരുമല്ലേ, അങ്ങനെ പാടായിരുന്നു. അങ്ങനെ ഇത് പ്രശ്നമില്ലാതെ പോയി. ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ സാറ് പ്രത്യേകിച്ച് പറഞ്ഞു തരും, നമുക്ക്

0: വേണേ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പുള്ളി നല്ലവണ്ണം ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഓരോ ഇതുണ്ട്. നല്ല സാറായിരുന്നു.
1: അതെ, അപ്പൊ ഒരു നല്ലൊരു അധ്യാപകനെ കൂടി എബിന് കിട്ടി. അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ച് വയസ്സ് തൊട്ടേ സ്റ്റാർട്ട്
0: ചെയ്തതാണ്.
1: അപ്പൊ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടാൻ കാരണം സ്റ്റീഫൻ ദേവസ്യാണ്. അതപ്പോ അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിലൊക്കെ വളരെ മനോഹരമായിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു മലയാളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒരു ഇന്ത്യൻ കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഇതിനൊരു പെർഫോമിംഗ് സ്റ്റൈലിംഗ് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും സ്റ്റീഫൻ ദേവസ്യയാണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും എങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ എബിന്റെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നല്ലേ. ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യ പോലെ ഒരു പെർഫോമർ ആകുമോ ഭാവിയില്?
0: വളരെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്.
1: അതെ, അത് അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് എബിൻ പറയുന്നത്. എനിക്ക് അതുപോലെ തന്നെ ആവണം അല്ലെ. നമ്മൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളിലൂടെ പോയാലേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തപ്പെടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. സ്റ്റീഫൻ ദേവസ്യ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു മികച്ച ഒരു പെർഫോമർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രോതാക്കളും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ കൈവിരലുകളിലെ ഒരു മാജിക് എന്ന് പറയുന്നത് അല്ലെ. കീബോർഡിൽ നമ്മുടെ എബിൻ വളരെ മനോഹരമായിട്ടാണ് ഓരോ പാട്ടുകളും ഇങ്ങനെ പ്ലേ ചെയ്യുകയും ഇപ്പൊ പള്ളികളിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസും പുറത്തും ഒക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ടാണ് എബിൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എബിൻ ഏത് പാട്ടായിരിക്കും ആദ്യം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്ലേ ചെയ്യുന്നത്?
0: ഞാൻ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് നമ്മുടെ പണ്ട് വളരെ പണ്ടിറങ്ങിയ ഒരു പാട്ടാണ്. നമ്മുടെ ഒരു
1: അത് പഴയ പാട്ടാണ്. പക്ഷെ എബിൻ അത് എന്താ പറയാ കൈവിരൽ കൊണ്ട് ആ ഒരു മാജിക് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. തീർച്ചയായിട്ടും ആ മനോഹരമായ ഗാനം നമുക്കൊന്ന് എബിൻ പ്ലേ ചെയ്യുന്നത് കേൾക്കാം.

0: സന്ദേശവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഇതാ വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ എബിൻ അടിപൊളിയായിട്ടാണ് ആ ഒരു കീബോർഡിൽ ആ ഒരു പഴയ പാട്ടിങ്ങനെ നമുക്ക് വേണ്ടി പ്ലേ ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എബിൻ്റെ വിശേഷങ്ങളിലേക്ക് വീണ്ടും നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. മനോഹരമായിട്ട് ഈ ഒരു ഇതൊരു പാഷൻ വിത്ത് പ്രൊഫഷൻ ആക്കിക്കൊണ്ട് ഇരിക്കാനാണ് എബിൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എബിൻ്റെ പഠന മേഖല കൂടി, 9th സ്റ്റാൻഡേർഡ് കാരനായത് കുറച്ച് പഠിത്തത്തിലൊക്കെ ഇങ്ങനെ പഠിക്കേണ്ട ഒരു സാഹചര്യം കൂടാണ് അല്ലേ? അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ടെൻഷൻ ഉണ്ടോ?
1: എനിക്ക് ടെൻഷൻ ഇതിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. ഞാൻ പഠിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത് പഠിക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ കീബോർഡും കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് ഇത്ര നാളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് 9th ആണ്, നല്ലോണം പഠിക്കണം, ഭയങ്കര പാടാണ്, അടുത്തത് 10th ആണ് എന്നെല്ലാം. അത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര കൂളായിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ക്യാരി ഓൺ ചെയ്ത് പോകുന്നു. ഇതിപ്പോൾ 9th എന്തായാലും ഉണ്ട്, പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷത്തൊക്കെ വെച്ച് നോക്കുമ്പം എന്തായാലും കുറച്ച് ടഫാണ്, എന്നാലും നമുക്ക് കൊണ്ടുപോകാതെ പറ്റത്തില്ലല്ലോ.
0: തീർച്ചയായിട്ടും. അപ്പോ ഞാൻ ഇങ്ങനെ എബിനെ ഇങ്ങനെ ലിസൺ ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെയും കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഞാൻ എന്റെ പഠനമാണ് അവിടെ നടക്കുന്നത് കുഞ്ഞുങ്ങളുടെ കൂടെ. എബിനെ നിന്ന് ഞാൻ പഠിച്ചത് എബിൻ വളരെ കൂളാണ്, ഞാൻ പഠിക്കും, ഞാൻ പ്ലേ ചെയ്യും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എബിൻ അത് എനിക്കിപ്പോ സ്റ്റീഫൻ ദേവസ്യ പോലെ അതിനേക്കാളെന്ന് ഇപ്പോഴേ ആഗ്രഹിക്കുകയാണ്, അല്ലാതെ നടക്കുവോ അവരൊരു കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ അത് കൊള്ളാം, അപ്പൊ അത് അങ്ങനെ തന്നെ ക്യാരി ചെയ്യുക, പഠനത്തിനോടൊപ്പം തന്നെ ഇതും കൊണ്ടുപോകുന്നു, അത് എനിക്ക് സാധിക്കുമെന്ന് തന്നെ എബിൻ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് സ്കൂളിലാണ് എബിൻ പഠിക്കുന്നത്?
1: ഞാൻ ട്രിനിറ്റി ലൈസിയം കൊല്ലത്ത് ഫാത്തിമ റോഡിന്റെ സൈഡിലായിട്ടുള്ള, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ സ്കൂള്. ഇത് ഭയങ്കര നല്ല, എല്ലാരും ഫ്രണ്ട്ലി ആണ്, അവിടെ ഉള്ള ടീച്ചേഴ്സ് ഫ്രണ്ട്സ് എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ അവിടെ നല്ലതാണ് പഠിപ്പിക്കും. നമ്മുടെ ഇവിടെ കൊല്ലത്തിലുള്ള വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ല സ്കൂളാണ്. നമ്മുടെ ഏറ്റവും വലിയ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അത് കണക്ക് നല്ല ഒരു നല്ല സ്കൂളാണ്.
0: സ്കൂളാണ്,
1: ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേ നമുക്കൊരു വൈബാണ്.
0: അപ്പൊ അത് പോകണമെന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ അങ്ങനെ എബിൻ സ്കൂളിനെ പറ്റിയും വളരെ കാര്യമായിട്ട് സംസാരിച്ചുണ്ട്. അപ്പൊ എബിന്റെ സ്കൂളിലെ ക്ലാസ് ടീച്ചർ ആരാണ്?
1: എന്റെ ക്ലാസ് ടീച്ചർ പ്രിയ ജോണി മിസ് ആണ്. മിസ് ഭയങ്കര ഫ്രണ്ട്ലി നമ്മുടെ, ഭയങ്കര കുട്ടാ ഒന്നെ ചെല്ലും.
0: അത് നമുക്കൊരു എനർജി ആണ്, എങ്ങനെയൊക്കെ വിളിക്കുമ്പോ ടീച്ചേഴ്സ് ഒരു ഫ്രണ്ടിനെ പോലൊക്കെ ബിഹേവ് ചെയ്യുന്നല്ലേ. അപ്പൊ അങ്ങനെ എബിൻ സ്കൂളിലും വളരെ രസമായിട്ടാണ് സ്കൂൾ ലൈഫ് എന്ന് എബിൻ പറയാണ്. അപ്പൊ ഒരു ടെൻഷനും ഇല്ലാതെ ഇപ്പൊ 9th വളരെ മനോഹരമായിട്ട് കൂളായിട്ട്. എനിക്ക് തോന്നുന്നു എബിൻ ഇങ്ങനെ കൂൾ മെൻ ആക്കിയത് പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ചേർന്നിട്ടാണെന്ന് എനിക്ക് തോന്നുവാണോ?
1: അതെ.
0: അപ്പൊ എബിൻ, അപ്പൊ തീർച്ചയായിട്ടും സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇപ്പൊ പഠനത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഒരു ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ രണ്ടും കൊണ്ടുപോകുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്?
1: ടീച്ചേഴ്സ് നമുക്ക് ഒരു എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാ അപ്പോഴേ നമ്മളെ പിടിക്കും. ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, നീ ചെയ്യുന്നോ, നിനക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ട് ഓടി വരും ഓരോ ടീച്ചർമാർ. കൾച്ചറൽ ഫെസ്റ്റ്, ആർട്സ് ഫെസ്റ്റിവൽ, ഇങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവര് നമുക്ക് പെട്ടെന്ന് നമ്മുടെ തൊട്ട് വരും പേര് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് വേണ്ടിയിട്ട്. പിന്നെ സെലക്ഷൻ അങ്ങനെ പാടുള്ളതല്ല, ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ പ്രോഗ്രാംസിലും കയറി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈസ് കിട്ടുന്നതല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ നോക്കുന്നത് നമ്മൾ ചെയ്യണം.
0: അതെ അതെ. അപ്പൊ ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ 9th ആണ് പഠിക്കണം അങ്ങനെ ഒരു പ്രഷർ ഇല്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന രീതിയിലാണ് അല്ലെ.
1: നമ്മളിങ്ങനെ

0: ഒരു പ്രോഗ്രാം ചെയ്യുമ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഏറ്റവും മുഖ്യം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്കിങ്ങനെ ഒരു ചെയ്യാൻ ഒരു കഴിവുണ്ടെന്ന് ആൾക്കാർ അറിയും, അങ്ങനെ നമുക്ക് പിന്നെയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അല്ലാതെ പ്രൈസ് കിട്ടുന്നതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല.
1: അതെ, അപ്പൊ അത് അത് അതും കൊള്ളാം. പിന്നെ അതെനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് ഇഷ്ടപ്പെട്ടു. പ്രൈസിങ് അല്ല, തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസ് കൊണ്ട് ആ ഒരു കഴിവിനെ ഡെവലപ്പ് ചെയ്യുക എന്നാണ് എബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ആ ഒരു കലാകാരനാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പോൾ സ്കൂളിങ്ങിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പേരൻസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു കൊച്ചുമിടുക്കനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തീർച്ചയായിട്ടും അതിൽ നല്ലൊരു പ്രാധാന്യം അല്ല ഒരു പങ്ക് പേരൻസ് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒരു കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റിൽ തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിസ്റ്റ് മേഖല കൂടി ആവുമ്പോൾ നല്ല രീതിയിൽ മോൾഡ് ചെയ്താൽ മാത്രമേ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ അതിന് തീർച്ചയായിട്ടും പേരൻസിന്റെ ഒരു ഹെൽപ്പ് വേണം. പേരൻസിനെ പറ്റി നമുക്ക് കേൾക്കാം എബിന്റെ.
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കീബോർഡ് എന്ന മേഖലയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്റെ അമ്മയാണ്. എന്റെ അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നതും എന്റെ അച്ഛനാണ്, അപ്പായാണ്. അപ്പായ കണക്ക് എന്നെ അമ്മയും കൂടെ നിന്നിട്ടുണ്ട്. ഇവർ എന്തോ പ്രോഗ്രാം വന്നാലും എന്നെ തള്ളി അങ്ങോട്ട് വിട്ട് കളയും.
1: നീ പോയി ചെയ്യ് അല്ലേ, വേണ്ട ഇന്ന് പോണ്ട അങ്ങനൊന്നും ഇല്ല. എപ്പോഴും ഉണ്ടെങ്കിലും പോയി
0: ചെയ്യാം,
1: കൂടെ വരും അല്ലേ. അപ്പോ അച്ഛന്റെ അമ്മയുടെ പേരൊക്കെ എന്താണ്?
0: എന്റെ അച്ഛന്റെ പേര് ബാബു എന്നാണ്, എന്റെ അമ്മയുടെ പേര് അനുമോൾ.
1: പിന്നെ സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ്?
0: സഹോദരങ്ങൾ എനിക്ക് 10 വയസ്സുള്ള ഒരു അനിയനുണ്ട്, പിന്നെ 3 മാസം മാത്രം പ്രായമുള്ള വേറെ ഒരു കൊച്ചനിയനും കൂടിയുണ്ട്.
1: അപ്പൊ അങ്ങനെ 3 പേരാണ് അല്ലേ. അപ്പൊ ഈ ഇളയ 2-ാമത്തെ ആള് പാടുകയും എനിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ?
0: അയാള് പഠിക്കും, പഠിക്കുന്നതിലോട്ടാണ് അയാള് ഭയങ്കര
1: നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നൊരു ഞാനിങ്ങനെ കേട്ടു. ആണോ?
0: ഭയങ്കര
1: സംസാരമാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ എബിന്റെ വീട്ടില് ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പേരൻസിനെ പറ്റിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പെർഫോമിങ് ആർട്ട് അല്ലെങ്കിൽ അതായത് കീബോർഡിൽ ഇങ്ങനെ ഫെയിം ആവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജ് പെർഫോമർ ആവാൻ ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യെ പോലെ എന്നാണ് എബിൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് എങ്ങനെയാണ് എബിൻ? അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: ഞാൻ സ്റ്റീഫൻ ദേവസ്യെ പോലെ ഇത്രയും പാട്ടിൽ ഇങ്ങനെ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാവാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പാട്ട് കേൾക്കും. പാട്ട് കേൾക്കുമ്പം അതിനകത്തുള്ള റിതം, മെലഡി, കമ്പോസിങ് എല്ലാം ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നോക്കും. അതായത് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു കീബോർഡിലോട്ട് ഇത് പിന്നെയും പകർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പം അതൊരു 10-20 തവണയെങ്കിലും കേൾക്കും. അത് കേട്ടിട്ട് ഇതിൻ്റെ ഓരോ മ്യൂസിക്കൽ കീസ്, പിന്നെ റിതം, മെലഡി ഇതെല്ലാം കേട്ടിട്ട് അത് മൂളി മൂളി എടുക്കാൻ നോക്കും. നമ്മള് പാട്ടിങ്ങനെ മൂളുമല്ലോ സാധാ, അങ്ങനെ മൂളി എടുക്കാൻ നോക്കും. ഇത് മൂളി എടുക്കുമ്പോൾ നമുക്ക് ഈ കീബോർഡിൽ എങ്ങനെ ചെയ്യണമെന്ന് ഐഡിയ കിട്ടും. അത് കണക്ക് ഞാൻ എന്നിട്ട് അത് ചെയ്തിട്ട് ഓരോ ഈ പാട്ടിനെ ചെറിയ ബിറ്റ്സ് ആക്കി തിരിച്ചിട്ട് അത് ചെയ്തെടുക്കാൻ നോക്കും. ഒരു മൊത്തം പാട്ടും കൂടി ഒരു ഒറ്റയടിക്ക് ചെയ്ത് തീർക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ഓരോ പാട്ട് ഓരോ പീസസ് ചെയ്തെടുക്കും. അങ്ങനെ ഇത് ചെയ്യുമ്പം ആദ്യമെല്ലാം തെറ്റും, എന്തായാലും തെറ്റേ പറ്റൂ. അങ്ങനെ തെറ്റുമ്പം ഓരോ കീസ് മാറ്റി നോക്കി അങ്ങനെയാണ് ഓരോ പാട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ എല്ലാരും അങ്ങനെ
1: ചെയ്യുന്നതാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ഇപ്പൊ ഒരു പാട്ട് കേട്ട് അത് അതുപോലെ തന്നെ ചെയ്യാതെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഒരു എബിന്റെ തന്നെ ഐഡിയയിൽ ട്യൂൺസ് ഒക്കെ ചെയ്യാറുണ്ടോ?
0: എന്റെ തന്നെ ഐഡിയയിൽ ചെയ്യാറുണ്ടോ?
1: അതെ അല്ലേ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എബിൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ ഈ ഒരു എന്താ പറയാ തെന്നിന്ത്യയിലെ തന്നെ ഇപ്പൊ ലോക സംഗീതത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന മ്യൂസീഷ്യൻസ് ആണ് ഇളയരാജ, എ ആർ റഹ്മാൻ അല്ലേ. അപ്പൊ അവരൊക്കെ തുടക്കകാലത്ത് കീബോർഡ് പ്രോഗ്രാമറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് അവര് സംഗീതം മ്യൂസീഷ്യനായിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ക്രിയേറ്റിവിറ്റിയിൽ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു മ്യൂസീഷ്യൻ ആവണമെന്നൊരു ആഗ്രഹം എബിനുണ്ടോ?
0: എനിക്ക് ഉണ്ട്, ഒരുപാട് അധികം ഉണ്ട്. ഞാൻ ഇത് പേഴ്സ്യൂ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്.
1: അതെ അല്ലേ. അതെ, അപ്പൊ മ്യൂസിക് ഡയറക്ടർ ആയിട്ടും എബിൻ മാറും അല്ലെങ്കിൽ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സ്വതന്ത്ര മ്യൂസീഷ്യനായിട്ട് അങ്ങനെ മാറാനും ഈണങ്ങൾ പുതിയത് കണ്ടുപിടിക്കാനും ഈ കൊച്ചു കലാകാരൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ അത്രയും കോൺഫിഡന്റ് ആയിട്ട് തന്നെ എബിൻ പറയാണ് എനിക്ക് ആവണം അങ്ങനാണ് എന്നുള്ളത് അല്ലേ.
0: യെസ്.
1: അപ്പൊ നമ്മുടെ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെർഫോമർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ കീബോർഡ് വായിക്കുന്നതാണ്, സാധാരണ നമ്മൾ സ്കൂളിങ്ങിലൊക്കെ കീബോർഡ് വായിക്കുന്ന അല്ലെങ്കിൽ വയലിൻ വായിക്കുന്ന ഗിറ്റാർ വായിക്കുന്ന ചേട്ടന്മാരോടൊക്കെ ഒരു ക്രഷ് ഒക്കെ തോന്നാറുണ്ട്, ആ ഒരു ഇഷ്ടം. അങ്ങനെയൊക്കെ എബിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് എബിനോട് കീബോർഡ് വായിക്കും എന്ന രീതിയിലൊക്കെ ഉണ്ടോ?
0: നമ്മള് കീബോർഡ് വായിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാരും നമ്മളെ ശ്രദ്ധിക്കും. ആരെയും കീബോർഡ് വായിക്കുന്നവരും ഗിറ്റാർ വായിക്കുന്നവരും അല്ലെ വയലിൻ വായിക്കുന്നവരും ഇവരൊക്കെ കുറവാ. ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ. ചിലർ സ്പോർട്സിലായിരിക്കും, ചിലപ്പോ ചിലർ ആർട്സിലായിരിക്കും. അന്നേരം ഇതിനകത്ത് ആർട്സിൽ വന്നാലും തന്നെ ഈ കീബോർഡ് ഒക്കെ ചെയ്യുന്നവർ
1: കുറവായിരിക്കും.
0: മിക്ക ആൾക്കാരും ഡാൻസ് മ്യൂസിക് ഇതിനൊക്കെയുള്ള മേഖലയിലൊക്കെ.
1: അപ്പൊ കീബോർഡ് എന്ന് പറയുമ്പോ കുറച്ച് റെയർ ആണ്. അതുകൊണ്ട് നമ്മള് സ്കൂളിലൊക്കെ ഒരു സ്റ്റാർ ആണോ?
0: അതെ
1: അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പോ കീബോർഡ് ഇപ്പൊ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ കീബോർഡൊക്കെ? അല്ലാതെ പ്രാക്ടീസ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ? പെർഫോമിനല്ലാതെ
0: കൊണ്ടുപോകാറുണ്ടോ? പെർഫോമിങ്ങിനല്ലാതെ ഞാൻ കൊണ്ടുപോകാറുള്ളത് ഭയങ്കര
1: കുറവാണ്.
0: കാര്യം ഇത് ഒരു വലിയ ബൾക്കി ഇൻസ്ട്രുമെന്റ് ആണ്, കൊണ്ടുപോകാനുള്ള ഇതാ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട്
1: കൊണ്ടുപോകാൻ. അപ്പൊ ഈ പ്രാക്ടീസിനൊക്കെ കൊണ്ടുപോകുമ്പോ സ്കൂളിലൊക്കെ ചേട്ടാ എനിക്ക് ഇതൊന്ന് വായിക്കോ അല്ലെങ്കിൽ ഇതൊന്ന് വായിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശല്യപ്പെടുത്താറുണ്ടോ?
0: ശല്യപ്പെടുത്താറുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് ഇവരുടെ ഒരു കൗതുകമാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അത് അവരുടെ ഒരു ആഗ്രഹമാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന അതൊന്ന് കാണണം എന്നുള്ളത്. അന്നേരം നമ്മൾ അത് ചെയ്തു കൊടുത്തേ പറ്റൂ. ഓരോരുത്തർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് അവരുടെ ഒരു എക്സൈറ്റ്മെന്റിന് അതേ രീതിയിൽ ആസ്വദിപ്പിക്കുക അല്ലേ. അപ്പൊ അതുകൊണ്ട് എബിൻ അത് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല, ഇഷ്ടമാണ് എബിന് അങ്ങനെ ഒരാള് പാടി ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോ അല്ലെ. അടിപൊളി. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എബിൻ. അപ്പൊ എബിൻ ഒരിക്കലും അത് ഒരു നമ്മൾ ചിലപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചിലര് ഒന്ന് ഇതൊന്ന് പ്ലേ ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പൊ സമയമില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നില്ല. പക്ഷെ എബിൻ ആ ഒരു ടൈപ്പ് അല്ല. അപ്പൊ ഞാനും അത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ എബിൻ? അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും എബിൻ അതിൽ ഇഷ്ടമാണ്, എബിന് ഇത് വായിക്കണം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അടുത്തത് ഏത് പാട്ടാണ് എനിക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എബിൻ പാടാൻ പോകുന്നത്?
0: അടുത്തത് ഇസ്രായേലിൻ നാഥനാമെന്ന് പറഞ്ഞ പാട്ടാണ്.
1: അതെ, ബ്യൂട്ടിഫുൾ സോങ് ആണ് അല്ലെ. യെസ്. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ എബിൻ ദാ ഇവിടെ പ്ലേ ചെയ്യാൻ പോവാണ്.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ാം റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും നമുക്ക് ഇങ്ങനെ എന്താ പറയാ, വിരലുകൾ കൊണ്ടൊരു മാന്ത്രികത തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എബിനാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ എബിന്റെ പാട്ടുകളും അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള എബിൻ പറയാണ് ഞാൻ ഇന്നതാകും എന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എബിൻ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ എബിൻ, നമ്മൾ ഇങ്ങനെ പാട്ടുകൾ പാടി അല്ലെങ്കിൽ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കീ

0: ബോർഡിസ്റ്റ് എന്ന രീതിയിൽ തന്നെ അതിനൊരു പാഷൻ വിത്ത് പ്രൊഫഷൻ ആക്കണമെന്ന് തന്നെയാണ് എബിൻ്റെ ആഗ്രഹം അല്ലേ. അപ്പോൾ ഈ ഒരു പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഇത് കൂടെ കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ അത് ഈ ഒരു 9th സ്റ്റാൻഡേർഡിൽ പഠനവും ഈ ഒരു പാഷനും എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എബിൻ?
1: ഞാൻ എനിക്ക് രാവിലെ 9 മണിക്ക് സ്കൂളിലെത്തണം, അവിടെ പോയിട്ട് കുറേ പഠിക്കണം. എനിക്ക് സാധാരണ സ്റ്റുഡൻസിന് 8 പീരീഡ് ഉണ്ടെങ്കിൽ എനിക്ക് 9 പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 2 ട്യൂഷൻ. അങ്ങനെ ഞാൻ വീട്ടിലെത്താൻ തന്നെ ഒരു 7:30-8 മണിയാവും. അങ്ങനെ ഈ സമയത്ത് ഞാൻ എത്തിയിട്ട് വീട്ടിൽ വന്ന് ഫ്രഷ് ആവും. ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ വേറെ ഒന്നുമില്ല, വീട്ടുകാരുടെ അടുത്ത് ആരുടെ അടുത്തും വലുതായിട്ട് സംസാരിക്കത്തില്ല.
0: പിന്നെ അത് പറ്റില്ല,
1: ഫ്രീ ടൈം കിട്ടുമ്പോ
0: ഒരു മണിക്കൂറെങ്കിലും
1: സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് സംസാരിക്കുന്നത് ഞാൻ ഇത് കീബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ഇത് ചെയ്യുമ്പം ഇതിനകത്ത് ചെയ്ത് ഞാൻ അങ്ങ് ഇതിനകത്തോട്ട് മുഴുകിയിരുന്നു. പിന്നെ ആരും വിളിച്ചാലൊന്നും അറിയത്തില്ല, അതാ ഞാൻ പറഞ്ഞത് സംസാരിക്കത്തൊന്നുമില്ല അവരുതായിട്ടൊന്നും.
0: അതെ. അപ്പൊ എന്തായാലും എബിന് സംസാരിക്കാൻ പോലും സമയമില്ല, കാര്യം ഒരുപാട് പഠിക്കാനുണ്ട്. 9th സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ചു നേരമെങ്കിലും ഒരു ദിവസം ഈ ഒരു കീബോർഡിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖമില്ല. അപ്പൊ അതുകൊണ്ട് അതെ അല്ലെ, എല്ലാ ദിവസങ്ങളും ആ ഒരു ഡെയിലി റുട്ടീൻ പോലെ വായിക്കാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലെ. എങ്കിലും എന്റെ ഒരു റിക്വസ്റ്റ് ആണ് വീട്ടിൽ സംസാരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ എബിൻ സമയം തീരെ ഇല്ല, ഈ ഒരു ടൈമില്ല, 9th ആണ്. പക്ഷെ എങ്കിലും ആ ഒരു എന്താ പറയാ, കീബോർഡിനോടുള്ള സ്നേഹം കൊണ്ട് കുറച്ചു നേരമെങ്കിലും അത് പ്ലേ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും എല്ലാ ആർട്ട് ഫോംസിലും അതുണ്ട്. എങ്കിലും നമുക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പറയുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് അതിന്റെ സ്കിൽസും ഒക്കെ ഒരുപാട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് പഠിക്കാൻ ഇപ്പൊ അത് എങ്ങനെയാണ് എന്ന് കറക്റ്റിന് കിട്ടുന്നവരെ അതൊരു ബുദ്ധിമുട്ടാണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്കിൽസും ക്രിയേറ്റിവിറ്റിയിലേക്ക് ഒക്കെ പോകുമ്പോൾ?
1: ഈ കീബോർഡ് എന്ന് പറഞ്ഞാൽ മേഖലയിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി, ടെക്നീക്, എക്സ്പ്രഷൻ, ഇത് ഈ 3 എലമെന്റ്സ് ആണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുന്നു, പാട്ട് കേൾക്കുമ്പോൾ അതൊരു വേറൊരു രീതിയിലായിരിക്കും ആ പാട്ടിൻ്റെതായിട്ടുള്ള അതിൻ്റെതായ രീതിയിൽ. നമ്മൾ ഇതിനകത്തോട്ട് ചെയ്തെടുക്കുമ്പം ഇതിനകത്ത് വോക്കൽസ് ഇല്ല, ലിറിക്സ് ഇല്ല, നമുക്ക് ഇതിനകത്ത് ലിറിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായ. അങ്ങനെ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും നമുക്ക് ഇതിനകത്ത് പാട്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അന്നേരം ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കും. എത്ര ക്രിയേറ്റീവായിട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നോ അത്രയും കേൾക്കുന്നവർക്ക് ഒരു എൻജോയബിൾ ആയിരിക്കും, ഭയങ്കര അവർക്ക് കേട്ടിരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ തോന്നും. അതുകണക്കുള്ള ഒരു ഇതാണ്, അതുകണക്കുള്ള ഒരു മേഖലയാണിത്. അങ്ങനെ നമ്മൾ എന്തോ ചെയ്യുന്ന, എന്തോ ടാർഗറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേൾവിക്കാർക്ക് അത്ര നേരം കേട്ടിരിക്കാൻ നോക്കണം, മടുക്കരുത്.
0: അതെ അതെ അതെ, കേൾവിക്കാരെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് അതൊരു മടുപ്പ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നരുത് അല്ലെ. ഇപ്പൊ ഒരു പെർഫോമിങ് എന്ന രീതിയിലാണെങ്കിലും അല്ലാതെ ഒരു ട്യൂണിങ്ങിലേക്ക് പോകുമ്പോഴും അതൊരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ക്രിയേഷൻസ് ഉണ്ടാകണമെന്നല്ലേ. അപ്പൊ അതെ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിസ്മയം തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു സിനിമയുടെ കാര്യത്തിൽ ഒരു ഒരു എന്താ പറയുക, ഒരു ആത്മാവ് തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. ഇപ്പൊ പല സിനിമകളുടെയും ഒരു BGMs പല രംഗങ്ങളും നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത്. ഇപ്പൊ മണിചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുള്ള BGMs അതിന്റെ ത്രെഡ് കിടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എബിൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്, ഒരിക്കലും മടുപ്പും ആ ഒരു ക്രിയേഷൻ അപ്പുറത്തേക്ക് പോകരുത്. ആ കേൾക്കുന്നവർക്ക് അതിൽ തന്നെ സ്റ്റിക്കോണായിട്ട് നിൽക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അല്ലെ.
1: അതെ അതെ, ഈ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കാനായിട്ടാണ് ഈ മനുഷ്യർ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ മ്യൂസിക് ചെയ്യുമ്പം പിന്നെ എന്തെങ്കിലും മടുത്തു കഴിഞ്ഞാൽ എന്തൊരു ഒരു കാര്യമില്ല ഈ മ്യൂസിക്കിന്.
0: അതെ, മടുപ്പില്ലാതെ ഇങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ അങ്ങനെ
1: എൻജോയ് ചെയ്യാനും.
0: യെസ്, അപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ എബിൻ, അപ്പൊ അങ്ങനെ പറയുമ്പോ ഫ്രീ ടൈംസ് കിട്ടാറില്ല എങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഒരു പഠനത്തിനോടൊപ്പം ഇത് കൊണ്ടുപോകുമ്പോ ഒരു റിലാക്സേഷൻ തന്നെയാണല്ലേ എബിൻ ഈ ഒരു? അതെ, അതെങ്ങനെയാണ് ഒരു മ്യൂസിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു മനസ്സമാധാനമാണ് അല്ലെ, ഒരു സന്തോഷമാണ്. അപ്പൊ അതെങ്ങനെയാണ് എബിൻ എബിൻ്റെ കാര്യത്തിൽ?
1: എന്റെ കാര്യത്തിൽ മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് മ്യൂസിക് ഇല്ലാതെ പറ്റത്തില്ലെന്നാണ്. അത് മ്യൂസിക് ഇല്ലെങ്കിൽ ഭയങ്കര ആ ദിവസം ഭയങ്കര ബോറായിരിക്കും, ഇങ്ങനെ നടന്നു പോകത്തില്ല. നമ്മള് പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, പിന്നെ ട്യൂഷൻ വന്നിരുന്നു, അവിടെ ഇരുന്ന് പഠിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒന്നുമില്ല, ഒരു
0: എന്റർടൈൻമെന്റ് ഇല്ല. അതെ, അപ്പൊ കുറച്ച് ട്യൂഷനും സ്കൂളിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ബോറിംഗ് ആണല്ലേ പഠിത്തം. ടീച്ചേഴ്സ് ഒക്കെ കേൾക്കും ഇത്. യെസ്, അപ്പൊ കുറച്ച് എന്നാലും എല്ലാ സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, എപ്പോഴും നമ്മൾ പഠിത്തം എന്ന രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോറിംഗ് ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്ത് മാറണമെങ്കിൽ ഇതുപോലുള്ള ഒരു ആർട്ട് ഫോം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ് എന്നാണ് എബിൻ പറയുന്നത്. തീർച്ചയായിട്ടും അത്

0: കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പഠനത്തിനെയും ഇത് സഹായിക്കും ഒരു തരത്തിൽ, അല്ലേ?
1: അതെ.
0: അപ്പൊ ഇപ്പൊ കുറച്ചു നേരം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് ഈ കീബോർഡിലേക്ക് പോകുമ്പോ പെട്ടെന്ന് നമുക്ക് ഒന്ന് റീഫ്രഷ് ആവും.
1: മെന്റൽ റീഫ്രഷ്മെന്റ് ആവും നമുക്ക്. ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റും. ഇത് കണക്കുള്ള റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാര്യമായാലും, പഠിക്കുന്നതായാലും ജോലി ചെയ്യുന്നതായാലും കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആർക്കായാലും മടുത്തു പോകും. ഇത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ഇത് കണക്കുള്ള ഒരു നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, ഹോബീസ്, ഇത് കണക്കുള്ള ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ടി വി ഇട്ടൊരു സിനിമ ആണെന്ന്, ഇതെല്ലാം നമുക്ക് മനസ്സിനൊന്ന് ഇച്ചിരി ഫ്രഷ് ആക്കുന്ന ആക്ടിവിറ്റീസ്. നമുക്ക് ഇത് ചെയ്യുമ്പം പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട, കഷ്ടപ്പെടേണ്ട, ഇരുന്ന് നമുക്ക് സുഖമായിട്ട് നമ്മുടെ സമയം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇതൊക്കെ അതൊക്കെ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്.
0: അതെ. അപ്പൊ എബിൻ, അപ്പൊ എബിൻ അത് പറഞ്ഞപ്പോ എബിൻ പറയാണ് എന്ത് കാര്യമാണെങ്കിലും കുറച്ച് അധികം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നും എന്നുള്ളത്. പക്ഷെ കീബോർഡ് പ്ലേ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നാറുണ്ടോ?
1: കീബോർഡ് ചെയ്യുമ്പോഴും ഓഫ്കോഴ്സ് മടുക്കും. രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നടുവേദന എടുക്കും.
0: അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു മടുപ്പ് തോന്നും. അപ്പൊ അതിനൊന്ന് സ്കിപ്പ് ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യം ചെയ്തിട്ട് വീണ്ടും, അതെ, കീബോർഡ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കൂടിയും ഒരേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മടുപ്പ് തോന്നുന്നു, അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കീബോർഡിൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫാസ്റ്റ് നമ്പേഴ്സ്, വെസ്റ്റേൺ, ഈസ്റ്റേൺ, അതുപോലെ മെലഡീസ് എങ്ങനെയാണ്? ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് എബിന്?
1: എനിക്ക് വെസ്റ്റേൺ മ്യൂസിക്കും ഇഷ്ടമാണ്, അതേസമയം ഈസ്റ്റേണും ഇഷ്ടമാണ്. കാരണം വെസ്റ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈസ്റ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ ഇറക്കിയ നമ്മുടെ കൾച്ചറിലുള്ള ഒരു സോങ് രീതിയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയബിലിറ്റി ആയിരിക്കും. നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഈസ്റ്റേൺ കൾച്ചറിലുള്ള സോങ്സ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുമ്പം നമ്മുടെ ഇവിടുത്തുള്ള ആൾക്കാരില്ലേ എന്തായാലും മെജോറിറ്റി ആയിട്ട് കേൾക്കുന്നത്, അന്നേരം അവർക്ക് ഇത് ഇഷ്ടപ്പെടും.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്
1: ആയിരിക്കും.
0: പുറത്തൊക്കെ ചെയ്യുമ്പോൾ വെസ്റ്റേൺ ടൈപ്പിലേക്ക് പോകും എന്ന്, അല്ലേ?
1: പുറത്ത് ചെയ്യുമ്പോഴും വെസ്റ്റേൺ ചെയ്യണം, എന്നാൽ അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ കൾച്ചറും അവിടെ എക്സ്പ്രസ് ചെയ്യണം.
0: അന്നേരം
1: അന്നാലല്ലേ നമ്മുടെ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഇവിടുത്തെ ഈ സോങ് രീതികൾ ഇങ്ങനെയാണ്, ഇത് ഇത്ര നല്ല കേൾക്കാൻ നല്ല ഒരു എൻജോയബിൾ
0: ആയിട്ടുള്ള
1: അങ്ങനത്തെ ഉള്ള പാട്ടാണ് അവിടുത്തെ ആൾക്കാർ അറിയത്തുള്ളൂ.
0: അത് കൊള്ളാം, കൊള്ളാം. തീർച്ചയായിട്ടും അത് വെസ്റ്റേൺ, ഈ കീബോർഡിലൊക്കെ കൂടുതലും ആൾക്കാർ വെസ്റ്റേൺ ആണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യൊക്കെ കൂടുതലും നാട്ടിൽ വരുമ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട് മിക്സ്. പക്ഷെ ഇത് എബിൻ പറയുന്നത് നമ്മുടെ കൾച്ചർ ഇതാണ്, നമ്മുടെ സംഗീതം ഇതാണ് എന്നുള്ളത് വൈഡായിട്ട്, വേൾഡ് വൈഡായിട്ട് അറിയണമെന്നാണ് എബിന്റെ ആഗ്രഹം, അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ആവട്ടെ. അപ്പൊ എബിന്റെ ഒരു ഐഡന്റിറ്റി കീബോർഡിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും?
1: അങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന ഈ ആർട്ട് ഫോമിന്റെ ഒരു ഇതായിരിക്കും, ഫേസ് കാർഡ് ആയിരിക്കും ഈ ഒരു. ഫോർ എക്സാമ്പിൾ കീബോർഡ് എടുക്കുന്നു, നമ്മൾ കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡിന്റെ ഫേസ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റീഫൻ ദേവസ്യാണ്. നമ്മള് നീ കീബോർഡ് വായിക്കൂ, ഓ നമ്മുടെ സ്റ്റീഫൻ ദേവസ്യയുടെ ഏരിയ
0: അല്ലേ. അപ്പൊ അതിനി പറയേണ്ടത് നമ്മുടെ എബിന്റെ ഏരിയ അല്ലേ എന്ന് പറയണം, അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്. അല്ല, അങ്ങനെ ആവട്ടെ. അപ്പൊ ഒരു സ്റ്റീഫൻ ദേവസ്യയുടെ ഒരു സ്റ്റൈലിംഗ് അല്ലേ, അല്ലെങ്കിൽ കീബോർഡ് എന്ന് കേൾക്കുമ്പോൾ ഈസ് ഈക്വൽ ടു സ്റ്റീഫൻ ദേവസ്യ എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ, ഇനി ഭാവിയിൽ അതൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എബിൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ മനോഹരമായിട്ട് എബിൻ ഒരു കീബോർഡിന്റെ അയാൾക്ക് കൈവിരലുകൾ കൊണ്ടുള്ള വിസ്മയം മാത്രമല്ല സംസാരത്തിലും എബിൻ അടിപൊളിയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ എബിൻ തീർച്ചയായിട്ടും അടുത്തൊരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. സംസാരം മാത്രമല്ല, ശ്രോതാക്കൾക്ക് എങ്ങനെയാണ് എബിൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പാട്ട് ഏതൊക്കെയാണെന്നൊക്കെ കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത പാട്ട് ഏത് പാട്ടായിരിക്കും എബിൻ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത്?
1: അടുത്ത പാട്ട് ഒരു തമിഴ് പാട്ടാണ്, ഏതോ ഒരു പാട്ടേ എൻ കാതൽ കേൾക്കും.
0: ആ പാട്ട് നമുക്ക് കേൾക്കാം, അല്ലേ? അപ്പൊ നമ്മുടെ എബിൻ അടുത്തത് ഒരു തമിഴ് സോങ് ആണ് നമുക്ക് വേണ്ടിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളിങ്ങനെ കീബോർഡിലെ വിസ്മയം, കീബോർഡിനെ പറ്റി ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷെ എങ്കിലും അത് കേട്ടിങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഞാനൊരു എൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിലൊക്കെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങിയത് എബിന് സ്റ്റീഫൻ ദേവസിയാണെങ്കിൽ എനിക്ക് നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ പിയാനോ വായിക്കുന്ന ഒരു പയ്യനുണ്ടായിട്ട് നമ്മുടെ മെജോജ് സാർ, അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ അതിലൊരു മാജിക് ഇങ്ങനെ തീർക്കുന്നതും അതിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്. ഇപ്പൊ സിനിമകളിലൂടെയും നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമാണ്. അപ്പൊ എബിൻ അതിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ എബിൻ ഇപ്പൊ ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ മറ്റൊരാൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു സോങ് കേൾക്കുമ്പോൾ ആ സോങ്ങില് ഒരു കീബോർഡിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു സോങ്ങിന്റെ അകത്ത് കീബോർഡ് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനെ പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കുന്നത്, ഈ കീബോർഡ് ഇതിന് അത്രമാത്രം പ്രാധാന്യം ഈ ഒരു പാട്ടിന് കൊടുക്കുന്നുണ്ട് എന്നെങ്ങനെയാണ് എബിൻ മനസ്സിലാക്കുന്നത്?
2: ഒരു പാട്ടാകുമ്പോൾ അതിനകത്ത് കുറെ ലെവൽസ് കാണും, വോക്കൽസ്, ബീറ്റ്, മെലഡി, പിന്നെ റിതം, ഇതിനൊക്കെ കുറെ ബീറ്റ് ലെവൽസ് കാണും. ഇതിനകത്ത് ഒരു എലമെന്റ് ആണ് നമ്മുടെ ഈ കീബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പാട്ട് പാടുമ്പോൾ വോക്കൽസ് മാത്രം എന്തായാലും വിട്ടു പാടിക്കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖം കാണത്തില്ല. അന്നേരം ഇതിന് ഒരു കേട്ടിരിക്കുമ്പോൾ ഒരു എൻജോയബിൾ ആയിട്ട് തോന്നാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവർ ഇതിനകത്ത് കീബോർഡ്, ഡ്രംസ്, പിന്നെ ഫ്ലൂട്ട്, ഇതിനൊക്കെയുള്ള കുറെ അധികം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാണ് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറെ നേരം എടുക്കുന്നതും കുറെ ആൾക്കാരെ എടുക്കുന്നതും കുറെ ഇത് ഫണ്ടിങ് വേണ്ടി
1: വരുന്നതും. അപ്പൊ ഇതിൽ കീബോർഡിന്റെ ഒരു കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ചും എടുത്ത് കേൾക്കുമ്പോ മനസ്സിലാവോ അത് ഇത് ഇന്ന രീതിയിൽ ഇന്ന നോട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കുവോ എബിൻ?
2: ഞാൻ ഇത് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് എന്തായാലും എനിക്ക് മനസ്സിലാവും, മനസ്സിലായി പറ്റൂ.
1: അപ്പോ എബിൻ, എബിൻ ഇപ്പോ കീബോർഡിൽ ഇങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തിലധികമായിട്ട് ഒരു പഠനമാണെങ്കിലും അതില് ഒരു പാഷൻ എന്ന രീതിയിലാണെങ്കിലും അതിന്റെ ഒരു ഇന്നോവേഷൻസും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതില് ഇപ്പൊ എബിൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ 5 വയസ്സിലാണ് ഈ ഒരു കീബോർഡ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്, അതും എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇന്നാള് പഠിപ്പിക്കും. അതിൽ നിന്ന് പിന്നീട് പതുക്കെ സ്റ്റീഫൻ ദേവസി അത് ഒരു ആ ഒരു മാജിക് മൈൻഡിലേക്ക് കൊണ്ടുവരികയും ആ പെർഫോമൻസ് കണ്ട് പഠിക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോ എത്തി നിൽക്കുകയാണ് എബിന്, ഒരുപാട് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഐഡിയസിലൂടെ ഒക്കെ ട്യൂൺസ് വരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു 10 വർഷത്തെ ഒരു ജേണി വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കീബോർഡിസ്റ്റ് ആയിട്ടുള്ള എബിനിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇന്ന് എത്തി നിൽക്കുമ്പോൾ തോന്നുന്നത്?
2: അന്ന് 5 വയസ്സുള്ള എന്നിൽ നിന്നും എനിക്കിപ്പം നല്ല മാറ്റമുണ്ട്, ഒരുപാട് പ്രോഗ്രസ് ഉണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അന്ന് 5 വയസ്സുള്ളപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ടും പിന്നെയും എനിക്ക് സാർ, എന്റെ സാർ പാടിപ്പിച്ചു തരുന്ന ഓരോ പാട്ടുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളായിരുന്നു. എന്നാലും ഇപ്പം ഇവിടെ നിൽക്കുമ്പോ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് അറിയാം. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കണം, ഒരു പാട്ട് എങ്ങനെ വേറെ രീതിയിലേക്ക് സ്റ്റൈൽ മാറ്റിയെടുക്കാം എന്നിങ്ങനെ കുറെ അറിയാം. നമ്മൾ ഒരു കാലം പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കും. അത് പഠിക്കണം, അത് പഠിച്ചാലേ നമുക്ക് ഇതുകണക്കുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഇത് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ശോഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അത് പഠിക്കണം. എന്റെ അടുത്തും കൂടെ എനിക്ക് എബിൻ പറയുന്നത് കേട്ടിട്ട് അയ്യോ ഞാൻ പഠിക്കണോ എന്ന് തോന്നുകയാണ്. അപ്പൊ ഇനി പുതിയതായിട്ട് ഒരു കീബോർഡിസ്റ്റ്, ഇപ്പൊ കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ റെയർ ആണ് എന്നുള്ളത് എബിൻ തന്നെ പറയാണ്, കുറച്ച് റെയർ ആണ്. ഇപ്പൊ സ്കൂളിലാണെങ്കിലും വോക്കലിന്റെ അത് കാണും, അങ്ങനെ കുറെ ആർട്ട് ഫോംസ് ഒക്കെ വേറെ കാണും, പക്ഷെ കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ ഇത്. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവര്, അവർക്ക് വേണ്ടിയിട്ട് കുട്ടി ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട് കേൾക്കുന്നത്. അപ്പൊ അവരോട് എന്താണ് എബിന് പറയാനുള്ളത്? ഒരു കീബോർഡിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷന് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്?
2: ഇത് കീബോർഡ് പഠിക്കണമെങ്കിൽ നല്ലൊരു സാറിനെ കണ്ടുപിടിക്കണം, നല്ലൊരു ടീച്ചറിനെ കണ്ടുപിടിക്കണം. ടീച്ചറിന്റെ അടുത്ത് നമ്മൾ എപ്പോഴും അവർ പറയുന്നത് കേട്ട് തലയാട്ടി ഇരുന്നാൽ പോരാ, നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അങ്ങോട്ട് ഡൗട്ട്സ് ചോദിക്കണം. സാർ ഇന്ന ഈ ഒരു പാട്ട് എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ, ഈ ഒരു പാട്ട് പഠിക്കാൻ എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കണം. അന്നേരം അവർക്ക് നമ്മളെ പഠിപ്പിക്കാനായിട്ട് അവർക്കും ഒരു ആഗ്രഹം തോന്നും. അതിനൊക്കെ നമ്മൾ ഇതിനൊക്കെ ചോദിക്കണം അവരുടെ അടുത്ത്. അത് പോരാഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും, എന്തായാലും പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഒരു പാട്ട് തന്നെ ഒരു ചെയ്തെടുക്കാൻ പഠിച്ചാൽ പോരാ, പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോകും. അത് മറന്നു പോകാതിരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് എങ്കിലും ചെയ്യണം. ഇതുകണക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മതി, ഇമ്പ്രൂവ്. അങ്ങനെ നമ്മൾ ഇത് എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്യണം.

0: തുടക്കത്തില് തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാവും, മേബിയും പറഞ്ഞതാണ് തുടക്കത്തില് ഈ കേസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു ആഗ്രഹത്തെ മാറ്റി വെച്ചിട്ട് ഇത് പാടാണ്, ഇത് സ്കിപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കാതെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലുകൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. അപ്പൊ എബിൻ അതുകൊണ്ട് അങ്ങനെ തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ട് പക്ഷെ പേടിയാണ്, എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നവരിലേക്ക് നിരന്തരമായ പ്രാക്ടീസും നല്ലൊരു അധ്യാപകനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് എബിൻ പറയുന്നത്. അങ്ങനെ മിടുക്കനായിട്ട് 14 വയസ്സുകാരനാണെങ്കിൽ കൂടിയും ഒരുപാട് സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് എബിൻ. അപ്പൊ ഒരു ഡ്രീം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്വപ്നം കാണും, ഒരു പഠനം അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നതിലുപരി ഈ കലാപരമായിട്ടുള്ള മേഖലയിൽ ഒരു ഡ്രീം എബിന് കാണും. എന്തായിരിക്കും ഒരു ഡ്രീം എന്ന് പറയുന്നത്?
1: എന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ അറിയപ്പെടണം
0: സ്റ്റീഫൻ ദേവസി പോലെ. അതെ അതെ. അപ്പൊ സ്റ്റീഫൻ ദേവസി വിട്ടൊരു കളിയില്ല, എവിടെയെങ്കിലും ഇരുന്ന് സ്റ്റീഫൻ ദേവസി കേൾക്കുന്നുണ്ടെങ്കിൽ എബിൻ തീർച്ചയായിട്ടും അത് എന്താ പറയാ, എബിൻ ആഗ്രഹിക്കുകയാണ് സ്റ്റീഫൻ ദേവസി പോലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അതിൽ മുകളിൽ ഒരു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചുണ്ടെങ്കിൽ അത് തന്നെയാണ് ഡ്രീം അല്ലെ, നല്ലൊരു പെർഫോമർ ആവുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ടൊക്കെ നിന്ന് ഫേസ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എബിനെ തന്നെ അല്ലെ. യെസ്, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഒരുപാട് എബിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഡിയൻസിന്റെ റെസ്പോൺസിന് അനുസരിച്ച് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അയ്യോ കൺഫ്യൂഷൻ ആണോ, നെർവസ് ആണോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ?
1: അങ്ങനെയൊന്നും നമുക്ക് തോന്നാറില്ല. സാധാരണ അവർ നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുമ്പം ഒരു ചെയ്തോണ്ടിരിക്കുമ്പം എത്ര നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ അവരത് കേട്ടിരുന്നു പോകും.
0: നെർവസ് ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക്, ഞാൻ ഇപ്പൊ വേദിയിൽ നിൽക്കുമ്പോൾ എത്ര വർഷം എന്ന് പറഞ്ഞാലും എനിക്ക് പേടിയാണ്. തുടക്കത്തെ എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരു സ്റ്റേജ് ഫിയറൻസ് ഉണ്ടോ?
1: അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. എന്നാലും ചെയ്തു വരുമ്പോൾ നമുക്ക് മാറും.
0: മാറല്ലേ, എനിക്കിതുവരെ മാറിയിട്ടില്ല. എന്ത് ചെയ്യും ഞാൻ? അതപ്പൊ എനിക്കിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ തുടക്കത്തിൽ എനിക്കൊരു നെർവസ്നെസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഒരു ടിപ്പ് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, എങ്ങനെയാണ് എന്നുള്ളത്. എബിന് എന്തായിരിക്കും കയറുമ്പോ ഒരു നെർവസ്നെസ് ഉണ്ടാവുമ്പോ, എങ്ങനെയായിരിക്കും ആ റുട്ടീൻ, എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ഒന്ന് കയറുമ്പോ? എന്തൊക്കെയാണ് എബിൻ എങ്ങനെയൊക്കെയാണ് സ്റ്റേജ് പെർഫോമൻസിന് ഹാൻഡിൽ ചെയ്യുന്നത്?
1: കേറുമ്പോഴാണ് സ്റ്റേജ് ഫിയർ ഉണ്ടാവുന്നതെങ്കിൽ കേറുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട, ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാം.
0: അതെ അതെ, അത് കൊള്ളാം. അപ്പൊ കേറുമ്പോഴാണ് പക്ഷെ പെർഫോം നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻറ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോ എബിന് ടെൻഷൻ ഒന്നും ഇല്ല. അപ്പൊ അതെ, എബിൻ വളരെ കൂളായിട്ടാണ് അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ സാധാരണ ഞാൻ ഈ ഒരു കുഞ്ഞി ആർട്ടിസ്റ്റിൻസിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ പേടിയുണ്ട്, കേറുമ്പോൾ പേടിയുണ്ടെന്ന് പറയാം. പക്ഷെ എബിൻ, എനിക്ക് പേടിയൊന്നും ഇല്ല, അങ്ങനെ തന്നെ എബിൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഭാവിയിലും അത് ഉപകരിക്കട്ടെ. നമ്മുടെ ഒരു നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഭയമാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത് അല്ലെ. ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാലും ഭയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ആ ഒരു കഴിവിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഒരു അതിഥി തന്നെയായിരുന്നു ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. നമ്മുടെ കൂടെ കുറച്ച് നേരം ആണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ടൈം പോയ പോലെ എനിക്ക് തോന്നുകയാണ് ഇതിനുമായിട്ട്. ആണോ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
1: വന്നിരുന്നത് ഓർമ്മയുണ്ട്, ഇപ്പം തീരാൻ പോകുന്നത്.
0: അതെ, വിഷമമുണ്ടോ? ഒരു ഒരു ഒരു വെട്ടം കൂടെ ഒന്ന് വന്നാലോ, അങ്ങനെ ആഗ്രഹമുണ്ട്. ഇനി ഒരു സ്റ്റീഫൻ ദേവസി, ഇപ്പൊ എന്റെ ഒക്കെ മൈൻഡിൽ എന്താണെന്നറിയോ, ഇത് ഒരു സ്റ്റീഫൻ ദേവസി ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇനി ഭാവിയിലെ ഒരു സ്റ്റീഫൻ ദേവസി ആ ഒരു ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചാൽ വരൂ?
1: പിന്നല്ലാതെ
0: വന്നല്ലേ പറ്റും. അപ്പൊ എനിക്ക് എടുക്കാൻ സാധിക്കട്ടെ. അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള, അത്രയും ഒരു പെർഫോമർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എബിൻ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ തന്നെ ആ ഒരു സ്കെയിൽ അങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത്രയും നേരം ഈ ഒരു എക്സ്പീരിയൻസ് ഈ റേഡിയോ സാന്ത്വനത്തിൽ വന്നിരുന്ന് നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു കുട്ടി അതിഥിയായിട്ട് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എന്താണ് അവസാനമായിട്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടും എന്നോടും ഒക്കെ പറയാനുള്ളത്?
1: നമ്മളൊരു മ്യൂസിക് കേൾക്കുമ്പോൾ ആ മ്യൂസിക് എൻജോയ് ചെയ്യാൻ നോക്കുക. അത് നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം കിട്ടും, നമുക്ക് മൈൻഡിനൊരു പ്രസൻ നേച്ചർ, ഒരു കാം നേച്ചർ കിട്ടും, നമുക്ക് നല്ല നമ്മുടെ ജീവിതം ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്നതാണ് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല മ്യൂസിക് ഒക്കെ കേൾക്കാൻ നോക്കുക. അത് അത് കണക്ക് തന്നെ ഈ ഇപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന കുട്ടികളുടെ അടുത്ത് ഇവർ നിങ്ങൾ എന്തായാലും തെറ്റുന്നെന്നും പറഞ്ഞ് പകുതി കിട്ടുകൊണ്ട് പോകരുത്, അതൊന്നും കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറി, നമുക്ക് ഒരു പ്രോബ്ലത്തിനോടുള്ള ഒരു പേടി മാറി, അത് നമുക്കൊരു ഇതായിട്ട് കിട്ടും, ഒരു ജീവിതത്തിന്റെ ഒരു പാർട്ടായാണ് നമുക്ക് തോന്നും. നമുക്കിപ്പം ആദ്യമായിട്ടൊരു പാർട്ട് ചെയ്യുമ്പം തെറ്റുന്നു, തെറ്റുന്നെന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യണം, കൺസിസ്റ്റൻസി.
0: യെസ്, തീർച്ചയായിട്ടും തെറ്റുന്നെന്നും പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടൊന്നും പോകരുത്. നമ്മുടെ ഒരു കഴിവാണ് അല്ലെ, അതിനെ ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ മനോഹരമായിട്ട് എബിൻ അതൊരു പ്രസ്

0: ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എബിൻ, തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ എബിൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വളർത്തുന്നതിൽ പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ എബിനോടൊപ്പം ഇങ്ങനെ കട്ടക്കി നിൽക്കുന്ന മറ്റ് വ്യക്തികൾ ആരൊക്കെയാണ് എബിൻ?
1: എന്റെ അങ്കിൾ, എന്റെ സോളി അങ്കിൾ, പുള്ളിയുടെ പേര് സോളിസ്റ്റർ എന്നാണ്. ഞങ്ങള് സോളി എന്ന് വിളിക്കും, സോളി അങ്കിൾ. പുള്ളിയാണ് കീബോർഡ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത്.
0: ഓ ശരി ശരി ശരി.
1: ഈ മേഖലയിലോട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പുള്ളിയാണ്. പുള്ളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏകദേശം ഈ 10 വർഷത്തിൽ എന്തൊക്കെ ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കധികം ഉണ്ട്.
0: അതെ, അങ്ങനെ തുടക്കത്തിൽ ആ ഒരു 5 വയസ്സുകാരനെ ഇന്ന് കാണുന്ന രീതിയിൽ വലിയ ഹൈയിലേക്ക് ചിന്തിക്കാൻ പഠിപ്പിച്ചത് സോളിയങ്കിളാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എബിൻ ആ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുകയാണ്, തീർച്ചയായിട്ടും. പിന്നെ ആരൊക്കെയാണ് എബിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്?
1: പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഫാമിലി, ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഫ്രണ്ട്സ് എന്ന് പറയുമ്പം നമ്മൾ അവര് ഏകദേശം സെയിം ഏജ് ഗ്രൂപ്പിലായോണ്ട് നമ്മളെല്ലാരും ചിന്തിക്കുന്ന ഒരു ഏകദേശം ഒരു സെയിം രീതിയിലായിരിക്കും,
0: ഒരേ വേവ് ലെങ്ത് ആണ്. നിങ്ങൾ എല്ലാരും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണ് തോന്നല്ലേ. അതെ, അത് ഭയങ്കര ഒരു വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ വേറിട്ട രീതിയിലൊക്കെ ചിന്തിച്ച് ഞാൻ അങ്ങനെയാണ്, അത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ പോലെ തന്നെയാണോ എല്ലാരും തോട്ട് പ്രോസസ് ഒക്കെ?
1: ഏകദേശം ഒരേ കണക്കാണ്. എന്നാലും ഞങ്ങൾ എല്ലാരും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. അംബീഷൻ, ഡ്രീംസ്, ഇതിലെല്ലാം വ്യത്യാസമുണ്ട്.
0: പാഷൻസിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ തോട്ട് പ്രോസസ് എല്ലാവർക്കും ഒരുപോലെയാണ്. നല്ല രീതിയിൽ വിജയിക്കണമെന്ന് തന്നെയാണ് ചെറിയ പ്രായത്തിൽ. അതെ, അടിപൊളിയായിട്ട് പോട്ടെ, നല്ല കുട്ടികളായിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ഒരു ഡ്രീം ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ എബിന്റെ കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് എനിക്ക് മതിയാവുന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു എനിക്ക് തന്നെ എനർജി തന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ എനർജിയേക്കാൾ കൂടുതൽ എബിൻ ഇങ്ങനെ അടിപൊളിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ എബിൻ, എന്നാലും ഈ ഒരു ടൈം ലിമിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം നമ്മൾ പൈൻറ്റപ്പിലേക്ക് കടക്കുമ്പോൾ അവസാനമായിട്ട് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ആ ഒരു മാജിക്, ആ കൈവിരലുകളുടെ ഒരു മാജിക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഷോയിൽ. അപ്പൊ എന്തായാലും ഈ അവസാനം പാടുന്ന പാട്ട് ഏതായിരിക്കും എബിൻ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ?
1: അവസാനം പാടാൻ പോകുന്ന പാട്ട് നമ്മുടെ പുലിമുരുകൻ സിനിമയിലെ കാടണയും കാറ്റിലമ്പേ കാനനമൈനി.
0: അത് എനിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണോ? അതെ. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഹരമായിട്ടുള്ള ഗാനം ദാ എബിൻ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോവാണ്. ഇനിയും എബിന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാനും ഇങ്ങനെ വർത്താനം, ഇത്ര കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ വർത്താനം പറയാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ അധ്യായത്തിന്റെ സമയം ഏകദേശം കഴിയാറായോണ്ട് എബിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മൾ ദാ ഇന്നത്തെ ഈ മനോഹരമായ നിമിഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് സ്റ്റീഫൻ ദേവസിയെ പോലെ ആകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കീബോർഡിസ്റ്റ്, യങ് മ്യൂസീഷ്യൻ ആയിട്ടുള്ള എബിൻ ആയിരുന്നു. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.

0: 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം, എ സ്പേസ് ഫോർ എവ്രി വൺ ഹു ലവ്സ് റീഡിംഗ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് വേർഡ്സ്. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത. ഡിയർ ഫ്രണ്ട്സ്, വെൻ വി ടോക്ക് അബൌട്ട് റീഡിംഗ്, വി ഓഫൺ തിങ്ക് ഓഫ് ബുക്സ് ആസ് ബിലോങ്ങിംഗ് ടു ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, കൾച്ചേഴ്സ് ആൻഡ് കൺട്രീസ്. But the wonderful thing about literature is that a good book can cross all these boundaries. A story written in one part of the world can touch a reader thousands of miles away. And India, with its many languages, cultures and traditions, has always had a wonderfully rich literary heritage. We have great writers writing in Malayalam, Tamil, Hindi, Bengali, Kannada and so many other Indian languages. At the same time, India has also given the world a remarkable body of literature written in English. Indian writing in English has a very special place in the literary world. What makes it interesting is the way Indian writers have used English language to express distinctly Indian experiences, our traditions, our landscapes, our people, our history and our emotions. Over the years, we have had some truly outstanding Indian writers in English, writers like R.K. Narayan, Mulkraj Anand, Raja Rao,

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യതനമപി തൃതീയാ വിഭക്തി പുല്ലിംഗേ ബഹുവചനേ വാക്യാനി പശ്യാമഃ. ഇന്നത്തെ ദിവസവും മൂന്നാമത്തെ വിഭക്തിയിലെ ബഹുവചനത്തിലുള്ള പുല്ലിംഗ വചനങ്ങൾ, വാക്യങ്ങൾ നമുക്ക് നോക്കാം. പുല്ലിംഗത്തിലുള്ള ബഹുവചന വാക്യങ്ങൾ. ഗജഃ പാദൈഹി ചലതി, ആന കാലുകൾ കൊണ്ട് നടക്കുന്നു. ഗജഃ പാദൈഹി ചലതി, ആന കാലുകൾ കൊണ്ട് നടക്കുന്നു. ആന കാലുകൾ കൊണ്ട് നടക്കുന്നു. ഗജഃ പാദൈഹി ചലതി, വയം ദന്തൈഹി ചർവണം കുർമഹ, നമ്മൾ പല്ലുകൾ കൊണ്ട് ചവയ്ക്കുന്നു. വയം ദന്തൈഹി ചർവണം കുർമഹ, നമ്മൾ പല്ലുകൾ കൊണ്ട് ചവയ്ക്കുന്നു. നമ്മൾ പല്ലുകൾ കൊണ്ട് ചവയ്ക്കുന്നു. വയം ദന്തൈഹി ചർവണം കുർമഹ. വൃക്ഷൈഹി വൃഷ്ടിഹി ഭവതി, വൃക്ഷങ്ങളാൽ മഴ പെയ്യുന്നു. വൃക്ഷൈഹി വൃഷ്ടിഹി ഭവതി, വൃക്ഷങ്ങളാൽ മഴ പെയ്യുന്നു. വൃക്ഷങ്ങളാൽ മഴ പെയ്യുന്നു. വൃക്ഷൈഹി വൃഷ്ടിഹി ഭവതി. ഭാസ്കരഃ ചഷകൈഹി പായസം ദദാതി, ഭാസ്കരൻ ഗ്ലാസുകളിൽ പായസം തരുന്നു, അല്ലെങ്കിൽ ചെറിയ കപ്പുകളിൽ. ഭാസ്കരഃ ചഷകൈഹി പായസം ദദാതി, ഭാസ്കരൻ ഗ്ലാസുകളിൽ പായസം തരുന്നു. ഭാസ്കരൻ ഗ്ലാസുകളിൽ പായസം തരുന്നു. ഭാസ്കരഃ ചഷകൈഹി പായസം ദദാതി. സർവേ ചമസൈഹി പയോഹിമം ഖാദന്തി, എല്ലാവരും സ്പൂൺ കൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നു. സർവേ ചമസൈഹി പയോഹിമം ഖാദന്തി, എല്ലാവരും സ്പൂൺ കൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നു. എല്ലാവരും സ്പൂൺ കൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നു. സർവേ ചമസൈഹി പയോഹിമം ഖാദന്തി. യജമാനഃ കർമ്മകരൈഹി ഗൃഹം സ്വച്ഛീകരോതി, യജമാനൻ വേലക്കാരെ കൊണ്ട് വീട് വൃത്തിയാക്കുന്നു. യജമാനഃ കർമ്മകരൈഹി ഗൃഹം സ്വച്ഛീകരോതി, വീട്ടുടമ വേലക്കാരെ കൊണ്ട് വീട് വൃത്തിയാക്കുന്നു. യജമാനൻ അല്ലെങ്കിൽ വീട്ടുടമ വേലക്കാരെ കൊണ്ട് വീട് വൃത്തിയാക്കുന്നു. യജമാനഃ കർമ്മകരൈഹി ഗൃഹം സ്വച്ഛീകരോതി. തസ്യ രേഖൈഹി അഹം പ്രേരിതഃ, താങ്കളുടെ ലേഖനങ്ങളാൽ ഞാൻ പ്രേരിതനാണ്. തസ്യ രേഖൈഹി അഹം പ്രേരിതഃ, താങ്കളുടെ ലേഖനങ്ങളാൽ ഞാൻ പ്രേരിതനാണ്. താങ്കളുടെ ലേഖനങ്ങളാൽ ഞാൻ പ്രേരിതനാണ്. തസ്യ ലേഖൈഹി അഹം പ്രേരിതഃ, മനോവിചാരൈഹി സഹ ശ്രേഷ്ഠ അഭവത്, മനോവിചാരങ്ങൾ കൊണ്ട് അയാൾ ശ്രേഷ്ഠനായി ഭവിച്ചു. മനോവിചാരൈഹി സഹ ശ്രേഷ്ഠ അഭവത്, മനോവിചാരങ്ങൾ കൊണ്ട് അയാൾ ശ്രേഷ്ഠനായി ഭവിച്ചു. മനോവിചാരങ്ങൾ കൊണ്ട് അയാൾ ശ്രേഷ്ഠനായി ഭവിച്ചു. മനോവിചാരൈഹി സഹ ശ്രേഷ്ഠ അഭവത്, മമ വ്യവഹാരൈഹി സഹ തൃപ്തഃ അഭവത്, എൻ്റെ ഇടപെടലുകൾ കൊണ്ട് അയാൾ തൃപ്തനായി ഭവിച്ചു. മമ വ്യവഹാരൈഹി

0: തൃപ്തഃ അഭവത്. എൻ്റെ ഇടപെടലുകൾ കൊണ്ട് അയാൾ തൃപ്തനായി ഭവിച്ചു. എൻ്റെ ഇടപെടലുകൾ കൊണ്ട് അയാൾ തൃപ്തനായി ഭവിച്ചു. മമ വ്യവഹാരൈഹി സഹ തൃപ്തഃ അഭവത്. ആചാര്യഃ ഉപദേശൈഹി സന്മാർഗം ദർശയതി. ആചാര്യൻ ഉപദേശങ്ങളെ കൊണ്ട് സന്മാർഗം കാണിക്കുന്നു. ആചാര്യഃ ഉപദേശൈഹി സന്മാർഗം ദർശയതി. ആചാര്യൻ ഉപദേശങ്ങളെ കൊണ്ട് സന്മാർഗം കാണിക്കുന്നു. ആചാര്യൻ ഉപദേശങ്ങളെ കൊണ്ട് സന്മാർഗം കാണിക്കുന്നു. ആചാര്യൈഹി ഉപദേശൈഹി സന്മാർഗം ദർശയതി.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരേ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരേ സായം ശാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജേതു സംസ്കൃതം ജേതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജേതു സംസ്കൃതം ജേതു ഭാരതം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music. An initiative of Pain and Palliative Care Trust, Kollam.